ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz-ൽ FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം

0: സുഭാഷിതം.
1: കടുത്ത വേദനയാൽ ശരീരം തളർന്നു. ഡോക്ടർമാരും കിടക്കുന്ന മുറിയും പതിയെ അവ്യക്തമായി. പെട്ടെന്ന് ഇരുട്ട് നിറഞ്ഞ ഒരു പ്രദേശത്തേക്ക് വലിച്ചെടുക്കപ്പെട്ടു. ആ പ്രദേശത്ത് അങ്ങേ തലയ്ക്കൽ ശക്തമായ പ്രകാശം, പ്രകാശത്തിന് ഇളം ചൂട്. എല്ലാ വേദനകളും അതോടെ അവസാനിച്ചു. സുഖകരമായൊരു ശാന്തത. പ്രകാശത്തിലേക്ക് എത്തിയപ്പോൾ രണ്ട് കരങ്ങൾ ആശ്ലേഷിക്കുന്നത് പോലെ. ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്ത ഒരു സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. ഇതുവരെ പറഞ്ഞത് ഒരു മരണാസന്ന അനുഭവമാണ്. സ്പൈനൽ ട്യൂമറിനാൽ മരണമുഖത്തെത്തിയ ശേഷം രക്ഷപ്പെട്ട യുവതി വിവരിച്ചതാണ് ഇത്. ഇതേ മാതൃക ആവർത്തിക്കുന്നവരാണ് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും നൂൽപ്പാലം കടന്ന് തിരികെ എത്തിയവരിൽ ഭൂരിഭാഗവും. അത് ഇനി ജീവിതമില്ല എന്ന രീതിയിൽ ദീർഘകാലം ജയിൽവാസമനുഭവിച്ച് മടങ്ങിയവരുമാവാം. മരണം എല്ലാത്തിൻ്റെയും അവസാനമാണോ? എന്താണ് മരണം എന്നത് ജീവനുണ്ടായ കാലം മുതൽ ചോദിക്കുന്ന ചോദ്യമാകാം അത്. വാൽമീകി രാമായണം മരണത്തെ പറയുന്നത് നോക്കൂ. സഹൈവ മൃത്യുർവ്രജതി സഹമൃത്യുർനിഷീദതി ഗത്വാ സുദീർഘ മധ്വാനം സഹമൃത്യുർനിവർത്തതെ. മരണം എന്നത് നാം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും കൂടെ തന്നെ സ്ഥിതി ചെയ്യുന്നു, നമ്മോടൊപ്പം നടക്കുന്നു, ഇരിക്കുന്നു, ദീർഘയാത്രയിലും പിന്തുടരുന്നു, അവസാനം നമ്മെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അനുശോചിക്കാനോ നിയന്ത്രണമില്ലാതെ നിലവിളിക്കാനോ കരച്ചിലിനോ പറ്റിയ സമയമല്ല മരണ സമയമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മറിച്ച് ശാന്തമായിട്ടും സമചിത്തനായും നിൽക്കാനാണ് ഇസ്ലാം മതം അനുശാസിക്കുന്നത്. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂനഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. ദേഹത്തിൽ നിന്ന് വേറിട്ട ആത്മജ്ഞാനം ഉള്ളവരാണ് ജ്ഞാനികൾ. അവരെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് ആത്മാവിൻ്റെ ഉടുപ്പ് മാറൽ മാത്രമാണ്. തങ്ങൾ നിത്യനായ ആത്മാവാണ് എന്ന് അനുഭവത്തിൽ അറിഞ്ഞവർക്ക് മരണം എന്ന അവസ്ഥയിൽ ഭയമോ ദുഃഖമോ ഇല്ല. അതിൻ്റെ തുടക്കമായി പറയുന്നതാണ്, നീ ഇപ്പോൾ വെറുതെ വേണ്ടാത്ത രീതിയിൽ ദുഃഖിക്കുകയാണ്, ഇവർ മരിച്ചുപോകും എന്നോർത്ത് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നത്. തികച്ചും ലൗകികമായി പറഞ്ഞാൽ മരണമെന്നാൽ വേണ്ടിടത്ത് കാണിക്കാൻ ഒരംഗീകൃത ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയതുപോലെ, ചിതയിലും ഒടുങ്ങാത്ത സംശയത്തോടെയുള്ള ക്ഷിതിവാസ മഹാശിക്ഷയാണ് വൈദ്യശാസ്ത്രത്തിനും ദർശനത്തിനും മരണവും ശരീരവും എന്നും എക്കാലവും.
0: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ.
3: സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. വി എസ് എസ് സിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കി. ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലർ ദിനാചരണം ഇന്ന് രാവിലെ കണ്ണൂർ തോട്ടടയിൽ നടത്തും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-0 4 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 ഗോളിനും തോൽപ്പിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റും 28 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: വാർത്തകൾ കോഴിക്കോട് റിയലി 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, മാലിന്യ സംസ്കരണം, മാറ്റങ്ങൾ അറിയാം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് മാത്യു സംസാരിക്കുന്നു ആദ്യ ഭാഗം. തുടർന്ന് ഇന്ന് ഇന്നലത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:40 ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈൻ, മഴക്കാലത്ത് കുട്ടികളിൽ കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസും പ്രതിവിധിയും. കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനായ ഡോക്ടർ സജ്ന TMMI അഭിമുഖം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 9 മണിക്ക് സാഹിത്യ സുരഭി, കാവാലം നാരായണ പണിക്കർ, നാട്ടു സംസ്കൃതിയുടെ കലാകാരൻ ഡോക്ടർ ആശാലത ചെയ്യുന്ന പ്രഭാഷണം. സുരേഷ് കീഴില്ലത്തിന്റെ കഥ, വിചിത്ര ജീവികൾ, വരുൺ മുരളിയുടെ കവിതകൾ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 തമിഴ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീതലഹരി. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
3: This is Akashvani, the news read by Ashish Abraham. Prime Minister Narendra Modi will embark on a 3-day state visit to Seychelles this morning to attend the Golden Jubilee celebrations of the National Day of Seychelles as the guest of honor. PM last visited Seychelles in 2015. External Affairs Ministry said in a statement that a contingent of the Indian Defence Forces along with 2 Indian Navy ships will participate in the celebrations. During the visit, Prime Minister will hold talks with President of Seychelles, Dr. Patrick Hermini, and review the full spectrum of bilateral cooperation and exchange views on regional and international issues of mutual interest. Union Home Minister Amit Shah will launch the country's first cooperation-based taxi service, Bharat Taxi, in Gujarat today. Bharat Taxi is a digital mobility platform based on the principles of cooperation, which gives shape to the concept of Sarthi Hi Malik. Under this model, taxi drivers are not merely service providers but are also participants and owners of the platform, enabling them to receive the benefits of economic empowerment, social security and ownership. Commerce and Industry Minister Piyush Goyal said that India-UK ties are moving towards a defining milestone with the India-UK Comprehensive Economic and Trade Agreement. Addressing the business plenary session in London yesterday, Mr. Goyal said that it was heartening to interact with leaders from across sectors, united by a shared belief in the immense opportunities that lie ahead. He also invited businesses across both nations to deepen engagement, accelerate innovation, and invest with greater ambition for shared prosperity as CETA opened new frontiers for growth. In Venezuela, death toll in 2 powerful earthquakes has risen to 920. Nearly 3,300 people have been injured. Rescuers are searching through rubble in a rush to save lives after earthquakes struck near the capital. The first 7.2 magnitude quake was followed seconds later by an even stronger 7.5 magnitude one, both occurring close to the surface, making destruction more severe. The country's interim president, Delcy Rodriguez, has declared a state of emergency. India has launched Operation Amistad in response to devastating earthquakes in Venezuela that caused extensive loss of life, injuries, and widespread destruction. Operation Amistad is a humanitarian assistance and disaster relief mission in a gesture of solidarity with the people of Venezuela. External Affairs Ministry said in a statement that as part of the operation

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. പ്രഭാതഗീതത്തിൽ ആദ്യം യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം TS രാധാകൃഷ്ണൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഉണ്ണിമേനോൻ പാടിയ ഗാനം ഗാനരചന വൈശാഖ് ഉണ്ണി, സംഗീതം എം ജി അനിൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഇനി കെ ജി മേനോൻ വരികളിൽ എഴുതി, എൽ കൃഷ്ണൻ സംഗീതം നൽകി, പി ലീല പാടിയ ഗാനം.

കെ ചിത്ര പാടിയ ഗാനം. ഗാനരചന വിജയ് നായരമ്പലം, സംഗീതം കല്യാൺ ആനന്ദ്.

ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിച്ചു. പ്രഭാതഗീതം വീണ്ടും നാളെ രാവിലെ 6:10. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27:15. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാർഷിക വാർത്തകൾ. 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, മികച്ച സംരക്ഷക കർഷകൻ, കർഷക ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ, പത്രപ്രവർത്തക മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം, മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവ വൈവിധ്യ സ്കൂൾ അല്ലെങ്കിൽ വിദ്യാലയം, മികച്ച ജൈവ വൈവിധ്യ കോളേജ് കലാലയം, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം,

ദൈവവൈവിധ്യ ക്ലബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ, നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും അടുത്ത മാസം 31-നകം മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ്, കൈലാസം, TC 24-32-19, നമ്പർ 43, ബെലാവൻ ഗാർഡൻസ്, കവടിയാർ PO, തിരുവനന്തപുരം 3 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-712-72-47-40, 04-712-72-47-40. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 04-872-69-90-87, 04-872-69-90-87. മറ്റൊരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 09-747-23-85-32, 09-747-23-85-32. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്തതിനു ശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന FPO, CLF, പാക്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം, സെന്റർ ഫോർ ഇ ലേണിംഗ്, പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com എന്ന ഇമെയിലിലേക്ക് അപേക്ഷകൾ അയയ്ക്കുക. ഫോൺ നമ്പറുണ്ട്, 04-872-43-85-67, 04-872-43-85-67. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി, celkau@gmail.com. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടിയിൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേകം പ്രാധാന്യം നൽകുന്നതാണ്. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keraplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. കോട്ടയം 90-37-82-40-36, 90-37-82-40-36. തൃശൂർ 90-37-82-40-49, 90-37-82-40-49.
വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി ഡബ്ല്യൂ ഡബ്ല്യൂ

0: www.keraplantation.kerala.gov.in. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 22,200 രൂപ, കൊപ്ര ക്വിന്റലിന് 12,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,100, കുരുമുളക് അൺഗാർബിൾഡ് 70,100 രൂപ, റബ്ബർ RSS 4 26,600, RSS 5 25,700 രൂപ. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടകളിൽ
2: മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അമ്മമ്മ തണുത്തു വിറയ്ക്കുന്നുണ്ടാവണം. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നറിയാം. ഏകാന്തത അസഹനീയമായിരിക്കും. അമ്മയില്ലാത്ത കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല.
1: കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
0: ആകാശവാണി കൊച്ചി FM 102.3 പ്രധാന പത്രവാർത്തകൾ. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ 8 ജീവനക്കാർ അറസ്റ്റിലായതിനു പിന്നാലെ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. കാലവർഷം വീണ്ടും സജീവമാകുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ June 30 മഴയുണ്ടാകും. വെനസ്വേല ഭൂകമ്പത്തിൽ മരണം 920, 500,000 പേരെ കാണാനില്ല. ഭൂകമ്പ ദുരന്തത്തിനു പിന്നാലെ വെനസ്വേലയ്ക്ക് സഹായവുമായി ഇന്ത്യ. പോർട്ടബിൾ ആശുപത്രികളും 35 ടൺ അവശ്യവസ്തുക്കളും അയച്ചു. സൗദിയിലെ ദ്രാസ് തനൂറ ടെർമിനലിൽ നിന്നും 4 മാസത്തിനു ശേഷം ടാങ്കറുകളിൽ അസംസ്കൃത എണ്ണ നിറച്ചു തുടങ്ങി. ഹോർമൂസ് വഴിയുള്ള എണ്ണ വിതരണം അതിവേഗം സാധാരണ നിലയിലാകും. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ 2-1 അട്ടിമറിച്ച് ഇക്വഡോർ. നോർവേയെ 4-1 തോൽപ്പിച്ച് ഫ്രാൻസ് ഗ്രൂപ്പ് ജേതാക്കളായി. 2020 ക്രിക്കറ്റിലെ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യക്കെതിരെ അയർലൻഡിന് 34 റൺസിന്റെ ചരിത്ര ജയം. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം ലതിക മോഹൻ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ. ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോണോട് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണി പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, വെണ്ട കൃഷിയുടെ വിശേഷങ്ങളുമായി ഏലൂരിൽ നിന്നും സാഹിദ സക്കീർ, തുടർന്ന് കുരുമുളക്, ജാതി, പച്ചക്കറികൾ തുടങ്ങിയവ കൃഷി ചെയ്യുന്ന ഏലൂർ ഉദ്യോഗ മണ്ഡലിലെ അഗസ്റ്റിൻ PJ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. രാത്രി 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, മാലിന്യ സംസ്കരണം, മാറ്റങ്ങൾ അറിയാം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിവെറ്റ പന്തിരുകുലം. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. എൻഡോമെട്രിയോസിസ് കൺസൾട്ടന്റ് ഒബ്സ്റ്റട്രീഷ്യനും

ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ശ്രുതി മോഹനുമായ അഭിമുഖം, 8:30 ഈവനിങ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, 8:50 മഹിത മലയാളം, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. സമയം 6:00 കഴിഞ്ഞ് 43:20 ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: 43 മിനിറ്റും 55 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും.

0: കഴിയും. ഇതിനു പുറമെ AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോ യു പി രാജീവിനെ നിയമിച്ചു. VSSCയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO യുടെ ചരിത്രപ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ രണ്ട് ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16 ആയി. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണ വേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 ന് താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 ഗോളിനും തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗേ സ്പെയിൻ മത്സരത്തിൽ ആദ്യപകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 ഗോളിന് മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിൻ ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഉസ്മാൻ ഡെംബലയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20 മിനിറ്റുകളിൽ ഡെംബലയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബൈയാണ് ഫ്രാൻസിന് വേണ്ടി 4-ാം ഗോൾ സ്കോർ ചെയ്തത്. 21-ാം മിനിറ്റിൽ അസ്ഗാർഡിന്റെ വകയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ മറുപടിയില്ലാത്ത 5 ഗോളുകൾക്ക് ഇറാഖിനെ തകർത്ത് ഫ്രാൻസിനും നോർവേക്കും പിന്നാലെ 3-ാം സ്ഥാനക്കാരായി. നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സാദിയോ മാനയെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് 10 പേരായി ചുരുങ്ങി ഇറാഖ് സെനഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് മുന്നിൽ നിസ്സഹായരായി. 2-ാം പകുതിയിൽ 25 മിനിറ്റിനുള്ളിൽ 4 ഗോളുകളാണ് സെനഗൽ എതിർ ഗോൾ വരയിൽ അടിച്ചു കയറ്റിയത്.
0: FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ

0: പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2 വിജയം. കൊല്ലത്തെ 26 റൺസിനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 വിക്കറ്റിന് ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടിമെതിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 6:55 മിനിറ്റും 10 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, അറിവും ആനന്ദവും പകരുന്ന വിവിധ ഇനങ്ങളുമായി ഇന്നത്തെ FM ഡയറി ആരംഭിക്കുകയായി. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഡയറിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

ചിന്താശകലം. ആളുകൾ നിങ്ങളുടെ നേരെ കല്ലെറിയുമ്പോൾ നിങ്ങൾ അവയെ നാഴിക കല്ലുകളാക്കി മാറ്റുക. ആളുകൾ നിങ്ങളുടെ നേരെ കല്ലെറിയുമ്പോൾ നിങ്ങളവയെ നാഴിക കല്ലുകളാക്കി മാറ്റുക. സച്ചിൻ തെണ്ടുൽക്കറിന്റെ വാക്കുകൾ. FM ഡയറിയിലെ ഇന്നത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത്, 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. ഉദയം പേരൂർ ചെല്ലിച്ചിറ ഭഗവതി ക്ഷേത്രം, അണ്ണല്ലൂർ മണലി ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ പ്രതിഷ്ഠാദിന ഉത്സവം. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായന

ശാലയിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ആന്റൺ ചെഖോവ് അനുസ്മരണം വൈകിട്ട് 5 വായനശാല ഹാളിൽ. പുക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയുടെ നാടാകെ വായനക്കൂട്ടം വൈകിട്ട് 6:30. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

0: സേവന വാർത്തകൾ. മംഗലം ഗവൺമെന്റ് ഐടിഐയിൽ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC+2. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0492225 45. 0492225 45. അട്ടപ്പാടി ITDP ഓഫീസിന്റെ പ്രവർത്തന പരിധിയിലുള്ള സ്കൂളുകളിൽ മെന്റർ ടീച്ചർ ട്രെയിനിംഗ് നിയമനത്തിന് അപേക്ഷ സ്വീകരിക്കുന്ന സമയം ഇന്ന് വൈകിട്ട് 5 വരെ നീട്ടിയതായി പ്രോജക്ട് ഓഫീസർ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ 0492425 43 82. 0492425 43 82. ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC AICTE മാനദണ്ഡ പ്രകാരമുള്ള നെറ്റ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടാതെ MCA ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസറുടെ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത MCA MTech. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റയും പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ വരുന്ന തിങ്കളാഴ്ച 29-ാം തീയതി രാവിലെ 9:30 കോളേജിൽ ഹാജരാകണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0477226311. 0477226311. സമയം 7 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
3: സ്വതന്ത്രമായി പ്രയോഗിക്കപ്പെടാത്ത പദമാണ് മേൽ. ശരീരം എന്നൊരു അർത്ഥം അതിനുണ്ടെങ്കിലും മേലുവേദന, മേലുകഴുകൽ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുടെ ഭാഗമായല്ലാതെ അത് പ്രയോഗിച്ച് കാണാറില്ല. അതിന്മേൽ, ഇതിന്മേൽ, മേശമേൽ എന്നൊക്കെ വിഭക്തി പ്രത്യയമായി അതിന് പ്രയോഗമുണ്ട്. മുകളിൽ എന്ന അർത്ഥത്തിലാണ് ഈ ശബ്ദം കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. മേലധികാരി, മേൽത്തട്ട്, മേൽനോട്ടം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. ചെങ്ങന്നൂരാദിയുടെ പാട്ടിൽ ആദിയുടെ യാത്രയിൽ തൻകര കഴിവോളം കീഴാനെപ്പോലെ, തൻകര കഴിഞ്ഞവൻ മേലാനെപ്പോലെ നടന്നു എന്ന് പരാമർശമുണ്ട്. സ്വദേശത്തു മാത്രം അന്നത്തെ ജാതിമര്യാദകൾ പാലിച്ച് നടക്കുന്ന ആദി മറ്റ് ദേശങ്ങളിലെത്തുമ്പോൾ മേലാളനെ പോലെ സഞ്ചരിച്ചു എന്നാണ് പാട്ടിലെ മൊഴി. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പൈങ്കിളിക്ക് എന്ന പാട്ടിൽ മേലാട അരയ്ക്കു മുകളിലുള്ള ഉടുപ്പാണല്ലോ. മേൽ എന്നതിന് മുകളിൽ എന്നർത്ഥം ഉണ്ടെങ്കിലും പഴയ മലയാളത്തിൽ മേലാച്ചി എന്ന പദത്തിന് വേലക്കാരി എന്നായിരുന്നു അർത്ഥം. മേല് എന്ന ശബ്ദത്തോട് നിഷേധപ്രത്യയമായ ആ ചേർത്താൽ മേല അഥവാ വയ്യ എന്ന അർത്ഥമായി. ഇതിൽ നിന്ന് മേലായിക എന്ന രൂപവും നിർമ്മിക്കാം. മേലായിക്കൂറെന്ന് പണ്ട് പറഞ്ഞിരുന്നത് ജന്മിയുടെ അവകാശം.

ശബ്ദത്തിനാണ്. മേൽ ശബ്ദത്തോട് ഇൽ പ്രത്യയം ചേർത്താൽ മേലിൽ എന്ന രൂപം ലഭിക്കും. ഇനിയും വീണ്ടും എന്നൊക്കെ അർത്ഥം. മേലിൽ ആവർത്തിക്കരുത്, മേലിൽ ഇവിടെ വരരുത് എന്നൊക്കെയുള്ള ശകാര പ്രയോഗങ്ങളോ നിഷേധ പ്രയോഗങ്ങളോ ആണ് കൂടുതൽ കാണാറുള്ളത്. ഇനിമേൽ എന്നും പ്രയോഗമുണ്ട്. ഇനിമേൽ നീ അധികാരിയും ഞാൻ വിധേയനും അല്ല എന്നൊക്കെ പ്രയോഗമുണ്ടല്ലോ. മേക്ക്

0: പ്രയോഗമുണ്ടല്ലോ. മേക്ക് എന്ന പദത്തിന് പടിഞ്ഞാറ് എന്നാണല്ലോ അർത്ഥം. ഇത് തമിഴിൽ നിന്ന് മലയാളം സ്വീകരിച്ച പദമാണ്. തമിഴിൽ പടിഞ്ഞാറ് മേൽദിക്ക് അഥവാ മലകളുടെ ദിക്കാണല്ലോ. മലയാളിയുടെ യഥാർത്ഥത്തിലുള്ള കീഴ്ദിക്ക് പടിഞ്ഞാറ് ആണെങ്കിലും നാം മേൽദിക്കിന് തന്നെ ഇന്നും കിഴക്ക് എന്ന് പറയുന്നു. മേക്ക് എന്ന പദം ആധാരഭാഷയിലും മറ്റുമേ ഇന്ന് വ്യവഹരിക്കുന്നുള്ളൂ. മുകളിലുള്ളത് എന്ന അർത്ഥത്തിലാവണം മികച്ചതിന് മേൽത്തരം എന്ന പ്രയോഗമുണ്ടായത്. പലപ്പോഴും സാധനങ്ങളെ കുറിക്കാനാണ് നാം ഈ പദം ഉപയോഗിക്കുന്നത്. മേൽത്തരം പട്ട്, മേൽത്തരം വിത്തുകൾ, മേൽത്തരം ആഭരണങ്ങൾ എന്നൊക്കെ പ്രയോഗങ്ങൾ നിരത്താം. മേലരി അഗ്നികുണ്ഠമാണ്. മേലരി ചാടൽ എന്നൊരു അനുഷ്ഠാനം ചില തെയ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്താറുണ്ടല്ലോ. മേൽഗതി അഭിവൃദ്ധിയെയും മോക്ഷത്തെയും കുറിക്കുന്നു. പണ്ടൊക്കെ മേൽവാരം എന്നൊന്നുണ്ടായിരുന്നു. പാട്ടത്തിൽ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള വീതം ആയിരുന്നു അത്. മേൽവിലാസം എന്ന പ്രയോഗവും മേലിനോട് ചേർന്ന് ഉണ്ടാകുന്നതാണ്. ആളിൻ്റെ മേലുള്ള വിലാസമാകാം അത്. പഴയ സർക്കാർ രേഖകളിലെ പ്രയോഗമാണ് മേൽപ്പടിയാൻ. മേലെ പരാമർശിച്ചിട്ടുള്ള ആളാണ് അത്. ടിയാൻ അതിൻ്റെ ചുരുക്കരൂപമാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: ഉപഭോക്താക്കൾ അറിയാൻ.
1: ന്യൂഡൽഹിയിലെ യുറേക്ക ഫോർബ്സ് കമ്പനിയുടെ സേവനത്തിലെ വീഴ്ച. 25,000 രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവും നൽകാൻ ന്യൂഡൽഹി സൗത്ത് വെസ്റ്റ് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടു. പരാതിക്കാരി നീലം ഉപമന്യു തന്റെ ന്യൂഡൽഹി കണ്ടോൺമെന്റിലെ വസതിയിലേക്ക് യുറേക്ക ഫോർബ്സ് നിർമ്മിച്ച മാഗ്ന വാട്ടർ പ്യൂരിഫയർ 2015 വാങ്ങുകയും അത് യുറേക്ക ഫോർബ്സ് കമ്പനി പരാതിക്കാരിയുടെ വസതിയിൽ സ്ഥാപിച്ചു നൽകുകയും ചെയ്തു. ഇതിനായി 16,490 രൂപ കമ്പനിക്ക് നൽകി. എന്നാൽ 2015 ജൂലൈ മാസത്തോടെ മാഗ്ന വാട്ടർ പ്യൂരിഫയർ തകരാറിലാവുകയും പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു. സേവനത്തിലെ പോരായ്മയും തകരാറുകളും ചൂണ്ടിക്കാട്ടി പരാതിക്കാരി കമ്പനിക്ക് നിരവധി ഇമെയിലുകൾ അയച്ചു. ഒന്നോ രണ്ടോ തവണയൊഴികെ ഈ പരാതികളിൽ മറ്റ് നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നീട് പരാതിക്കാരി 2016 ഫെബ്രുവരിയിൽ 2 വർഷത്തെ വാർഷിക അറ്റകുറ്റപ്പണിക്കരാർ, അതായത് AMC, 8,600 രൂപ കമ്പനിക്ക് നൽകി കരാർ ഒപ്പിട്ടു. ഈ സേവന കരാർ 2016 ഫെബ്രുവരി 26 മുതൽ 2018 ഫെബ്രുവരി 25 വരെയുള്ള കാലയളവിലേക്കായിരുന്നു. പ്രസ്തുത കാലയളവിലും ഉപകരണം പ്രവർത്തനരഹിതമായെന്നും തന്റെ പരാതികൾ യുറേക്ക ഫോർബ്സ് ഗൗനിച്ചില്ലെന്നും കമ്പനിയുടെ ഭാഗത്തുനിന്നും സേവനത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായതായും ആരോപിച്ച് താൻ കമ്പനിക്ക് നൽകിയ 8,600 രൂപയും 16,490 രൂപയും തിരികെ ലഭിക്കണമെന്നും മാനസിക പീഡനത്തിനും കോടതി ചെലവുകൾക്കുമായി 1,00,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതിക്കാരി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിച്ചത്. ന്യൂഡൽഹിയിലെ സൗത്ത് വെസ്റ്റ് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ലഭ്യമായ എല്ലാ രേഖകളും പരിശോധിച്ചു. പരാതിക്കാരി എതിർകക്ഷിയിൽ നിന്നും 16,490 രൂപയ്ക്ക് യുറേക്ക ഫോർബ്സ് നിർമ്മിച്ച വാട്ടർ പ്യൂരിഫയർ വാങ്ങിയെന്നും എന്നാൽ ഉപകരണം ശരിയായി പ്രവർത്തിക്കാത്തതിനാൽ നിരവധി പരാതികൾ നൽകിയെന്നും തുടർന്ന് വാർഷിക അറ്റകുറ്റപ്പണി കരാർ ഏറ്റെടുത്തുവെങ്കിലും എതിർകക്ഷികൾ അത് പാലിച്ചില്ലെന്നുമാണ് പരാതിക്കാരിയുടെ വാദം. എല്ലാ പരാതികളും കൃത്യമായി പരിഹരിച്ചുവെന്നും പരാതിക്കാരിയുടെ ആവശ്യങ്ങൾ നിയമവിരുദ്ധവും യുക്തിരഹിതവും കരാറിന് പുറത്തുള്ളതുമാണെന്നുമാണ് എതിർകക്ഷിയായ യുറേക്ക ഫോർബ്സ് വാദിച്ചത്. മെഷീന് നിർമ്മാണ തകരാറുകൾ ഉണ്ടെന്നോ അതിൽ നിന്നും വരുന്ന വെള്ളത്തിൽ മാലിന്യം ഉണ്ടെന്നോ കാണിക്കുന്ന രേഖകൾ ഒന്നും തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെന്നും മെഷീൻ സ്ഥാപിക്കുന്നതിനോ AMC നൽകിയ തുക തിരികെ ലഭിക്കാൻ പരാതിക്കാരിക്ക് അർഹതയില്ലെന്നും എതിർകക്ഷി കോടതിയിൽ പറഞ്ഞു. വാട്ടർ പ്യൂരിഫയർ ശരിയായി പ്രവർത്തിച്ചിരുന്നില്ലെന്നും അതിനാൽ പരാതിക്കാരിക്ക് നിരവധി തവണ പരാതിപ്പെടേണ്ടി വന്നു എന്നും വ്യക്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു. യുറേക്ക ഫോർബ്സ് കമ്പനിയുടെ ഭാഗത്ത് സേവനത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു. അതുകൊണ്ട് പരാതിക്കാരിക്ക് ഉണ്ടായ മാനസിക പീഡനത്തിന് നഷ്ടപരിഹാരമായി 25,000 രൂപയും കോടതി ചെലവുകൾക്കായി 10,000

0: 1000 രൂപയും നൽകാൻ യുറേക്ക ഫോർബ്സിനോട് കോടതി നിർദ്ദേശിച്ചു. ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ ഈ ഉത്തരവിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് യുറേക്ക ഫോർബ്സ് സംസ്ഥാന ഉപഭോക്തൃ കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. വാട്ടർ പ്യൂരിഫയർ പലവട്ടം നന്നാക്കി നൽകിയെന്നും ഒരു സെറ്റ് മെംബ്രെയിൻ മാത്രം സൗജന്യമായി നൽകാനേ തങ്ങൾക്ക് ബാധ്യത ഉണ്ടായിരുന്നുള്ളൂ എന്നും, എന്നാൽ തങ്ങൾ 2 മെംബ്രെയിനുകൾ സൗജന്യമായി മാറ്റി നൽകിയിട്ടുണ്ടെന്നും, അതിനുശേഷം പരാതിക്കാരി വീണ്ടും മെംബ്രെയിൻ ആവശ്യപ്പെട്ടുവെന്നും, ഇത് AMC കരാറിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് ന്യായീകരിക്കാനാവാത്തതാണെന്നും, അതുകൊണ്ട് ജില്ലാ ഉപഭോക്തൃ കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് അപ്പീലിലെ വാദം. മറുഭാഗത്ത് പരാതിക്കാരി യുറേക്ക ഫോർബ്സിന്റെ ഭാഗത്ത് സേവന ന്യൂനതകൾ തെളിവുകൾ നിരത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. വാട്ടർ പ്യൂരിഫയറിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും, AMC കാലയളവിൽ പോലും പരാതിക്കാരിക്ക് വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നും, AMC പണം നൽകേണ്ടി വരികയും ചെയ്തുവെന്നും സംസ്ഥാന ഉപഭോക്തൃ കോടതി നിരീക്ഷിച്ചു. വാട്ടർ പ്യൂരിഫയറിന് നിർമ്മാണ തകരാറോ വെള്ളത്തിന് അശുദ്ധിയോ ഇല്ലെങ്കിൽ പോലും നിരവധി തവണ കേടുവന്നത് കമ്പനിയുടെ സേവനത്തിലെ വീഴ്ച തന്നെയാണ്. ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കുന്ന കമ്പനികൾ മാർക്കറ്റിംഗിനും ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും വൻതോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കേസാണിതെന്നും, പലപ്പോഴും തുടക്കത്തിൽ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തെയും സേവനത്തെയും കുറിച്ച് വലിയ ഉറപ്പുകൾ നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുകയും ഉൽപ്പന്നം വിറ്റഴിച്ചതിന് ശേഷം മാത്രമാണ് വിൽപ്പന കരാർ നൽകുന്ന സേവനത്തിന്റെ യഥാർത്ഥ ഗുണനിലവാരം ഉപഭോക്താവ് അറിയുന്നതെന്നും കോടതി പറഞ്ഞു. പരാതിക്കാരിക്ക് കടുത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫയറിന്റെ തകരാറുകൾ ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണെന്നും കോടതി പറഞ്ഞു. അതിനാൽ ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ് ശരിവച്ച് സംസ്ഥാന ഉപഭോക്തൃ കോടതി അപ്പീൽ തള്ളി ഉത്തരവാകുകയും ചെയ്തു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.
2: സമയം 7 മണി കഴിഞ്ഞ് 10:32. FM ഡയറിയിൽ ഇനി സംഗീത നേരം.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: വേണുനാഗവലിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ, ശങ്കർ, മുരളി, രേഖ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1991 പുറത്തിറങ്ങിയ ചിത്രമാണ് കിഴക്കുണരും പക്ഷി. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന KJ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസ്.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: കുട്ടികൾക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ക്രീൻ ടൈമോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. ആസ് മച്ച് ആസ് പോസിബിൾ ടി വി ഉണ്ടോട്ടെ, എസ്പെഷ്യലി ഈ കുഞ്ഞു സ്ക്രീൻസ് ആകുമ്പോൾ, ഫോൺ എസ്പെഷ്യലി, കുട്ടികൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതൊരു നിയർ പോയിന്റ് ഫോക്കസ് ആണ്. നമ്മൾ ടി വിയിൽ നിന്ന് കുറച്ച് ദൂരമാണല്ലോ ഇരിക്കുന്നത്, ദാറ്റ് ഈസ് ഒരു ഡിസ്റ്റന്റ് വിഷൻ ഫോക്കസ് ആണ്. ഈ ഫോണിന്റെ മുന്നിരിക്കുമ്പം നിയർ ഫോക്കസ് ആകുമ്പം കണ്ണ് രണ്ടും ഒരു കൺവേർജ് ചെയ്തിരിക്കുന്നത്, ആ കണ്ണിന്റെ ഡയറക്ഷൻ കുറച്ചും കൂടെ അടുപ്പിച്ച് വെക്കേണ്ടി വരും സ്ക്രീനിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ. അപ്പൊ അത് കാരണവും ഒരുപാട് ഐ മസിൽ സ്ട്രെയിനും വരാൻ സാധ്യതയുണ്ട്. കുട്ടികൾ നമ്മളിപ്പോ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ യൂഷ്വലി അപ് ടു 2 ഇയേഴ്സ്, 2 വയസ്സുവരെ നമ്മൾ സ്ക്രീൻ ടൈം, നോ സ്ക്രീൻ ടൈം ആണ് പറയുന്നത്, മസ്റ്റ് ആയിട്ട് കാണിക്കാൻ പാടില്ല. പിന്നെ 2 വയസ്സോട്ട് 6 വയസ്സുവരെ 1 മണിക്കൂറൊക്കെ നമുക്ക് കാണിക്കാം. പിന്നെ 6 വയസ്സുകഴിഞ്ഞിട്ട് 12 വയസ്സുവരെ അപ് ടു 2 അവേഴ്സ്. പിന്നെ 12 വയസ്സുകഴിഞ്ഞാൽ നമ്മളൊരു 2 മണിക്കൂറും കൊടുക്കും. പിന്നെ ഒരു ഇന്റർമീഡിയറ്റ് 1 മണിക്കൂർ എക്സ്ട്രാ നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വലിയവരിൽ അങ്ങനെ നമുക്കൊരു ടൈം റെസ്ട്രിക്ഷൻ വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന ഫോൺ അല്ലെങ്കിൽ ടാബ് മാത്രം ആ ഒരു എക്സ്പോഷർ മാത്രമല്ല, ഇപ്പം മിക്ക സ്കൂൾസിലും ഡിജിറ്റൽ ലേണിംഗ് ആണ് നടക്കുന്നത്. പണ്ട് ബ്ലാക്ക് ബോർഡും ചോക്ക് വെച്ചിട്ട് ഇപ്പൊ സ്കൂളിൽ പോയാലും സ്ക്രീൻസ് ഉണ്ട്, ഡിജിറ്റൽ ലേണിംഗ് ഉണ്ട്. 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ക്ലാസ് നടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഹോം വർക്കും ആക്ടിവിറ്റീസ് എല്ലാം ഇവർ ത്രൂ ഡിജിറ്റൽ മീഡിയ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ക്രീൻ കുട്ടികളെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കുട്ടികൾക്കും ബ്ലൂ ഫിൽറ്റർ ഗ്ലാസും ഡ്രോപ്സ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെനിഫിഷ്യൽ. നമ്മളൊക്കെ കുഞ്ഞിലേ കാണുന്ന ഒരു കാർട്ടൂൺ, ഒരു 1 അവർ നമ്മൾ ഒരു കാർട്ടൂൺ തന്നെയല്ലേ കാണുന്നത്. നമ്മൾ എപ്പോഴെപ്പോൾ നമുക്ക് ഒരു വീഡിയോ സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഷോർട്സ് കാണാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊടി കുഞ്ഞുങ്ങൾ വരാം, അവർക്ക് ഫോൺ യൂസ് ചെയ്യാൻ

0: പോലും അതെങ്ങനെയാ കൺട്രോൾ ചെയ്യേണ്ടതും എങ്ങനെയാ സ്ക്രോൾ ചെയ്യേണ്ടതും, ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അവർക്ക് ബോറടിച്ച ആ ഒരു ഇവൻച്വലി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അവർക്ക് ഒരു ആക്ടിവിറ്റി പോലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. മിക്ക കുട്ടികൾക്കും ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ള കംപ്ലയിൻസ്, ഇപ്പൊ ഒ പിയിൽ വന്നാൽ പോലും ഒറ്റ കുട്ടിയാവണമെന്നില്ല, സിബ്ലിങ്സ് ഐ മീൻ വെച്ചൊരു രണ്ടോ മൂന്നോ മക്കളുള്ള ഫാമിലി ആയിരിക്കാം, ഒരുമിച്ചിരിക്കുമ്പോഴും അവർ പറയുന്ന ബോറടിക്കുന്നു ബോറടിക്കുന്നു, മൂന്നുപേരുടെ കയ്യിലും മൂന്ന് ഫോൺ ഉണ്ടാവും. സോ അത് വളരെ ദോഷമാണ്. ഏറ്റവും മാക്സിമം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോവുക, കളിപ്പിക്കുക, ഒരു നേച്ചറുമായിട്ടുള്ളൊരു കണക്ഷനാണ് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ റീന എം ആൻഡോ.
2: ഇതിപ്പോ കൂടെ വെച്ചെടുത്ത് വഴി കാണില്ലെന്ന് പറഞ്ഞ പോലെ ആയല്ലോ.
3: അതെന്താണ് സാറേ അങ്ങനെ പറഞ്ഞത്?
2: അല്ല, നല്ല ദിവസം നോക്കി ആളെ കിട്ടു എന്നാ ഇപ്പൊ നമ്മുടെ മീറ്റിംഗിന്റെ സ്ഥിതി.
4: അത് നേരാ, തൊമ്മി അയയുമ്പോ ചാണ്ടി മുറുകും.
3: ആ മറ്റു വല്ല പണിക്കുമായിരുന്നെങ്കിൽ വല്ല ഭായിമാരെയും വിളിക്കാമായിരുന്നു. ഇതിപ്പോ കമ്മിറ്റി മീറ്റിംഗ് ആയി പോയില്ലേ?
2: നമ്മളൊരു പരദേശി ഭായി ഉൾപ്പെടുത്തിയല്ലോ, എന്നിട്ട് എവിടെ പോയി?
4: അതാ വരുന്നുണ്ട്. ഇന്നിനി എന്തൊക്കെ സംശയമായിട്ടാണ് ആവോ വരവ്?
3: അല്ല സജി, നമ്മളൊക്കെ ഒരു ഉത്തരവാദിത്വമൊക്കെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ കൃത്യമായിട്ട് മീറ്റിങ്ങിനൊക്കെ വരണ്ടേ? അജി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ചേട്ടാ.
5: അല്ല, എങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന ചേട്ടൻ ഉദ്ദേശിച്ചത്?
2: അജി വളരെ ഉത്തരവാദിത്തം കാണിച്ചിരുന്നു എന്നാണ് ബാബു ഉദ്ദേശിച്ചത്.
5: അപ്പൊ ഞാൻ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഇങ്ങനെ ഇപ്പൊ തോന്നാൻ എന്താ കാര്യം? അജി ചേട്ടനെ നല്ലത് പറയാൻ എന്നെ എന്തിനാ മോശക്കാരനാക്കുന്നത്?
4: നമുക്കങ്ങനെ ഈ താരതമ്യൊന്നും വേണ്ട. എല്ലാരും എപ്പോഴും വീക്കിലി മീറ്റിങ്ങിന് വരണം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിപ്പോ ബാബുവിനും ബാധകമാണ് കേട്ടോ.
5: എന്നാ ഞാനൊരു സത്യം പറയട്ടെ.
2: അത് ശരി, അപ്പൊ ഇപ്പൊ പറഞ്ഞതൊക്കെ കളവായിരുന്നോ?
5: അതല്ലെന്ന്, ഞാൻ വരാതിരിക്കാൻ കാരണം, അതിന് കാരണം ശരിക്കും ഞാനല്ല, നിങ്ങളുടെയൊക്കെ അജി തന്നെ.
4: അല്ല, എനിക്കങ്ങോട്ട് മനസ്സിലായില്ല, സജി വരാതിരിക്കാൻ കാരണം അജിയോ?
2: ഇതിപ്പോ പോയി പോയി എല്ലാവർക്കും സംശയരോഗമായോ?
5: അതിന് സംശയരോഗം പകരുമോ സാറേ? അതാണ് ഇപ്പൊ സംശയം.
3: അതെന്തെങ്കിലും ആകട്ടെ, ഈ അജി കാരണമാണ് നീ വരാതിരുന്നത് എന്ന് എന്തിനാണ് വെറുതെ പറയണത്?
4: ഈ കുറ്റം വേറൊരാളുടെ മേൽ ചാർത്തി കൊടുക്കുന്നതേ, ആ വിദ്യ അത്ര നന്നല്ല, അതും സ്ഥലത്തില്ലാത്ത ഒരാളുടെ പേരിൽ.
2: ആ ഇങ്ങനെ പറഞ്ഞ് കാട് കയറാത കാര്യം പറ എന്റെ സജി.
5: ഈ കാട് കയറാൻ ഇവിടെ എവിടെ കാട്? ഇത് കുളമല്ലേ എറണാകുളം, കാടൊക്കെ അവിടെ നമ്മുടെ നാട്ടിലല്ലേ.
3: ഇവൻ ശരിക്കും അജിയുടെ അനിയൻ തന്നെയാണ് കേട്ടാ, കാര്യം മാത്രം പറയല. എന്റെ സജി, നീ കാര്യത്തിലേക്ക് വാ.
5: മീറ്റിങ്ങിന് വരാത്തത് ആര് പറഞ്ഞിട്ടെന്നാ നിങ്ങളുടെയൊക്കെ വിചാരം? അജി തന്നെ.
4: അജി അങ്ങനെ പറഞ്ഞോ?
2: അതിന് വഴിയില്ലല്ലോ, അജി പറഞ്ഞതുകൊണ്ട് മാത്രമാ സജിയെ നേരെ കമ്മിറ്റിയിലേക്ക് എടുത്തത്.
3: എന്തായാലും അജി ആള് കൊള്ളാമല്ല, എന്നിട്ട് സജിയോട് മീറ്റിങ്ങിൽ പോകണ്ട എന്നും പറഞ്ഞേക്കണ്.
4: അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ, എന്താ ശരിക്കും അജി പറഞ്ഞത്? സജി ഒന്ന് ഓർത്തു നോക്കിക്കേ.
5: അവിടെ ചെന്ന ഉടൻ എല്ലാം കൂടി വാങ്ങി തലയെ കയറ്റണ്ട, ഒന്ന് വിട്ടുനിന്നോ എന്നോട് ചേട്ടൻ പറഞ്ഞു. കൂടുതൽ കഴിവ് തെളിയിച്ചാൽ എല്ലാം കൂടി നിന്റെ തലയിലാകും, സൂക്ഷിച്ചോ എന്നാ പറഞ്ഞത്. ഇങ്ങനെ ചേട്ടൻ പറഞ്ഞോണ്ടാ ഞാൻ വരാതിരുന്ന്, എന്നെ ഒതുക്കാനായിരുന്നു ഇത്? അതാ ഇപ്പൊ എന്റെ സംശയം.
2: ഓ, അതുകൊണ്ടൊന്ന് വിട്ടു നിന്നതാണല്ലേ. അജി പറഞ്ഞത് നേരാ, ഓഫീസിലായാലും വീട്ടിലായാലും കഴിവ് തെളിയിച്ചാൽ പിന്നെ നമ്മൾ കുടുങ്ങിയത് തന്നെ.
4: അല്ല, ഈ കഴിവ് തെളിയിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ സ്ഥാനമാനങ്ങളൊക്കെ?
3: അതെന്ത് ചോദ്യമാണ് ചേച്ചി? സ്ഥാനമാനങ്ങളൊക്കെ ഒരു അലങ്കാരമല്ലേ, സെൽഫി ഒക്കെ എടുത്ത് പാടമൊക്കെ പത്രത്തിൽ വരുത്തി.
5: അല്ല, സെൽഫിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ചേച്ചി കഴിഞ്ഞ തവണ പറഞ്ഞല്ലേ നമുക്കൊരു സെൽഫി എടുക്കണമെന്ന്.
4: ഞാനോ? എപ്പോ?
3: അതിനിടയിൽ അങ്ങനെയും ഉണ്ടായാ?
4: ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് എന്റെ ആവശ്യവും ഇല്ല.
2: സജിക്ക് മാറിപ്പോയതാവുന്നേ, സാരമില്ല, വലിയ വലിയ പുള്ളികൾക്ക് പോലും ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ട്.
5: അല്ല, ചേച്ചി അല്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞത് നമുക്കൊരു സെൽഫി എടുക്കാമെന്ന്, അല്ലേ ബാബുച്ചേട്ടാ?
3: ആ, എനിക്കെങ്ങനെ അറിയാം. എന്തായാലും ഇവൻ അജിയുടെ അനിയനല്ല കേട്ടാ, ചേട്ടൻ തന്നെയാണ് ഉടായ്പിന്റെ കാര്യത്തിൽ.
5: അല്ല, എനിക്ക് അജിയേക്കാൾ പ്രായം കുറവല്ലേ, പിന്നെ ഞാൻ എങ്ങനെ ചേട്ടനാകും? എന്തായി ബാബുച്ചേട്ടൻ പറഞ്ഞു
4: വരുന്നത്? ശബ്ദം
6: നൽകിയവർ എം വി ശശികുമാർ, പ്രീതി ജോസഫ്, വിനോദ് കുര്യാപ്പള്ളി, മാർട്ടിൻ കുമ്പളങ്ങി. രചന എം വി ശശികുമാർ.

ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ MSME മഹോത്സവ് 2026 ഇതിനോടനുബന്ധിച്ച് സംരംഭകർക്കായി ഇന്ന് വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിക്കുന്നു. ആലപ്പുഴ കൈതവന അത്തിത്തറ ക്ഷേത്രത്തിന് സമീപമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴ ജില്ലാ ഓഫീസിലാണ് ഹെൽപ്പ് ഡെസ്ക് നടക്കുക. ഇന്ന് വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. തിരിച്ചെത്താം അടുത്ത ഭാഗവുമായി 7:35.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷെൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷെൽസിലേക്ക് തിരിക്കും. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെയ്ഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെയ്ഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമണിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെയ്ഷെൽസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സെയ്ഷെൽസ് ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര MSME മന്ത്രി ജിതിൻ റാം മാഞ്ചി, സഹമന്ത്രി ശോഭ കരന്തിലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാ

0: മന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ UK പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
2: UK agreement is a template which is very comprehensive. It's not only about tariffs and rules of origin. It's not only about traded goods and services. It's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.
0: ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാദ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനീസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിനു നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിനു നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന്

0: യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലബനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെയ്ക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 പോയിന്റുമായി നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ കേപ് വെർദെ, സൌദി അറേബ്യ, ഉറുഗേ, സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:35.

0: സമകാലികം.
1: വീടുകളിലും സ്ഥാപനങ്ങളിലും ഇനി മാലിന്യ സംസ്കരണം പുതിയ രീതിയിൽ. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളും സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങളും അടിസ്ഥാനമാക്കിയാണ് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണം. വിശദാംശങ്ങളിലേക്ക്.
2: ഞാൻ ഡോക്ടർ ബിനു ഫ്രാൻസിസ്, ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ശുചിത്വ മിഷൻ കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു അംബ്രല്ല ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നു, പ്രത്യേകിച്ച് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ. കൂടാതെ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റും കൈകാര്യം ചെയ്യുന്നുണ്ട്. നിലവിൽ 2026 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് നിലവിൽ വന്നിട്ടുണ്ട്. 2000 നമുക്ക് ആദ്യമായിട്ട് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വന്നു. തുടർന്ന് 2016 അത് വീണ്ടും പുതിയ രൂപത്തിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 26 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് നമുക്ക് ഏപ്രിൽ 1 തൊട്ട് വന്നു കഴിഞ്ഞു. കാലായ വ്യത്യാസം ആ ചട്ടത്തിൽ ഉണ്ട്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, നിലവിൽ നമുക്ക് നഗരമേഖലയിൽ മാത്രമായിരുന്നു മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് റൂൾസ് ബാധകമായിരുന്നത്. ഇപ്പോൾ ഗ്രാമങ്ങളിലും വേസ്റ്റ് മാനേജ്മെന്റ് ഒരു പ്രശ്നമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന റൂൾസ് ഗ്രാമപ്രദേശങ്ങളിൽ ബാധകമാക്കിയത്. രണ്ടാമത്തേത്, നമുക്ക് ഇതിനു മുമ്പ് 3 ബിൻ സിസ്റ്റം ആയിരുന്നു. ഇപ്പോ ഒരു സ്പെഷ്യൽ കെയർ വേസ്റ്റ് എന്ന രീതിയിൽ മറ്റൊരു തരം വേസ്റ്റും കൂടി നിലവിൽ നമ്മൾ പൊതുവായിട്ട് കണ്ടിരുന്ന വേസ്റ്റിനെ സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട വേസ്റ്റ് എന്ന ഗണത്തിൽ കൊണ്ടുവന്ന് അത്തരത്തിൽ വേർതിരിക്കുകയും അതിനെ പ്രത്യേകം ബിന്നിൽ കളക്ട് ചെയ്ത് പ്രത്യേകം കൈകാര്യം ചെയ്യുന്ന നിർദ്ദേശം കൊടുത്തു. മൂന്നാമത്തെ ഒരു മാറ്റം, ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ എന്ന രീതിയിൽ വൻകിട മാലിന്യം ഉൽപാദകർ എന്ന രീതിയിൽ ഒരു കാറ്റഗറി നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്ന് വൈഡൻ ചെയ്യുന്നുണ്ട്, ഡെഫിനിഷൻ ഒന്ന് വൈഡൻ ചെയ്തിട്ട് അവരെല്ലാം ഈ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരികയും അവർക്ക് പ്രത്യേകം റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുകയും ഒന്നുകിൽ സ്വന്തമായി മാലിന്യം സംസ്കരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ട ഒരു ഏജൻസിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്. ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർക്ക് വലിയ അധികാരം സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു പ്രത്യേകം പോർട്ടൽ കൊണ്ടുവരികയും അവിടെ കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം കൊണ്ടുവരികയും ചെയ്തു. എല്ലാ ലോക്കൽ ബോഡികളും പഞ്ചായത്തുകളും കൂടാതെ വൻകിട മാലിന്യ ഉൽപാദകരും അവരുടെ ചില റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് പോലെ വിവരങ്ങൾ കൃത്യമായി അപ്ലോഡ് ചെയ്യുന്ന ഒരു ഏകീകൃതമായ ഒരു പോർട്ടൽ വന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത.

0: കൂടാതെ സെഗ്രിഗേഷൻ വളരെ കർക്കശമാക്കി. ഇതിനേക്കാൾ ഉപരി മറ്റു മാറ്റം വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പല നോട്ടിഫിക്കേഷനിലും കാണുന്നത് ഒരു സെൻട്രലൈസ്ഡ് അപ്രോച്ച് ആയിരുന്നു. പക്ഷെ കേരളത്തിൽ പണ്ടുതൊട്ട് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് കുറച്ച് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് കൊണ്ടുവന്നുള്ളതാണ്. കാരണം കേരളത്തിന്റെ നയത്തിന് അനുസൃതമായ രീതിയിൽ ഈ പറയുന്ന നയത്തിനകത്ത് ചില മാറ്റങ്ങൾ കണ്ടുതുടങ്ങി എന്നുള്ളതാണ്. ഇനി മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂസൻസ് അല്ല, ഒരു സ്ഥലം ഓക്യുപ്പ് ചെയ്യുന്ന ഒരു വസ്തുവല്ല, അതിനെടുത്ത് മാറ്റുക എന്നുള്ള നയമല്ല. ആദ്യഘട്ടത്തിൽ ആ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലം ഓക്യുപ്പ് ചെയ്യുന്നു, നമുക്ക് കാണുന്നതിന് വൃത്തികേടാണ്, ഇത്തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു. അതുകൊണ്ട് എടുത്തു മാറ്റുക എന്നുള്ളതായിരുന്നു. ഇവിടെ ഈ പറയുന്ന ചട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മാറ്റം, വേസ്റ്റ് എന്ന് പറയുന്നത് ആ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ആ പറയുന്ന സമയവും ആ പറയുന്ന സ്ഥലത്തും അതൊരു മാലിന്യമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലം ഓക്യുപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്, ആ ഒരു മെറ്റീരിയലാണ്. എന്നാൽ മറ്റൊരു സമയത്തോ മറ്റാളുടെ കയ്യിലോ മറ്റൊരു ആവശ്യത്തിനോ ഇത് ഒരു മൂല്യമുള്ള ഒരു വസ്തുവായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതിന്റെ മൂല്യത്തിനെ പരമാവധി എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഒരു അഞ്ച് തരം ഹൈറാർക്കി എന്നത് പറയുന്നുണ്ട്. ഒന്ന് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്, രണ്ട് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അതിനെ റീയൂസ് ചെയ്യുക. പലതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് അത് റീയൂസ് ചെയ്യാൻ കഴിയും, അതിൽ തന്നെ റീയൂസ് ചെയ്യുക. അടുത്തൊന്നും പറയുന്നത് അതിനെ റീസൈക്ലിംഗ് ചെയ്യുക. നമുക്കൊരു വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വേറൊരു മെറ്റീരിയൽ ഉണ്ടാക്കുന്നതിനോ അതിന്റെ റോ മെറ്റീരിയലായിട്ട് മാറ്റുന്ന രൂപത്തിൽ അതിനെ പുനഃചംക്രമണം ചെയ്യാം. ഏറ്റവും അവസാനമാണ് ഇനർട്ട്, അതായത് നമുക്ക് കുഴിച്ചു മൂടുന്ന രൂപത്തിലുള്ള ലാൻഡ് ഫില്ലിലേക്ക് കൊണ്ടുപോകുന്നത്, അത് വളരെ കുറഞ്ഞിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ജനറൽ ആയിട്ടൊരു പോളിസി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ വേസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, ആ ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് നമ്മുടെ എക്കോസിസ്റ്റത്തിന് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമാണ് ഈവൻ ഗ്രാമപ്രദേശങ്ങളിലും. അതുകൊണ്ട് അതിനെ പ്രത്യേകം ശേഖരിക്കുകയും പ്രത്യേകമായ രീതിയിൽ പ്രോസസ് ചെയ്യുകയും ചെയ്ത് നമ്മുടെ എക്കോസിസ്റ്റത്തിന് നമ്മുടെ എൻവയോൺമെന്റിന് യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതുവഴി ഉപയോഗിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമാണ് ഇതിനെതിരെ ഏറ്റവും വലിയ റോൾ ഉള്ളത്. കാരണം ഫീൽഡ് ലെവലിൽ അവരാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അത് ഉറപ്പാക്കുന്ന സംവിധാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് നയങ്ങളും മറ്റു കാര്യങ്ങളും രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു.
1: കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ.
2: കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച കരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരികയാണല്ലോ. ജൈവ അജൈവ സാനിറ്ററി മാലിന്യങ്ങൾ, തടി ചിരട്ട ഇ വേസ്റ്റ്, ബയോമെഡിക്കൽ പോലുള്ള മാലിന്യങ്ങൾ, ഇവയെല്ലാം നാലായിട്ട് തരംതിരിച്ച് ഓരോ സ്ഥാപനങ്ങളും തരംതിരിച്ച് സംഭരിച്ച് വേർതിരിച്ച് സംസ്കരിക്കുവാനുള്ള ചട്ടങ്ങൾ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ മാലിന്യ ജല സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട രീതിയിലുള്ള പഠനങ്ങളോ കാര്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെറുകിടം ഇടത്തരം സ്ഥാപനങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ചർച്ചകളോ പ്രായോഗിക നിർദ്ദേശങ്ങളോ വരുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. വലിയൊരു വിഭാഗം വ്യാപാര മേഖല, പ്രത്യേകിച്ച് ഭക്ഷണവിതരണ മേഖല, ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. കേരളത്തിലെ ഇടത്തരം ചെറുകിട റെസ്റ്റോറന്റുകളും മറ്റും വളരെ ബുദ്ധിമുട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പി സി ബിയിൽ നിന്ന് അനുഭവിച്ചു വരുന്നത്. നഗരപാലികാ നിയമം അതല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് നിയമത്തിലൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, അത് കരമാലിന്യമായാലും ജലമാലിന്യമായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സംവിധാനമാണ് കണ്ടുവരുന്നത്. ഇതൊരു കൂട്ടായ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പ്രതിവിധി കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇതല്ലാതെ ഈ നിയമം കേരളത്തിൽ ഒറ്റയടിക്ക് നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഏതാണ്ട് ഒരു 90% വരുന്ന ഒരു 100 സ്ക്വയർ ഫീറ്റ് തൊട്ട് 1000 സ്ക്വയർ ഫീറ്റ് വരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് വരെ പ്രവർത്തിക്കുന്ന ചെറുകിട റെസ്റ്റോറന്റുകളെല്ലാം തന്നെ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ ഈ കഴിഞ്ഞ പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൊടുത്തൊരു നിവേദനത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് എല്ലാ വാർഡുകളിലും നമുക്ക് മാലിന്യ സംസ്കരണ സംവിധാനം കൊണ്ടുവരണം. ഇപ്പൊ വിശാലമായ കാഴ്ചപ്പാടുകൂടി കാണുന്ന ജനപ്രതിനിധികൾക്കേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏത് രീതിയിലാണെങ്കിലും വ്യാപാര സംഘടനകൾ അതിനകത്ത് സഹകരിക്കാൻ തയ്യാറാണ്. ആ രീതിയിൽ ഒരു പൊതു ഉദ്ദേശത്തോടുകൂടി ഇവിടെ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റെസ്റ്റോറന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു എനിക്കൊരു 10-20% വരാനേ സാധ്യതയുള്ളൂ. ബാക്കിയെല്ലാം ചെറുകിട ഹോട്ടലുകളാണ്. ഈ ചെറുകിട റെസ്റ്റോറന്റുകളെ വൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നതല്ലാതെ ഇപ്പോഴും അവർക്കും അതിലേറെ ബുദ്ധിമുട്ടാണ്. സംസ്കരിച്ച ജലം, അതായത് സോക്പിറ്റുകൾക്ക് കൂടെ വേർതിരിച്ച വെള്ളം ഓടയിലേക്ക് ഒഴുക്കാൻ പഞ്ചായത്തുകൾ സമ്മതിക്കുന്നില്ല. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നേരിടുന്നുണ്ട്. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ വ്യാപാര സംഘടനകളുടെയും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട PCB അടക്കമുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതര വിഭാഗങ്ങളുടെയും ഗവൺമെന്റ്

0: വിഭാഗങ്ങളുടെയും യോജിച്ച ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഓരോ സ്ഥലത്തെയും സാഹചര്യം പഠിച്ചുകൊണ്ട് അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക സംവിധാനം കൊണ്ടുവരാം. അപ്പൊ ഒരു ഹോട്ടലിലാണ് ഒരു മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഹോട്ടലിന്റെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ചെന്ന് അതിനനുയോജ്യമായ എന്ത് സംവിധാനം ആ ഹോട്ടലിൽ കൊണ്ടുവരാം എന്ന് ചിന്തിക്കാനും ആ ഹോട്ടലുകാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനും സാധിക്കും. അപ്പൊ അവർക്ക് കൂടി സ്വീകാര്യമായ, അവർക്ക് വേണമെങ്കിൽ ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് കൊണ്ടുവരാനുള്ള സബ്സിഡിയോടുകൂടി ഫണ്ട് അനുവദിക്കണം. എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു പരിഹാരം കാണണം എന്ന് മാത്രമാണ് എന്റെ അഭിപ്രായം.
1: എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൗൺസിൽ പ്രസിഡന്റ് ടി രംഗദാസ പ്രഭു,
2: പ്രത്യേകമായിട്ടും ഇന്ന് കേന്ദ്ര നിയമം, അതായത് ഖരമാലിന്യ സംസ്കരണത്തിന്റെ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു. എന്തായാലും കേരളത്തിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കി തുടങ്ങി. നാലായിട്ട് തിരിച്ചിട്ട് ഇത് ജൈവ അജൈവ പിന്നെ ഖര ഇതെല്ലാം വേർതിരിച്ചുകൊണ്ടുള്ള ഒരു സംസ്കരണം. തീർച്ചയായിട്ടും ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. ഈ വലിച്ചെറിയുന്ന സംസ്കാരം പാടില്ല. അതിന് എൻഫോഴ്സ്മെന്റ് ശക്തമായി ഇടപെടണം. ആരായാലും, അതായത് നമ്മളുടെ ഫ്ളാറ്റ് ഓണേഴ്സിന് വേറെ തന്നെ ഒരു നിയമം വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്ളാറ്റ് ഓണേഴ്സിന്റെ കളക്ഷൻ ഡ്രൈവ് എങ്ങനെ വേണമെന്നുള്ളത് ഒരു ഈ നിയമത്തിലൂടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അവരുടെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ നിയമം പാലിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. ഓരോ റെസിഡൻസ് അസോസിയേഷനും നമ്മൾ വേർതിരിച്ചുകൊണ്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഇപ്പൊ നമ്മൾ പ്രാവർത്തികമാക്കി കൊണ്ടിരിക്കുന്നത്. അതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ പ്ലാസ്റ്റിക് വേസ്റ്റും ബാക്കിയുള്ളത് ഇനി അതും കൂടെ സാനിറ്ററി നാപ്കിൻസും പിന്നെ ഖരമാലിന്യം, അതായത് ചേരട്ട, ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടി ഇത് കൊണ്ടുപോകുന്ന ഒരു ദിവസം അവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറയാറില്ല. നമ്മുടെ വീടുകളും പരിസരവും ശുചിയായി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ വേണം. അതേപോലെ തോടുകളിൽ നിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം. ഫോറിൻ കൺട്രീസിലെല്ലാം ഈ തോടുകളെല്ലാം നന്നായി സൂക്ഷിക്കുന്നുണ്ട്. അതിന് ഓരോ ഘട്ടങ്ങളിലായി ഇത് പ്യൂരിഫിക്കേഷൻ കൂടെ നടത്തണം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. നമുക്ക് ഒരുമിച്ച് ക്ലീൻ കേരള എന്നുള്ള, അതായത് ക്ലീൻ സിറ്റി എന്നുള്ള, നമ്മുടെ പരിസരം എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം.
3: കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളും സുപ്രീം കോടതി നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള പുതിയ ഖരമാലിന്യ സംസ്കരണ സംവിധാനം നിലയിൽ വന്നിരിക്കുകയാണ്.
1: കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് വി കെ മിനിമോൾ,
3: നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് മാലിന്യ സംസ്കരണത്തിനുള്ള ശീലങ്ങൾ നമ്മളുടെ പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി നടപ്പാക്കി വരുന്നത്. ആദ്യകാലങ്ങളിൽ നമ്മൾ എല്ലാവരും എല്ലാ വേസ്റ്റും ഒരുമിച്ചിട്ട് നമ്മുടെ വീടുകളിൽ വേസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി വരുന്ന തൊഴിലാളികൾക്ക് കൈമാറിയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ബിന്നുകളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരുന്നു. അവിടെ നിന്നും നമ്മൾ ഘട്ടം ഘട്ടമായി ബയോ വേസ്റ്റ്, അലിയുന്ന വേസ്റ്റുകളും അലിയാത്ത വേസ്റ്റുകളും എന്ന രണ്ട് രീതിയിൽ നമ്മൾ സംസ്കരിച്ച് രണ്ടായിട്ട് തരംതിരിച്ച് അത് ശേഖരിക്കാൻ വരുന്ന തൊഴിലാളികൾക്ക് നൽകുമായിരുന്നു. അതിനുശേഷം നമ്മൾ അതിൽ നിന്നും സാനിറ്ററി പാഡുകളും ഡയപ്പറുകളും മാറ്റി ശേഖരിക്കുന്നതിനുള്ള ഒരു അവബോധവും അതനുസരിച്ചുള്ള നിയമങ്ങളുമാണ് കൊണ്ടുവന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് മുന്നിലേക്ക് നാലായിട്ട് മാലിന്യം തരം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഈ പദ്ധതിക്ക് നൽകിയാൽ മാത്രമാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം പലപ്പോഴും ഏറെ ദുഷ്കരമായതും ഏറെ വിമർശിക്കപ്പെടുന്നതുമായ പല പല പ്രശ്നങ്ങളും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നേരിടുന്നുണ്ട്. ഇവിടെ നാലായിട്ട് തരംതിരിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അതിനാവശ്യമായ ബിന്നുകളോ അതല്ലെങ്കിൽ അതിനാവശ്യമായ സജ്ജീകരണങ്ങളോ ഒരുക്കുവാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിലവിലത്തെ നിയമപ്രകാരം സാധിക്കുന്നില്ല എന്ന ഒരു വലിയ വിമർശനം ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾക്ക് അലിയുന്ന വേസ്റ്റുകളും അലിയാത്ത വേസ്റ്റുകളും തരംതിരിച്ച് നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമ്മൾ സാനിറ്ററി വേസ്റ്റുകൾ മാറ്റുമ്പോൾ അതോടൊപ്പം തന്നെ ചിരട്ട, അതുപോലെ മരക്കഷ്ണങ്ങൾ, അങ്ങനെയുള്ള ഏറെ പ്രശ്നമായി തീരുന്ന കാര്യങ്ങൾ കൂടി സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. കൃത്യമായ രീതിയിൽ അവ തരംതിരിച്ച് ലഭിക്കുകയാണെങ്കിൽ മാലിന്യ സംസ്കരണം വലിയ ഒരു പ്രശ്നമില്ലാതെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വലിയ ഒരു സഹായമായി മാറും എന്ന തിരിച്ചറിവാണ് സുപ്രീം കോടതിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഇപ്രകാരമുള്ള ചട്ടങ്ങൾ ഭേദഗതിയും നിർദ്ദേശങ്ങളൊക്കെ വരാൻ കാരണമായിട്ടുള്ളത്. ഇത് പൂർണ്ണമായി നടപ്പാക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും

0: യും വലിയ ഒരു വ്യത്യാസം ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന പൂർണ്ണമായ ബോധ്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. കൊച്ചിൻ കോർപ്പറേഷന് മേയർ എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് സർക്കാർ നിഷ്കർഷിച്ചുള്ള രീതിയിൽ മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിനാവശ്യമായ ട്രെയിനിങ്ങുകളും അതിനാവശ്യമായ നിർദ്ദേശങ്ങളുമെല്ലാം ഞങ്ങളുടെ ഹരിതമിത്രം അംഗങ്ങൾക്ക് നമ്മൾ നൽകുന്നുണ്ട്. നമ്മുടെ ഉദ്യോഗസ്ഥർ അതിനാവശ്യമായ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ ഒരു നിർദ്ദേശം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയയിൽ നടത്തി വരുന്നത്.
1: പരിസ്ഥിതി സംരക്ഷണത്തിനും മനുഷ്യന്റെ ആരോഗ്യത്തിനും മാലിന്യ സംസ്കരണം അത്യന്താപേക്ഷിതമാണ്. മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ രീതികൾ വരുന്നത് എന്തുകൊണ്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടതു തന്നെ. നിർവഹണം റിയ,
2: സഹായം ടി പി വിവേക്.
3: സമകാലികം.
4: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
5: യുവവാണിയിൽ ഇന്ന് രാവിലെ 8:05-ന് സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ, സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് മാത്യു സംസാരിക്കുന്നു. ആദ്യ ഭാഗം കേൾക്കാം രാവിലെ 8:05-ന്. സമയം 7:00 കഴിഞ്ഞ് 50 മിനിറ്റും 25 സെക്കൻഡും. FM ഡയറിയിൽ ഇനി നോബൽ പാരായണം.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കല്യാണ സംഘത്തോടൊപ്പം പെണ്ണിന്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ രാമറിന് അറിയുമായിരുന്നില്ല ഏതു സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന്. അറിയേണ്ട ആവശ്യമില്ലെന്നും തോന്നി. കുന്നും ഇടവഴിയും വയൽവരമ്പും കടന്ന് കുറെ നടക്കണമെന്ന് ആരോ പറയുന്നത് കേട്ടു. അതിനെക്കുറിച്ചും രാമറിന് തീരെ ഉത്കണ്ഠ തോന്നിയില്ല. ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് അങ്ങനെ നടക്കുന്നതിനിടയിൽ തന്നിലെന്തോ ഒരു മാറ്റമുണ്ടാകുന്നതായി രാമർ അറിഞ്ഞു. ഒരു തീരുമാനത്തിന്റെ പേരിൽ ഒരാൾ എത്ര കാലം വേണമെങ്കിലും പട്ടിണി കിടക്കുവാൻ തയ്യാറാകുന്നു എന്ന ഒരറിവാണ് രാമറിന്റെ മനസ്സിൽ തെളിച്ചുകൊണ്ടിരുന്നത്. അതിനൊടുവിലായി താൻ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന ബോധവും അയാളിലുണ്ടായി. അതിന്റെ ആവേശത്തിലായിരുന്നു പിന്നീടുള്ള നടത്തം. ആരൊക്കെയാണ് തന്നോടൊപ്പം ഉള്ളതെന്ന് രാമറിന് അറിയാമായിരുന്നില്ല. കാരണവന്മാരും പിന്നെ കല്യാണ ചെറുക്കനും കുറേ ബാല്യക്കാരും, അതിനും പുറമെ കുറെ പെണ്ണുങ്ങളും അടങ്ങുന്ന ഒരു സംഘം എന്ന് മാത്രമാണ് കരുതിയിരുന്നത്. കുന്നിലേക്കുള്ള കയറ്റത്തിലായിരുന്നു അവർ. മുകളിലെത്തിയപ്പോൾ രാമർ തിരിഞ്ഞു നോക്കി. അങ്ങ് താഴെ പെണ്ണുങ്ങളുടെ ഒരു നിര കയറി വരികയാണ്. ആദ്യം അത്ര താല്പര്യമില്ലാതെയാണ് രാമർ അവരുടെ വരവ് വീക്ഷിച്ചതെങ്കിലും പെട്ടെന്ന് ഏതോ ഒരു പ്രിയപ്പെട്ട കാഴ്ച കണ്ണിലേക്ക് വീണതുപോലെ അയാൾ അത്ഭുതപ്പെട്ടു. പിന്നെ സന്തോഷത്തോടെ ആ നിരയിലേക്ക് ഒന്നുകൂടി ശ്രദ്ധാപൂർവം നോക്കി. അവളുടെ മുഖം അയാൾ നന്നായി കണ്ടു. ദൂരെയായിരുന്നിട്ടും അത് അവൾ തന്നെയാണെന്ന് രാമർ ഉറപ്പിച്ചു. അന്നത്തെ കല്യാണയാത്രയിൽ കണ്ട മുഖം മറക്കുവാൻ കഴിയുമായിരുന്നില്ല. മനസ്സിലത് അത്രമാത്രം അടയാളപ്പെടുത്തി കഴിഞ്ഞിരുന്നു. പിന്നീടെപ്പോഴെങ്കിലും കാണുമെന്നും വിചാരിച്ചതല്ല. ആരാണെന്ന് അറിയാത്തതുകൊണ്ട് ഒരിടത്തും അന്വേഷിക്കാനും സാധ്യമായിരുന്നില്ല. മാത്രവുമല്ല, അവളെ കാണണമെന്ന ആഗ്രഹം മറ്റൊരാളുമായും ഇതുവരെ പങ്കുവച്ചിട്ടുമില്ല. മനസ്സിന്റെ സ്വകാര്യതയിൽ എവിടെയോ അത് നിഗൂഢമായി വെച്ചു. ഒരുപക്ഷെ ഈ യാത്ര അവളെ വീണ്ടും കാണാനുള്ളതായിരിക്കുമെന്ന് പോലും രാമർ അപ്പോൾ വിശ്വസിക്കുവാൻ ശ്രമിച്ചു. കയറ്റം കയറി സമതലത്തിലെത്തിയപ്പോൾ പെണ്ണുങ്ങൾ കുറെ കൂടി അടുത്തേക്ക് വന്നു. അവളെ കാണാനുള്ള അകലത്തിൽ നടന്നുകൊണ്ടിരിക്കെ രാമർ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ അപ്പോൾ അന്നത്തെ പോലെ കൗതുകപൂർവം തന്നെയും നോക്കുന്നത് അയാൾ കണ്ടു. അവളുടെ കണ്ണുകളിൽ ഒരു പരിചിത ഭാവം പ്രകടമായിരുന്നു. പിന്നീട് ഇടവഴികളിലൂടെയും വയൽവരമ്പിലൂടെയും നടക്കുമ്പോഴും അവളെ കാണാൻ കഴിയുന്ന ഒരകലം നിലനിർത്തുവാൻ രാമർ ശ്രമിച്ചു. ഇനി എത്ര ദൂരം നടക്കാനുണ്ടെന്നത് അയാൾ ചിന്തിച്ചതേയില്ല. താലികെട്ട് നടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും പെണ്ണിനെയും

0: കുട്ടി ഇറങ്ങുമ്പോഴും അവളെ കാണാൻ കഴിയുന്ന പരിസരത്തു തന്നെ രാമർ നിലയുറപ്പിച്ചു. കാഴ്ചയുടെ നിഗൂഢമായ ഒരു നേർ രേഖയിൽ അവളും വന്നുകൊണ്ടിരുന്നു. കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ആ യാത്ര ഒരിടത്ത് അവസാനിക്കുമല്ലോ എന്ന ചിന്തയിൽ അയാൾ ദുഃഖിതനായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങിയത്. എത്ര വേഗത്തിൽ നടന്നാലും മോന്തിയാവുന്നതിന് മുമ്പേ വീട്ടിലെത്തില്ലെന്ന് ഉറപ്പായിരുന്നു. കഞ്ഞികുടിക്ക് വരുന്നവർ ചൂട്ടും കത്തിച്ച് മടങ്ങേണ്ടി വരും. അതിന് നിരവധി ചൂട്ടുകൾ കരുതി വെക്കണം. കുന്നിലേക്കുള്ള കയറ്റത്തിലെത്തിയപ്പോഴാണ് മുമ്പിൽ നടന്നിരുന്ന കാരണവന്മാർ പെട്ടെന്ന് വലത്തോട്ട് തിരിഞ്ഞത്. കല്യാണ സംഘം മുന്നോട്ട് പോകാനാവാതെ അവിടെ തന്നെ നിന്നു. വലതുഭാഗം രണ്ടോ മൂന്നോ ഓലമേഞ്ഞ കെട്ടിടങ്ങളുണ്ടായിരുന്നു. നാട്ടിൻപുറത്തെ ചായക്കടയും അരിസാമാനങ്ങൾ വിൽക്കുന്ന പീടികകളുമായിരുന്നു അവ. തൊട്ടപ്പുറത്ത് ഓലമേഞ്ഞ മറ്റൊരു കുടിലുണ്ടായിരുന്നു. അവിടെ ആളുകൾ കൂടി നിന്നിരുന്നു. കാരണവന്മാർ അവിടേക്കാണ് പോകുന്നതെന്ന് രാമർ മനസ്സിലാക്കി. പിന്നീടുള്ള നോട്ടത്തിലാണ് അത് കള്ളുഷാപ്പാണെന്ന് തിരിച്ചറിഞ്ഞത്. പെട്ടെന്ന് ആരോ തന്നെ നിർബന്ധിക്കുന്നതായി തോന്നി. പോയി തടയുക, അനുവദിക്കരുത്. പെണ്ണുങ്ങൾ നിൽക്കുന്ന ഭാഗത്തുകൂടെ വേണം കള്ളുഷാപ്പിന്റെ വഴിയിലെത്താൻ. രാമർ അവൾക്ക് മുമ്പിലൂടെ വേഗത്തിൽ നടന്ന് കാരണവന്മാരുടെ മുമ്പിലെത്തി. കള്ളുഷാപ്പിലെത്താൻ ഇനിയും കുറച്ച് നടക്കണം. കല്യാണ സംഘത്തിലുള്ളവരെല്ലാം രാമറിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇയാൾ ചെയ്യാൻ പോകുന്നത്? കാരണവന്മാർക്കെതിരെ ആരും ഒന്നും പറയാറില്ല. രാമറിന്റെ ഒച്ച പൊങ്ങി. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ?
1: എന്ത് ശരിയാണോന്ന്
0: ഏതോ ഒരു കാരണവർ ചോദിച്ചു. അയാളുടെ ശബ്ദത്തിൽ കുറച്ച് അവിശ്വസനീയത ഉണ്ടായിരുന്നു.
1: കുട്ടികളെയും പെണ്ണുങ്ങളെയും ഇങ്ങനെ പെരിയേക്കലാക്കിയിട്ട് കള്ളു കുടിക്കാൻ പോകുന്നത് ശരിയാണോന്നാ ചോദിച്ചത്?
0: മോന്തിക്ക് മുമ്പേ പൊരയിലെത്തേണ്ടതല്ലേ ഓലി? ഇത്രയും കാര്യങ്ങൾ താൻ തന്നെയാണോ പറഞ്ഞതെന്ന് തെല്ല അത്ഭുതത്തോടെ രാമർ ചിന്തിച്ചു. ആളുകൾ നിരന്നു നിൽക്കെ അവർക്ക് മുമ്പിൽ നിന്നുകൊണ്ട് തനിക്ക് ശബ്ദിക്കുവാൻ കഴിഞ്ഞതെങ്ങനെയാണ്? സംഘത്തിലെ മറ്റുള്ളവർ പകച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ തെല്ലപ്പുറത്ത് അവളുടെ മുഖം രാമർ കണ്ടു. അവൾ തന്നെ തന്നെയാണ് നോക്കുന്നത്. രാമറിന്റെ സംസാരം ഒട്ടും രസിക്കാത്ത ഒരു കാരണവർ ചോദിച്ചു,
1: നീ എന്താ ചക്കായി ഈ പറയുന്നത്? ഞാനോട് ചോദിക്കേ, നിനക്ക് ഇത്ര ഉസിരുണ്ടോ?
0: ഉസിരുണ്ടോ എന്നല്ല, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല.
1: അതേ ഞാൻ പറഞ്ഞുള്ളൂ,
0: രാമർ വീണ്ടും തറപ്പിച്ചു പറഞ്ഞു.
1: നീയാ പാച്ചറുടെ മോനല്ലേ? നിന്റെ അച്ഛൻ കുടിക്കൂലേ?
0: അച്ഛൻ കുടിക്കുമായിരിക്കും, എന്നാലും നിങ്ങളെപ്പോലെ കുട്ടികളെയും പെണ്ണുങ്ങളെയും പെരിയക്കലാക്കിയിട്ട് കുടിക്കൂല.
1: ഇഞ്ഞ് കോൺഗ്രസ്സാ?
0: ഒരു കോൺഗ്രസ്സും അല്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാ,
1: അത് ഞാൻ തമ്മേക്കൂല.
2: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: നോവൽ പാരായണം വീണ്ടും രാത്രി 8:45 കേൾക്കാം.
4: നമസ്കാരം, ഞാൻ ഡോക്ടർ രശ്മി, ഡെപ്യൂട്ടി DMO RCH ഓഫീസർ, എറണാകുളം ജില്ല. ഈ വരുന്ന June 28 ഞായറാഴ്ച പൾസ് പോളിയോ ദിനമാണ്. പോളിയോ വൈറസ് പരത്തുന്ന അതീവ മാരകമായ ഒരു സാംക്രമിക രോഗമാണ് പോളിയോമൈലൈറ്റിസ് അഥവാ പിള്ളവാതം. പ്രധാനമായും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഈ രോഗം ബാധിക്കുന്നത്. മലിനമായ ജലം, ആഹാരം എന്നിവയിലൂടെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. വൈറസ് ശരീരത്തിലെ കേന്ദ്ര നാഡീവ്യൂഹത്തെയും പേശികളെയും ബാധിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുട്ടികളിൽ സ്ഥിരമായ പശ്ചാത്താപത്തിനും വൈകല്യങ്ങൾക്കും ചിലപ്പോൾ മരണത്തിനും കാരണമാകുന്നു. ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയില്ല. പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. അതാണ് ഏക പോം വഴി. രാജ്യത്തു നിന്നും പോളിയോ രോഗം പൂർണ്ണമായി തുടച്ചു മാറ്റാൻ ലക്ഷ്യമിട്ട് നമ്മുടെ ഗവൺമെൻറ് 1995 ആരംഭിച്ച വിപുലമായ രോഗപ്രതിരോധ പദ്ധതിയാണ് പൾസ് പോളിയോ. ഈ പദ്ധതി പ്രകാരം 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരു നിശ്ചിത ദിവസം ഒരേ സമയം 2 തുള്ളി ഓറൽ പോളിയോ വാക്സിൻ നൽകി വരുന്നു. ഒരു നിശ്ചിത പ്രദേശത്തെ എല്ലാ കുട്ടികൾക്കും ഒരേ സമയം വാക്സിൻ നൽകുന്നതിലൂടെ പോളിയോ വൈറസിന്റെ വ്യാപന ശൃംഖല പൂർണ്ണമായും തകരുകയും വൈറസിന് ജീവിക്കാൻ ഇടമില്ലാതാവുകയും ചെയ്യുന്നു. പൾസ് പോളിയോ പദ്ധതിയുടെ വിജയകരമായ പ്രവർത്തനത്തിലൂടെയാണ് 2014 ലോകാരോഗ്യ സംഘടന ഭാരതത്തെ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ നിലവിൽ പോളിയോ മുക്തമാണെങ്കിലും അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോ വൈറസ് നിലനിൽക്കുന്നതിനാൽ രോഗം വീണ്ടും നമുക്ക് വരാതിരിക്കാൻ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്നും അതീവ പ്രാധാന്യത്തോടെ തുടരുന്നു വരുന്നു. കുട്ടികൾക്ക് സാധാരണ പ്രതിരോധ പദ്ധതിയിൽ പ്രകാരം പോളിയോ വാക്സിൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും പൾസ് പോളിയോ ദിവസങ്ങളിൽ നൽകുന്ന തുള്ളിമരുന്ന് അവർക്ക് കൂടുതൽ പ്രതിരോധശേഷി നൽകുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്തെ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈ വരുന്ന പൾസ് പോളിയോ ദിനത്തിൽ പൾസ് പോളിയോ.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ.
3: ഹലോ സാറെ, ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയാണ്, ഗോപിക മോഹൻ അങ്കമാലിന്നാണ് വിളിക്കുന്നത്. 2024 ബി എസ് സി മാത്സ് എടുത്ത് പാസ്സായി, 99% ഉണ്ട്. അതിനുശേഷം എസ് എസ് സി കോച്ചിങ്ങിന് തൊടുപുഴ എന്ന സ്ഥലത്ത് പോയി, 10 മാസത്തെ കോഴ്സായിരുന്നു. പിന്നെ പറഞ്ഞു അത് പിന്നെ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു വീട്ടിലിരുന്ന് പഠിച്ചോണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ബാങ്ക് കോച്ചിങ് കൂടി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ജോലി കിട്ടാൻ എന്ത് പഠിക്കണം?
2: നമുക്കൊരു സാമ്പത്തിക ആവശ്യമുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ ജോബ് എടുക്കാൻ പറയാം. വീട്ടിൽ നിന്ന് ജോലി ചെയ്യാം, അങ്ങനത്തെ ജോബുണ്ട്. ആ ഓൺലൈൻ ജോബ് ചെയ്യുമ്പോൾ ഒരു 10,000 to 15,000 rupees ശമ്പളം കിട്ടും. എത്ര മണിക്കൂർ ബുദ്ധിമുട്ടർമാരിയിരിക്കും. അങ്ങനെ ഓൺലൈൻ ജോബ് ചെയ്യാൻ പറയാം, കൂടെ പഠിക്കാൻ പറയാം. ബാങ്കിനുള്ള കുറേ ആപ്പുണ്ട്, ബാങ്ക് പഠിക്കാൻ ആപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഓൾറെഡി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കോച്ചിങ്ങിന് 9 മാസം പോയ കുട്ടിയാണ്. ബാങ്കിൽ പോകുമ്പോൾ 80% ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ബാങ്കിലും ചോദിക്കും. കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അത് കാരണം അത് ഓൺലൈൻ പഠിച്ചാൽ മതി, കൂടെ ഒരു ഓൺലൈൻ ജോബും ചെയ്യുക. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 98 മിനിറ്റ് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ കുട്ടിക്ക് ഇത് രണ്ടും കൂടി കൊണ്ടു നടക്കുമ്പോൾ ഓൺലൈൻ ജോബല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഒരു റെഗുലർ ബാങ്കിലെ ജോലിയാണ്. അത് ഈ ഓൺലൈൻ ജോബ് ചെയ്തുകൊണ്ട് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, വിഷമമാണെങ്കിൽ ഈ ഓൺലൈൻ ജോബ് വേണ്ട, ഈ 8 മാസം ഫുൾ ടൈം ആയിട്ട് പഠിക്കാൻ പറയാം. അങ്ങനെയാകുമ്പോൾ ഓഫ്ലൈൻ പഠിത്തത്തിന് പോകണമല്ലോ. അല്ല, അച്ഛന് തോന്നുന്നത് ഓൺലൈനായിട്ട് പഠിച്ചോട്ടെ, ആപ്പ് മേടിച്ച് ലേണിംഗ് ആപ്പ് വെച്ച് പഠിക്കട്ടെ, കൂടെ ജോബും ചെയ്യട്ടെ. അങ്ങനെ ചെയ്താലും നല്ലതാണ്, നിങ്ങളുടെ സാമ്പത്തികവും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ താല്പര്യമായിരിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്, ഒന്നിലെ ഫുൾ ടൈം ബാങ്ക് കോച്ചിങ്ങിന് പോവുക, അതല്ലെങ്കിൽ ഓൺലൈൻ ജോബും ലേണിംഗ് ആപ്പ് വെച്ചിട്ട് ബാങ്ക് കോച്ചിങ് ചെയ്യാൻ പറ കേട്ടോ.
3: ശരി സാർ, താങ്ക് യു.
4: സമയം 8 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്.
5: ആകാശവാണി FM വാർത്തകൾ.
4: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. തെലങ്കാനയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തിവിരോധവും മോഷണവുമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി.
5: ആകാശവാണി FM വാർത്തകൾ.

സമയം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റും 50 സെക്കൻഡും 102.3 MHz FM ബാൻഡിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.

0: സുമേഷ്, എന്താടോ തൻ്റെ മുഖത്തൊരു പാടൊക്കെ?
1: ഓ, ഒന്നും പറയണ്ട സാറേ. കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് വരുമായിരുന്നു. അപ്പോൾ വഴിയിലൊരാൾക്കൂട്ടം ഏതോ രണ്ടുപേര് ചുമ്മാ തല്ലുണ്ടാക്കുന്നു. എൻ്റെ സാമൂഹിക ഉത്തരവാദിത്തം കാരണം ഒന്ന് പിടിച്ചു മാറ്റാൻ പോയതാ. അണപ്പിൽ ചേർത്ത് ഒരെണ്ണം. അയ്യോ,
0: ഫൂളിഷ്. ഇഫ് യു സീ എ ഫൈറ്റ്, യു ഷുഡ് ചൂസ് യുവർ പൊസിഷൻസ് ക്ലിയർലി. ശരിക്കും രണ്ടിൽ ആരാ തന്നെ തല്ലിയത്? ഒരു കാര്യം പറയുമ്പോൾ ക്ലാരിറ്റി വേണ്ടേ? ഇത് എന്റെ ഇംഗ്ലീഷ് ഗ്രാമർ പോലെയാണല്ലോ.
1: എന്റെ പൊന്നോ, ഇതിലും ഇംഗ്ലീഷ് പിടിക്കല്ലേ സാറേ, തല്ലു കിട്ടിയത് എനിക്കല്ലേ.
0: ലിസൺ കെയർഫുള്ളി. ഇംഗ്ലീഷിൽ രണ്ടു പേരെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കും

0: ശരിക്കല്ലേ?
1: ലിസൺ കെയർഫുള്ളി, ഇംഗ്ലീഷിൽ രണ്ടു പേരെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന മൂന്ന് പ്രധാന ആയുധങ്ങളുണ്ട്. ഐദർ ഓർ, നീദർ നോർ, ഓർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. താൻ അവിടെ ചെന്നപ്പോൾ ഇതിൽ ഏതാണ് സംഭവിച്ചത്?
0: എനിക്കറിയാം മേല സാറേ, തല്ലിയന്മാർ ഇംഗ്ലീഷുകാരല്ല, പക്ഷെ നല്ല നാടൻ തല്ലായിരുന്നു.
1: തല്ലിയ ആ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണ് തൻ്റെ പല്ല് അടിച്ചു പൊട്ടിച്ചതെങ്കിൽ അത് ഈദർ ഓർ, അതായത് രണ്ടുപേരിൽ ഒരാൾ, അതായത് വിക്രമനും മുത്തുവുമാണെങ്കിൽ അതിൽ ഒരാൾ, ഐദർ വിക്രമൻ ഓർ മുത്തു ഹിറ്റ് യു എന്നാണ് പറയേണ്ടത്.
0: അതിലൊരാൾ തന്നെയാണ് ആദ്യം തന്നത്.
1: അല്ല, കഴിഞ്ഞില്ല. താൻ അവിടെ സമാധാനം ഉണ്ടാക്കാൻ ചെന്നപ്പോൾ ആ രണ്ടുപേരും തന്നെ തല്ലിയിലായിരുന്നെങ്കിൽ അത് നൈദർ നോർ എന്ന് പറയണം. നൈദർ വിക്രമൻ നോർ മുത്തു ഹിറ്റ് യു, അതായത് രണ്ടുപേരും തല്ലിയില്ല.
0: അയ്യോ, അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. പക്ഷെ എനിക്ക് രണ്ടുപേരുടെ ഒരുമിച്ച് കിട്ടി സാറേ.
1: വാട്ട്? നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നോട്ട് ഓൺലി വിക്രമൻ, ബട്ട് ഓൾസോ മുത്തു ഹിറ്റ് യു, അതായത് ആദ്യത്തവൻ തല്ലിയത് പോരാഞ്ഞിട്ട് രണ്ടാമത്തവനും കൂടി ചേർന്ന് തന്നെ പെരുമാറിയെന്നോ?
0: അതെ സാറേ, ഒരുത്തൻ എന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചു, രണ്ടാമത്തവൻ താടിയേലി നോക്കി ഒരൊറ്റ ഇഴി, രണ്ടുപേരും കൂടി എന്നെ എന്താ സാർ പറഞ്ഞത്?
1: നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അത് മാത്രമല്ല ഇതും കൂടി എന്ന് കാണിക്കാൻ.
0: കറക്റ്റ് സാറേ, കറക്റ്റ്. അവന്മാർ അത് മാത്രമല്ല ചെയ്തത്, ചന്തയിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന അരക്കിലോ പാളയംകുടം പഴം അതും പിടിച്ചുകൊണ്ട് പോയി.
1: ഹോ, ലജ്ജാവഹം. അതുപോട്ടെ, പഴവും കൂടി ചേർത്തൊന്ന് പറഞ്ഞു നോക്കിക്കേ. ദേ നോട്ട് ഓൺലി ഹിറ്റ് മീ ബട്ട് ഓൾസോ ടുക്ക് മൈ
0: പാളയംകുടം പഴം. അണപ്പല്ല ഇളകിയിരിക്കുമ്പോ തന്നെ ഗ്രാമർ പഠിപ്പിക്കാൻ വരണം സാറേ. നന്ദിയുണ്ട്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് മാത്യുവുമായി അഭിമുഖം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഒരു സംരംഭം എന്നത് ഇന്ന് യുവാക്കൾക്കിടയിൽ ഒരു വലിയ സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു സ്റ്റാർട്ടപ്പ് അത് വിജയത്തിലേക്ക് എത്തിക്കാൻ അതിൻ്റെ പിന്നിലുള്ള പ്ലാനിംഗ്, അതിൻ്റെ ഒരു സ്ട്രാറ്റജി, അതിനാവശ്യമായ ഒരു മെൻറ്റർഷിപ്പ് എന്നിവയെക്കുറിച്ച് പലർക്കും ഒരുപാട് സംശയങ്ങളാണ്. ഇതിനെപ്പറ്റിയെല്ലാം സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നിരവധി സംരംഭകരെ അവരുടെ ആശയങ്ങളിൽ നിന്ന് വിജയകരമായ ബിസിനസ്സുകളിലേക്ക് നയിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കൺസൾട്ടൻ്റ് ബ്രയാൻ റോയ് മാത്യു. യുവാണിയിലേക്ക് സ്വാഗതം ബ്രയാൻ.
1: താങ്ക് യു.
0: അപ്പോൾ സ്റ്റാർട്ടപ്പ്, സംരംഭം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ബ്രയാനെ കുറിച്ച് വിശേഷങ്ങൾ കേൾക്കാം. ബ്രയാൻ എന്താണ് പഠിച്ചത്, എവിടെയാണ് പഠിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം.
1: ഓക്കെ, മൈസെൽഫ് ബ്രയാൻ. എൻ്റെ ഒരു പഠനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ടേ പുറത്തായിരുന്നു, സൗദിയിലാണ് പഠിച്ചു വളർന്നതൊക്കെ. ഒരു 10th വരെ അവിടെയായിരുന്നു, അതിന് ശേഷം നാട്ടിലേക്ക് വന്നു. ഇപ്പോഴും പാരൻസ് പുറത്താണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫൈനൽ ഇയറിൽ.
0: ആൻഡ് എഞ്ചിനീയറിംഗ്
1: പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയറാണ്. ആൻഡ് ഇവിടെ ആദിശങ്കരയിലാണ് പഠിക്കുന്നത്, കാലടി. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പഠനം കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് ഒരു ബേസിക്കായിട്ട് എൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ. ഈ ബിസിനസ് അതുപോലെ സ്റ്റാർട്ടപ്പ് കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഭയങ്കര ഡെപ്തിൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കേസ് സ്റ്റഡീസ് എടുക്കുക, ഓരോ ബിസിനസ്സുകൾ എങ്ങനെ പോയി, എന്തായിരുന്നു അത് ഫെയിലായതിൻ്റെ കാരണം, അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. എഞ്ചിനീയറിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ ഇനിയൊരു ഫ്രീഡം ഉണ്ടായിരുന്നു അത് പേഴ്സ്യൂ ചെയ്യാൻ. പഠിച്ച കോളേജിലാണെങ്കിലും അങ്ങനെ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. സോ നല്ലൊരു എൻവയോൺമെൻറ്റ് കിട്ടിയപ്പോൾ അങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് അങ്ങ് ചാടിയായിരുന്നു.
0: അത് ശരി. ഇപ്പോൾ ട്രിപ്പിൾ ആണ് പഠിക്കുന്നത്?
1: അതെ അതെ,
0: ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് ഇപ്പോൾ.
1: അതെ.
0: അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ബിസിനസ് കൺസൾട്ടൻ്റായി മാറിക്കഴിഞ്ഞു. ഈ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒപ്പം ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്ന ഒരു ഐഡിയയിലേക്കെല്ലാം വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു?
1: ഞാൻ ഭയങ്കരമായിട്ട് നെറ്റ്വർക്ക് ചെയ്യായിരുന്നു, ആൾക്കാരെ മീറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ഞാൻ പല കാര്യങ്ങൾ പല ഇവൻസിന് പോകാറുണ്ടായിരുന്നു. പൊതുവെ ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്ന ഇവൻസ്, അവരുടെ സ്റ്റോറീസ് കേൾക്കാൻ, നിഖിൽ കാമത്, രാജ്ശമാനി അവരുടെയൊക്കെ പോഡ്കാസ്റ്റുകൾ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു

0: ഒരു മോൾഡിങ്ങിൽ കയറി വന്നുകൊണ്ട് തന്നെ കോളേജ് എത്തി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമുക്കൊരു എക്സ്പോഷർ കിട്ടി തുടങ്ങിയത്. കോളേജിൽ ഇപ്പോൾ ഇവൻസിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ വലിയ ആൾക്കാർ വരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് എന്ന രീതിയിലൊക്കെ ക്ലബ്ബുകൾ നമ്മുടെ കോളേജിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന ഇവൻസ്, അപ്പോൾ അതിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നെറ്റ്വർക്കും എക്സ്പോഷറും കിട്ടി തുടങ്ങിയായിരുന്നു ഫസ്റ്റ് ഇയർ തൊട്ടേ. പിന്നെ കയറുമ്പോഴേ തന്നെ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു, കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ എൻ്റെ പേരിൽ എനിക്കൊരു എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ആവട്ടെ, സംതിങ് ഒരു
1: സംതിങ്
0: രീതി
1: ഒന്ന് തുടങ്ങണമെന്ന് ആഗ്രഹം
0: തുടങ്ങണമെന്ന്
1: ഉണ്ടായിരുന്നു.
0: ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിൽ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കി, അത് ഫെയിലായി. സെക്കൻഡ് ഇയർ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കി, അതിൻ്റെ ഔട്ട്കത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ബിൽഡ് ചെയ്തു. അത് അക്യുസേഷൻ വഴി വേറൊരു സ്ഥലത്തേക്ക് അത് മാറ്റാൻ വേറൊരു കമ്പനി അത് ഏറ്റെടുത്തു, അതിൻ്റെ ഒരു ഫീച്ചർ മാത്രം.
1: ശരി.
0: അതിനുശേഷം തേർഡ് ഇയറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഫുൾ ടൈം ആയിട്ട് അപ്പോഴാണ് സ്റ്റുഡൻസ് പലവരും സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങുന്നു, ആ ഒരു മൈൻഡ് സെറ്റ് കോളേജിൻ്റെ അകത്തും കയറി വരാൻ തുടങ്ങി. ചുറ്റുപാടുമൊക്കെ തന്നെ അതിനൊരു ഹൈപ്പ് കിട്ടി തുടങ്ങി, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടാനുള്ള രീതിയിലൊക്കെ.
1: അപ്പോൾ അത് ശങ്കരയുടെ അകത്ത് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉണ്ട്.
0: ഉണ്ട് ഉണ്ട്, യെസ്. ഇൻക്യുബേഷൻ സെൻറ്റർ ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ. സ്റ്റാർട്ടപ്പുകൾ ഉള്ളിലേക്ക് വരുന്നു, ആ സ്റ്റാർട്ടപ്പ്സിൽ പോയി ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ഇക്കോ സിസ്റ്റത്തെ ടാപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: അത്
0: സോ
1: ഒരുപാട് സഹായിച്ചു അങ്ങനെ.
0: ഉണ്ട് ഉണ്ട് ഉണ്ട്, ഉറപ്പായും ഉറപ്പായും. കാരണം അവിടുത്തെ ഒരു സാറ് തന്നെ എൽദോസ് എന്നാട്ടോ സാറിൻ്റെ പേര്, ആൻഡ് അവിടുത്തെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ നോഡൽ ഓഫീസറായിരുന്നു, IEDC നോഡൽ ഓഫീസർ. പുള്ളിക്കാരൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഇയറിൽ വന്നിട്ട് പുള്ളിക്കാരൻ ക്ലാസ്സിൽ ഒരു ചെറിയൊരു സെഷൻ പോലെ എടുത്ത സമയത്ത് പറഞ്ഞതാണ് ഇങ്ങനെ, നമ്മുടെ ചുറ്റും സോൾവ് ചെയ്യാൻ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങളെ കണ്ടെത്തി അത് ടാപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥ ഓണ്ടർപ്രണോർ. ഇന്നോവേറ്റ് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ ഓണ്ടർപ്രണോർഷിപ്പ്. ആൻഡ് പുള്ളിക്കാരൻ പറഞ്ഞതാണ്, ഓണ്ടർപ്രണോർഷിപ്പ് ഇസ് നോട്ട് എ ടൈറ്റിൽ, ഇറ്റ്സ് എ മൈൻഡ് സെറ്റ് എന്നത്.
1: അതെ, തീർച്ചയായും. അപ്പോൾ ബ്രയൻ ആദ്യ വർഷങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത ഐഡിയ ഉണ്ടല്ലോ, അത് തന്നെയാണോ, അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഫൈനൽ ഇയർ വരെ എത്തിക്കുകയായിരുന്നോ? സെയിം ഐഡിയ തന്നെയായിരുന്നോ സ്റ്റാർട്ടപ്പിന്റെ?
0: അല്ല അല്ല, ഫസ്റ്റ് ഇയറിൽ വെച്ചിട്ട് ഒരു ആക്ച്വലി സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടാണ്, നമ്മൾ ടെക്നിക്കലി ഇൻവോൾവ് ആയി നിൽക്കുന്നതുകൊണ്ട് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് പല കാര്യങ്ങളാണ് ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം ഒരു സിമ്പിളായിട്ട് നമ്മുടെ ഒരു ഓട്ടോമേഷൻ രീതിയിലൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കി. ആ ഒരു ടൈമിൽ അത് അത്രയ്ക്ക് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നില്ല, കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം അവിടെ ഒരു ഫെയിലിയർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള ടീം ഉണ്ടാവുക എന്നുള്ള അത്യാവശ്യമാണ്. നമ്മൾ ആരെയൊക്കെ സെലക്ട് ചെയ്യുന്നു, നമ്മുടെ കൂടെ കൂട്ടുന്നു അങ്ങനെ. അപ്പോൾ ചിലപ്പോൾ അവരും എഫിഷ്യൻ്റ് ആയിരിക്കും, പക്ഷെ അവരുടെ എഫിഷ്യൻസിക്കൊപ്പം നമുക്ക് എത്താൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള പ്രോബ്ലംസ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഫസ്റ്റ് എനിക്ക് ഒന്നും ചെയ്തെത്തിക്കാൻ പറ്റിയില്ല. ഐഡിയ വാസ് ഗുഡ്, എക്സിക്യൂഷൻ വാസ് ബാഡ്.
1: അതായത് കൂടെ ഉള്ളവരും കോളേജിലെ സ്റ്റുഡൻസ് തന്നെയായിരിക്കും.
0: അതെ അതെ,
1: അപ്പോൾ എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല.
0: ഇല്ല ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ട് പറയുകയാണ് ഇത് ഇതിൻ്റെ ടാസ്ക് ഇത്ര ഡെഡ് ലൈനിനുള്ളിൽ തീർക്കണം, ഇങ്ങനെ തീർക്കണം എന്ന് പറയുമ്പോഴും പലപ്പോഴും അവർക്കത് മീറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. കാരണം ഒരു പ്രശ്നം എനിക്കന്ന് തോന്നിയത്, നമ്മുടെ മൈൻഡിലുള്ള ആശയത്തെ അവർക്ക് മനസ്സിലാണെങ്കിൽ നമ്മളത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം.
1: അതെ അതെ, അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ
0: പറ്റണം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ടെക്നിക്കൽ ടേംസ് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു പ്രോബ്ലത്തിലാണ് ഫസ്റ്റ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യണം. സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോൾ ഒരു പക്ക സോഫ്റ്റ്വെയർ സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്തു, ഈ ഓട്ടോമേഷൻ ബേസ് ചെയ്ത് തന്നെ ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ ഫീച്ചർ, ഒരു ജസ്റ്റ് ഒരു സ്മോൾ ഫീച്ചർ അന്ന് നമ്മുടെ നാട്ടിൽ കയറി വന്നിട്ടിരുന്ന സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഞാൻ ഈ സംഭവം പിച്ച് ചെയ്തു, അവർക്കത് ഇഷ്ടമായി, ആൻഡ് അവരുടെ ഇംപ്ലിമെൻറ്റേഷന് ഞാനത് ഹെൽപ്പ് ചെയ്തു, ആ ഒരു ചെറിയൊരു കാര്യം മാത്രം. സോ കുറച്ച് നാൾ ആ ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാനുള്ള ഒരവസരം കിട്ടി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളൊരു ബ്രേക്ക് എടുത്തു. പിന്നെയാണ് ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കണം എന്നുള്ളൊരാഗ്രഹം വന്നത്. നമ്മുടെ നാട്ടിൽ ടെക്നിക്കൽ സൊസൈറ്റീസ് ഉണ്ട്, കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലാകുമ്പോൾ നമുക്ക് IEEE, അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ കൊച്ചി കളമശ്ശേരി ബേസ്ഡ് ആയിട്ട് ടിങ്കർ ഹബ് വന്നു, ടിങ്കർ സ്പേസ് എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി, നമുക്കിങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റുള്ള പിള്ളേരെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു ചെറിയ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അതിലൊരു 400-500 പിള്ളേരോളം വന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്.
1: ഐഡിയാസും
0: മെയിനായിട്ടുള്ള ആശയം പ്രൊജക്ട് ബിൽഡ് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ഫെയിലായത് പിള്ളേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ബിൽഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ ഞാനൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ആശയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ബിൽഡേഴ്സ് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടെങ്കിൽ, അങ്ങനെ ടെക്കിപീഡിയ എന്നാട്ടോ കമ്മ്യൂണിറ്റിയുടെ പേര്, ടെക്കിപീഡിയ തുടങ്ങി അതിൻ്റെ അകത്ത് തന്നെ ആൾക്കാർ സ്റ്റാർട്ടപ്പ്സ് പിച്ച് ചെയ്യാൻ തുടങ്ങി. ഒരാളെ ഐഡിയ വന്ന് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ടപ്പ് ഓണേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസൈനേഴ്സ്, അങ്ങനെ ഏറ്റവും ഇഷ്ടം എല്ലാ കാറ്റഗറിയിലും ലോയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. ആൻഡ് റീസെൻ്റ്ലി തന്നെ മോട്ടോർ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് കുറേ പേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റുകൾ വന്നപ്പോൾ അങ്ങനെ നമുക്ക് F1 വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിനെ നമുക്ക് ആക്ച്വലി കിട്ടി. പുള്ളിക്കാരൻ അവിടെ ഒരു ഇന്റേൺ ആയിട്ടാണ്, പെർഫോമൻസ് എഞ്ചിനീയർ ഇന്റേൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു കോണ്ടാക്ടില്

0: ഹി ഓൾസോ സ്റ്റാർട്ടഡ് കോൺട്രിബ്യൂട്ടിങ് വന്നു. ഞാനിങ്ങനെ പലരും ഐഡിയാസ് ആയിട്ട് എൻ്റെ അടുത്ത് വരും. ഞാനിങ്ങനെ ഒരു കണക്ടർ എന്ന പേഴ്സണാലിറ്റിയിൽ നിൽക്കുവാണ്. സോ എൻ്റെ അടുത്ത് വരുന്നവരെ കൃത്യമായ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുക, കൃത്യമായ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക.
1: ഒരു കൺസൾട്ടന്റ്
0: കൃത്യം പറഞ്ഞ ഒരു കൺസൾട്ടന്റ് എന്ന രീതിക്ക്. നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട്. അത് കമ്മ്യൂണിറ്റി കാരണം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഴം സി വി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വെരി ഫണ്ണി നെയിം ആണ് പഴം സി വി. അത് ആക്ച്വലി നമ്മുടെ റെസ്യൂമേഴ്സും കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ റെസ്യൂം അല്ലെങ്കിൽ സി വി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു റോസ്റ്റ് ചെയ്യുക, ഹാസ്യമായിട്ട് നമ്മൾക്ക് തിരിച്ച് റിപ്ലൈ തരുന്ന ഒരു രീതി. അപ്പോൾ കൃത്യമായി അത് എഡ്യൂക്കേഷണൽ എന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത്ര കറക്ഷൻ വരുത്തണം, ഇന്നത് ചെയ്യണം എന്നുള്ളതൊക്കെ. അത് അങ്ങനെ ഒരു പ്രൊജക്റ്റിന് അങ്ങനെ പല പ്രൊജക്റ്റുകൾ വന്ന് വന്ന് വന്ന് അതിൽ നിന്നും നമുക്കിങ്ങനെ ആൾക്കാർക്ക് ഹയറിങ് എന്ന രീതിക്കായി. സ്റ്റാർട്ടപ്പുകൾ വരുമ്പോൾ ഒക്കെ ഇന്ന ആശയത്തിലേക്ക് ആർക്കൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എൻ്റെ കൂടെ കൂടിക്കോ, അങ്ങനെ വന്ന് തുടങ്ങിയ രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ട്. ഇപ്പോഴും പ്രോപ്പറായിട്ട് അവർ എത്തി എന്ന് പറയാൻ പറ്റില്ല, നല്ല അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ലൈനിൽ ആണ് പിന്നെ ഓണ്ടർപ്രണർഷിപ്പിനെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്.
1: ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം ഒരു ഐ ടി വേവ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു AI, പിന്നെ ഒരു സസ്റ്റൈനബിലിറ്റി, പിന്നെ ഒരു റൂറൽ ഇന്നോവേഷൻ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ ഒരു ഒരു സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് എന്ന രീതിയിൽ ബ്രെയിൻ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഇതിന്റെ സാധ്യതകൾ എങ്ങനെ വിലയിരുത്താൻ പറ്റും?
0: ആക്ച്വലി നമ്മൾക്ക് തുടക്കത്തിൽ ഇപ്പൊ പറഞ്ഞ പോലെ ടെക് വേവ് ഉണ്ടായിരുന്നു. ഒരു SaaS, അതായത് സോഫ്റ്റ്വെയറും സർവീസ് പ്രൊവിഷനും ഒക്കെ ആയിട്ട് കമ്പനികൾ വന്നു. പിന്നെ ഇപ്പൊ AI വേവ് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ AI ബിൽഡർ കുറവാണ്, AIയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ എണ്ണം കുറവാണ്. കോർ AI എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഈ കമ്പനികൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കുറേ മേഖലകളുണ്ട്. ഇപ്പോൾ റൂറൽ ഏരിയാസിലാവട്ടെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സിലാവട്ടെ, AI വരുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പിള്ളേർ AI ഈ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും അവരുടെ ആ സർവീസ് എടുത്ത് ഡിസ്ട്രിബ്യൂഷൻ ലെയറിലായിരിക്കും വർക്ക് ചെയ്യുക. സോ അതിനെ ഉപയോഗിച്ചിപ്പോൾ ChatGPT, ഓപ്പൺ AI, ആൻഡ്രോപിക് എന്നൊക്കെ പറയുന്ന പല സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ ChatGPT നിന്നും അവരുടെ API അതുപോലുള്ള കാര്യങ്ങൾ അവരുടെ അതേ സർവീസ് നമ്മൾ എടുത്തിട്ട് ഒരു പുതിയ ലെയർ ബിൽഡ് ചെയ്തിട്ട് ഈ ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഇപ്പോൾ പഴം CV എന്ന് പറഞ്ഞ ആശയം ഉണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ തന്നെ ജെമിനൈ, നമ്മുടെ ഗൂഗിളിൻ്റെ ജെമിനൈയുടെ പുറത്ത് പണിതേക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു ലെയർ ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ സംരംഭകർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടി തുടങ്ങി. കാരണം ഇത്രയും കാലം നമുക്കൊരു ഒരു ബ്ലോക്കായിരുന്നു എങ്ങനെ ഈ സംഭവം നമ്മുടെ നാട്ടിൽ, കാരണം നമ്മുടെ നാട്ടിലൊന്നും റിസോഴ്സ് ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള.
1: മെന്റേഴ്സിന്റെ
0: കുറവുണ്ട്. അതുപോലെ തന്നെ ഇനി ഹൈടെക്കിനുള്ള എക്സ്പോഷർ, ഇപ്പോൾ സിലിക്കൺ വാലി പോലെ നമുക്കിപ്പോൾ ബാംഗ്ലൂരൊക്കെ ഉണ്ടെങ്കിലും സിലിക്കൺ വാലിയുടെ അത്രയും എക്സ്പോഷർ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർക്ക് സിലിക്കൺ വാലിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നമ്മുടെ റൂറൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിലെ ഓണ്ടർപ്രണർഷിപ്പ്സ് ഇപ്പോൾ ഓണ്ടർപ്രണേഴ്സ് നോക്കുന്ന ഒരു ലെയർ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ലെയർ തന്നെയാണ്. ഓൾസോ ഇതൊരു നല്ലൊരു കാര്യമുണ്ട്, കാരണം പല പ്രോബ്ലംസിനും സൊല്യൂഷൻ കിട്ടാണ്ടിരുന്ന കാലഘട്ടമുണ്ട്. വെരി റീസെൻ്റ്ലി ഒരു ആർട്ടിക്കിൾ വായിച്ച, നമ്മുടെ നാട്ടിലല്ല, ഒരു പുള്ളിക്കാരൻ, പുള്ളിക്കാരൻ്റെ ഡോഗിന്, ഒരു പട്ടിക്ക് ഒരു ക്യാൻസർ ബാധിച്ചു, അതിന് ചികിത്സയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനിങ്ങനെ ഓപ്പൺ AI യൂസ് ചെയ്തിട്ട് ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് പുള്ളിക്കാരനൊരു പുതിയ വാക്സിൻ കണ്ടുപിടിച്ചു റിസർച്ച് ചെയ്തിട്ട്, ആൻഡ് അത് ടെസ്റ്റ് ഔട്ട് ചെയ്തു. അത് ആക്ച്വലി ഹെൽപ്ഫുള്ളായിരുന്നു, ആ പട്ടിയുടെ പുറത്ത് ടെസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ AIയുടെ ഒരു വേവ് വന്നതിന് ശേഷം ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് വന്നു തുടങ്ങി. നമ്മുടെ നാട്ടിൽ റൂറലി കുറേ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും നോക്കി ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. ആ ഒരു സംഭവത്തെ നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ നല്ല വികസനം ഉണ്ടാവും, രണ്ട് നല്ലൊരു മണി ഫ്ലോ കൊണ്ടുവരാൻ പറ്റും.
1: പിന്നെ ഇന്നത്തെ യൂത്ത് എല്ലാം തന്നെ ഒരു സംരംഭം എന്നുള്ളതിലേക്ക് ഒരുപാട്
0: അതെ
1: ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? ഒരു ഐഡിയ
0: ഇപ്പോൾ അതൊന്ന് മെയിൻലി അതിൻ്റെ ഒരു റീസൺ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴായിരിക്കും.
1: പിന്നെ ബ്രയാൻ്റെ ഈ ഒരു ഇപ്പോൾ ഉള്ള ഒരു സ്റ്റാർട്ടപ്പ് കൺസൾട്ടൻസി ഫിനാൻഷ്യലായിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ടപ്പുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ?
0: ആ ഉണ്ട്. സോ ഞാനിപ്പോ നമുക്ക് പല വെഞ്ചർ ക്യാപിറ്റൽസ്, വെഞ്ചർ സ്റ്റുഡിയോസ് എന്ന് പറയുന്ന
1: ഇൻവെസ്റ്റേഴ്സിനെ അറിയുന്ന രീതിയിലാണ്.
0: അതെ, എന്റെ അടുത്ത് വരുന്ന ആശയങ്ങള് കൃത്യമായി അതിനെ റിഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് അവർക്ക് വേണ്ട ഫണ്ടിങ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്റെ അടുത്ത് വരുന്ന കുട്ടികളെ ആദ്യം തന്നെ അവരുടെ ഐഡിയാസ് കേട്ടതിന് ശേഷം ഞാൻ പറയും ഇന്ന കുറവുകൾ ഉണ്ടാവാം, ഇന്ന എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഐഡിയാസിനെ പൊളിച്ചെഴുതാൻ പറ്റില്ല. അവർ ചിന്തിക്കുന്ന

0: രീതി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അവരുടെ ആശയത്തിന് വാലിഡിറ്റി ഉണ്ടാവും.
1: അപ്പോൾ ബ്രയൻ ആദ്യം തന്നെ ഐഡിയാസ് ആയിട്ട് വരുന്ന സംരംഭകരെ ഒന്ന് കേൾക്കും അല്ലേ,
0: അതെ
1: എന്താണ് അവരുടെ ഐഡിയ,
0: അതെ അതെ
1: അതിൻ്റെ ഒരു എന്താ പറയുക മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാൻ പറ്റും?
0: ഇതിപ്പോഴത്തെ ഒരു ഒരു പ്രോബ്ലം കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ, അതായത് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ കുട്ടികൾ പൊതുവെ എഐനെ ഒത്തിരി ആശ്രയിക്കാൻ തുടങ്ങി, ചാറ്റ് ജി പി ടി പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ചെന്നിട്ട് പ്രോബ്ലം സ്റ്റേറ്റ്മെൻസ് ചോദിക്കുന്നത് ചാറ്റ് ജി പി ടിയുടെ അടുത്തായിരിക്കും. അപ്പോൾ ചാറ്റ് ജി പി ടിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര എന്താ പറയുക, ഒരു ഡെപ്ത് ഇല്ല, തരുന്ന സംഭവം വളരെ
1: അതെ.
0: ജനറിക്കാണ്. അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇപ്പോൾ ഒരു 90% പിള്ളേർ വരുന്നതും അങ്ങനെയുള്ള ഐഡിയാസ് ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് ഫിൽട്ടറിങ് എളുപ്പം. പിന്നെ മാർക്കറ്റ് റിസർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്താണ്, അതിനൊരു പ്രസിംഗ് ഇഷ്യൂ ഉണ്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ കൂടുതലായിട്ട് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ട് കുറേ സംഭവങ്ങൾ ഞാൻ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ആ ഒരു ഫീൽഡിൽ നമ്മൾ പോകണം, അതായത് ഈ ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മൾ ചിന്തിക്കുന്ന സൊല്യൂഷൻ ഓൾറെഡി വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, നമ്മൾ പറയുന്ന ഐഡിയ ഇതിനു മുമ്പ് ആരെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടോ, ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മളായിരിക്കില്ല ഈ ഒരു ആശയം ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഒരു ബിഗ് ടെക് കമ്പനി ഇത് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കൂട്ടം ആൾക്കാരുടെ പ്രശ്നമായിരിക്കും, അവർ സോൾവ് ചെയ്യുന്നത് വലിയൊരു കൂട്ടം ആൾക്കാരുടെ പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, അവർ ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്, ഇന്ന റീസൺ, അതാണ് ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ്. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിൽ ഇതിന് ഓഡിയൻസ് ഉണ്ടാവുമോ? അഗ്രികൾച്ചർ ബേസ്ഡ് ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാം. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, നമ്മുടെ നാട്ടിൽ അഗ്രികൾച്ചറിനകത്ത് ടെക് ഇൻ്റഗ്രേഷൻ കുറവാണ്. ഇപ്പോഴും പാവപ്പെട്ട കൃഷിക്കാരാണ് കൃഷിയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ ടെക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ന്യൂ ജനറേഷനിൽ വരുന്നവർ പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു മെജോറിറ്റി ഓഡിയൻസ് എന്നുള്ള അവിടെ. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ അവർക്കും ഓൺബോർഡ് ചെയ്യാൻ എളുപ്പമായിരിക്കണം, കയറി വരാനായിട്ടുള്ള എളുപ്പം ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ചിലപ്പോൾ നല്ല ആശയങ്ങൾ ഉണ്ടാവും, പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ ആശയത്തിന് അത്ര ഡെപ്ത് ഇല്ലെങ്കിലും അതൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട ആശയമായിരിക്കും. ചിലപ്പോൾ ഒരു 5 വർഷം ഉണ്ടാവുള്ളൂ അതിൻ്റെ ഗ്യാപ്പ്, 5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ യൂസ്.
1: ചിലപ്പോൾ അത് ലോങ് ടേമിലായിരിക്കാം അതിൻ്റെ സക്സസ്.
0: അതെ അതെ, ചില സ്റ്റാർട്ടപ്സ് നമ്മൾ യൂണിക്കോൺ എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഐഡിയാസ്. ഈ മാർക്കറ്റ് വാലിഡേഷൻ ചെയ്യുക എന്ന് പറയുന്നത് മെയിൻലി ഫീൽഡിൽ ഇറങ്ങിയേ പറ്റുള്ളൂ. നമ്മൾ ഒരിക്കലും അത് കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരുന്നാലോ അല്ലെങ്കിൽ ഒരു ചാറ്റ് ജി പി ടി നോക്കിയെടുക്കുന്ന ആൻസേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
1: അപ്പോൾ ബ്രയൻ തന്നെയായിരിക്കും ഈ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നത്?
0: ഞാൻ മോസ്റ്റ്ലി ഹെൽപ്പ് ഔട്ട് ചെയ്യാറാണ്, ലൈക് കൂടെ തന്നെ ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പെർട്ടീസ് കുറച്ചുകൂടി ഒന്ന് ഹെൽത്ത് കെയറും പിന്നെ ടെക് പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു എക്സ്പെർട്ടീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വക സംഭവങ്ങളാണെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, നമുക്കിപ്പോൾ ഒരു ആശയമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിച്ചു ചോദിക്കാം, എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇറ്റ്. അപ്പം അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു പ്ലേ ബുക്ക് പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിങ്ങനെ ചെയ്യണം, ഫസ്റ്റ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുക, ഇങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്,
1: ഒരു
0: മെന്റർഷിപ്പ് എന്ന രീതിക്ക്. അങ്ങനെയാണ് മെയിൻലി മാർക്കറ്റ് വാലിഡേഷൻ കഴിയുന്നത്. മാർക്കറ്റ് വാലിഡേഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ, ഈ ഐഡിയ സക്സസ്ഫുൾ ആയിരിക്കും. ചില ഐഡിയാസൊക്കെ വളരെ ഏർലി ആയിരിക്കും നമ്മുടെ മാർക്കറ്റിലേക്ക്, എന്ന് പറഞ്ഞാൽ അവർ ഇന്നത്തെ പ്രോബ്ലം അല്ല നാളത്തെ പ്രോബ്ലം ആയിരിക്കും സോൾവ് ചെയ്യുന്നത്.
1: അതെ,
0: അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഗൈഡൻസ് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ വെഞ്ചർ ക്യാപിറ്റൽസ്, വെഞ്ചർ സ്റ്റുഡിയോസ് എന്ന് പറയുന്നത്. വെഞ്ചർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്, ഒന്നോ രണ്ടോ സ്ഥലങ്ങളുള്ളൂ. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആശയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കോ ഫൗണ്ടർ എന്ന രീതിക്കായിരിക്കും. അപ്പം നമുക്ക് ആശയമുണ്ട്, അവരുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ പണിയാം. വെഞ്ചർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആശയത്തിന് പൈസ തരും അവർ, അങ്ങനൊരു വ്യത്യാസമാണുള്ളത്. അപ്പോൾ ചിലവർ ടീം ഉണ്ടാവില്ല, ടീമില്ലാത്തവർക്ക് വെഞ്ചർ സ്റ്റുഡിയോസ് ആയിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ. ടീമുള്ള പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ഉള്ള ആൾക്കാർക്ക് വെഞ്ചർ ക്യാപിറ്റൽസും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും കുറച്ചുകൂടി എളുപ്പം.
1: ഇപ്പോൾ ഒരു ഐഡിയ കേട്ടതിന് ശേഷം പറയാൻ തോന്നുന്നതാണ് ഇതൊരു നല്ല ഐഡിയ ആണ്, നമുക്ക് പിച്ച് ചെയ്യാം, അപ്പോൾ ഇതിന് സാധ്യത ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ കയ്യിൽ ഫണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ ബ്രയാൻ എങ്ങനെ അതിലേക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും?
0: ഒന്ന്, എൻ്റെ കയ്യിലുള്ള നെറ്റ്വർക്കാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻവെസ്റ്റേഴ്സ്, ഈ വെഞ്ചർ ക്യാപിറ്റൽസ്, അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി ഓടുന്ന ട്രസ്റ്റിൻ്റെ പുറത്താണ് രീതി പറയും. അപ്പോൾ നല്ലൊരു ആശയമാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഐ വുഡ് ടോക്ക് ടു പീപ്പിൾ. സോ അവരുടെ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഐ വുഡ് സെൻഡ് ദം ഇൻ, അവരെ അങ്ങോട്ട് അയക്കുക.
1: അതായത് ഈ ഇൻവെസ്റ്റേഴ്സിനെ അവരുടെ അടുത്തേക്ക് അയക്കുകയാണ്.
0: അതെ അതെ, ആ ഒരു രീതിയിൽ. അപ്പോൾ തന്നെ ഇപ്പം നമ്മൾ പറയുകയാണ് ഇത് നല്ലൊരു ആശയമാണ് കേട്ടു നോക്ക്, അപ്പോൾ തന്നെ ആൾക്കാർ കേൾക്കാൻ റെഡി ആണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് നല്ലൊരാശയാണെങ്കിൽ ഫണ്ടിങ് വളരെ എളുപ്പമാണ് കിട്ടാൻ.
1: അപ്പോൾ ബ്രാൻഡ് നെറ്റ്വർക്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്?
0: ഉണ്ട്.
1: ഓക്കെ.
0: അതും അത് ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ട് അവരുമായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. എൻ്റെ ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെ പോയി ആൾക്കാരുടെ അടുത്ത് അങ്ങോട്ട് കയറി സംസാരിക്കും, സംസാരിച്ചിട്ട് എൻ്റെ നമ്പർ അവരുടെ ഫോണിൽ സേവ് ചെയ്യിക്കും. അങ്ങനെ, സോ എന്നിട്ട് ലൈക്ക് വാട്സാപ്പിൽ എപ്പോഴും ഒരു

0: കോണ്ടാക്ട് ഉണ്ടാവും. അപ്പോ നമ്മൾ നാളെ പെട്ടെന്ന് ഒരു ഐഡിയ ആയിട്ട് ചെല്ലുമ്പോൾ നമ്മളൊരു പുറത്തുനിന്ന് ഒരു വ്യക്തിയല്ല,
1: അടുപ്പമുള്ള
0: ഒരു വ്യക്തിയായിട്ട്. അപ്പോ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എളുപ്പമായിരിക്കും ഈ ഒരു എന്താ പറയുക ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഒരു ആശയം, നല്ലൊരു ആശയം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് രണ്ട് രീതിയിലുണ്ട് കേട്ടോ. ഒന്ന് സ്വന്തമായി തന്നെ ബൂട്ട്സ്ട്രാപ്പ് ചെയ്യാന്ന് പറയും, എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വഴി,
1: അതായത് നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം.
0: അതിന്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ളത് നമുക്കൊരു ഫ്രീഡം ആണ്. നമുക്ക് ഇപ്പൊ വെഞ്ചർ ക്യാപിറ്റൽ ആകട്ടെ, വെഞ്ചർ സ്റ്റുഡിയോയിലേക്കൊക്കെ പോകുമ്പോൾ അവർക്കൊരു സ്ട്രക്ചർ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ചെയ്താലേ ഒരു സ്റ്റാർട്ടപ്പ് വിജയിക്കുള്ളൂ എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ ടീം ഡൈനാമിക്സിന് അത് ചേർന്നു എന്നും വരില്ല. നമ്മുടെ ടീം കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ടീമായിരിക്കും.
1: അവരെ കൺവിൻസ് ചെയ്യുന്ന ജോലി ബ്രയാൻഡ് ആണോ?
0: അല്ല, അവരെ മുട്ടിച്ചു കൊടുക്കുന്ന ജോലി. കൺവിൻസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ വരുന്ന പിള്ളേരുടെ ഫൗണ്ടേഴ്സിന്റെ തന്നെ ഡ്യൂട്ടിയാണ്. അപ്പോ കാരണം ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഒരു കൺസൾട്ടന്റ് എന്ന രീതിക്കായിരിക്കുമല്ലോ, പക്ഷെ ഫൗണ്ടേഴ്സിന് അവരുടേതായ ഒരു ഫിലോസഫി ഉണ്ട്, അവരുടേതായ ആശയം. അവര് ഫലിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സോ എന്റെ അടുത്ത് ഒരു ഐഡിയ വന്നു, അവരൊരു എ സ്റ്റാർട്ടപ്പ് ആണ്, കേട്ടു എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ, നമ്മുടെ ഒരു ചേട്ടനെ ഉണ്ടായിരുന്നു, അപ്പൊ ചേട്ടാ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഒന്ന് കേട്ട് നോക്കണം. അവർ അപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചു എന്താ ചെയ്യുന്നത്, നിനക്ക് എന്താ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഇങ്ങനെ എങ്ങനെയാണ്. അവരവിടെ കൊണ്ട് പിച്ച് ചെയ്ത ഐഡിയ വളരെ ഡിഫറെന്റ് ഐഡിയ
1: ആയിട്ട്
0: എന്ന് പറഞ്ഞാൽ സംഭവിച്ചെന്ന് വെച്ചാൽ അവര് പുതിയ കുറെ സാധനങ്ങൾ ആഡ് ചെയ്തു ഇതിന്റെ അകത്തേക്ക്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ഈ സ്റ്റാർട്ടപ്പ് അവരെ കൊണ്ടുപോയി അവിടെ അവതരിപ്പിച്ചത് വേറൊരു ഹെൽത്ത് കെയർ
1: സെറ്റപ്പ് ആയിരുന്നു. ഐഡിയ മാറിപ്പോയി,
0: ഐഡിയ മാറിപ്പോയി. അപ്പോ ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ് ദാറ്റ് ഞാൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാതെ.
2: ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റായ ബ്രയാൻ റോയ് മാത്യുവുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
3: യുവവാണി സമാപിക്കുന്നു.

കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വാക്ക് ഇൻ ഇന്റർവ്യൂ അടുത്ത മാസം 3-4 തീയതികളിൽ. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 70-34-08-89-99, 7-03-4-0-88-99.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് രാവിലെ 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 ആസ്റ്റർ മെഡ് സിറ്റി, FM ഹെൽത്ത് ലൈൻ. മഴക്കാലത്ത് കുട്ടികളിൽ കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസും പ്രതിവിധിയും, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനായ ഡോക്ടർ സജ്ന ടിയുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി, 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1:00 ഫോണോട് ഗാനോത്സവം, 2:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 3:00 ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4:00 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. വെണ്ട കൃഷിയുടെ വിശേഷങ്ങളുമായി ഏലൂരിൽ നിന്നും സാഹിദ സക്കീർ, തുടർന്ന് കുരുമുളക്, ജാതി, പച്ചക്കറികൾ തുടങ്ങിയവ കൃഷി ചെയ്യുന്ന ഏലൂർ ഉദ്യോഗ മണ്ഡലിലെ അഗസ്റ്റിൻ PG കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. രാത്രി 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ് ഇതിൽ സമകാലികം. മാലിന്യ സംസ്കരണം, മാറ്റങ്ങൾ അറിയാം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, എൻഡോമെട്രിയോസിസ് കൺസൾട്ടന്റ് ഒബ്സ്റ്റട്രീഷ്യനും ഗൈനക്കോളജി

ഗസ്റ്റുമായ ഡോക്ടർ ശ്രുതി മോഹനുമായ അഭിമുഖം, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, 8:50 മഹിത മലയാളം, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. പ്രിയ ശ്രോതാക്കളെ, ഇനി ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും എന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ്? ഉത്തരം, കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം. 1864 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഇത് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വലിയതുമായ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്. ഏകദേശം 68,000 പേർക്കിരിക്കാവുന്ന വിശാലമായ ഇരിപ്പിട സൌകര്യമുള്ള ഈ സ്റ്റേഡിയം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മക്ക എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ്. ചിന്താശകലം, ആളുകൾ നിങ്ങളുടെ നേരെ കല്ലെറിയുമ്പോൾ നിങ്ങൾ അവയെ നാഴിക കല്ലുകളാക്കി മാറ്റുക. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഈ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറിയുടെ പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മുതൽ 8:30 വരെ. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 45 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു സ്പോൺസേർഡ് ഗാനം കേൾക്കാം.

0: ചിത്രം വടു, ഗാനരചന കെ എസ് മുരളി നീലാംബരി, സംഗീതം പി ഡി സൈഗാൾ, പാടിയത് കെ എസ് ചിത്ര. ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിച്ചത് സത്യൻ ശ്രീമുരുക കഫേ പൂണിത്തുറ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നടിയും സംവിധായകയുമായ വിജയ നിർമ്മലയുടെ ഓർമ്മ ദിവസമാണ്. അവരുടെ രണ്ട് ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് യേശുദാസ്, ചിത്രം റോസി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ വി ജോബ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9:30 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3.
1: FM ഹെൽത്ത് ലൈൻ.

0: ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
2: ഇന്ന് ഈ പരിപാടിയിൽ മഴക്കാലത്ത് കുട്ടികളിൽ കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസും അതിനുള്ള പ്രതിവിധിയും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ സജന TMയുമായി അഭിമുഖം.
3: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് കുട്ടികളിൽ മഴക്കാലത്ത് കാണുന്ന വൈറൽ ഇൻഫെക്ഷനുകളെ കുറിച്ചാണ്. മഴക്കാലം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ശരിക്കും പനിയുടെ കാലമാണ്. ഏറ്റവും കോമൺ ആയിട്ട് സാധാരണയായി കാണുന്നത് മഴക്കാലത്ത് കുട്ടികളിൽ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് പനി തന്നെയാണോ എങ്ങനെയാണ്, ഒന്ന് വിശദമാക്കാമോ?
4: ഓരോ മൺസൂൺ കാലത്തും വൈറൽ പനിയും ഇപ്പോൾ നമ്മൾ കാണുന്നത് ജലജന്യ രോഗങ്ങളും കൂടുതലാണ്. മൺസൂൺ കാലത്ത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ കാലാവസ്ഥ, നമ്മുടെ വൃത്തിഹീനമായ അന്തരീക്ഷങ്ങൾ, ഇതിലാണ് വൈറൽ പനികളും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ കണ്ടുവരുന്നത് വൈറൽ പനികളുടെ കൂടെ നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു അസുഖം കൂടിയുണ്ട്, ഷിഗല്ലോസിസ്. വൈറൽ പനികൾ എന്തുകൊണ്ട് ഇപ്പോൾ സ്പ്രെഡ് ആവുന്നു എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ ഇപ്പോൾ സ്കൂളും തുറന്നു, അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളൊത്തിരി നമ്മുടെ OPയിൽ വൈറൽ പനികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു.
3: ഈ വൈറൽ പനി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജലദോഷ പനിയിൽ നിന്ന് എങ്ങനെ ഒരു വ്യക്തിക്ക് വീട്ടിൽ വെച്ച് തിരിച്ചറിയാൻ പറ്റും കുട്ടിക്ക് വൈറൽ ഫീവറാണോ അതോ സാധാരണ കാണുന്ന ഒരു ജലദോഷ പനി, എന്തെങ്കിലും ചെറിയൊരു ഇൻഫെക്ഷൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും?
4: വൈറൽ പനിയിൽ സാധാരണയായി പനി, ശരീരവേദന, തലവേദന, ക്ഷീണം, തൊണ്ടവേദന, ചുമ, മൂക്കൊലിപ്പ് എന്നിവ കാണാം. ചില കുട്ടികളിൽ നമ്മൾ കാണുന്നത് എന്താ, ഛർദിയും വയറിളക്കവും അതിന്റെ കൂടെ കാണാറുണ്ട്. നമ്മൾക്ക് വീട്ടിൽ എപ്പോ അത് മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, രണ്ടോ മൂന്നോ ദിവസം കുട്ടികൾ പനിക്കുന്നത് ഇപ്പോൾ വൈറൽ പനികൾ കോമൺ ആണ്. അതും എല്ലാ മാതാപിതാക്കളും നമ്മുടെ അടുത്ത് വരുന്നത് പനി വിട്ടുമാറുന്നില്ല, നല്ല പൊള്ളലാണ്, പാരസ്റ്റമോൾ അല്ലെങ്കിൽ നമ്മൾ പനിക്കുള്ള മരുന്ന് കൊടുത്തിട്ടും ഒരു കുറവുമില്ല എന്നൊരു കംപ്ലയിന്റ് ആണ് ഞാൻ OPയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പോൾ കുട്ടി പനി, തലവേദന, ഒരു അല്ലെങ്കിൽ മൂക്കൊലിപ്പ് വെച്ച് നമുക്ക് വീട്ടില് കുഴപ്പമില്ല, കുട്ടിയോ അതർവൈസ് നമ്മള് മൂത്രമൊക്കെ പോകുന്നുണ്ട്, ആള് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, ആള് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ പറയും വീട്ടിൽ വെച്ച് നോക്കൂ, മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ വന്ന് OPയിൽ കാണിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർ ആയിട്ട് ഒരു റെസ്റ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണങ്ങളും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വൈറൽ പനികൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും മിക്കപ്പോഴും കുട്ടികളുടെ ഇടയിൽ നിന്ന് അത് മാറുന്നത് കാണാറുണ്ട്. കുട്ടികളുടെ ഇടയിൽ നിന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ അഡൽസിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ വാർണിംഗ് സൈൻസ് വരുന്നത് ഒട്ടും ആള് ഫുഡ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ വെള്ളം എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആളുടെ മൂത്രത്തിന്റെ അംശം കുറഞ്ഞു വരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വയറിളക്കം വരുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയും മാതാപിതാക്കളോട് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണെന്ന്. നമ്മൾ കുട്ടികൾക്ക് പാരസെറ്റമോളും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വെള്ളത്തിന്റെ അംശവും ഭക്ഷണവും കൊടുത്ത് വീട്ടിൽ മാനേജ് ചെയ്യാവുന്നതാണ്.
3: സാധാരണ ഇത്തരം പനി വരുമ്പോൾ കുട്ടികൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട്,

0: കാണാറുണ്ട്. അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുതയല്ലേ?
1: അതെ, പനി വരുമ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്ന വൈറൽ പനികളിൽ ഒരു ഡയഗ്നോസിസ് വരുന്നത് ഇൻഫ്ലുവൻസ വൈറസ് ആണ്. ഇൻഫ്ലുവൻസ വൈറസ് അതാണ് നമ്മളിപ്പോ ആർ ടി പി സി ആർ എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വൈറൽ പനിയുടെ പേര്. ആ വൈറൽ പനി അല്ലെങ്കിൽ എന്ത് വൈറൽ പനിയാണെങ്കിലും പനിയും ചുമയും ഉണ്ടെങ്കിൽ ഒരു 40-50% കുട്ടികളിൽ നമുക്ക് ശ്വാസം മുട്ടും, അതേപോലെ തന്നെ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു വരുന്നത് കാണാറുണ്ട്. ആ ഒരു ടൈമില് മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളുടെ ശ്വാസത്തിന്റെ ബ്രീത്തിങ് പാറ്റേൺ മാറുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് ബ്ലൂ കളർ വരുന്നു, അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലോട്ട് വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ മാനേജ് ചെയ്യാതെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക.
0: വൈറൽ ഫീവറിന്റെ മറ്റൊരു പ്രത്യേകത പറയാനുണ്ട്, ഹൈ ടെമ്പറേച്ചർ, വളരെയധികം ചൂട് കൂടാനിടയുണ്ടെന്ന്. ഇത് അവർക്ക് ചിലപ്പോൾ ഈ എപ്പിലെപ്സി പോലെ, അതല്ലെങ്കിൽ സാധാരണ ഫിക്സ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില ലക്ഷണങ്ങൾ കാണിക്കാനിടയില്ല കുട്ടികളിൽ പ്രത്യേകിച്ചും?
1: വൈറൽ പനി, നമ്മളിപ്പോൾ കാണുന്ന എല്ലാ വൈറൽ പനികളും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 103-104 degree പനികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പാരന്റ്സും ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ 103 പനി കുറയുന്നില്ല, 104 തന്നെയാണ്, അല്ലെങ്കിൽ 4 മണിക്കൂർ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് കുട്ടി പനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 103-104 മാത്രമല്ല പനിയുടെ കൂടെ ഫിറ്റ്സ് വരാനുള്ള സാധ്യത. നമ്മൾക്ക് നോർമൽ ടെമ്പറേച്ചർ നമ്മുടെ ഒരു 98.6 നമ്മളൊരു ചെറിയൊരു വേരിയേഷൻ അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് പൊങ്ങിയാൽ പോലും നമുക്ക് പനിയുടെ കൂടെ ഫിറ്റ്സ് വരാനുള്ള സാധ്യതകളുണ്ട്. അല്ലാതെ ഒരിക്കലും നമുക്കൊരു ഭയങ്കര ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ 103-104 മാത്രമല്ല പനിയുടെ കൂടെ ഫിറ്റ്സ് വരാനുള്ള സാധ്യതകൾ. അത് ഏത് പനിയാണെങ്കിലും, വൈറൽ പനിയാണെങ്കിലും എന്ത് പനിയാണെങ്കിലും ഫിറ്റ്സിനുള്ള സാധ്യതകളുണ്ട്. അല്ലാതെ ഈ പനിക്ക് വരും അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചറിൽ വരും എന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്.
0: അപ്പൊ ഇത്തരം അവസ്ഥകളിൽ നമുക്ക് ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തുണി നനച്ചിടുന്നെല്ലാം കണ്ടിട്ടുണ്ട്, ഇത് ആശാസ്യമാണോ?
1: നമ്മൾ പറയുക എന്ന് പറയുന്നത് പാരസെറ്റമോൾ എന്ന് പറഞ്ഞ പനിയുടെ മരുന്നാണ് നമ്മൾ ആദ്യം പറയുക. അത് നമുക്ക് ഒരു വെയിറ്റ് അനുസരിച്ച് നമ്മൾ കൊടുത്ത് ഒരു മാക്സിമം നമുക്കൊരു ദിവസം 5 times നമ്മൾ പാരസെറ്റമോൾ കൊടുക്കാൻ പറയുന്നത്. അതിന് മുകളിലോട്ട് പനി വരികയാണെങ്കിൽ, ഇപ്പോൾ ആ കുട്ടി കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പഞ്ച് ചെയ്യാം. ആ കുട്ടീനെ നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തുടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു നോർമൽ ടെമ്പറേച്ചർ വെള്ളം എടുത്തിട്ട് റണ്ണിംഗ് വാട്ടർ ഏതെങ്കിലും ആൾ കംഫർട്ടബിൾ ആണെങ്കിൽ തുടച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു പനി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിന് മുകളിലോട്ടുള്ള മരുന്നുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ പാരസെറ്റമോൾ ഹൈഡ്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്പഞ്ച് ചെയ്ത് നമുക്ക് തുണി നനച്ച് തുടക്കുന്നതിന് കുഴപ്പമില്ല.
0: സാധാരണ ഇങ്ങനൊരു വൈറൽ ഫീവർ ആയിട്ട് ഡോക്ടറുടെ അടുത്ത് എത്തുകയാണെങ്കിൽ അവർക്ക് പിന്നീട് എന്ത് ചികിത്സയായിരിക്കും നമ്മൾ സാധാരണ നൽകുന്നത്? കാരണം ഇൻഫ്ലുവൻസ ഇഞ്ചക്ഷൻ ഒക്കെ ചിലപ്പോൾ ആൾറെഡി എടുത്തു കാണും, എന്നിട്ടും പനി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സാധാരണ നമ്മളൊരു ട്രീറ്റ്മെന്റ് എന്ന നിലയ്ക്ക് മുന്നോട്ട് പോവുക?
1: ഇപ്പം നമ്മൾ വീട്ടിൽ വെച്ചിട്ട് 1 hour ആയിട്ടുള്ളൂ പനി, അങ്ങനെ വരുന്ന പാരൻസും ഉണ്ട്, ചിലപ്പോൾ 3 days കഴിഞ്ഞിട്ട് വരുന്ന മാതാപിതാക്കളും ഉണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടി വരുമ്പോൾ നമ്മുടെ അടുത്ത് എങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, കുട്ടി ആക്റ്റീവ് ആണ്, കുട്ടി വലിയ പ്രശ്നമില്ല, പനിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ചെറിയ ഡൾനെസ് അല്ലാതെ പനി വിടുമ്പോൾ കുട്ടി ഒന്ന് ആക്റ്റീവ് ആണ്, അത്യാവശ്യം വെള്ളവും അല്ലെങ്കിൽ ചെറിയ ബേബീസ് ആണെങ്കിൽ മുലപ്പാൽ എടുക്കുന്നുണ്ട്, വലിയ കുട്ടികളാണെങ്കിൽ കട്ടി ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും വെള്ളത്തിൻ്റെ അംശം അത്യാവശ്യം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാരസെറ്റമോളും അതിൻ്റെ കൂടെ ചെറിയൊരു മൂക്കലിപ്പോ ജലദോഷമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കൊടുത്ത് വീട്ടിലോട്ട് വിടാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ മാതാപിതാക്കളോട് പറയുന്ന കാര്യം, നമ്മൾ അവർക്കൊരു വാർണിംഗ് സൈൻസ് പറഞ്ഞു വിടും. നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ട് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുട്ടി ഡ്രൗസിയായി പോവുകയാണ്, ശ്വാസം മുട്ട് പോലെ തോന്നുകയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, മൂത്രത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുക. ആ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം കുട്ടി ഡീഹൈഡ്രേറ്റഡ് ആണ്. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എമർജൻസിയിലോട്ടാണെങ്കിലും കുട്ടീനെ കൊണ്ടുവരണം എന്ന് പറയും. കുട്ടി അതർവൈസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പാരൻസിനോട് വാർണിംഗ് സൈൻസ് പറഞ്ഞിട്ടാണ് വിടുന്നത്. ഇൻഫ്ലുവൻസ എന്നുള്ളൊരു വാക്സിനേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇൻഫ്ലുവൻസ വാക്സിൻ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികൾ എപ്പോഴും ഒരു 8 താഴെയുള്ള കുട്ടികളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത് ഉപ്പിയിൽ. ആ ടൈമിൽ നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഞങ്ങളുടെ കുട്ടിക്ക് എല്ലാ 2 months കൂടുമ്പോൾ അല്ലെങ്കിൽ എല്ലാ മാസത്തിൽ പനിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കൊലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് തരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ കുട്ടിക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. 5 or 8 താഴെയുള്ള കുട്ടികൾ എപ്പോഴും ഇമ്മ്യൂണിറ്റി ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അവർക്കൊരു ടൈം കൊടുക്കണം. പിന്നെ നമ്മൾ വളർന്ന സാഹചര്യങ്ങളല്ല ഇപ്പോൾ കുട്ടികൾ വളർന്നത്, ഒത്തിരി പൊല്യൂഷൻസും ഒത്തിരി ഓവർ ക്രൗഡിങ്ങും പിന്നെ അതേപോലെ തന്നെ ഫുഡിൻ്റെയും എല്ലാ ജീവിതം എല്ലാ സിറ്റുവേഷൻസും മാറി തുടങ്ങി. പിന്നെ നമ്മുടെ കാലത്ത് കേൾക്കാത്ത ഒത്തിരി വൈറസുകൾ ഇപ്പം നമ്മൾ കേട്ടു തുടങ്ങി. അപ്പോൾ കുട്ടികൾ സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ആവുന്നില്ല. അത് നമ്മൾ അവർക്കൊരു സമയം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ഇമ്മ്യൂണായിട്ട് ആയി വന്നോളും. ഇനി വാക്സിനേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കി എടുക്കും. ആ ജനിച്ച് കുട്ടി 6 months മുതലാണ് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ കൊടുത്തു തുടങ്ങുക. ആ വാക്സിനേഷൻ നമ്മൾ ഇയർലി ബൂസ്റ്ററാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷം വർഷം എടുത്തു പോയാൽ നല്ലത്. ചില പാരന്റ്സിന് ഒരു തെറ്റായ ധാരണയുണ്ട്, എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പനി വരില്ല അല്ലെങ്കിൽ ജലദോഷം വരില്ല, അങ്ങനെ പറയാറില്ല. ഞങ്ങൾ പറയുന്നത് അത് എടുത്തോളൂ, എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ നമ്മൾ കുട്ടി

0: കുട്ടികളുടെ ഇടയിൽ കാണാറുണ്ട്. പക്ഷേ ഇൻഫ്ലുവൻസ എടുത്ത കുട്ടികൾക്കും ഇൻഫ്ലുവൻസ വൈറസ് കൊണ്ട് നമ്മൾ അഡ്മിറ്റ് ആവുന്നതും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് കാണാറുണ്ട്. പക്ഷെ ആ കുട്ടികൾക്ക് മിക്കപ്പോഴും നമ്മൾ കാണുന്ന ഒന്നാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാറുണ്ട്, ആ വൈറസ് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുന്ന കാണാറുണ്ട്. അതേപോലെ തന്നെ ഒരു ബെറ്റർ ഒരു ഔട്ട്പുട്ട് ഞങ്ങൾ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റത്തെ വാക്സിനേഷൻ തന്നെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ. പിന്നെ ബാക്കി ന്യൂമോണിയ വാക്സിൻസ് എല്ലാം ഉണ്ട്, അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുക.
1: സാധാരണ ഈ സീഷറിൻ്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെ പനി വരുമ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ സീഷേഴ്സ് പിന്നീട് അവരെ ഒരു അവസ്മാരത്തിലേക്ക് എപ്പിലെപ്സിയിലേക്ക് നയിക്കാനിടയുണ്ടോ?
0: പനിയുടെ കൂടെ ഉള്ള ഒരു ഫിറ്റ്സ് നമുക്ക് സർവ്വസാധാരണമായിട്ട് ഒ പിയിൽ കാണപ്പെടുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് എമർജൻസിയിൽ വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമുക്ക് ഒരു ഹൈ ടെമ്പറേച്ചറിൽ മാത്രമല്ല പനിയുടെ കൂടെ ഫിറ്റ്സ് വരിക. അപ്പോൾ ലൈഫ് ലോങ്ങിൽ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഒരു 6 വയസ്സിന് താഴെയാണ് ഇപ്പോൾ പനിയുടെ കൂടെ ഫിറ്റ്സ് കാണുന്നത്. പക്ഷേ വളരെ അപൂർവമായിട്ട് അതിനു മുകളിലോട്ടുള്ള കുട്ടികളുടെ ഇടയിലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണുന്നുണ്ട്. ലൈഫിൽ ചില സമയത്ത് ആ കുട്ടിക്ക് 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമോ ഒക്കെ വരാറുള്ളൂ. ചില സാഹചര്യങ്ങളിൽ ഏത് പനി വന്നാലും പനിയുടെ കൂടെ ഫിറ്റ്സിനുള്ള സാധ്യതകൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഫിറ്റ്സിന്റെ വരുന്നേനല്ല, ഫിറ്റ്സിന്റെ ഡ്യൂറേഷൻ ആണ് നമ്മൾ നോക്കുക. മിക്കപ്പോഴും പനിയുടെ ഉള്ള ഫിറ്റ്സ് ഒരിക്കലും അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റേഷൻ ഉണ്ടാക്കാറില്ല. മിക്കപ്പോഴും 5 മിനിറ്റിൽ താഴെയാണ് ആ ഫിറ്റ്സ് നിൽക്കാറുള്ളത്. അത് പല ഫോമിലും നമ്മൾ കാണാറുണ്ട്. കണ്ണ് മേലെ പോവുക, കൈകാലിട്ട് അടിക്കുക, വായിൽ നിന്ന് ഒര വരിക, അല്ലെങ്കിൽ ഒന്ന് സ്റ്റെയർ ചെയ്ത് നിൽക്കുക, അങ്ങനെ പല ഫോമിലും. അത് കുറച്ച് നേരത്തേക്ക് 2-3 മിനിറ്റ് മാക്സിമം നിന്ന് കഴിയുമ്പോൾ കുട്ടികൾ ഒന്ന് ഉറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി തന്നെ ഓക്കെ ആയി വരാറുണ്ട്. 20 മിനിറ്റിന് മുകളിലൊക്കെ ഫിറ്റ്സ് വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ കോമൺ ആയിട്ട് ഇത് ബ്രെയിൻ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാക്കാന്ന് പറയുക. പിന്നെ അത് മുന്നോട്ട് ഏത് പനിക്കും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അടുപ്പിച്ച് വരുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞങ്ങൾ പറയും ഒന്ന് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കണ്ട് ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ EEG വേണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ MRI, അങ്ങനത്തെ ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള മരുന്നുകൾ എടുക്കാൻ പറയും. അല്ലാതെ ഒരിക്കലും പനിയുടെ കൂടെ ഉള്ള ഫിറ്റ്സ് ലൈഫ് ലോങ് അപസ്മാരം വരുന്നു അങ്ങനത്തെ ഉള്ള ഒരു കണ്ടീഷനൊക്കെ നമ്മൾ കാണാറുണ്ട്, പക്ഷെ അത് വളരെ റെയറാണ്.
1: ഡോക്ടർ, റെസ്പിറേറ്ററി വൈറസിനെ കുറിച്ച് പറഞ്ഞു, ഇൻഫ്ലുവൻസയുടെ കാര്യം പറഞ്ഞു, നമുക്ക് കൊതുക് വഴി ധാരാളം പനി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ
0: ഡെങ്കു
1: ചിക്കൻ ഗുണിയ ആവട്ടെ, ഡെങ്കു ഫീവർ ആവട്ടെ, അതേക്കുറിച്ച് പറയാമോ? അതിന്റെ സാധ്യത ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നുണ്ടോ?
0: അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ വൈറസിൽ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാണുന്നത് ഇപ്പോൾ ഇൻഫ്ലുവൻസ. അതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ A, B അങ്ങനെയുള്ളതും പിന്നെ അതേപോലെ തന്നെ ഡെങ്കു, അല്ലാതെ കോവിഡുകളുണ്ട്, RSV വൈറസ് ഉണ്ട്, പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഷിഗർലോസിസ്. ഡെങ്കു പനി പറയാലോ, നമുക്ക് മഴക്കാലം തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡെങ്കുയുടെ പനികൾ നമുക്ക് പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഏത് വൈറൽ പനികളും, ഇപ്പം ഇൻഫ്ലുവൻസയാണെങ്കിലും ഡെങ്കു ആണെങ്കിലും ഏത് വൈറൽ പനികളും നമുക്ക് ഓരോ പാറ്റേൺ തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ, ആ പാറ്റേണിലും ഇതേപോലെ തന്നെ പനി, തലവേദന, ബോഡി പെയിൻ, അതേപോലെ ചുമ, ജലദോഷം ഒക്കെ ഉണ്ടാവും. എല്ലാ പനികൾക്കും ചിലപ്പോൾ ഒരേപോലെ തന്നെ കൗണ്ട് കുറയുക, പ്ലേറ്റ്ലെറ്റ് അങ്ങനത്തെ കുറയുക, അങ്ങനത്തെ ലിവറിന്റെ ടെസ്റ്റുകളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എല്ലാ പനികളും എന്ന് പറഞ്ഞാൽ എല്ലാ ഡെങ്കു പനിയും അല്ലെങ്കിൽ എല്ലാ വൈറൽ പനികളും നമ്മൾ അഡ്മിറ്റ് ആക്കാറില്ല. അവരോട് ആ ഒരു ടെസ്റ്റുകൾ ചെയ്ത് ഇപ്പോൾ വീട്ടിൽ കുട്ടിക്ക് റെസ്റ്റ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതൊന്ന് ഇൻഡയറക്റ്റ്ലി നമ്മൾ അവരോടൊന്ന് 2 ദിവസം കൂടുമ്പോൾ ഒക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഡെങ്കു അല്ലാതെയും നമുക്ക് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കെയർഫുൾ ആവാൻ തന്നെയാണ് പാരൻസിനോട് പറയുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കാലിറ്റി എങ്ങനെയാണെന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ നോക്കണം. ഒത്തിരി ഇപ്പോൾ മഴക്കാലം തുടങ്ങുമ്പോൾ വെള്ളത്തിൻ്റെ വെള്ളക്കെട്ട് വരുന്നുണ്ട്, നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിന് പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡെങ്കു ഒക്കെ ഒന്ന് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. എല്ലാ പനികളും ഒരേപോലെ തന്നെയാണ് ലക്ഷണങ്ങൾ കാണിക്കുക. നമുക്കതൊരു ആൾ ഓക്കെ ആണെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മൾ എന്തിലോട്ടാണ് കിടക്കുന്നതെന്ന്. പിന്നെ ഡെങ്കു ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇൻഫ്ലുവൻസ അറിയണമെന്നുണ്ടെങ്കിൽ, കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ RT-PCR അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്.
1: ഇതോടൊപ്പം തന്നെ വേനൽക്കാലത്ത് വരുന്ന ഒരു വൈറൽ അസുഖമാണല്ലോ ചിക്കൻ പോക്സ്. ഈ കുട്ടികളുടെ സ്കിന്നിൽ റാഷസ് വരുന്ന വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് അങ്ങനെ വരാറില്ലേ? അത് ഈ കാലത്ത് എങ്ങനെയാണ്?
0: ചിക്കൻ പോക്സ് നമ്മൾ ഈ ഒരു ഏപ്രിൽ മെയ് സമയത്ത് ഒത്തിരി ചിക്കൻ പോക്സ് നമ്മൾ കണ്ടിരുന്നു. അതെ, ഒത്തിരി നമ്മൾ ചിക്കൻ പോക്സ് കണ്ടുവന്നിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ അങ്ങനെ ചിക്കൻ പോക്സ് കാണുന്നത് കുറവാണ്.
1: മീസൽസ്
0: അതാണ് എല്ലാത്തിനും. ഇപ്പോൾ ചിക്കൻ പോക്സിനും മീസൽസിനും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കുട്ടികളുടെ ഇടയിൽ കാണുന്നത് ഒരു വേറൊരു റാഷനാണ് തക്കാളിപ്പനി, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയും. കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് നാളുകൾ ചിക്കൻ പോക്സും തക്കാളിപ്പനിയൊക്കെ തന്നെയായിരുന്നു. ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഇത് ഓക്കെ വൈറസാണ്, കോൺടാക്ട് കൂടെ തന്നെയാണ്. ചില തെറ്റായ ധാരണകൾ പാരൻസിനുണ്ട്, ചിക്കൻ പോക്സ് ഒക്കെ കുട്ടികൾക്ക് വന്നു പൊയ്ക്കോട്ടെ, അത് കുഴപ്പമില്ല, ഇമ്മ്യൂണിറ്റി കിട്ടുമല്ലോ, ഞങ്ങൾക്ക് കിട്ടിയില്ലോ എന്നുള്ളത്. പിന്നെ നമ്മൾ മീസൽസ് എന്ന് പറയുന്ന അഞ്ചാമിനി എന്നുള്ളൊരു സംഭവം വാക്സിനേഷൻ നമ്മളെടുത്താൽ അത്യാവശ്യം പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം മീസൽസിൻ്റെ വാക്സിനേഷൻ നമുക്ക് ഗവൺമെന്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് വാക്സിനേഷൻ പ്രോപ്പറായിട്ട് എടുക്കുക. എടുക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് മിക്ക കുട്ടികളുടെ ഇടയിലും ഈ ഈ ഒരു പനികളെല്ലാം ഒരുപാട് തടയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്സിനേഷൻ എടുത്ത കുട്ടികൾ

0: കുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് മീസൽസോ ചിക്കൻ പോക്സോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കാണുന്നത് സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ചിക്കൻ പോക്സ് ആയിട്ട് വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ മീസൽസ് ആയിട്ട് വരുന്ന കുട്ടികളോട് നമ്മൾ വാക്സിനേഷൻ സ്റ്റാറ്റസ് ചോദിക്കുമ്പോൾ ഇവരൊന്നും അത് എടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ വന്നു പോട്ടെ ഓക്കെ, ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യട്ടെ ഓക്കെ എന്ന് പറയും. പക്ഷെ ഞങ്ങൾ ഡോക്ടേഴ്സ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ പാരന്റ്സ് ഇരുന്ന് റിഗ്രറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. നമ്മൾ അതാണ് കൂടുതൽ പറയുന്നത്. എല്ലാത്തിനും ഇപ്പം ചിക്കൻ പോക്സ് ആണെങ്കിലും എന്താണെങ്കിലും വന്ന് നമ്മൾ മാനേജ് ചെയ്ത് നമ്മൾ അഡ്മിറ്റ് ഒന്നും ആക്കാറില്ല. ചിലപ്പോൾ അത്യാവശ്യമുണ്ട്, ഇതേപോലെ തന്നെ ആ കുട്ടി കഴിക്കുന്നില്ല അല്ലെങ്കിൽ ആ കുട്ടി ശർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ മാനേജ് ചെയ്യാം. പക്ഷേ ആ സമയത്ത് ആ കുട്ടി അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്യാവശ്യം ഭയങ്കരമായിട്ട് ബോഡി പെയിൻ ഉണ്ടാവും, കുഞ്ഞിക്ക് ചൊറിച്ചിലുണ്ടാവും, ചില കുഞ്ഞു ബേബീസ് ആണെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ല കരച്ചിൽ. ആ സമ്മർദ്ദം പാരന്റ്സിന് ചില സമയത്ത് അപ്പോൾ പാരന്റ്സ് റിഗ്രറ്റ് ചെയ്യും, എടുക്കാമായിരുന്നില്ലേ എന്ന്. പിന്നെ ചില പാരന്റ്സ് ഓടി വരുന്നത് കാണാം, വീട്ടിലൊരു ചിക്കൻ ബോക്സ് വന്നു അപ്പോൾ ഇപ്പോൾ വന്ന് വാക്സിനേഷൻ എടുത്താൽ മറ്റേ കുട്ടിക്ക് കിട്ടില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് വരുന്നവരോട് പറയാറുണ്ട്. വാക്സിനേഷൻ അപ്പോൾ എടുത്താൽ പോലും കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞു വെക്കാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന വേറൊരു, ഞാൻ പറഞ്ഞ പോലെ തക്കാളിപ്പനി. തക്കാളിപ്പനിക്ക് നമുക്ക് വാക്സിനേഷൻസ് ഇല്ല. തക്കാളിപ്പനി ഭയങ്കര സ്പ്രെഡബിലിറ്റി ഉള്ള ഒരു സംഭവമാണ്. തക്കാളിപ്പനിയും ചിക്കൻ ബോക്സും ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ ഏകദേശം റാഷാണ്. പക്ഷെ രണ്ട് ഡിഫറെന്റ് വൈറസുകളാണ് അത് ഉണ്ടാക്കുന്നത്, പക്ഷെ ഒരേപോലത്തെ റാഷുകളാണ്. ഇപ്പൊ ചിക്കൻ ബോക്സ് വന്നാൽ വളരെ അപൂർവമായിട്ടാണ് ലൈഫിൽ രണ്ടാമത്തെ പ്രാവശ്യം വരുള്ളൂ. പക്ഷെ തക്കാളിപ്പനി അല്ലെങ്കിൽ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഒക്കെ വന്നാൽ എല്ലാ ഒരു മാസം കൂടുമ്പോഴും ചില കുട്ടികൾക്ക് നമ്മൾ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അത്രയും സമയമേ ഉള്ളൂ. അത് കൈമാതിന്റെ ഇൻഫെക്റ്റീവ് പീരീഡ് മാറും, പിന്നെയും തിരിച്ച് ആ വൈറസ് കിട്ടാറുണ്ട്. എല്ലാത്തിന്റെയും ലാസ്റ്റത്ത് ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മുടെ സിറ്റുവേഷൻസ് നോക്കുക. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ചിക്കൻ ബോക്സ് ഉണ്ടാവുക അല്ലെങ്കിൽ തക്കാളിപ്പനി ഉണ്ടാവുക, അഞ്ചാമ്പനി ഉണ്ടാവുക, നമ്മൾക്ക് കിട്ടി, നമ്മൾ ശ്രദ്ധിക്കുക വേറെ ആർക്കും കിട്ടാതിരിക്കാൻ. ഇത് വർക്കിംഗ് പാരന്റ്സ് ആയിരിക്കും മിക്കവരും. അസുഖം തുടങ്ങിയിട്ട് പോലും ചില കുട്ടികളൊന്നും അസുഖം മാറുന്നതിന് മുമ്പ് കുട്ടികളെ തിരിച്ച് സ്കൂളിലോട്ട് വിടും അല്ലെങ്കിൽ അംഗൻവാടിക്ക് വിടും, അപ്പോൾ അടുത്തുള്ള കുട്ടിക്ക് കിട്ടും. ഇത് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക് തന്നെ ലാസ്റ്റ് ആരാണോ കൊണ്ടുവന്ന് തന്ന ആൾ, ആ ആൾക്ക് തന്നെ നമ്മൾ തിരിച്ച് പിന്നെയും കിട്ടുന്നത് കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അസുഖം നമ്മുടെ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു കെയർ ആ കുട്ടിക്കും കൊടുക്കണം, അതേപോലെ നമ്മൾ മുന്നോട്ട് വേറെ ആർക്കും കൊടുക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലോട്ടും കൊണ്ടുവരണം.
1: കുറച്ചും കൂടി ഡോക്ടർ പറയുകയുണ്ടായി, മാലിന്യം കലർന്ന വെള്ളം അതല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഗാസ്ട്രോഇന്റെസ്റ്റൈനൽ വൈറസിന്റെ ഒരു ഇൻഫെക്ഷൻ അല്ലേ ഉണ്ടാവുന്നത്, നമ്മുടെ കുടലിൽ ഒരു വൈറൽ ബാധ കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല, അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇപ്പോൾ ഈ ഒരു ജൂൺ മാസം കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ഒപിയിലും കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം ഛർദിയും വയറിളക്കവും പനിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ഇൻഫ്ലുവൻസയിലും നമുക്ക് വയറിളക്കം ഉണ്ടാക്കാം, ഛർദി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡെങ്കുക്ക് ഉണ്ടാകും, ഏത് വൈറസിനും ഇതേപോലെ ഉണ്ടാക്കും. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ പിന്നെ മഞ്ഞപ്പിത്തം കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ ഇതെല്ലാം അത്യാവശ്യം നടക്കുന്നുണ്ട്. അപ്പൊ ഏത് വൈറസിനും ഈ ബോഡിയിലോട്ട് കയറി കഴിഞ്ഞാൽ ഏത് സിസ്റ്റത്തിലും കയറി അറ്റാക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് പറയുന്നത് കുട്ടികളുടെ ഇടയിൽ നമ്മളിപ്പോൾ എല്ലാവരും വീട്ടിൽ ഫുഡൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ഒന്നും കൂടി ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാറുണ്ട്. പിന്നെ നമ്മൾ കുട്ടികളുടെ വെള്ളം, ഇപ്പൊ ക്ലാസ്സിൽ പോകുന്ന കുഞ്ഞു കുട്ടികൾക്ക് എത്രത്തോളം ശ്രദ്ധയുണ്ട്, അവരങ്ങോട്ടും ഇങ്ങോട്ടും കോമൺ ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട്. രണ്ടു ദിവസം മുമ്പ് എന്റെ ഒപ്പിയിൽ കണ്ടു ഒരു സ്കൂളിലെ ഒരു ക്ലാസ് തന്നെ അടച്ചുപൂട്ടി, ബിക്കോസ് എല്ലാവർക്കും ഇതേപോലെ വയറിളക്കം. ഒരു കുട്ടിക്ക് കിട്ടിയാൽ മതി ആ ആള് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് കൊടുക്കും. അപ്പോ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ കെയർ എടുക്കുക. പിന്നെ ഷിഗലോസിസിനും ഇതേ സിംറ്റംസ് ആണ്, പക്ഷേ അതിന്റെ കൂട്ടത്തിൽ മിക്കപ്പോഴും നമ്മൾ കാണുന്നത് ആ വയറിളക്കത്തിലെ രക്തം കലർന്നതോ അല്ലെങ്കിൽ മ്യൂക്കസ് അത് ഉണ്ടാവാറുണ്ട്. അത്രയും ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരിക്കലും വീട്ടിൽ വെച്ച് മാനേജ് ചെയ്യാതിരിക്കുക. വയറിളക്കം ഛർദി നമുക്ക് ഏറ്റവും പേടിക്കേണ്ട ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ. കുട്ടികൾ ഒരു പ്രാവശ്യം വോമിറ്റ് ചെയ്താൽ മതി, ഇത്രയും പെട്ടെന്ന് അവർ മീൻസ് അവർ ഡീഹൈഡ്രേഷനിലോട്ട് പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ വോമിറ്റ് ചെയ്ത കുട്ടികൾ പിന്നെ ഫുഡും കഴിക്കില്ല, അതേപോലെ തന്നെ ഒരു വെള്ളം പോലും എടുക്കാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും വൈദ്യസഹായം ആ ഒരു സിറ്റുവേഷനിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്ന് പറയാറുണ്ട്. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സംഭവം, ഒരു വീട്ടിൽ ഒരാൾക്കായിരിക്കും തുടങ്ങുന്നത്, ആ വീട്ടിലെ എല്ലാവർക്കും കിട്ടാറുണ്ട്. അപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് പാരൻസ് ചോദിക്കും അതിന് ഞാൻ ആ ഫുഡ് കഴിച്ചില്ലല്ലോ എന്ന്. അപ്പം നമ്മൾ പറയുന്നത് അത് ബിക്കോസ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ല, കൈമര്യാദക്ക് കഴുകിയില്ല, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ പറയാറുണ്ട്.
1: സാധാരണ പനിയെക്കുറിച്ച് പറയാറുണ്ട് പനി ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്, അതല്ലെങ്കിൽ അതൊരു ഇമ്മ്യൂണിറ്റിയുടെ ലക്ഷണമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ വിചാരിച്ച് ഒരു പനി വന്ന ഒരു കുട്ടിക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിയുകയാണെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കരുത്, തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ് എന്നാണ് ഡോക്ടർ ഇതുവരെ പറഞ്ഞത് മനസ്സിലായത്.
0: എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പോഴത്തെ ഒരു കേരളത്തിന്റെ സാഹചര്യം നല്ല മോശാവസ്ഥയിലാണ് പോകുന്നത് ഇപ്പൊ. പക്ഷെ കുറച്ചും കൂടി ഒരു പാരന്റ്സ് ഭയങ്കര അവെയറാണ്, നമുക്ക് നമ്മൾ അത് കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ പാരന്റ്സ് ഒക്കെ അത്യാവശ്യം അവെയറായിട്ട് കുട്ടിക്ക് വരുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് ഞങ്ങൾ കാണാറുണ്ട് ഭയങ്കര മോശാവസ്ഥയിൽ കുട്ടികൾ എമർജൻസിയിലോട്ടൊക്കെ കൊണ്ടുവരുന്നത്. അവര് ഓക്കെ ആയിക്കോളും ശരിയായിക്കോളും അല്ലെങ്കിൽ വെള്ളം കുടിച്ചോളും, വരുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമായിട്ട് മൂത്രം പോയിട്ടേ ഇല്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ പോലും കൊണ്ടുവരാറുണ്ട്. ആ ഒരു സിറ്റുവേഷനിലൊന്നും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് തന്നെ ഞങ്ങൾ പറയും.

0: എന്നാൽ അത് കഴിയുമ്പോൾ അതുണ്ടാക്കുന്ന ഡാമേജസ് കുട്ടികളുടെ ഓർഗൻസിൽ ഉണ്ടാക്കുന്ന ഡാമേജസ് പിന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ കുറേ സമയമെടുക്കും. അപ്പം ശ്രദ്ധിക്കണം, പേരൻസിനോട് പറയുന്നത് എന്ത് വൈറസ് ആണെന്നുള്ള സ്വന്തമായിട്ട് തീരുമാനം എടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ അടുത്ത് കുറേ പേരൻസ് പറയും ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഡെങ്കു ഉണ്ട്, അതൊന്നൊന്ന് ഡെങ്കു ചെക്ക് ചെയ്യണം. അതൊക്കെ ചിലപ്പോൾ സത്യമായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഡെങ്കു ചെക്ക് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഡെങ്കു ഉണ്ടാവാറുണ്ട്. ലൊക്കാലിറ്റിയും ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ എല്ലാ വൈറസുകളും ഇപ്പം എല്ലായിടത്തും ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ പറയണം. അതിൻ്റെ കൂടെ തന്നെ ഷിഗർലോസസ്, അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, അതുമുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു മഴക്കാലം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുക. പിന്നെ ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യം, കുട്ടികൾക്ക് ഒരു അസുഖം തുടങ്ങിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് സ്കൂളിലോട്ട് വിടരുത്. അത്യാവശ്യം റെസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുന്ന പോലെ ഭക്ഷണവും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉറപ്പ് വരുത്തുക. അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് സ്കൂളിൽ പോയി ഞങ്ങൾ കാണുന്ന വേറെ ഒന്നാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ അടുത്ത പനി പിടിച്ചിട്ട് വരാം. അപ്പോൾ അത് മിക്കപ്പോഴും ഞങ്ങൾ പറയും അവരൊന്ന് റിക്കവറി സ്റ്റേജിലോട്ടാണ് നിൽക്കുന്നത്, ആ സമയത്ത് ക്രോസ് ഇൻഫെക്ഷന് ചാൻസസ് കൂടുതലാണ്. സോ അതൊന്ന് നോക്കിയിട്ട് ഒന്ന് റെസ്റ്റ് കൊടുത്തൊരു 3 ദിവസമൊക്കെ കഴിയുമ്പോൾ സ്കൂളിൽ വിടുക. അപ്പോൾ പാരൻസിനോട് എനിക്ക് വേറെ ഒന്നുമല്ല പറയാനുള്ള, ശ്രദ്ധിക്കുക. വാക്സിനേഷൻസ് ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ വന്ന് എടുക്കുക. അതേപോലെ തന്നെ കുട്ടികൾക്ക് ധാരാളം വെള്ളത്തിൻ്റെ അംശം ഉറപ്പ് വരുത്തുക. ഫ്രഷായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക.
1: എന്തായാലും FM ഹെൽത്ത് ലൈനിൽ വന്ന് ഈ കാലത്ത് കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചും അതിനുള്ള പ്രതിവിധികളും വിശദമായി പ്രതിപാദിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: മഴക്കാലത്ത് കുട്ടികളിൽ കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസും അതിനുള്ള പ്രതിവിധിയും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ കൺസൾട്ടന്റ് പീഡിയട്രീഷ്യൻ ഡോക്ടർ സജന TMമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി, എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
4: FM ഹെൽത്ത് ലൈൻ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
2: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് കാവാലം നാരായണ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത ചെയ്യുന്ന പ്രഭാഷണം, വരുൺ മുരളിയുടെ കവിതകൾ, സുരേഷ് കീഴില്ലം എഴുതി അവതരിപ്പിക്കുന്ന കഥ എന്നിവ കേൾക്കാം. ആദ്യം നാട്ടുസംസ്കൃതിയുടെ കലാകാരൻ കാവാലം നാരായണ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം.
3: മലയാള നാടക സാഹിത്യത്തിന് മികച്ച സംഭാവന നൽകിയ നാടക ആചാര്യനാണ് കാവാലം നാരായണ പണിക്കർ. കുട്ടനാടിന്റെ കാർഷിക വൃത്തിയും സംസ്കാരവുമാണ് കാവാലം എന്ന എഴുത്തുകാരനെ രൂപപ്പെടുത്തിയത് എന്നു പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. കഥകളിപ്പാട്ടും കവിതയും സാഹിത്യവും നിറഞ്ഞു നിന്നിരുന്ന ഒരു ഗ്രാമജീവിതം കാവാലം എന്ന കലാകാരനെ രൂപപ്പെടുത്തിയതിലുണ്ട്. നാടകകൃത്ത്, സംവിധായകൻ, കവി, വിവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1928 ഏപ്രിൽ 28 ആലപ്പുഴ ജില്ലയിലെ കാവാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടിയ ശേഷം ആലപ്പുഴ ജില്ലാ കോടതിയിൽ അദ്ദേഹം 7 വർഷക്കാലത്തോളം പ്രാക്ടീസ് ചെയ്തു. കേരളത്തിലെ നാടോടി കലകളെക്കുറിച്ച് ഗവേഷണം നടത്തുവാനും അദ്ദേഹത്തിന് പിന്നീട് സാധിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, സംഗീത നാടക അക്കാദമി അവാർഡ്, കാളിദാസ സമ്മാനം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 2007 പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ, കേന്ദ്ര സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിക്കുവാൻ കവാലത്തിന് സാധിച്ചു. 1967 എഴുതിയ സാക്ഷി എന്ന നാടകത്തിന്റെ രചനയിലൂടെയാണ് മലയാള നാടകരംഗത്ത് കാവാലം നിലയുറപ്പിച്ചത്. കാവ്യനാടകമെന്ന ഇനത്തിൽപ്പെട്ട ആ നാടകം കേരള കവിതയിലാണ് ആദ്യം അച്ചടിച്ചു വന്നത്. കാവ്യനാടകത്തിന്റെ ഉപജ്ഞാതാക്കളായ TS എലിയട്ടും ക്രിസ്റ്റോബർ ഫ്രൈയുമാണ്

ഈ നാടകരചനയ്ക്ക് പ്രചോദനമായതെന്ന് അദ്ദേഹം അനുസ്മരിച്ചിട്ടുണ്ട്. അതോടൊപ്പം WB Yeats രവീന്ദ്രനാഥ ടാഗോറിന്റെയും സ്വാധീനം അതിൻ്റെ രചനയിലുണ്ടായതായും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. തോപ്പിൽ ഭാസിയുടെയും NN പിള്ളയുടെയും നാടകങ്ങൾ ശ്രദ്ധേയമായിരുന്ന കാലത്താണ് കാവാലം ഈ നാടകവുമായി രംഗത്തെത്തിയത്. അന്നുവരെ മലയാളത്തിൽ നിലനിന്നിരുന്ന നാടക അവതരണ സമ്പ്രദായത്തെയും രചനാരീതിയെയും തിരസ്കരിക്കുകയായിരുന്നു കാവാലം ഈ നാടകത്തിന്റെ രചനയിലൂടെ നിർവഹിച്ചത്. അന്നതിനെ വിമർശിച്ചവരും പ്രകീർത്തിച്ചവരുമുണ്ട്. 60കളുടെ അവസാനത്തോടെ നാടക സങ്കല്പങ്ങൾക്ക് തന്നെ മാറ്റം വരികയും തനത് നാടകവേദി എന്ന പുതിയ കാഴ്ചപ്പാടിന് രൂപം നൽകുവാനുള്ള അവസരമൊരുങ്ങുകയും ചെയ്തു. 1967 ശാസ്താംകോട്ടയിൽ വെച്ച് നടന്ന

ചെയ്തു. 1967 ശാസ്താംകോട്ടയിൽ വെച്ച് നടന്ന നാടകക്കളരിയിൽ നമുക്ക് തനതായ ഒരു നാടകവേദിയുണ്ടോ എന്ന ധിഷണാശാലിയായ ശ്രീ എം ഗോവിന്ദന്റെ ചോദ്യത്തിൽ നിന്നാണ് കേരളത്തിലെ നാടോടിയും ക്ലാസിക്കലുമായ കലകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട തനത് നാടകവേദി എന്ന ഒരാശയം ഉണർന്നു വന്നത്. പിന്നീട് കൂത്താട്ടുകുളത്ത് വെച്ച് നടന്ന നാടകക്കളരിയിൽ ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും 1974 കാവാലം നാരായണപ്പണിക്കർ ഈ ആശയത്തെ ദൈവത്താർ എന്ന നാടകത്തിലൂടെ യാഥാർത്ഥ്യമാക്കി മാറ്റുകയും ചെയ്തു. കേരളീയമായ രംഗകലാ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള അവതരണമായിരുന്നു അതിൻ്റേത്. എന്നാൽ തനത് നാടക സങ്കല്പത്തെ പൂർണമായി സാക്ഷാത്കരിച്ച നാടകം കാവാലത്തിന്റെ അവനവൻ കടമ്പയാണ്. ഈ നാടകത്തിന്റെ സംവിധായകൻ ജി അരവിന്ദൻ എന്ന അതുല്യ പ്രതിഭയായിരുന്നു. സി എൻ ശ്രീകണ്ഠൻ നായരുടെ കലി, ജി ശങ്കരപ്പിള്ളയുടെ കിരാതം, കറുത്ത ദൈവത്തെ തേടി, മൂധേവി തെയ്യം എന്നീ നാടകങ്ങൾ തനതു വഴിയിൽ രചിക്കപ്പെട്ടവയാണ്. എന്നാൽ തനത് സങ്കല്പം പൂർണ്ണത കൈവരിക്കുന്നത് കാവാലം നാരായണപ്പണിക്കരിലൂടെയാണ്. ദൈവത്താർ, അവനവൻ കടമ്പ, പുറനാടി, കാലനത്തീനി, കൈക്കുറ്റപ്പാട്, കരിങ്കുട്ടി തുടങ്ങി ഒട്ടേറെ നാടകങ്ങളിലൂടെ തനത് നാടകവേദിയെ കാവാലം യാഥാർത്ഥ്യമാക്കി മാറ്റി. കാവാലത്തിന്റെ നാടകങ്ങൾക്ക് ചില സവിശേഷതകൾ കണ്ടെത്താനാവും. കേരളീയ തനിമയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ രചനകൾക്ക് ഗ്രാമീണമായ അന്തരീക്ഷമാണുള്ളത്. മിത്ത്, പഴഞ്ചൊല്ല്, വക്രോക്തി, ഫലിതം, അനുഷ്ഠാനം എന്നീ ഘടകങ്ങൾ നാടകങ്ങൾക്ക് ഭാവദാർഢ്യം നൽകുന്നു. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലകാല സൂചകങ്ങൾ, രംഗോ ഉപകരണങ്ങൾ എന്നിവയിലെല്ലാം നാടോടി സംസ്കാരത്തിന്റെ സാന്നിധ്യം കാണാം. ചക്രപ്പാട്ടും ഞാറ്റുപാട്ടും കൊയ്ത്തുപാട്ടും അതോടൊപ്പം ക്ഷേത്രങ്ങളിലെ ദേവസ്തുതി ഗീതങ്ങളുമെല്ലാം നാടകങ്ങളിൽ കടന്നുവരുന്നു. ഗീത വാദ്യ നൃത്തപ്രയോഗത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ നാട്യ പദ്ധതിയാണ് കാവാലം നാടകങ്ങളുടെ രചനയിലും ആവിഷ്കാരത്തിലും അടങ്ങിയിരിക്കുന്നത്. അനൗപചാരികമായ ആഖ്യാന രീതിയുടെ നാടോടി വഴക്കം കാവാലം നാടകങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ്. ചുരുക്കത്തിൽ, നാടോടി സംസ്കാരത്തിന്റെ ലാളിത്യവും ക്ലാസിക്കൽ രംഗവേദിയുടെ ദാർശനിക മാനവുമുള്ള രചനകളും രംഗ അവതരണങ്ങളുമാണ് കാവാലം മലയാള നാടകവേദിക്ക് സംഭാവന ചെയ്തതെന്ന് പറയാം. ഗ്രാമീണ പാരമ്പര്യത്തിന്റെ നൈസർഗികതയിൽ നിന്നും ആർജിച്ച ഭാഷയും ശൈലിയും ഈണവും താളവുമൊക്കെ കാവാലം കവിതകളുടെ മുഖമുദ്രയാണെന്ന് പറയാം. ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസങ്ങൾ കാവാലത്തിന്റെ കവിതകളിൽ കാണാം. ദേവതാ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി രചിച്ച കവിതകളാണ് ധൂളീശില്പം, ചൂട്ടുപടേണി, കാളിയൂട്ട് എന്നിവ. ശാപപാപങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന കവിതകൾ, നാഗാരാധനയെക്കുറിച്ചും പുള്ളുവപ്പാട്ടിനെക്കുറിച്ചുമുള്ള കവിതകൾ, ഐത്താചാരത്തെ കുറിക്കുന്ന കവിതകൾ എന്നിവ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കൂടാതെ പൊറാട്ട്, പടയണി, കാളിയൂട്ട്, പൊട്ടൻതെയ്യം എന്നിവയുടെ പശ്ചാത്തലത്തിൽ ധാരാളം കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 250 കവിതകൾ രചിച്ച കാവാലം തന്റെ ചില നാടകങ്ങളിൽ കവിതകളുടെ പ്രമേയം സ്വീകരിച്ചിരിക്കുന്നത് കാണാം. മിക്ക കവിതകളുടെയും ആശയ പരിസരം മണ്ണിന്റെ ഉർവരതയും അതോടനുബന്ധിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങളും കലകളുമാണ്. ഗ്രാമീണ ജീവിതത്തിന്റെ താളവും പൊരുളും തന്നെയാണ് കാവാലം കവിതകളുടെ രൂപവും ഭാവവുമായി മാറിയത്. താളപ്രയോഗം കാവാലം കവിതകളുടെ രൂപഭാവാദികളെ നിർണയിക്കുന്ന ഒരു സവിശേഷ ഘടകമാണ്. താളത്തിന്റെ ഘടനയെ രൂപപ്പെടുത്തുന്ന വൈത്താരി അദ്ദേഹത്തിന്റെ കവിതകളുടെ മറ്റൊരു പ്രത്യേകതയാണ്. അധസ്ഥിത വിഭാഗത്തിന്റെ ഭാഷ, ജീവിതരീതി, സംസ്കാരം എന്നിവയ്ക്കും കാവാലം തന്റെ കവിതകളിൽ സ്ഥാനം നൽകുന്നുണ്ട്. കവിതയും നാടകവും കാവാലത്തിന്റെ സർഗചേതനയിൽ പരസ്പര പൂരകമായി നിലനിന്നവയാണ്. നൃത്തനാടകങ്ങൾ, ഗദ്യനാടകങ്ങൾ, കാവ്യനാടകങ്ങൾ, രൂപകം, പ്രഹസനങ്ങൾ, വിവർത്തനങ്ങൾ, ബാലനാടകങ്ങൾ എന്നിവ ഉൾപ്പെടെ 70 നാടകങ്ങൾ കാവാലത്തിൻ്റെതായുണ്ട്. സംസ്കൃത നാടകങ്ങൾക്ക് കാലിക പ്രസക്തിയും അരങ്ങിൽ മിഴിവുമുണ്ടെന്ന് തെളിയിച്ച നാടകകൃത്താണ് കാവാലം. മധ്യമവ്യായോഗം, സ്വപ്നവാസവദത്തം, ഊരുഭംഗം, കർണഭാരം, പ്രതിമാനാടകം, ചാരുദത്തം, ശാകുന്തളം തുടങ്ങിയവ കാവാലം അവതരിപ്പിച്ചിട്ടുണ്ട്. ആംഗലേയ നാടകങ്ങളുടെ പരിഭാഷയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഫോക്ലോർ വൈവിധ്യത്തെ പ്രതിപാദിക്കുന്ന ഫോക്ലോർ ഓഫ് കേരള കാവാലത്തിന്റെ കൃതിയാണ്. സോപാന സംഗീതത്തെ മുൻനിർത്തി എഴുതിയിട്ടുള്ള കൃതിയാണ് സോപാന തത്വം. കേരളത്തിന്റെ തനതു സംഗീതമായ സോപാന സംഗീതം പോഷിപ്പിക്കുന്നതിൽ ഈ കൃതി നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അയ്യപ്പ പണിക്കർ

0: കടമ്മനിട്ട എന്നിവരുടെ കവിതകൾ അവതരിപ്പിച്ചുകൊണ്ട് ചൊൽക്കാഴ്ച എന്ന കാവ്യ അവതരണവും ഇദ്ദേഹം നടത്തിയ പരീക്ഷണമായിരുന്നു. പ്രമേയപരമായ സമാനത പുലർത്തുന്ന ഇന്ത്യൻ പുരാണമായ രാമായണവും ഗ്രീക്ക് പുരാണമായ ഇലിയഡും സമന്വയിപ്പിച്ചുകൊണ്ട് ഇല്യായന എന്നൊരു രംഗ അവതരണം കാവാലം നിർവഹിക്കുകയുണ്ടായി. കാവ്യത്തെളിമ കൊണ്ട് ശുദ്ധവും മനോരഞ്ജകവുമാണ് കവാലത്തിന്റെ ലളിതഗാനങ്ങൾ. ഓടക്കുഴൽ വിളി ഒഴുകിയൊഴുകി വരും, ഘനശ്യാമ സന്ധ്യാഹൃദയം, ആലായാൽ തറവേണം തുടങ്ങിയ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്. അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ എന്ന ചിത്രത്തിൽ സാമന്ത മലഹരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കറുകറെ കാർമൂകിൽ കൊമ്പനന പുറത്തേറി വരും ഒരു മൂർത്തേ എന്ന ഗാനമുണർത്തുന്ന അനുഭൂതി ഏറെ ഹൃദ്യമാണ്. മഴയെ ഇത്ര മനോഹരമായി വർണ്ണിച്ച മറ്റൊരു പാട്ടുണ്ടോ എന്ന് സംശയമാണ്. ചലച്ചിത്ര ഗാനരംഗത്ത് ചുവടുവെച്ച കാവാലം 50-ലേറെ സിനിമകൾക്ക് വേണ്ടി ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. ടാഗോറിന്റെ ശാന്തിനികേതൻ സന്ദർശിച്ചതിന്റെ ഫലമായി കാവാലം തുടക്കമിട്ട ഒരു കുട്ടിക്കൂട്ടായ്മയായിരുന്നു കുരുന്നുകൂട്ടം. നമ്മുടെ സംസ്കാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ സജീവ ബന്ധം കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സ്ഥാപനമാണിത്. 1964 കൂത്തമ്പലം രൂപീകരിക്കുകയും 1974 തിരുവരങ്ങ് എന്ന നാടകസംഘത്തിലൂടെ തന്റെ ആദ്യ നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത കാവാലം പിന്നീട് 1981 തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്ത് സോപാനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സ് ആൻഡ് റിസർച്ച് എന്ന നാടക പരിശീലന കളരി രൂപീകരിച്ചു. നാട്ടു സംസ്കൃതിയുടെ ആൾരൂപമായി മാറിയ കവിയും നാടക ആചാര്യനുമാണ് കാവാലം നാരായണപ്പണിക്കർ. 2016 ജൂൺ 26 അന്തരിച്ച ആ അതുല്യ കലാകാരന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു.
1: നാട്ടു സംസ്കൃതിയുടെ കലാകാരൻ കാവാലം നാരായണപ്പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത ചെയ്ത പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി വരുൺ മുരളി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
2: അമ്മയെ കണ്ടുമടങ്ങുമ്പോൾ, അന്നുമെന്നും അമ്മയെ കണ്ടുമടങ്ങുമ്പോൾ അധികമായൊരു സഞ്ചിയുണ്ടാകും എന്റെ കയ്യിൽ. അവലിത്തിരി നനച്ചൊരു കെട്ട്, അരികുപൊട്ടിയ പാത്രത്തിൽ ഉറുമ്പിനേകാതെ കാത്തുവച്ച വറ്റ്, ഞാറ്റുവേല പെറ്റിട്ടതിൽ നിന്ന് ഇത്തിരി കായികനി ചിന്ത്, കന്നി കായിച്ച തൊടിയിലെ കൊന്നത്തെങ്ങിൻ്റെ കരിക്ക്, എന്റെ കള്ളത്തരങ്ങൾക്ക് മൂകസാക്ഷിയായൊരാ കുളപ്പടവിൽ ചെന്ന് അമ്മ നുള്ളിയെടുത്ത ആമ്പൽ മൊട്ട്, അത് കുഞ്ഞിക്ക് കൂട്ടായി മുത്തമായി, കയ്യോന്നി കാച്ചിയോരെണ്ണയും കാവിലെ തേവർ കാടിയ കളഭവും, കാലമൊരതിഗൂഢ മധുരമായി മയങ്ങുന്ന തേൻവരിക്കച്ചുളകളും, നേർത്ത ചരടാൽ കെട്ടവേ അമ്മ മുഖത്ത് ചാർത്തുലഞ്ഞ ചെറുചിരി ഓർത്തുമിന്നുന്നു. മണ്ണറിഞ്ഞു വളരാത്തൊരൻ മക്കൾക്ക് ഇന്നലെയുടെ മധുരത്താക്കിയതായി, ഇടയ്ക്കെപ്പോഴോ പറഞ്ഞു പിഞ്ചിയ ഓർമ്മപ്പുസ്തകം അമ്മ പിന്നെയും ഏടുമറിക്കുന്നു. ഇനിയാ മരതകപ്പാടം കതിരിടില്ലെന്ന് പറഞ്ഞു വിത്തുകുത്തിയ അരിയുമിത്തിരി പൊതികെട്ടി വറ്റിവരളുന്ന നാളേക്ക് പാഥേയമായി, ഒളിച്ച നോവിൻ ചൂട് വളച്ചെടുത്ത ലോഹദണ്ഡുപോലെ അമ്മ നിന്നു. അകലുകയാണ് ഞാനെന്നറിഞ്ഞിട്ടും വിങ്ങലുമാത്രം പൊതിയാക്കിയില്ല. കനമേറിയൻ സഞ്ചിയിൽ ആകാശം ആത്മതാപമടവെച്ചു വിരിയിച്ച കുഞ്ഞുങ്ങൾ അന്ധരായ പന്തിരുകുലങ്ങൾ, താങ്ങാവുന്നതിലുമധികമായിരുന്നു പൊതികൾക്കുമീതേ അമ്മ വച്ചൊരാ സ്നേഹപ്പൊതിയുടെ തോത് അദൃശ്യമായി. മന്വന്തരങ്ങളെ നനയിച്ച മഴ നനഞ്ഞ് നടക്കവേ വീണ്ടും മിന്നലിടികൾ ബാക്കിയായി. അന്നുമെന്നും അമ്മയെ കണ്ടുമടങ്ങുമ്പോൾ അധികമായൊരു സഞ്ചിയുണ്ടാകുമെൻ്റെ കയ്യിൽ. പലായനം. പലായനത്തിന് നേരമായി പ്രിയേ, നാം ഇരിക്കുന്നതീ ചാവേറ് ചാലകങ്ങളിലല്ലോ. നക്ഷത്രങ്ങളിൽ ഇരുളകറ്റുന്ന നിന്റെ യക്ഷികളിൽ എത്ര ഞാൻ നോക്കിയിരുന്നു. പലായനത്തിന് നേരമായി പ്രിയേ. പാതകളിലവർ പടവെട്ടിയെയ്തുവിടും തീയമ്പുകൾ,

ഹൃദയത്തിൽ തറയ്ക്കും മുമ്പേ നാം ഇരുവരുമീ ചാലകങ്ങളിൽ ചത്തൊടുങ്ങിത്തൂങ്ങും മുമ്പേ ഇടിനാദങ്ങളിലിഹലോകം അന്യമാകും മുമ്പേ നമുക്ക് ഇരുളില്ലാത്ത ലോകത്തേക്ക് പറക്കാം. അകലുമീ ആകാശവും നമുക്കന്യമല്ലോ. മണ്ണും മഴക്കാടുകളും അവരെടുത്തു, മഞ്ഞും മകരക്കുളിരും അവരപഹരിച്ചു, പുഴയും പൂമരങ്ങളും അവർ മായിച്ചു. നമുക്കിനിച്ചേക്കേറാൻ ഈ അനന്ത സന്ധ്യകൾ മാത്രം, നിന്റെ പരിഭവങ്ങൾക്ക് ഇനിയൻ നിഴൽ മാത്രം തണൽ. പലായനത്തിന് നേരമായി പ്രിയേ എത്ര പരിതാപമീ ലോകം. രാത്രി മഴ വിഴുപ്പാറ്റുമ്പോൾ. രാത്രി മഴ വീണ്ടും വിഴുപ്പാറ്റിയെത്തുന്നു, വിറയാർന്ന വിരലുകളോടെ സുഗതയറിയാതെ. രാപ്പനിയിൽ കറുത്തുപോയ അരഞ്ഞാണച്ചുറ്റിൽ ആക്രമണശേഷമടങ്ങിയ മരുന്നു മൃഗവിലാപം. രാത്രികളിൽ ഗാത്രി പെയ്തുപോയ വരാന്തയിൽ ഇനിയും വിടരാതൊരു ഭയപുഷ്പം. പ്രേതങ്ങളെവിടെയോ പാർത്തിരിപ്പുണ്ട്, ഉടുചേല കീറി ചിറിനീര് തുടയ്ക്കുന്നുണ്ട്. ഒഴിഞ്ഞ വയറിൽ കാമവിരലുകളാലിക്കിളിയാക്കുന്നുണ്ട്. മിന്നലിടികളിനിയുമീ എല്ലിച്ച പൂമരത്തെ തേടി വരാനുണ്ട്. ഏഴാങ്കടലിനക്കരയൊരമ്മയുണ്ട്, ഏഴയെ വലിച്ചെറിഞ്ഞ ചെറിയോരുണ്ട്. മഴയില്ലാത്ത തുരുത്തിൽ കിനാവിൻ മഴപ്പാറ്റകളുണ്ട്. രാത്രി മഴ വീണ്ടും വിഴുപ്പ

ഞ്ഞ് ഉയരാകെ പകുത്ത് ഉറങ്ങാതിരിപ്പുണ്ട് ഉദകച്ചോറാത്മാവിലുണ്ട്. ഇനിയുമാരോ വരാനുണ്ട്, ഇനിയുമാരോ വരാനുണ്ട്. രാത്രിമഴ വീണ്ടും വിഴുപ്പാറ്റിയെത്തുന്നുണ്ട്. മണൽചിത്രം. കണ്ണ് കെട്ടി കാതുപൊത്തി കരളിലൊരു കിനാ പന്തല് കെട്ടി.

പറഞ്ഞു നമ്മളിൽ പ്രണയനിള കരകവിഞ്ഞു. പിരിയുവാനത്രയും തന്നെ കാരണങ്ങളുണ്ടെന്ന് പിന്നെയും പറഞ്ഞു നമ്മൾ. ആത്മാവ് ശൂന്യമായി ചേക്കേറു.

പ്രണയവേദാന്തം ചൊല്ലിക്കലഹിച്ച പതിതരാത്രികളെ സാക്ഷിയാക്കാം. അണുമാത്ര വിടവില്ലാതെ പുണർന്ന അന്ധയാമങ്ങളിൽ കപടതമുറ്റിയുറഞ്ഞുരുകി വീണ വിയർപ്പുതുള്ളികളെ കൂട്ടുവിളിക്കാം. ഇത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളു നമ്മളിൽ സ്നേഹം. മണൽ ചിത്രമെഴുതി

0: ിയത്തവേ തിരിച്ചറിയാനായി ഞാനെഴുതി വച്ചു പണ്ട് വെറുതെ പ്രണയിച്ചവൾ. നമ്മൾ പണ്ട് വെറുതെ പ്രണയിച്ചവർ.
1: വരുൺ മുരളി സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇനി സുരേഷ് കീഴില്ലം സ്വന്തം കഥ വായിക്കുന്നു, വിചിത്ര ജീവികൾ.
2: രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ സെറ്റിയിലിരിപ്പുണ്ട്. കിടക്കയിൽ ഉറുമ്പുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അതീവ വിഷണ്ണയായി അമ്മ പറഞ്ഞു, ഉവോ അല്ലെങ്കിൽ തന്നെ ഉറക്കം കുറവുള്ള ആളാണ്. അതിനിടയിൽ ഉറുമ്പുകടി കൂടി തുടങ്ങിയാൽ എന്ത് കഷ്ടമാണ്. ഞാൻ അമ്മയുടെ മുറിയിലെ ലൈറ്റിട്ടു, കിടക്കയിൽ നോക്കി, ഒന്നും കണ്ടില്ല. വയസ്സ് 50 കഴിഞ്ഞു, വായിക്കാൻ കണ്ണടയില്ലാതെ പറ്റാണ്ടായി. ഉറുമ്പ് നന്നേ ചെറുതാവും. എന്റെ മുറിയിൽ പോയി കണ്ണട എടുത്തുകൊണ്ടുവന്ന് അത് വച്ചു നോക്കി. എന്നിട്ടും ഒന്നിനെയും കാണാത്തതുകൊണ്ട് അമ്മയുടെ കിടക്കയുടെ തലക്കിൽ വച്ചിട്ടുള്ള ടോർച്ച് എടുത്ത് തെളിച്ച് പരിശോധിച്ചു. ഒരു ഉറുമ്പിനെ പോലും കണ്ടില്ല. ഉറുമ്പൊന്നുമില്ലല്ലോ, അമ്മയ്ക്ക് തോന്നിയതാവും. ഉറുമ്പില്ലെന്നോ, നിറച്ചുണ്ട്. ഇന്നലെ മേല് മൊത്തം കടിക്കുകയും ചെയ്യാറുന്നു. അമ്മ അല്പം ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. ഇന്നലെ ഈ കിടക്കയിലെ വിരികൾ ഞാൻ തട്ടിക്കുടഞ്ഞു വിരിച്ചതാണല്ലോ. അടുക്കളയിൽ നിന്ന് വന്ന ഭാര്യ പറഞ്ഞു, ഇന്ന് ഞാൻ കിടക്കയൊന്ന് വെയിലത്തിടാം, ഉറുമ്പുണ്ടെങ്കിൽ പൊയ്ക്കോളും. ഇന്ന് ശനിയാഴ്ചയാണ്, അവൾക്ക് സ്കൂളിൽ പോകണ്ട. എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ ശുദ്ധികലശമാണ്. വീട് മൊത്തത്തിൽ കഴുകി തുടച്ചെടുക്കും അവൾ. സത്യത്തിൽ വീട്ടിൽ അത്ര പൊടിയൊന്നുമില്ല. ജോലിക്ക് പോകും മുമ്പേ വീട് മൊത്തം അടിച്ചു തുടച്ചിട്ടേ അവൾ പോകൂ. വൈകിട്ട് വന്നിട്ട് വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിക്കും. ഇതിനു പുറമെയാണ് ശനിയാഴ്ചയിലെ ശുദ്ധികലശം. രാവിലെ തന്നെ ചൂലുമെടുത്ത് ഇറങ്ങും. എല്ലാം കഴിഞ്ഞ് മുറ്റവും പരിസരവും വൃത്തിയാക്കി വരുമ്പോഴേക്കും 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടാണ് ഉച്ചഭക്ഷണം കഴിക്കുക. ഇന്നും അതിനുള്ള പുറപ്പാടാണ്. അമ്മയുടെ കിടക്കയിൽ എന്നല്ല, ഒരു ഉറുമ്പും ഇനി നാട്ടിൽ തന്നെ ഉണ്ടാവില്ല. പക്ഷെ പിറ്റേന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ സെറ്റിയിലുണ്ട്. ഉറുമ്പൊന്നും പോയിട്ടില്ല, നിറച്ച് മുറുമ്പാ. അത് പോയില്ലേ? ഞാൻ കിടക്കയിൽ നോക്കി, ഒന്നും കണ്ടില്ല. കണ്ണും തിരുമി എഴുന്നേറ്റ് വന്ന മകനോട് പറഞ്ഞു, നീയൊന്ന് നോക്കിയേ, അച്ഛനൊന്നും കാണുന്നില്ല. 10-ാം ക്ലാസ്സുകാരൻ്റെ കണിശതയോടെ അവൻ നോക്കി, ഒന്നും കാണുന്നില്ലാലോ. ഉണ്ട്, അമ്മ തറപ്പിച്ചു പറഞ്ഞു, രാത്രിയിലാവും വരണുണ്ടാവുക. ഞാൻ ഭാര്യയെ നോക്കി. അവൾ പറഞ്ഞു, കട്ടിലിൻ്റെ കാൽച്ചൂട്ടിൽ ലക്ഷ്മണ രേഖ വരയ്ക്കാം, അതേ ഉള്ളൂ വഴി. അത് ചെയ്തു. പക്ഷേ പിറ്റേന്നും അമ്മയെ ഉറുമ്പ് കടിച്ചു. എന്തു ചെയ്യും? ഞാൻ അമ്മയെ നോക്കി. 2 ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമുണ്ട്. നരച്ച തലമുടിയൊക്കെ പാറിപ്പറന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അമ്മ ഇന്നലെ കുളിച്ചിരുന്നോ? ഇല്ല, കുളിച്ചിട്ട് 3-4 ദിവസമായി, കുളിക്കാൻ പറ്റണില്ല. എനിക്കുത്തരം കിട്ടി, വെറുതെയാണോ? ഇന്ന് അമ്മ നന്നായിട്ടൊന്ന് കുളിക്ക്, കടിക്കണത് ഉറുമ്പൊന്നുമല്ല. ഈ വേനൽക്കാലത്ത് എന്നും കുളിച്ചില്ലെങ്കിൽ മേലൊക്കെ ചൊറിയില്ലേ, കുളിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാ, അമ്മ ദയനീയമായി പറഞ്ഞു, എത്ര പറ്റണില്ലേലും ഇന്നൊന്ന് കുളിക്ക്, അപ്പോൾ ഈ കടിയും ചൊറിച്ചിലുമൊക്കെ പോകും. അമ്മ ഒന്നും മിണ്ടിയില്ല. എന്നും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയിരുന്ന ആളാണ്. പല ദിവസവും പലതരത്തിലുള്ള വ്രതങ്ങളെടുക്കും. ആ ദിവസങ്ങളിൽ കുളിക്കാതെ ജലപാനം പോലുമില്ല. അങ്ങനെ ഒരാളാണ് 3-4 ദിവസമായി കുളിക്കാതെ. ഇന്നെന്തായാലും ഒന്ന് കുളിക്കൂ, ഞാൻ വീണ്ടും പറഞ്ഞു. തീരെ വയ്യെങ്കിലും അന്ന് അമ്മ കുളിച്ചു. പക്ഷേ പിറ്റേന്നും പതിവ് പലരി, ഉറുമ്പുണ്ട്, തീരെ ഉറങ്ങിയില്ല. ഞാൻ പരിശോധിച്ചു, ഭാര്യയും മകനും പരിശോധിച്ചു. വീട്ടിലെ ഒരു കാര്യത്തിലും ഇടപെടാത്ത മകളും സംഗതിയുടെ ഗൗരവം ഉൾക്കൊണ്ട് കിടക്ക വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കി. ആരും ഒരു ഉറുമ്പിനെ പോലും കണ്ടില്ല. എനിക്ക് അല്പം ദേഷ്യം വന്നു. ഉറുമ്പും പാമ്പുമൊന്നും ഈ കിടക്കയിലില്ല. അമ്മയ്ക്ക് തോന്നണതാവും. തോന്നണതോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. കരയല്ലേ, എനിക്കും വിഷമമായി. ഭാര്യ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി കിടക്ക മുട്ടിക്കുടഞ്ഞു വിരിക്കാം. കുളി ശരിയാവാത്തതാണ് കാര്യമെന്ന് എനിക്ക് തോന്നി. ഇന്നും അമ്മ കുളിക്കണം, ഇന്നത്തോടെ എല്ലാം ശരിയാവും. ആദ്യം താമസിച്ചിരുന്ന വീടിൻ്റെ മുന്നിലും പിന്നിലും വെള്ളമായിരുന്നു. മുത്തശ്ശി ഉണ്ടായിരുന്ന കാലത്തെപ്പറ്റി ആളുകൾ ഇപ്പോഴും പറയും. മുത്തശ്ശി കുളി കഴിഞ്ഞ് കയറുമ്പോഴാവും ആരെങ്കിലും വന്ന് കുളിക്കാനിറങ്ങുക. ചിലപ്പോൾ ഒരു തുള്ളിയെങ്ങാനും വെള്ളം മുത്തശ്ശിയുടെ മേലേക്ക് തെറിക്കും. തെറിക്കണ്ട, തെറിച്ചെന്ന് തോന്നിയാലും മതി. നാരായണ നാരായണ, മുത്തശ്ശിക്ക് ദേഷ്യവും സങ്കടവും വരും. എന്തായി കാണിച്ചേ, മാറി നിൽക്കൂ, അശുദ്ധമായില്ലേ. മുത്തശ്ശി അയാളെ കയറ്റിവിട്ട് വീണ്ടും കുളിച്ചു കയറും. പ്രായമുള്ള സ്ത്രീയല്ലേ, ആരും ഒന്നും പറയില്ല, പറയാൻ പറ്റുകയുമില്ല. പാറപ്പള്ളി തറവാട്ടുകാർ നാട്ടിലെ ജന്മിമാരാണ്. ബ്രാഹ്മണരുടെ ഇല്ലങ്ങളിലേതിന് സമാനമായ കുളിയും തേവാരവും നടന്നിരുന്ന നായർ തറവാടാണ് പാറപ്പള്ളി. ആ തറവാട്ടിൽ നിന്നുള്ള ആളാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഇന്നും അമ്മ കുളിക്കും.

ഇരിക്കണം. അമ്മ അന്നും കുളിച്ചു, രാത്രി മാറ്റമൊന്നും ഉണ്ടായില്ല, ഉറുമ്പുണ്ട്. അമ്മ പറഞ്ഞു, തലയിലും കടിക്കണുണ്ട്. തലമുടിയാകെ ഭ്രാന്തമായി പാറിപ്പറന്നിരിക്കുന്നു. രാത്രിയാകെ തല മൊത്തം മാന്തിപ്പറച്ച മട്ടുണ്ട്. ഭാര്യ എൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, പേനുണ്ടാവും. സ്കൂളിൽ നിന്ന് വന്നിട്ട് കുട്ടികൾ അച്ഛമ്മയുടെ കൂടെ കയറിയൊരു കിടപ്പുണ്ടല്ലോ, അവളുടെ തലയിൽ പേനുണ്ട്, അത് ശരിയായിരിക്കും. ഭാര്യ പേൺചീപ്പ് എടുത്തുകൊണ്ടുവന്നു. ഞാൻ മൃദുവായി പറഞ്ഞു, അമ്മ തലയൊന്ന് ചീകി നോക്കൂ, ചിലപ്പോൾ പേനുണ്ടാകും. തല ചീകി, കുളിച്ചു, കിടക്കയും വിരികളും വീണ്ടും കുടഞ്ഞു വിരിച്ചു. പിറ്റേന്നും അമ്മ പറഞ്ഞു, മേലും തലയിലും അരിക്കുകയും കടിക്കുകയും ചെയ്യുക, ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റണില്ല. ഒക്കെ അമ്മയുടെ തോന്നലുകളാ. എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. ഭാര്യ പറഞ്ഞു, ദേഷ്യപ്പെട്ടിട്ട് എന്താ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും വെറുതെ പറയൂ. അവൾ തന്നെ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഉണ്ടാക്കി, ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു നോക്കാം. അന്ന് തന്നെ ടൗണിലെ ആശുപത്രിയിലെ ഡോക്ടറെ കണ്ടു. കുറേ ഗുളികകളും ക്രീമുകളും കുളിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള പ്രത്യേക ഷാമ്പുവും സോപ്പും എല്ലാം തന്നു. 10,000 രൂപ ചെലവായെങ്കിലെന്താ, അമ്മയ്ക്ക് മനസമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ എന്ന് ഞാൻ സമാധാനിച്ചു. കാറിൽ തിരികെ പോരുമ്പോൾ അമ്മ ചോദിച്ചു, ആ ഡോക്ടറുടെ പേരെന്തായിരുന്നു? സിമി ഫെർണാണ്ടസ്. ക്രിസ്ത്യാനിയ ല്ലേ? അതിനെന്താ? ഞാൻ അല്പം ഈർഷ്യയോടെ ചോദിച്ചു. ഒന്നുമില്ല, അവരെ കണ്ടപ്പോൾ തോന്നി. സത്യത്തിൽ എനിക്ക് നല്ല ദേഷ്യം തോന്നി, പക്ഷെ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഓർത്തു, സ്കൂളിൽ പഠിക്കുമ്പോഴാണ് കൂട്ടുകാരൻ്റെ വീട്ടിലൊരു കല്യാണം. അവൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്ന് ക്ഷണിച്ചു. കൂട്ടുകാരനെ നിർബന്ധിച്ചു, എല്ലാവരും വരണം. അവർ ആചാര്യമാരല്ലേ? അമ്മ ചോദിച്ചു. എനിക്കറിയില്ല, നമുക്ക് തലേന്ന് പോകാം, എന്തെങ്കിലും സമ്മാനവും കൊടുക്കാം. കല്യാണത്തിൻ്റെ അന്നല്ലേ പോകേണ്ടത്? അമ്മ എന്തുകൊണ്ടാണ് തലേന്ന് പോകാമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. തലേന്ന് പകൽ കല്യാണ വീട്ടിലെത്തി. എല്ലാവരും ചേർന്ന് എന്നെയും അമ്മയെയും സ്വീകരിച്ചു. ചായയും എന്തൊക്കെയോ പലഹാരങ്ങളും ഞങ്ങളുടെ മുന്നിലെത്തി. ചായ എടുത്ത് കുടിക്കാൻ തുടങ്ങിയ എന്നെ അമ്മ അല്പം പരുഷമായി നോക്കി. ഞാൻ ചായ തിരികെ വച്ചു. അമ്മ പറഞ്ഞു, ഞങ്ങൾ പുറത്ത് ഒരു വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാറില്ല. അമ്മ കൊണ്ടുവന്ന സമ്മാനം കൂട്ടുകാരൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അവരത് വാങ്ങണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ശങ്കിച്ചു, എങ്കിലും വാങ്ങി. പിന്നെ ഞങ്ങളെ തൊഴുതു. ഞാനും അമ്മയും ഉടനെ പുറത്തിറങ്ങി. മടങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അമ്മയെ നമ്മൾ അവിടെ നിന്നും ഒന്നും കഴിക്കാഞ്ഞേ? നമ്മൾ നായന്മാരല്ലേ, താഴ്ന്ന ജാതിക്കാരുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കില്ല. അതെന്താ? അതങ്ങന, വേഗം നടക്ക്, അമ്മ പറഞ്ഞു. ഞാൻ വല്ലാതെ അപമാനിക്കപ്പെട്ടതായി എനിക്ക് തോന്നി. അവർക്ക് എത്ര വിഷമമായിട്ടുണ്ടാവും, നായന്മാർ. ഇതിനേക്കാൾ ഭേദം വല്ല നായ്ക്കളുമായി ജനിക്കുന്നതായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കാമല്ലോ, അവർ തരുന്നത് കഴിക്കുകയും ചെയ്യാം. പിന്നീടും അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു. ഡോക്ടർ സിമി ഫെർണാണ്ടസ് നൽകിയ മരുന്നുകളും ക്രീമുകളും ഏറ്റില്ല. കടിയും ചൊറിച്ചിലും കൂടിക്കൂടി വന്നു. അത് രൂക്ഷമായി. അമ്മ പറഞ്ഞു, ഉറുമ്പുകളൊന്നുമല്ല, എന്തോ വിചിത്ര ജീവികളാണ്, നിങ്ങൾ കാണുന്നില്ലേ? അമ്മ മുഖത്തു നിന്നും കൈവിരൽ കൊണ്ട് തൂത്തെടുത്ത് ഞങ്ങൾക്ക് നേരെ നീട്ടും. ഞാൻ നോക്കും, ഭാര്യ നോക്കും, മക്കൾ രണ്ടുപേരും നോക്കും. ആരും ഒന്നും കാണുന്നില്ല. കാണുന്നില്ലേ? എത്ര വലുതാണ്, ഇഴഞ്ഞു നടക്കുകയാണ്. ഒന്നും കാണുന്നില്ല. ഞാൻ ദേഷ്യപ്പെടും, അമ്മയ്ക്ക് ഭ്രാന്താണ്, ഒന്നും ഇഴയുന്നുമില്ല, കടിക്കുന്നുമില്ല. അമ്മയ്ക്ക് സങ്കടം വരും. ഇല്ലെന്നോ, ദാ ഇഴഞ്ഞിഴഞ്ഞ്. വീണ്ടും ഡോക്ടറെ കണ്ടു. ഡോക്ടർ സിമി പറഞ്ഞു, എൻ്റെ ഒരു പ്രൊഫസറുണ്ട്, അദ്ദേഹത്തിന് ഞാൻ റെഫർ ചെയ്യാം, അതാണ് നല്ലത്. അന്ന് തന്നെ സീനിയർ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു. ഡോക്ടർ എല്ലാം ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് ലെൻസ് ഉപയോഗിച്ച് കഴുത്തും കൈകളും പരിശോധിച്ചു. തലമുടി വകഞ്ഞു മാറ്റി നോക്കി. എന്നിട്ട് പറഞ്ഞു, ഉണ്ട്, ശരീരം മുഴുവൻ ഒരുതരം വിചിത്ര ജീവികൾ ഇഴഞ്ഞു നടക്കുകയാണ്, നിങ്ങൾ അത് കാണാത്തതാണ്. ഇപ്പോൾ എന്തായി എന്ന മട്ടിൽ അമ്മ എന്നെ നോക്കി. ഡോക്ടർ വീണ്ടും പറഞ്ഞു, ഇതിനൊക്കെ ഓടിക്കണം, അതിനുള്ള മരുന്നുകളുണ്ട്, രണ്ടാഴ്ചയെങ്കിലും കഴിക്കേണ്ടി വരും. ചാർട്ടിൽ അദ്ദേഹം കുറേ മരുന്നുകൾ എഴുതി. മുമ്പ് ഡോക്ടർ സിമി നൽകിയ ക്രീമുകളും സോപ്പുകളും ഷാമ്പുവും മുടങ്ങാതെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. നോക്കൂ അമ്മേ, എല്ലാം ഞാൻ ശരിയാക്കാം, മരുന്ന് മുടക്കരുതട്ടോ. അമ്മയുടെ മുഖത്ത് സന്തോഷവും സമാധാനവും കണ്ടു. ഡോക്ടർ വീണ്ടും പറഞ്ഞു, അമ്മയെ പുറത്തിരുത്തിയ ശേഷം നിങ്ങൾ ഒന്നുകൂടി വരൂ. ഞാൻ അമ്മയെ പുറത്ത് കസേരയിലിരുത്തിയ ശേഷം ഡോക്ടറുടെ മുറിയിലേക്ക് വീണ്ടും ചെന്നു. നോക്കൂ, അമ്മയ്ക്കൊരു പ്രത്യേക തരം രോഗമാണ്, ഡെലൂഷണൽ പാരസൈറ്റോസിസ് എന്ന് പറയും. ഇത് ബാധിക്കുന്നവർക്ക് ശരീരത്തിലൂടെ എന്തൊക്കെയോ വിചിത്ര ജീവികൾ ഇഴഞ്ഞു നടക്കുന്നതായി തോന്നും. തോന്നലാണ്, ഒന്നുമില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഇവർ വിശ്വസിക്കില്ല. മുഖത്തും ശരീരത്തുമൊക്കെ ജീവികൾ ഇഴഞ്ഞു നടന്നാലുണ്ടാകാവുന്ന പരാക്രമങ്ങളൊക്കെ കാണിക്കും. ഞാൻ അന്തം വിട്ടിരുന്നു. ഞാൻ കുറേ മരുന്ന് എഴുതിയിട്ടുണ്ട്, അതിൽ 2 ടാബ്ലറ്റുകൾ മാത്രമാണ് ആവശ്യമുള്ളത്, ബാക്കിയെല്ലാം വിറ്റമിൻ ഗുളികകളാണ്. 2 മരുന്നുകൾ കൊണ്ട് ഇത്ര വലിയ വിചിത്ര ജീവികൾ ശരീരം വിട്ടുപോകുമെന്ന് രോഗി വിശ്വസിക്കില്ല, അതുകൊണ്ടാണ്. ഡോക്ടർ വീണ്ടും പറഞ്ഞു, ഇതേപ്പറ്റി ഒന്നും അമ്മയോട് പറയരുത്, വിചിത്ര ജീവികൾ ഇഴയുന്നത് കാണുന്നുണ്ടെന്ന് പറയുക. നിങ്ങൾ മാത്രമല്ല, വീട്ടിലെല്ലാവരും. 1 ആഴ്ച നോക്കാം, കുറയുന്നില്ലെങ്കിൽ അഡ്മിറ്റാക്കേണ്ടി വരും. പേടിക്കാനൊന്നുമില്ല. ഞാൻ പുറത്തിറങ്ങി. അമ്മ ചോദിച്ചു, ഡോക്ടർ എന്തു പറയാനാണ് വിളിപ്പിച്ചത്? അമ്മ പറഞ്ഞ് ശരിയാണ്, ഈ വിചിത്ര ജീവികൾ വീട്ടിലെല്ലാവരിലേക്കും പകരാനിടയുണ്ട്.
പകരാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാനാണ്.

0: ഇതെൻ്റെ മേലിന്ന് പോകുമോ? അമ്മ ആധിയോടെ ചോദിച്ചു. മരുന്നുണ്ടല്ലോ, പൊയ്ക്കോളും. അമ്മയെ ഞാൻ അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചു. അമ്മ മുഖത്തുനിന്നും ശരീരത്തുനിന്നും വിചിത്ര ജീവികളെ തുടച്ചു മാറ്റിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ ചോദിച്ചു, എന്താ ഈ ഡോക്ടറുടെ പേര്?
1: ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന ആളാ, പ്രൊഫസർ മുഹമ്മദ് ഫരീദ്.
0: മുസ്ലിമാ ല്ലേ? പെട്ടെന്ന് എൻ്റെ ചെവിയിലേക്ക് എന്തോ ഒന്ന് ഇഴഞ്ഞു പോകും പോലെ എനിക്ക് തോന്നി. അത് തലച്ചോറിലേക്ക് തുളച്ചു കയറുകയാണോ? ഞാൻ ആ വിചിത്ര ജീവികളെ തുടച്ചു മാറ്റിക്കളയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു.
2: വിചിത്ര ജീവികൾ സുരേഷ് കീഴില്ലം എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
3: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
4: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി. സുരഭി
5: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 കഴിഞ്ഞ് 31 20 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. പ്രകൃതിയുടെ സംഗീതമാണ് പക്ഷികൾ. മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ അവ പ്രണയത്തിൻ്റെ ദൂതന്മാരാണ്, വിരഹത്തിൻ്റെ ഗായകരാണ്, സന്തോഷത്തിൻ്റെ കൂട്ടുകാരാണ്. സംഗീതത്തിൻ്റെ ആകാശത്ത് ചിറകടിച്ചുയരുന്ന പക്ഷികളുടെ പേരുകളുള്ള ചില ഗാനങ്ങളാണ് ഇന്ന് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ. ആദ്യം യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം ഓളങ്ങൾ. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: വിവിധ ഇനം പക്ഷികളുടെ പേരിലുള്ള ഗാനങ്ങളുമായി FM മോർണിംഗ് സെലക്ഷൻ തുടരുന്നു. ഇനി യേശുദാസ് പാടിയത് ചിത്രം നോട്ടം. ഗാനരചന പൊൻകുന്നം ദാമോദരൻ, സംഗീതം MJ ജയചന്ദ്രൻ.

0: ഈ ഗാനത്തോടെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കോപ്പർ ക്ലോറിൻ തെർമോ കെമിക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപാദന യൂണിറ്റ് കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹാന്റി ഉദ്ഘാടനം ചെയ്തു. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കൾ രാവിലെ 10 മുതൽ ബുധൻ വൈകിട്ട് 5 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 3,300 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. വി എസ് എസ് സിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഹാഫ് ടൈം അവസാനിക്കുമ്പോൾ ഈജിപ്ത് ഇറാൻ മത്സരം 1-1 എന്ന നിലയിലാണ്. മറ്റൊരു മത്സരത്തിൽ ബെൽജിയം ന്യൂസിലൻഡിനെതിരെ എതിരില്ലാത്ത 2 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: സമയം 9 കഴിഞ്ഞ് 59 മിനിറ്റും 42 സെക്കൻഡും. ഇനി 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ.

0: സമയം 10 മണി. ആകാശവാണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ എബി ടൈറ്റസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എബി ടൈറ്റസ് സാറാണ്. സാറ് യു പി സ്കൂൾ അധ്യാപകനാണ്, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. സാറ് ഏത് വിഷയമാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത്?
2: ഞാന് യു പി ആണ്. യു പി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. പക്ഷെ നമുക്ക് എല്ലാം എടുക്കേണ്ടി വരും. കൂടുതലും സോഷ്യലും മലയാളം ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്.
1: സാറ് ഡിഗ്രി ഒക്കെ എവിടെയാണ് പഠിച്ചത്?
2: ഞാന് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഞാൻ ഹിസ്റ്ററി ആയിരുന്നു എന്റെ മെയിൻ സബ്ജക്ട്. എന്റെ സ്വദേശം തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ കൂടുതലും തിരുവനന്തപുരത്തുള്ള സ്കൂളിലായാലും കോളേജിലൊക്കെ ആയാലും കൂടുതൽ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്.
1: ജോലിക്ക് വേണ്ടിയാണ് ആലപ്പുഴ?
2: ജോലിക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴ പോകുന്നത്.
1: ഏത് വർഷമാണ് ഡിഗ്രി?
2: ഞാൻ 2010-13 ഡിഗ്രി പഠിക്കുന്നത്.
1: സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു?
2: ഇപ്പോഴും റിലേഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സുഹൃത്തുക്കൾ നമ്മള് ഏത് കാലഘട്ടത്തിലായാലും ബലമാണ്.
1: തീർച്ചയായിട്ടും കോളേജ് കാലഘട്ടത്തിലെ കുറെ ഓർമ്മകൾ ഉണ്ടല്ലോ കോളേജുമായി
2: ബന്ധപ്പെട്ട്.
1: അങ്ങനെ സാർ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും നല്ല ഓർമ്മ നമ്മളുമായിട്ട് പങ്കുവെക്കാമോ?
2: ഞാൻ ഡിഗ്രിയും പി ജിയും സെയിം കോളേജിൽ തന്നെ പഠിച്ചത്. അപ്പോ ശരിക്കും ഓർത്തു വെക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉച്ചഭക്ഷണ സമയമാണ്. കൊണ്ടുവരുന്ന ഫുഡുകൾ എല്ലാം കൂടെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വാരി കഴിക്കുക എന്ന് പറയുന്നത് അതൊരു നമ്മളൊരു അടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീലാണ്. ചിലവർക്ക് അത് കിട്ടാതെ വരും, ആക്രാന്തത്തിൽ കഴിക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഇപ്പോഴും ഓർക്കുമ്പോ ഇന്നും ഞാൻ എങ്ങനെ ആലോചിക്കുക, ആ ഒരു കാലഘട്ടം തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവം.
1: പിന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ എന്തായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്?
2: കോളേജ് കാലഘട്ടത്തില് ഒഴിവ് സമയങ്ങളില് ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. അന്ന് ഈ പറയും പോലെ നമുക്ക് സാമ്പത്തികം വളരെ കുറവായിരുന്നു. വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതില് ഞാൻ മാക്സിമം സമയം കണ്ടെത്താറുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ട്രാവലറാണ്.
1: ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്?
2: മഹാരാഷ്ട്ര വരെ
1: ഒറ്റയ്ക്ക്?
2: സ്റ്റേറ്റിന് പുറത്ത് ഒറ്റയ്ക്കായിരിക്കില്ല, ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. 2 മാസം അവധിക്ക് ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. പിന്നെ ഈ ശനി ഞായർ ദിവസങ്ങളിൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ യാത്ര ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലെയും സ്ഥലങ്ങൾ സന്ദർശിക്കണം. അതായത് 14 ജില്ലയും കവർ ചെയ്യാം. ചിലപ്പോൾ ഒരു ജില്ലയിലെ ഒരു സ്ഥലം ആയിക്കോട്ടെ. അങ്ങനെ ചലഞ്ച് മുന്നോട്ട് വെച്ചു. ആ ചലഞ്ച് സക്സസ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി.
1: അപ്പൊ ഈ 14 ജില്ലകളിലും പോയ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു?
2: 14 ജില്ലകളും വ്യത്യസ്തമാണല്ലോ. അവിടുത്തെ അന്തരീക്ഷം ആയിക്കോട്ടെ, ഭക്ഷണ രീതി ആയിക്കോട്ടെ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമാണ്. നമുക്കിതെല്ലാം മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും യാത്ര ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുക, ഭക്ഷണ രീതി ആസ്വദിക്കുക. എനിക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ മലബാർ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോടിന് അപ്പുറം പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴിക്കോട് ഇറങ്ങും. ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പിന്നെ പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ല, അവിടുത്തെ സ്ഥലങ്ങള് ഭയങ്കര രസമാണ്. എനിക്ക് പാലക്കാടിന്റെ ഒരു പ്രകൃതി ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ല ഈ ചലഞ്ച് അതിൽ ഏറ്റവും കൂടുതൽ പോയത് പാലക്കാട് ജില്ല. ഏതാണ്ട് 9 സ്ഥലങ്ങളോളം ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പാലക്കാട് പോയി. എന്റെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അത് എന്റെ മൈൻഡ് പോലെ ഒരുക്കി. എനിക്ക് ബോറടിക്കുകയാണെന്ന് തോന്നുന്നു, ഞാൻ അപ്പോഴും ഇറങ്ങി പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് നോക്കും. അപ്പൊ തീരുമാനിക്കും. കൂടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കും. വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അത് എന്റെ മൈൻഡ് പോലെ ഇരിക്കും. ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല. പിന്നെ പ്ലാൻ ചെയ്തു പോകുന്നതുണ്ട്. പക്ഷെ പ്ലാൻ ചെയ്തു പോകുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ പ്ലാൻ ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ
1: ആണ്.
2: പിന്നെ തീർച്ചയായും ഒഴിക്കിനൊത്തങ്ങ് നീന്തുക എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് എന്താ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ചില ആൾക്കാരെ കൂടെ കൂട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, അവർക്ക് സമയത്തിന് പല്ല് തേക്കണം, സമയത്തിന് കുളിക്കണം, ഫുഡ് കഴിക്കണം. എന്റെ യാത്ര എന്ന് പറയുന്നത് കൂടുതലും എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള യാത്ര. പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യും. ചിലയിടത്ത് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളത് ശരി, കിട്ടുന്നിടത്ത് നിന്ന് കഴിക്കാം. അങ്ങനെ ഒരു ഇതാണ്. സ്റ്റേറ്റിന് പുറത്തൊക്കെ പോകുമ്പോ അറിയാലോ, നീറ്റ് അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോ പല്ലുപോലും തേക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ഈ പറയുന്ന തടസ്സങ്ങളൊന്നും ഒരു തടസ്സങ്ങളേ അല്ല.
1: മഹാരാഷ്ട്ര

0: ഒക്കെ പോയല്ലോ. മഹാരാഷ്ട്രയില് പോയതിൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏത്?
1: മഹാരാഷ്ട്രയില് ഞാൻ ആദ്യം പോയത് ഒരു പാക്കേജിലാണ്.
0: മെയിൻ ആയിട്ട് സ്ഥലം ഏതൊക്കെയാണ്?
1: അത് സ്ഥലം ഒന്ന്, ഒരു അംബോളി വാട്ടർഫോൾസ്. അംബോളി വാട്ടർഫോൾസ് പടിക്കെട്ടി കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നു. നല്ല രസം അത് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു റിവേഴ്സ് വാട്ടർഫോൾസ് ഉണ്ട്. ഈ റിവേഴ്സ് വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്തിട്ടാലും അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും, കാരണം അത്രയും കാറ്റാണ്. പിന്നുള്ള ഒരു ഹിരൺ

0: അത്രയും കാറ്റാണ്. പിന്നുള്ളൊരു ഹിരണ്യകേശി ടെമ്പിൾ.
1: സ്ഥലങ്ങൾ പോകുമ്പോഴേ ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരിക, അല്ലെങ്കിൽ ആ ഫീൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്?
0: കൂടുതലും എന്താ പറയാ, ആ ഒരു കണ്ട് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടെ വരുന്ന ആൾക്കാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരും ഇന്നടുത്ത് ഇന്ന സംഭവങ്ങളുണ്ട് എന്നുള്ളത്. എനിക്ക് കാണാൻ പറ്റാത്തതൊക്കെയാണെങ്കിൽ ഞാൻ മാക്സിമം ചോദിക്കും, കാരണം ആവശ്യം നമ്മുടെയാണ്, ആസ്വദിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ ചോദിക്കും അവിടെ എന്താ എന്നുള്ളത് ചോദിക്കും. എനിക്ക് കാണാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ചോദിക്കും, അപ്പൊ അവരത് എക്സ്പ്ലെയിൻ ചെയ്തു തരും.
1: വാട്ടർഫോൾസ് ഒക്കെ ആകുമ്പോൾ നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: തീർച്ചയായും വാട്ടർഫോൾസ് നമ്മൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് കാണുക മാത്രമല്ലല്ലോ, നമ്മൾ അതിനകത്ത് മാക്സിമം ഇറങ്ങാനും ഇറങ്ങി കുളിക്കാനും ഒക്കെയാണല്ലോ. എല്ലാ തരത്തിലും എൻജോയ്മെന്റുകളുണ്ട്. നമ്മൾ മാക്സിമം കാണുക എന്നതിലുപരി അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. സ്കൂളിൽ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ എന്താ ചെയ്യുക ഒഴിവ് സമയങ്ങളിൽ?
0: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഈ മ്യൂസിക് ഡയറക്ഷൻ. 2020 എന്റെ ഫസ്റ്റ് മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ചെറുപ്പം മുതൽ റേഡിയോ കേട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ പാട്ടുകൾ അന്നും ഇന്നും എപ്പോഴും, ഇപ്പം ഞാൻ എവിടെ ആയിരിക്കുന്നതിന് അവിടെ പാട്ടുണ്ടാവും. എനിക്ക് കൂട്ടെന്ന് പറയുന്നത് പാട്ടാണ്, പാട്ടിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ റേഡിയോ, എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും റേഡിയോ കേൾക്കുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വളർന്ന ഒരാളാണ്. കൂടുതലും അന്നൊക്കെ ഈ പറയുന്ന പോലെ FM-കളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശവാണിയാണ് ഏറ്റവും മെയിൻ, പിന്നെ ആകാശവാണിയുടെ തന്നെ ആനന്ദപുരി FM എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് രണ്ടും ആയിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടോണ്ടിരുന്നത്. ബാക്കിയുള്ളവരെ FM-കൾ വന്നപ്പോൾ ഇതെല്ലാം കൂടെ മാറി മാറി കേൾക്കും. നമുക്ക് മെയിൻ പ്രോഗ്രാംസ് കേൾക്കുന്നതിലുപരി പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പാട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് പിന്നെ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ചെറിയ റേഡിയോ വാങ്ങിച്ചു, നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു എക്യുപ്മെന്റ്സിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു കളക്ഷൻ ഉണ്ടാക്കി, സ്വന്തമായിട്ട് കളക്ഷൻ ഉണ്ടാക്കിയതിനു ശേഷം അത് കേൾക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു പാട്ട് ചെയ്തുകൂടാ എന്നൊരു ഇത് വന്നു. സത്യം പറഞ്ഞ എനിക്ക് ഒരു മ്യൂസിക്കിന്റെ APCD രാഗങ്ങളെ കുറിച്ച്, മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. രാഗങ്ങളെ കുറിച്ച് യൂട്യൂബിലും പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തന്ന എന്റെ ആ ഒരു അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. അതിപ്പോഴും എനിക്ക് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഏകദേശം 14 മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗായകന്മാരായിട്ടുള്ള ഭാവഗായകൻ PJ ജയചന്ദ്രൻ സാറും പിന്നെ നമ്മുടെ വിധു പ്രതാപ് സാറും പിന്നെ അതുപോലെ പന്തളം ബാലൻ, ഇവരും മൂന്ന് പേരും എന്റെ പാട്ടുകൾ പാടി എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു മൊമെന്റ് ആണ്.
1: പാട്ട് ഏതെങ്കിലും പാടുവോ നമുക്ക് വേണ്ടി?
0: ഞാനങ്ങനെ പാട്ട് അങ്ങനെ പാടാറില്ല, പാട്ട് പാടിപ്പിക്കാറില്ല, പാടാറില്ല.
1: എന്നാലും നമുക്കൊന്ന് എങ്ങനെയാണ് ഈ ട്യൂൺ കമ്പോസ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാമോ? ലിറിക്സ് ഇപ്പൊ ഒരാൾ തന്നാ എങ്ങനെയാ ചെയ്യുന്നത്? കമ്പോസ് ചെയ്യുമ്പോൾ അവരിങ്ങനെ ആവശ്യപ്പെടുമല്ലോ ഇന്ന രീതിയിൽ വേണം, കൊറേ സമയം എടുത്ത് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ട്യൂണോ? ചിലപ്പോ നമ്മളിങ്ങനെ ആക്സിഡന്റലി അങ്ങനെയും സംഭവിക്കാറുണ്ടല്ലോ. അപ്പൊ ആ സാർ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് പറയുന്നത്?
0: അത് ഈ പറയുന്ന പോലെ അത് നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും. ചില പാട്ടുകൾ നമ്മൾ ചിലപ്പോ ഒരു മാസം ഇരുന്നാലും ചിലപ്പോ സെറ്റ് ആവൂല, ചില പാട്ടുകൾ ഒരാഴ്ച ഇരിക്കേണ്ടി വരും, ചില പാട്ടുകൾ 2 എടുക്കും. അതിങ്ങനെ ചില ആൾക്കാർ നമുക്ക് തരുന്ന പ്രഷർ പോലെ, ഒരുപാട് പ്രഷർ ആയാൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. മറ്റൊരാൾ പ്രഷർ എന്ന് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴേ നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ ഏറ്റവും പെട്ടെന്ന് ചെയ്ത ഏതാണ്ട് 1 മണിക്കൂറും കൊണ്ട് ചെയ്ത ഒരു പാട്ടെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മണക്കാട് ഗേൾസ് ഹൈസ്കൂളില്ലേ, ആ സ്കൂളിന്റെ ഒരു തീം സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് അവിടെ പഠിച്ചിട്ടുണ്ടിരുന്ന ഒരു ടീച്ചർ എഴുതിയ പാട്ട്, എന്റെ ഫ്രണ്ടാണ്, ആളും ഇതുപോലെ പാർഷ്വലി ബ്ലൈൻഡ് ആണ്. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, അത്യാവശ്യമാണ്, മന്ത്രിയൊക്കെ വരുന്ന പരിപാടിയാണ്, പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ പാട്ട്, അങ്ങനെ ഞാൻ ഒരു പാട്ടും ചെയ്തിട്ടില്ല. എങ്ങനെ പോയാലും ഞാനൊരു പാട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞത് 2 കൂടുതലെങ്കിലും എടുക്കും. കാരണം നമ്മളൊരു പാട്ട് ചെയ്യുന്നതിന് ചിലപ്പോ 10 ട്യൂണ് വേണ്ടിവരും. ആദ്യം ചെയ്യുന്ന ട്യൂൺ എന്ന് പറയുന്നത് ചിലപ്പോ അത് നമ്മുടെ മനസ്സിൽ ആ ഒരു ദിവസം മുഴുവൻ അങ്ങ് കിടക്കും. നമ്മളിനി എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു സാധനമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം നമുക്കിത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ സമയം എടുക്കും. അപ്പൊ അത് മാറ്റണം, കാരണം ആ ട്യൂണ് മാറ്റി നമുക്ക് വേറെ ഒരു ട്യൂണിലേക്ക്, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ട്യൂണ് വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ പോരായ്മകളും ഉണ്ട്.
1: ഇപ്പൊ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 പറയാവോ?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാല് പേരുടെ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പ്രത്യേകിച്ച് ഒരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം ഈ പറയുന്ന സംഭവം എല്ലാവരും കേൾക്കുന്നവരാണ്. എനിക്ക് എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരാണ്, എല്ലാവരുടെയും പാട്ടുകൾ ഇനിയും ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാരും എന്നോട് പിണങ്ങും.
1: അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതുവരെ നമ്മൾ പല പാട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ, പല മ്യൂസിക് കമ്പോസേഴ്സിന്റെയും പാട്ട് കേൾക്കാം.
0: തീർച്ചയായും.

0: ചെയ്ത ആ മ്യൂസിക് കമ്പോസേഴ്സ് ആരൊക്കെയാണ്?
1: നമ്മുടെ വിദ്യാസാഗർ സാറ്, എ ആർ റഹ്മാൻ, അവരൊക്കെയാണ് കൂടുതലും ഞാൻ. വിദ്യാസാഗർ സാറാണ് ഏറ്റവും കൂടുതൽ
0: ഇൻഫ്ലുവൻസ്.
1: അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഇനി നമുക്കപ്പം സ്കൂളിലേക്ക് വരുമ്പോ ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്?
1: കൂടുതലും ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഫോൺ ഉപയോഗിക്കാറുണ്ട്. ഇതിലൂടെ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നോട്ട്സും, ഇപ്പോഴത്തെ ആ ഒരു സിലബസ് എന്നൊക്കെ പറയുന്നത് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി ടഫാണ്. ഇതിനെ നമുക്ക് മാക്സിമം എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു തയ്യാറെടുപ്പ് നടത്തും. ലഘൂകരിക്കുക എന്ന് പറയുന്നത് പിള്ളേർക്ക് എങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ പാഠത്തിൽ ഉള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതല്ല. പാഠങ്ങളെ എങ്ങനെ പിള്ളേർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലൊരു തയ്യാറെടുപ്പ് നടത്തും. പിന്നെ കുട്ടികൾക്ക് എങ്ങനെ മാക്സിമം എൻജോയ് ചെയ്ത് പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമേ ഞാൻ അങ്ങനെ നടത്താറുള്ളൂ.
0: ഇതാണെങ്കിലും വളരെ രസകരമായ കുറച്ച് സമയങ്ങളാണ്. യാത്ര പോയി, അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, സ്കൂൾ ടൈമിൽ തയ്യാറെടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനിയും സാറിന് കൂടുതൽ കൂടുതൽ പാട്ടുകൾ ചെയ്യാൻ കഴിയട്ടെ, യാത്ര പോകാൻ സാധിക്കട്ടെ, കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാനുള്ള ആരോഗ്യവും ലഭിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു.
1: താങ്ക്യൂ.
2: അധ്യാപകനായ യബി ടൈറ്റസുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീറ്റി. നേർവഴി.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 12 മിനിറ്റും 18 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഉസ്താദ് റാഷീദ് ഖാൻ പാടിയത് ചിത്രം ജബ് വി മെറ്റ്. ഗാനരചന ഇർഷാദ് കാമിൽ, സംഗീതം പ്രീതം.

കെ കെ ശിൽപ റാവു എന്നിവർ പാടിയ ചിത്രം ബച്ന എ ഹസീനോ. ഗാനരചന അൻവിത ദത്ത്, സംഗീതം വിശാൽ ആൻഡ് ശേഖർ.

0: ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വാക്ക് ഇൻ ഇന്റർവ്യൂ അടുത്ത മാസം 3-4 തീയതികളിൽ. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 70-34-08-89-99 70-34-08-89-99 കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് തെറാപ്പിസ്റ്റ്, GNM നഴ്സ്, പഞ്ചകർമ്മ അസിസ്റ്റന്റ്, മൾട്ടിപ്പിൾ വർക്കർ എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 20-45 പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ആധാറിന്റെ പകർപ്പ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം വെള്ളക്കടലാസിൽ എഴുതിയ അപേക്ഷയുമായി ഈ മാസം 29 ഈ വരുന്ന തിങ്കളാഴ്ച അഭിമുഖത്തിനെത്തണം. മൾട്ടിപർപ്പസ് വർക്കർ ഈ മാസം 30 എത്തേണ്ടത്. വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 04-812-95-13-98 04-812-95-13-98
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: മരുദ റോഡ് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികകളിൽ ദിവസവേതന നിയമം നടത്തുന്നതിന് ഈ വരുന്ന തിങ്കളാഴ്ച 29 രാവിലെ 11 കൂടിക്കാഴ്ച നടത്തും. യോഗ്യത BCOM റെഗുലർ, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-912-53-23-71 04-912-53-23-71 പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ITI ഇടപ്പള്ളിയിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 94-47-99-11-74 സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3 സമയം 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം.

0: ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ഗ്രാമിന് 110 രൂപ കൂടി 13,195 രൂപ നിരക്കിലും, പവന് 880 രൂപ കൂടി 1,505,560 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചിയെ സ്വർണവില ഇനി നാളെ രാവിലെ ഇതേ സമയത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
1: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 48 സെക്കൻഡും. ഇപ്പോൾ
1: സംഗീതലഹരി.
0: ഇന്ന് സംഗീതലഹരിയിൽ കൊളോണിയൽ കസിൻസ് എന്ന ആൽബത്തിലെ ഗാനങ്ങൾ.

0: സംഗീതലഹരിയിൽ ശ്രോതാക്കൾ കേട്ടത്.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാലയിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ആന്റൺ ചെഖോവ് അനുസ്മരണം ഇന്ന് വൈകിട്ട് 5 വായനശാല ഹാളിൽ. പുക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയുടെ നാടാകെ വായനക്കൂട്ടം വൈകിട്ട് 6:30 പഴങ്ങനാട് പുളിക്കേക്കരയിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടകളിൽ.
4: മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അമ്മമ്മ തണുത്തു വിറയ്ക്കുന്നുണ്ടാവണം. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നറിയാം. ഏകാന്തത അസഹനീയമായിരിക്കും. അമ്മയില്ലാത്ത കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല.
2: കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
5: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: സേവന വാർത്ത. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വോക്ക് ഇൻ ഇന്റർവ്യൂ 3 തീയതികളിൽ. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 70 34 08 89 99. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 70 34 08 89 99. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ITI ഇടപ്പള്ളിയിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SCD@itiadmission.kerala.gov.in എന്ന ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാം. SCDDITI@admission.kerala.gov.in. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:05.
6: ആകാശവാണി FM വാർത്തകൾ.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. സീഷെൽസുമായി നയതന്ത്ര ബന്ധത്തിന്റെ 50ാം വാർഷികാഘോഷവേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5-നു താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കോഴിക്കോട് ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മൺസൂൺ മത്സ്യസമൃദ്ധി 2026 പദ്ധതിയുടെ ഭാഗമായി മുക്കം മുനിസിപ്പാലിറ്റിയിൽ വരാൽ മത്സ്യ വിളവെടുപ്പ് നടത്തി. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഗുണമേന്മയേറിയ മത്സ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിഷരഹിത മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായാണ് പദ്ധതി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം.
1: ആകാശവാണി FM വാർത്തകൾ.

സമയം 11 മണി കഴിഞ്ഞ് 2:54. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഭീമ എന്ന ചിത്രത്തിൽ നിഖിൽ മാത്യു, ചിന്മയി, സാധന സർഗം, സൗമ്യ എന്നിവർ ആലപിച്ചത്. രചന യുഗഭാരതി, സംഗീതം ഹാരിസ് ജയരാജ്.

പാവിജയുടെ വരികൾക്ക് ഹാരിസ് ജയരാജ് ഗണമിട്ട ഗാനം, കാർത്തിക്, കൃഷ്, ഹരിണി എന്നിവർ പാടിയത്. ചിത്രം ഉന്നാലെ ഉന്നാലെ.

ശ്രീറാം പാർത്ഥസാരഥി, ബോംബെ ജയശ്രീ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗജനി എന്ന ചിത്രത്തിൽ നിന്നും. രചന നാമുത്തുകുമാർ, സംഗീതം ഹാരിസ് ജയരാജ്.

ചിത്രം വാമനൻ. ജാവേദ് അലി, സൗമ്യ രാവു എന്നിവർ ആലപിച്ച ഈ ഗാനത്തിന്റെ വരികൾ നമുത്തുകുമാർ, സംഗീതം യുവൻ ശങ്കർ രാജാ.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: അലൈപായുത എന്ന ചിത്രത്തിൽ എസ് പി ബി ചരൺ, നവീൻ എന്നിവർ ആലപിച്ച ഗാനം. രചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.

ജി വി പ്രകാശ് കുമാർ, സൈന്ധവി എന്നിവർ ആലപിച്ച ഗാനം ഉദയം NH4 എന്ന ചിത്രത്തിൽ നിന്നും. രചന നാമുത്തുകുമാർ, സംഗീതം ജി വി പ്രകാശ് കുമാർ.

ധനുഷിൻ്റെ വരികൾക്ക് അനിരുദ്ധ് രവിചന്ദർ ഇണമിട്ട ഗാനം, വിജയ് യേശുദാസ്, ശ്വേതാമോഹൻ എന്നിവർ പാടിയത്. ചിത്രം 3.

0: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടകളിൽ
1: മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അമ്മമ്മ തണുത്തു വിറയ്ക്കുന്നുണ്ടാവണം. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നറിയാം. ഏകാന്തത അസഹനീയമായിരിക്കും. അമ്മയില്ലാത്ത കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല.
0: കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
2: എങ്കേയും കാതൽ ഈ ചിത്രത്തിൽ ഹരീഷ്, രാഘവേന്ദ്ര, ചിന്മയ എന്നിവർ പാടിയ ഗാനം. രചന മദൻ കർക്കി, സംഗീതം ഹാരിസ് ജയരാജ്.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിദിന സീഷൽ സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. സീഷലിലെ ഇന്ത്യൻ സമൂഹമായും പ്രധാനമന്ത്രി സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ആഗോളതലത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. മദ്യനയം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി PK ബഷീർ. ഇക്കാര്യത്തിൽ ലീഗും മറ്റു ഘടകകക്ഷി നേതാക്കളും അഭിപ്രായം അറിയിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരി

0: യുദ്ധദിനത്തോടനുബന്ധിച്ച് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റും കുന്ദമംഗലം പോലീസ് സ്റ്റേഷനും സംയുക്തമായി വാക്കത്തോണും ജനകീയ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. എം എ റസാഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കെ എസ് സി ബി ഓഫീസിൽ നിന്ന് അലൂമിനിയം കമ്പി മോഷ്ടിച്ച കെ എസ് സി ബി ഉദ്യോഗസ്ഥനും കരാർ ജോലിക്കാരുമടക്കം അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് കെ എസ് സി ബി ഓഫീസിൽ നിന്ന് 100 കിലോ അലൂമിനിയം കമ്പി മോഷ്ടിച്ച പ്രതികളെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് സെൻസസുമായി ബന്ധപ്പെട്ട് സ്വയം വിവരം നൽകൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് സ്വയം വിവരങ്ങൾ നൽകാൻ സാധിക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാവിലെ നടന്ന മത്സരത്തിൽ ബെൽജിയം 1-5 ഗോളുകൾക്ക് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ഇറാനും ഈജിപ്തും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്ധത, ഡോക്ടർ ജാസ്മിൻ MP സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഫോണൌട്ട് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. വെണ്ട കൃഷിയുടെ വിശേഷങ്ങളുമായി ഏലൂരിൽ നിന്നും സാഹിദ സക്കീർ. തുടർന്ന് കുരുമുളക്, ജാതി, പച്ചക്കറികൾ തുടങ്ങിയവ കൃഷി ചെയ്യുന്ന ഏലൂർ ഉദ്യോഗമണ്ഡലിലെ അഗസ്റ്റിൻ PJ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. മാലിന്യ സംസ്കരണം, മാറ്റങ്ങൾ അറിയാം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. എൻഡോമെട്രിയോസിസ് കൺസൾട്ടന്റ് ഒപ്റ്റസ്ട്രീഷ്യനും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ശ്രുതി മോഹനുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കല്ലറ ഗോപൻ പാടിയത്, രചന പഴവിള രമേശൻ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
0: ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വോക്കിൻ ഇന്റർവ്യൂ 3-4 തീയതികളിൽ. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 70-34-08-89-99. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 70-34-08-89-99.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: എറണാകുളം ജില്ലയിൽ ഭിന്നശേഷിക്കാർക്കായുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളിതുവരെ UDID കാർഡ്

0: എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുന്നത്. അങ്കണവാടികൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ബൂത്തുകൾ പ്രവർത്തിക്കും. ഏതെങ്കിലും കാരണത്താൽ നാളെ തുള്ളിമരുന്ന് നൽകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് 29-30 തീയതികളിൽ വോളണ്ടിയർമാർ വീടുകളിൽ സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലും ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലും കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകുന്നതിനായി മൊബൈൽ ടീമുകളെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്ഥിരം ബൂത്തിലെത്താൻ സാധിക്കാത്തവർക്ക് ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് 53 ട്രാൻസിറ്റ് ബൂത്തുകളും ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: 1960 ഹോം ഗാർഡ്സ് ആക്ട് ചട്ടങ്ങൾ, 2009 ഹോം ഗാർഡ്സ് ഭേദഗതി ചട്ടങ്ങൾ എന്നിവയ്ക്ക് വിധേയമായി ഇടുക്കി ജില്ലയിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഒഴിവുകളിലേക്ക് പുരുഷ വനിതാ ഹോം ഗാർഡുകളെ തിരഞ്ഞെടുക്കുന്നു. ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, ജയിൽ, ഫയർഫോഴ്സ് തുടങ്ങിയ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച സേനാംഗമായിരിക്കണം. SSLC യോഗ്യത. പ്രായം കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിൽ മുൻഗണന ലഭിക്കും. താൽപര്യമുള്ളവർ അടുത്ത മാസം 4 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 വൈകിട്ട് 5 ഇടുക്കി ജില്ലാ ഫയർ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 97 92 01 64. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 97 92 01 64. മംഗലം ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ വിവിധ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. SSLC പ്ലസ് ടു യോഗ്യതയുള്ളവർക്കാണ് അവസരം. 1 ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ് വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. താൽപ്പര്യമുള്ളവർ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 04 92 22 58 45 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന് പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. സെയ്ഷൽസ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന അയൽരാജ്യവും പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിന സെയ്ഷൽസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിലും ഗ്ലോബൽ സൌത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയോടുള്ള പ്രതിബദ്ധതയിലും സെയ്ഷൽസ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സന്ദർശനവേളയിൽ സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതിന്റെ സന്തോഷവും ശ്രീ മോദി പങ്കുവച്ചു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി

0: ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ എംഎസ്എംഇ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നൂതനാശയം എന്നിവയിൽ എംഎസ്എംഇ മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 27 എംഎസ്എംഇ ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. ac.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് സെൽഫ് എന്യൂമറേഷൻ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 23,943 കുടുംബങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ദേശീയ സെൻസസ് 2027 ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്നുവരെയുള്ള കണക്കുകൾ പ്രകാരം 23,943 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ നടത്തിക്കഴിഞ്ഞു. 2,310 കുടുംബങ്ങൾ സ്വയം വിവരം നൽകാനായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. 26,253 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി. ഈ മാസം 16 ആരംഭിച്ച സ്വയം വിവരം നൽകൽ ഈ മാസം 30 അവസാനിക്കും. കളക്ട്രേറ്റ്, താലൂക്ക് ഓഫീസുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെൽപ് ഡെസ്കിന്റെ സഹായത്താലും പൊതുജനങ്ങൾക്ക് സ്വയം വിവരം നൽകൽ പൂർത്തിയാക്കുന്നതിനും സംശയ നിവാരണത്തിനും അവസരം ലഭിക്കും.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് ANews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ 1 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ പിടികൂടിയ ജില്ലയായി പാലക്കാട്. 1 മാസത്തിനിടയിൽ 317 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 138 അബ്കാരി കേസുകളും 79 ലഹരി കേസുകളും ഉൾപ്പെടെയുള്ള 317 കേസുകളിലായി 186 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 40 കിലോയോളം കഞ്ചാവും 600 ഗ്രാമിലധികം രാസലഹരികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 20 ദിവസം പിന്നിടുമ്പോൾ 77 കേസുകളിലായി 44 പേരെയും പിടികൂടിയിട്ടുണ്ട്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
0: പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ചിന്നയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യം

0: ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
0: 2026 ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലാന്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ ഉറുഗ്വേയെ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് യോഗ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഹെലൻ കെല്ലറുടെ 147-ാമത് ജന്മദിനവും പുതിയറ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി കെ ബഷീർ നിർവഹിച്ചു. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് പാർലമെന്റ് അംഗം ഹംദുല്ല സയ്യിദ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് കത്തയച്ചു. പുതിയ നിയമം ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം കത്തിൽ പരാമർശിച്ചു. മദ്യത്തിന്റെ വ്യാപനം ദ്വീപിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നും അതിനാൽ നിയമം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRTയുടെ പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കണിച്ചാർ ഓടൻതോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന് പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി M. ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധതയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുന്നു.
1: നിറങ്ങൾ മാഞ്ഞുപോയ ഒരു ലോകത്തെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉടുക്കുന്ന വസ്ത്രത്തിനോ അണിയുന്ന ആഭരണത്തിനോ ചെടികൾക്ക് പൂക്കൾക്ക് സർവചരാചരങ്ങൾക്കും എന്തിന് ആഹാരത്തിന് പോലും നിറമില്ലാത്ത ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിറങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത്. വർണ്ണാന്ധത വരുമ്പോൾ ഏതെങ്കിലും ഒരു നിറമോ അല്ലെങ്കിൽ ഒന്നിലധികം നിറങ്ങളുടെയോ അന്ധത ഉണ്ടാകാം. ഉദാഹരണത്തിന് ചുവപ്പ് പച്ച വർണ്ണാന്ധത, നീല പച്ച വർണ്ണാന്ധത, പച്ച മഞ്ഞ വർണ്ണാന്ധത. ഇതിൽ ചുവപ്പ് പച്ച വർണ്ണാന്ധതയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ജോൺ ഡാൽട്ടൺ എന്ന രസതന്ത്രജ്ഞനാണ് ആദ്യമായി ഈ അസുഖത്തെപ്പറ്റി പ്രബന്ധം തയ്യാറാക്കിയത്. 1798 വർണ്ണങ്ങൾ കാണുന്നതിനെക്കുറിച്ചുള്ള അസാധാരണമായ വസ്തുതകൾ എന്ന ഈ പഠനം അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. തന്റെ തന്നെ വർണ്ണാന്ധതയെക്കുറിച്ച് മനസ്സിലായതാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഗവേഷണം നടത്താൻ പ്രേരണയായത്. ഈ അസുഖത്തെ ഡാൽട്ടിനിസം എന്ന്

അതുകൊണ്ട് വിളിക്കപ്പെടാറുണ്ട്. മരണാന്ധത എന്നത് ഒരു അസുഖം എന്നല്ലാതെ ഒരു വൈകല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മൾ നിറങ്ങൾ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പലതരം കിരണങ്ങൾ പ്രവഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ കിരണങ്ങൾ വ്യത്യസ്ത തരംഗ ദൈർഘ്യത്തിൽ അഥവാ വേവ് ലെങ്തിലാണ് ഉള്ളത്. 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയ്ക്കുള്ള തരംഗ ദൈർഘ്യമുള്ള രശ്മികളുടെ കൂട്ടത്തെയാണ് കാഴ്ചയുടെ വർണ്ണരാജി അഥവാ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ പരിധിയിൽപ്പെടുന്ന തരംഗ ദൈർഘ്യത്തിലുള്ള രശ്മികൾ മാത്രമേ മനുഷ്യന് കാണാൻ കഴിയൂ. നിറങ്ങളുടെ ലോകമുണ്ടാകാൻ കാരണം നമ്മുടെ കണ്ണുകളിലെ കാഴ്ചപടലമായ റെറ്റിനയിലെ കോൺ എന്ന പ്രത്യേക കോശങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്. 3 തരം കോൺ കോശങ്ങളാണ് നേത്രപടലത്തിൽ ഉള്ളത്. 400 മുതൽ 500 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം സംഭവിക്കുന്ന നീല കോൺ കോശങ്ങളും 450 മുതൽ 630 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം കൊള്ളുന്ന പച്ച കോൺ കോശങ്ങളും 500 മുതൽ 700 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം കൊള്ളുന്ന ചുവന്ന കോൺ കോശങ്ങളുമാണ് ഇവ. കണ്ണിലേക്ക് പ്രതിഫലിച്ച് എത്തുന്ന കിരണങ്ങളുടെ തരംഗ ദൈർഘ്യങ്ങൾക്ക് അനുസരിച്ച് മുൻപറഞ്ഞ കോൺ കോശങ്ങൾ വ്യത്യസ്ത അളവിൽ ഉത്തേജിക്കപ്പെടുകയും കാഴ്ചയുടെ നാഡികളിലൂടെ ഈ സിഗ്നലുകൾ തലച്ചോറിലെ ഉന്നത കേന്ദ്രത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് പ്രാഥമിക നിറങ്ങളുടെ മിക്സിംഗ് സംഭവിക്കുകയും ചെയ്യുന്നു. ഏത് നിറം കാണുവാനും പ്രാഥമിക നിറങ്ങളുടെ ചുവപ്പ്, നീല, പച്ച എന്നിവ വിവിധ അളവിൽ സംയോജിച്ചാൽ മതിയെന്ന് നമുക്കറിയാമല്ലോ. എപ്പോഴാണ് നിറങ്ങളെ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. നവജാത ശിശുവിന് 5 മാസമാകുന്നതോടുകൂടി വിവിധ നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ സമയത്ത് കളിപ്പാട്ടങ്ങളിലെ പല നിറങ്ങളിലും കുഞ്ഞുങ്ങൾ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുന്നത്. ഈ സമയത്ത് പല നിറങ്ങളിലുള്ള കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങളുടെ കാഴ്ച മണ്ഡലത്തിൽ വയ്ക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയാണ് വർണ്ണാന്ധതയുടെ കാരണങ്ങൾ? മിക്കവരിലും വർണ്ണാന്ധത ജനിതകപരമായ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ആർജിതമായി വർണ്ണാന്ധത കണ്ടുവരാറുണ്ട്. കാഴ്ച ഞരമ്പിനോ അഥവാ മാക്കുല അഥവാ പീത ബിന്ദുവിലോ കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലമാണ് ആർജിത വർണ്ണാന്ധത ഉണ്ടാകുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. പ്രമേഹം, ഗ്ലോക്കോമ, മദ്യപാനം, ചില മരുന്നുകളുടെ ദീർഘനാളായുള്ള ഉപയോഗം എന്നിവ ചില ഉദാഹരണങ്ങളാണ്. പ്രായാധിക്യം കൊണ്ടും നേത്രഗോളത്തിനുള്ളിലെ ലെൻസിലെ ചില മാറ്റങ്ങൾ കൊണ്ടും ചിലരിൽ വർണ്ണാന്ധത ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരെയാണ് ഈ അവസ്ഥ കൂടുതൽ ബാധിക്കുക. ലോകത്ത് പുരുഷന്മാരിൽ 5 മുതൽ 8% പേരെയും സ്ത്രീകളിൽ 0.5 മുതൽ 1% വരെയും ബാധിക്കുന്ന രോഗമാണ് വർണ്ണാന്ധത. എന്തുകൊണ്ടാണ് വർണ്ണാന്ധത പുരുഷന്മാരെ കൂടുതൽ ബാധിക്കുന്നത് എന്ന് നോക്കാം. കളർ ബ്ലൈൻഡ്നസ് ഒരു എക്സ്ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. അതായത് നമുക്കറിയാം ഒരു പുരുഷന് സെക്സ് ക്രോമസോം XY ആണെന്നും ഒരു സ്ത്രീക്ക് XX ആണെന്നും. ഈ എക്സ് ക്രോമസോമിലുള്ള ഒരു ജീനിനുണ്ടാകുന്ന വ്യതിയാനം കാരണമാണ് വർണ്ണാന്ധത ഉണ്ടാകുന്നത്. പുരുഷന്മാരിലുള്ള ഒരു എക്സ് ക്രോമസോമിൽ മ്യൂട്ടേഷൻ അഥവാ വ്യതിയാനം സംഭവിക്കുമ്പോൾ വർണ്ണാന്ധത ഉണ്ടാകുന്നു. എന്നാൽ സ്ത്രീകളിൽ 2 X ക്രോമസോം ഉള്ളതിനാൽ ഒന്നിന് വ്യതിയാനം സംഭവിച്ചാലും അസുഖം ബാധിക്കാറില്ല. പക്ഷേ അവർ കാരിയറായി അടുത്ത തലമുറയിലേക്ക് ഈ രോഗം കൈമാറ്റം ചെയ്യുന്നു. ഒരു സ്ത്രീക്ക് കളർ ബ്ലൈൻഡ്നസ് വരണമെങ്കിൽ അവരുടെ 2 X ക്രോമസോമിലും വ്യതിയാനം സംഭവിക്കണം. അതായത് അച്ഛൻ രോഗമുള്ള ആളും അമ്മ കാരിയറും ആയിരിക്കണം. അപ്പോൾ ഒരു പുരുഷന് വർണ്ണാന്ധത പാരമ്പര്യമായി കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്, ഒരിക്കലും അച്ഛനിൽ നിന്നല്ല. ഇനി വർണ്ണാന്ധത എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. വർണ്ണാന്ധത പരിശോധിക്കാനായി നേത്രവിഭാഗം OP-യിലും മറ്റും ഒരു ബുക്ക് വച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബുക്കിൽ പല നിറത്തിലുള്ള പേജുകളിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്പറുകൾ വർണ്ണാന്ധത ഉള്ളവർക്ക് തീവ്രതയനുസരിച്ച് വായിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇഷിഹാരാസ് ചാർട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ ഇഷിഹാര പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്ന നിരവധി നിറത്തിലുള്ള പ്ലേറ്റുകളുണ്ട്. ഇവയിൽ ഓരോന്നിനും നിറത്തിലും വലിപ്പത്തിലും ക്രമരഹിതമായി പ്രത്യക്ഷപ്പെടുന്ന പൊട്ടുകളടങ്ങിയ ഒരു വൃത്തമുണ്ട്. വൃത്തത്തിനുള്ളിൽ സാധാരണ വർണ്ണദർശനമുള്ളവർക്ക് വ്യക്തമായി കാണാവുന്നതും വൈകല്യമുള്ളവർക്ക് അദൃശ്യമായതോ കാണാൻ ബുദ്ധിമുട്ടുള്ളതോ ആയ ഒരു സംഖ്യയോ രൂപമോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ 38 പ്ലേറ്റുകൾ അടങ്ങിയിരിക്കുന്നു. ഇഷിഹാര ടെസ്റ്റ് വഴി സ്കൂൾ ടീച്ചർമാർക്ക് വർണ്ണാന്ധത കണ്ടുപിടിക്കുന്നതിനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. അതുവഴി കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളിലെ വർണ്ണ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും സഹായിക്കുവാനും അധ്യാപകർക്ക് കഴിയും. മറ്റു പല പരിശോധനകൾ ഉണ്ടെങ്കിലും
വളരെ പെട്ടെന്ന് സ്ക്രീൻ ചെയ്ത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന

0: ഒരു ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. മരണാന്ധത ഇനി എങ്ങനെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമെന്ന് നോക്കാം. അധികം പേരിലും മൈൽഡ് അഥവാ ലഘുവായ പ്രശ്നമാണ് ഉള്ളത്. പരിശോധന സമയത്ത് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പോലും അറിയുകയുള്ളൂ. അത് അവരുടെ സാധാരണ ജീവിതത്തെ ഒട്ടും ബാധിച്ചിട്ടും ഉണ്ടാകില്ല. മോഡറേറ്റ് അഥവാ അല്പം കൂടിയ തരം ആണെങ്കിൽ മറ്റുള്ളവർ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കളറോ ഷാഡോയോ ആണ് കാണുന്നത്. എങ്കിലും സാധാരണ പ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിക്കുകയില്ല. പ്രതിവിധി ഇല്ലെങ്കിലും വിവിധ അനുരൂപപ്പെടുത്തലുകൾ അഥവാ അഡാപ്ഷൻ ടെക്നിക് ഈ രോഗികൾക്ക് സഹായകമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ട്രാഫിക് സിഗ്നൽ പോലുള്ള കാര്യങ്ങളിൽ ചുവപ്പ്, മഞ്ഞ, പച്ച മുതലായ ലൈറ്റുകൾക്ക് ഒരു ക്രമമുണ്ട്. അവയുടെ സ്ഥാനം വെച്ച് സിഗ്നൽ പാലിക്കാൻ ഇവർക്ക് കഴിയും. കൂടാതെ മറ്റ് ദൈനംദിന പ്രവൃത്തികളെയും അനുരൂപപ്പെടുത്താൻ അവർക്ക് സാധിക്കും. മുൻകാലത്ത് ഇത്തരം വ്യക്തികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക പ്രയാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ 24/7/2020 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയിലൂടെ ലഘുവായതോ അല്പം കൂടിയതോ ആയ വർണ്ണാന്ധതയുള്ള വ്യക്തികൾക്ക് ലൈസൻസ് ലഭിക്കും. പൂർണമായും വർണ്ണാന്ധത ഉള്ളവരെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. വർണ്ണാന്ധതയുടെ ദോഷവശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നിറങ്ങൾ തിരിച്ചറിയപ്പെടാതെ ഇരിക്കുന്നത് മൂലം നിത്യജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇടയായിട്ടുണ്ട്. 1875 സ്വീഡനിൽ ഒരു തീവണ്ടി അപകടത്തിന് തന്നെ ഇടയായി. എഞ്ചിൻ ഡ്രൈവർ കളർ ബ്ലൈൻഡ് ആയിരുന്നതാണ് അപകട കാരണമെന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. നിറങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ജോലികൾ ഏർപ്പെടുന്നവർക്ക് ഈ രോഗം ബുദ്ധിമുട്ടുകൾ തന്നെ വരുത്തിവെക്കുന്നു. പെയിന്റിംഗ്, ഡിസൈനിങ്, പ്രിന്റിംഗ് തുടങ്ങി നിരവധി മേഖലകളിൽ നിറങ്ങൾക്ക് മർമ്മ പ്രാധാന്യമുണ്ട്. വർണ്ണാന്ധതയ്ക്ക് ചികിത്സ ലഭ്യമല്ല. എന്നാൽ വർണ്ണാന്ധത തിരിച്ചറിയുന്ന ഒരാൾക്ക് മുൻകരുതൽ എടുക്കാനും അപകടങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. ഇത്തരക്കാരെ സഹായിക്കുവാനായി ചിലതരം പ്രത്യേക ലെൻസുകളും മൊബൈൽ ആപ്പുകളും വിപണിയിൽ ലഭ്യമാണ്.
1: കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധതയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: സീഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി

0: പ്രധാനമന്ത്രി മുഖ്യ അതിഥിയാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷെൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷെൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ രണ്ട് കപ്പലുകളും സീഷെൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ഇന്ത്യ യു എസ് സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് MSME കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: Most of us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small businesses and have transformed the challenges into opportunities.
1: രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര MSME മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലാക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്.

0: ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലന്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിലിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 1 വീതം നേടി. പോയിന്റ് പട്ടികയിൽ 2nd ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1 പരാജയപ്പെടുത്തി. ഇതോടെ 3 നിന്ന് 2 ഒരു സമനിലയുമായി 7 സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യയെ സമനിലയിൽ തളച്ച് കെ ബെർദയും നോക്കൌട്ട് റണ്ണിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജ്ജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് JD Vance മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര ബിശ്വനാഥ് ആലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1:15.

0: ഹലോ.
1: ഹലോ, നമസ്കാരം. ഇത് ലിസി ഫ്രാൻസിസ് ആണോ?
0: അതെ അതെ അതെ.
1: ആകാശവാണി എന്നാണേ. ഫോണോട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ.
0: ആ
1: ആ, ഒരു കത്ത് വന്നായിരുന്നേ. തങ്കച്ചൻ അറയ്ക്കൽ കളമശ്ശേരി.
0: കളമശ്ശേരി. ആ
1: ആ, അദ്ദേഹം ഒരു കത്ത് അയച്ചു, ചേച്ചിയെ വിളിക്കണം, പിന്നെ ഒരു മെറ്റി എന്ന് പറയുന്ന ഒരു ചേച്ചിയെ വിളിക്കണം എന്ന് പറഞ്ഞു.
0: മെറ്റി. ആ
1: നിങ്ങൾ രണ്ടാളും ഭാര്യയുടെ സഹോദരന്മാരുടെ വൈഫ്മാരാണ്.
0: അതെ അതെ അതെ.
1: അളിയനാണല്ലേ?
0: അളിയൻ. ആ അളിയനും ഭാര്യ.
1: ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ മെറ്റി ചേച്ചിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എന്താ വിശേഷം? എവിടെയാ താമസിക്കുന്നത്?
0: ഞങ്ങള് തേവര കോന്തുരുത്തി.
1: ഈ മെറ്റി ചേച്ചി എവിടെയാ താമസിക്കുന്നേ?
0: അടുത്ത് തന്നെ.
1: ഓക്കെ.
0: ഞാൻ അപ്പുറപ്പുറം താമസിക്കണേ. അടുത്തടുത്ത.
1: അപ്പൊ നിങ്ങൾ ഷഷ്ടിപൂർത്തി ആഘോഷം നടത്താൻ പോവാണ്, ജൂലൈ മാസത്തിലാണ്. വേറൊരു ചേച്ചിയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ലൗലി.
0: ലൗലി അതാണ് നാത്തു.
1: അദ്ദേഹത്തിന്റെ ഹസ്ബൻഡാണ് തങ്കച്ചൻ അല്ലേ? ആ, അപ്പൊ അതുകൊണ്ട് അവർക്ക് ആശംസ നേർന്നുകൊണ്ട് ആണ് കത്ത് അയച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് കേൾപ്പിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: അതെ.
1: അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? അപ്പം
0: ഒരിക്കലും നാളെയാണ് പറഞ്ഞേക്കണത്.
1: അത് ശരി.

0: എല്ലാവരും കൂടുമായിരിക്കും അല്ലേ?
1: അതെ അതെ അതെ അതെ
0: ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര സഹോദരങ്ങളാ?
1: ഞങ്ങള് മൂന്ന് ബ്രദേഴ്സും ഒരു എന്തോ അന്യ കളംശ്ശേരി കല്യാണം കഴിച്ചേക്കണം.
0: നാളെ അപ്പൊ എല്ലാവരെയും കാണാം.
1: അതെ അതെ അതെ അതെ.
0: എങ്ങനെയാണ് ആഘോഷങ്ങൾ സാധാരണ?
1: കാര്യമായിട്ടൊന്നുമല്ല, ഞങ്ങളെല്ലാം കൂടെ ഒരു ഗെറ്റ് ടുഗദർ അത്രേ ഉള്ളു. അപ്പൊ ഞങ്ങളുടെ മൂന്നുപേരുടെ ഒരേ ഇത് ഡേറ്റ് ആണ്. അപ്പൊ അത് കാരണം ഒന്ന് ഞങ്ങള് പോയി ഭക്ഷണം കഴിക്കാൻ കരുതി, അത്രേ ഉള്ളു.
0: അല്ല, മൂന്ന് പേർക്കും അപ്പൊ ഒരേ പിറന്നാൾ ദിവസമാണോ?
1: പിറന്നാൾ ദിവസമല്ല, ഒരേ ഇയർ ആണ്.
0: കൊള്ളാലോ.
1: പെങ്ങളും ഞങ്ങള് ചേർത്തി നീക്കി.
0: അത് ശരി.
1: ഞങ്ങളുടെ ചേട്ടന്റെ അനിയന്റെയും കല്യാണം ഒരാഴ്ച കൊണ്ടാണെന്നാണെന്നത്.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് അമ്മ വെച്ചിട്ട് ഇപ്പൊ ഒന്നര വർഷമായിട്ടുള്ളു. അപ്പൊ നേരത്തെ മരിച്ചാണ്. പിന്നെ ഞങ്ങള് മൂന്നുപേരും വീട് വെച്ച് മാറി ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. ഇളയ ബ്രദറും ഞങ്ങൾ മൂത്ത ബ്രദർ രണ്ടു വീടിന് അപ്പുറമാണ് ഈ മെറ്റിയൊക്കെ താമസിക്കുന്നത്.
0: ചേച്ചിയുടെ വീട്ടിൽ ഇപ്പൊ ആരാ ഉള്ളേ?
1: ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. മോള് കല്യാണം കഴിച്ച് ഇവിടെ പാലാരി വെട്ടം.
0: ശരി, പേരെന്താ?
1: മേരി. മോൻ ഷിപ്പില് ക്യാപ്റ്റൻ ആയിരുന്നു, ഇപ്പൊ കൊച്ചുംപോർട്ടിൽ പൈലറ്റ് ആയിട്ട് കയറി.
0: ചേച്ചി ഇപ്പം ഒരു പാട്ട് കേൾപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: ഏതെങ്കിലും ഇതിനോട് അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ട് കേൾപ്പിച്ചാൽ മതി.
0: ഓക്കെ. ചേച്ചി എന്താ ചെയ്യുന്നേ?
1: കൊച്ചുംപോർട്ടില് ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ചെയ്ത് വീട്ടില് സ്വസ്ഥം.
0: മെറ്റി ചേച്ചിയോ?
1: മെറ്റി ചേച്ചി ഹൗസ് വൈഫ്.
0: ഓക്കെ ഓക്കെ. അപ്പൊ നല്ലൊരു പാട്ട് വെച്ച് തന്നാ മതിയോ? അപ്പൊ
1: മതി മതി മതി.
0: ഓക്കെ. അപ്പൊ ഷഷ്ടി പൂർത്തിക്ക് എല്ലാ ആശംസകളും, ആയുരാരോഗ്യ സൗഖ്യം.
1: താങ്ക് യു താങ്ക് യു താങ്ക് യു.
0: അപ്പൊ ഈ തങ്കച്ചി ചേട്ടനോട് പ്രത്യേകം വിളിച്ച കാര്യം പറയണം.
1: പറയാം പറയാം
0: കേട്ടോ. അപ്പൊ എല്ലാവരും അന്വേഷിച്ചെന്ന് പറയാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. താങ്ക് യു താങ്ക് യു. അപ്പൊ ഞാൻ വെച്ചോട്ടെ?
1: വെച്ചോ വെച്ചോ.
0: ശരി, താങ്ക് യു.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഹലോ, ഇത് സജീവ് കൊങ്ങോർപിള്ളിയാണോ?
2: അതെ.
1: നമസ്കാരം, ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ.
2: മനസ്സിലായി.
1: അവര് കത്തയച്ചിരുന്നല്ലോ.
2: നിലയം
1: തുടങ്ങിയ കാലം മുതൽ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു, അതാണ് കേട്ടോ വിളിച്ചത്.
2: ആണോ? ജബ്ബാർന്ന് പറഞ്ഞാളെ ആലങ്ങാട്. ഞാൻ എനിക്കൊരു കടയുണ്ട് ഇവിടെ കൊങ്ങോർപ്പള്ളി.
1: എന്ത് കടയാ?
2: അത് സ്റ്റേഷനറി കട.
1: ഓ,
2: അവിടെ വൈഫാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ വരും പുള്ളി ലോട്ടറി ആയിട്ട്. ലോട്ടറി വിൽപ്പനക്കാരൻ ആലങ്ങാട് ജബ്ബാർ പ്രസിഡന്റുമാണല്ലോ. അപ്പൊ പുള്ളിന്ന് അഡ്രസ് മേടിച്ചിട്ട് എഴുതിയാണ്. ഇനി പണ്ട് എനിക്ക് അത് തെന്നൽ മാടം ഉള്ളപ്പോ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാല് പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല. അത് വെള്ളിത്തിരയിലേക്ക്.
1: ഓ, അത് ശരി. അത് എപ്പോഴും തിരക്കായിരിക്കും എല്ലാവരും.
2: അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ടായി, കിട്ടാറുണ്ടായില്ല. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് നോക്കിയാണ്.
1: ഓ, അത് ശരി. നന്നായി. എന്തായാലും എന്തൊക്കെയാ വിശേഷങ്ങൾ അവിടെ കൊങ്ങോർപ്പള്ളിയില്?
2: നല്ല വിശേഷം. ഇവിടെ നല്ല കാലാവസ്ഥ. ഇപ്പൊ നല്ല വെയിലാണ്.
1: മഴയൊന്നുമില്ല. ഓക്കെ. കടയൊക്കെ നന്നായിട്ട് പോകുന്നോ?
2: ആ, കട നന്നാക്കി പോകുന്നു.
1: ഓ, കടയിൽ എന്തൊക്കെയാ ഉള്ളത്?
2: കടയില് സ്റ്റേഷനറി സാധനങ്ങള്, പെണ്ണുങ്ങൾക്ക് വേണ്ട സാധനങ്ങള്. വൈഫാണല്ലോ.
1: ചേട്ടൻ പോവാത്ത എന്താ കടയില്?
2: എനിക്ക് ഷാപ്പിലാണ്. ഇവര് കള്ള ഷാപ്പില് ഫുൾ ടൈം വരാണ്. ഞാൻ വല്ലപ്പോഴും വന്ന അവിടെ ഇരിക്കുള്ളു ഒരു ദിവസം.
1: ഓ, അത് ശരി.
2: ഞാൻ രാവിലെ 7:00 രാത്രി 8:30 വീട്ടില് വരുള്ളൂ. ഉച്ച സമയത്ത് ഒരു ഇത്ര നേരം 3 വരുമ്പോ പോയിരിക്കും.
1: കൊങ്ങോർപ്പള്ളി എന്ന് പറയുമ്പോ ആലുവ അല്ലേ?
2: ആലുവ വരാപ്പുഴ റൂട്ട്. അപ്പഴ ആലങ്ങാട്, കൊങ്ങോർപ്പള്ളി, വരാപ്പുഴ അങ്ങനെയാണ്.
1: ആരൊക്കെയാ വീട്ടിലുള്ളത്?
2: വീട്ടില് വൈഫും ഉണ്ട്, മോളും ഉണ്ട്, ഒരു അമ്മായി ഉണ്ട്.
1: മോളൊക്കെ എന്താ ചെയ്യുന്നേ?
2: മോൾക്ക് ഒരു ജോലിയുണ്ട്. പഠിപ്പ് കല്യാണം കഴിഞ്ഞാണ്. അവിടെയാണ്. ഇവിടെ അടുത്ത് തന്നെ കൊടുത്തേക്കണ.
1: എല്ലാവരുടെയും പേരൊക്കെ എങ്ങനെയാ?
2: എന്റെ സജീവ്, വൈഫിന്റെ ഒരു ലിസ സജീവ്, മോക്കളുടെ ഒരു ശ്രദ്ധ, അമ്മയുടെ ഒരു വസ്മതി.
1: ശരി. എല്ലാവരും സന്തോഷായിട്ടിരിക്കുന്നു? അപ്പൊ
2: സന്തോഷമായിട്ടിരിക്കുന്നു.
1: എപ്പോഴൊക്കെ റേഡിയോ കേൾക്കാൻ സമയം കിട്ടുന്നേ?
2: റേഡിയോ കാലത്ത് കുറച്ച് സമയം കിട്ടും. പിന്നെ ഉച്ചക്ക് ഉണയിക്കാൻ വരുമ്പോ ഇത്തിരി സമയം കിട്ടുള്ളൂ. പിന്നെ കിട്ടാറില്ല. പിന്നെ വൈകിട്ടാണ് ഞാൻ വന്ന.
1: നിലയം തുടങ്ങിയ കാലം മുതൽ എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്?
2: എല്ലാ പരിപാടിയും കാണുന്നു, കേൾക്കാറുണ്ട്. ഇപ്പൊ പരിപാടി വൈകിട്ടൊക്കെ കേൾക്കാറില്ല. ഇപ്പൊ പിന്നെ ഞങ്ങളുടെ ജോലി ചെയ്യുന്നവർക്ക് റേഡിയോ ഉണ്ട്, അവിടെ പാട്ടൊക്കെ കേൾക്കും.
1: ജോലിക്ക് പോയില്ലേ?
2: ഇന്ന് പോയി. ഞാനിപ്പോ ഊണ് കഴിക്കാൻ വന്നത്.
1: അത് ശരി. ഊണ് കഴിച്ചു വന്നിട്ട്?
2: ഊണ് കഴിച്ചു. 2:30.
1: ഓക്കെ. അപ്പൊ ഇന്ന് ഏതാ പാട്ട് വേണ്ടത്?
2: പാട്ട് ഇന്ദുലേഖതൻ പൊൻകളിത്തോണിയിൽ നിന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ഇന്ദുലേഖതൻ പൊൻകളിത്തോണിയിൽ ഇന്നലെ ഞാൻ നിന്നെ കൊണ്ടുപോയി. ഞാൻ കേട്ടിട്ടുണ്ട് റേഡിയോയിൽ ഇരിക്കുമ്പോ.
1: ആണല്ലേ? അപ്പൊ വീട്ടിലെല്ലാരോടും അന്വേഷണം പറയുക. കത്തയച്ചിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ ഞാൻ പാട്ട് വെക്കാവേ. വെച്ചോട്ടെ എന്നാല്.
2: ആ ശരി. ഓക്കെ
1: ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്.

0: ഹലോ, ഇത് ഷംല സൗമ്യന്റെ നമ്പറാണോ?
1: അതെ അതെ
0: ആ നമസ്കാരം, ഇത് കൊച്ചി ആകാശവാണി എന്നാ. ഫോണൗട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ.
1: അതെ
0: ആ ഷംലയെ വിളിക്കണം, വിശേഷങ്ങൾ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞൊരു കത്ത് അയച്ചിരുന്നു ഒരാൾ. ആരായിരിക്കും?
1: മിനി കുഞ്ഞമ്മയായിരിക്കും. മിനി
0: മിനി പ്രസന്നൻ അല്ലേ?
1: ആ മിനി പ്രസന്നൻ.
0: ഓക്കെ, അത് കുഞ്ഞമ്മയാണോ?
1: അളേച്ചന്റെ വയസ്സാണ്.
0: ഓക്കെ, ഷംല എവിടെ താമസിക്കുന്നത്?
1: ഞാൻ നന്ദ്യാട്ടൂന്നം
0: നന്ദിയായിട്ട്.
1: നന്ദ്യാട്ടൂന്നൊരു
0: ഓക്കെ ഓക്കെ, എന്താ ചെയ്യുന്നേ?
1: ഞാൻ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നു.
0: അത് ശരി. ഇപ്പൊ ജോലി സ്ഥലത്താണോ? അസൗകര്യമുണ്ടോ സംസാരിക്കാൻ?
1: ഇല്ല ഇല്ല
0: കുഴപ്പമില്ല അല്ലേ. ആ ഓക്കെ, എന്തൊക്കെയാ അവിടെ വിശേഷങ്ങള്?
1: നല്ല വിശേഷം.
0: ഓക്കെ, വിശേഷങ്ങളെല്ലാം ചോദിക്കണം എന്നാണ് ഈ ദേഹം എഴുതിയിരിക്കുന്നത്. എന്താണ് ആകാശവാണി കൂടെ പറയാനുള്ള വിശേഷങ്ങള്?
1: ആകാശവാണി ഞാൻ ഡെയിലി കേൾക്കാറുണ്ട്. രാവിലെ 6 മണിയാകുമ്പോ ഞാൻ അടുക്കളയിലാണ് വെച്ചേക്കണത്. അപ്പൊ അത് ഓൺ ചെയ്യും, 4 ആറാകുമ്പോഴേ ഓഫ് ചെയ്യാറുള്ളൂ. എല്ലാ പരിപാടിയും നല്ല നിലവാരമുള്ള പരിപാടികളാണ്.
0: ഓ, സ്ഥിരം കേൾക്കും അല്ലേ? സന്തോഷം.
1: നമ്മുടെ സമയക്രമം കൂടിയാണല്ലോ ആകാശവാണി, ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യണ ഇതും കൂടിയാണ് ആകാശവാണി.
0: അതെ, വാച്ച് നോക്കണ്ട അല്ലേ, ഓരോ പ്രോഗ്രാമും കഴിയുമ്പോ ഇത്ര സമയം.
1: ഇത്ര മണിക്ക് ഇത് എന്ന് പറഞ്ഞു കാൽക്കുലേഷൻ.
0: ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നോ?
1: കുഴപ്പമൊന്നുമില്ല.
0: കുഞ്ഞമ്മ എവിടെ താമസിക്കുന്നത്?
1: അവര് കൈതാരത്ത്, ഞങ്ങള് നന്ദിയായിട്ട്.
0: ഓക്കെ, ഷംലയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: എന്റെ വീട്ടില് ഹസ്ബൻഡും 2 കുട്ടികളും ഉണ്ട്. ഹസ്ബൻഡ് പോലീസിലായിരുന്നു, കുറച്ച് 2-3 മാസമായി റിട്ടയർ ആയിട്ട്.
0: പേരെന്താ?
1: സൗമ്യൻ.
0: മക്കളുടെ പേര്?
1: പിന്നെ 2 കുട്ടികള് ലക്ഷ്മിയും ജാനകിയും. ലക്ഷ്മി MSc ഒക്കെ കഴിഞ്ഞിട്ട്

0: പി എസ് സി നോക്കിക്കൊണ്ടിരിക്കുന്നു. ജാനകി ഇപ്പൊ പ്ലസ് ടു ഇപ്പൊ കഴിഞ്ഞു, സി എക്ക് കോച്ചിങ്ങിന് പോയി.
1: അത് ശരി, ജോലി മേടിക്കാനുള്ള ശ്രമത്തിലാണ്.
0: അതെ.
1: ഓക്കെ, അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
0: ആ കുഴപ്പമൊന്നുമില്ല.
1: മിനി കുഞ്ഞമ്മയുടെ വീട്ടിലും എല്ലാവർക്കും സുഖമാണോ?
0: അവർക്ക്
1: വിളിക്കാറൊക്കെ
0: അവര് എപ്പോഴും ഇങ്ങനെ ആകാശവാണിയായിട്ട് നല്ല കണക്ഷൻ ഉള്ള ആൾക്കാർ.
1: ഓക്കെ, സന്തോഷം. അപ്പോ നിങ്ങൾ രണ്ടാൾക്കാരും ആകാശവാണിയുടെ സ്വന്തം ആൾക്കാരാണ്.
0: അതെ അതെ.
1: ഇടയ്ക്ക് കാണോ?
0: കാണും കാണും, വീട്ടിൽ വരാറുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവാറുണ്ട്.
1: ഓ, അപ്പൊ സ്നേഹമുള്ള കുഞ്ഞമ്മയാണല്ലോ.
0: അടുത്തടുത്ത്
1: സ്നേഹമുള്ള കുഞ്ഞമ്മയാണല്ലോ കത്തൊക്കെ അയച്ച്.
0: എന്റെ വേളയച്ചന്മാരൊക്കെ വീടിനടുത്തൊക്കെ തന്നെ, കൈതാരത്ത് തന്നെയാണ് എല്ലാവരും.
1: ഓക്കെ, അപ്പോ അവിടെ ഇനി മഴയൊക്കെ ഉണ്ടോ? മഴ കുറഞ്ഞോ അങ്ങോട്ട്?
0: ആ ഇന്ന് ഇപ്പൊ മഴയില്ല,
1: ഒരു തെളിച്ചുണ്ടല്ലേ.
0: ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു. തെളിഞ്ഞിട്ടുണ്ട്.
1: ഇഷ്ടഗാനം കേൾപ്പിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഒരു പാട്ട്, നല്ലൊരു പാട്ട് പറഞ്ഞു. ഇഷ്ടമുള്ള
0: പഴയ പാട്ട് ഏതെങ്കിലും വെച്ചുള്ളൂ, പറഞ്ഞൊരു പാട്ടില്ലേ?
1: ഓക്കെ, യേശുദാസ് പാടുന്ന ഒരു പാട്ട്. ഇല്ല, പൊയ്കയിൽ. അപ്പൊ ആ പാട്ട് വെച്ചാ മതി അല്ലേ? ഓക്കെ, അപ്പം എല്ലാവരോടും അന്വേഷണം പറയാ വീട്ടിലൊക്കെ.
0: എനിക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് വീട്ടില്.
1: അച്ഛനും
0: വീട്ടിലല്ല, എന്റെ സ്വന്തം അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അമ്മ ഹസ്ബൻഡിന്റെ അമ്മേച്ചനൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് രണ്ടുപേരും മരിച്ചു. വീട്ടിലെ അമ്മേച്ചനൊക്കെ.
1: അവര് കൂടെയാണോ താമസിക്കുന്നത്?
0: ഇല്ല ഇല്ല, അവര് വേറെ വീട്ടിലാണ്.
1: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ?
0: ആ കുഴപ്പമൊന്നുമില്ല.
1: എല്ലാവരോടും അന്വേഷണം പറയാട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ഓക്കെ, ഞാൻ വെച്ചോട്ടെ എന്നാല്.
0: ആ ശരി.
1: ഓക്കെ, താങ്ക് യു താങ്ക് യു.

0: ഹലോ.
1: ഹലോ, ഇത് വിമലയാണോ?
0: അതെയല്ലോ.
1: ഇത് കൊച്ചി ആകാശവാണി എന്നാണ്. ഗാനോത്സവത്തിൽ നിന്നാണ് കേട്ടോ വിളിക്കുന്നത്.
0: ആ മനസ്സിലായി. 113 നമ്പർ കേട്ട ആകാശവാണി. അയ്യോ അയ്യോ, രണ്ടെണ്ണം ദേ ഒന്ന് ദേ തലക്കേ ഇരിക്കുന്ന ബെഡ്റൂമിൽ ഒന്ന് അടുക്കള. രാവിലെ ഞാൻ എഴുന്നേറ്റ് അതിന്റെ എല്ലാ കാര്യങ്ങളും അത് കേട്ടോണ്ടേ തീരത്തുള്ളൂ. പറ്റിയില്ലേ ഇവിടെ കൊണ്ട്
1: അപ്പൊ സ്ഥിരം
0: ഞാൻ എഴുതി
1: ശ്രോതാവാണ്.
0: കേട്ടോണ്ടിരിക്കും. അതെ അതെ,
1: ഓക്കെ ഓക്കെ. കത്ത് അയച്ചിരുന്നല്ലോ.
0: അയച്ചിരുന്നു, ഒത്തിരി കത്ത് അയച്ചിരുന്നു. എനിക്ക് മറ്റേ റേഡിയോയിലേക്ക് വിളിച്ചാലൊന്നും കിട്ടത്തില്ല, മറ്റേ പാട്ട് കേൾക്കാനൊന്നും കിട്ടത്തില്ല.
1: കുറെ പേരിങ്ങനെ ഒരുമിച്ച് വിളിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതുകൊണ്ടാണ്
0: അതെ
1: വിളിക്കാത്ത.
0: അതെ.
1: ഓക്കെ, ഇപ്പൊ എന്താ വിശേഷം? എവിടെയാ താമസിക്കുന്നേ?
0: ഞാൻ ചേർത്തല തിരുവിഴ,
1: തിരുവിഴ അമ്പലത്തിന്റെ ഒക്കെ അടുത്താണോ?
0: അടുത്താണ്. 2011 റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്നു.
1: എന്താ ജോലി എന്തായിരുന്നു?
0: റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു.
1: അത് ശരി. വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? ആരൊക്കെയുണ്ട് വീട്ടില്?
0: വീട്ടില് ഞാനും ഹസ്ബൻഡ്, പട്ടാളാണ് ഹസ്ബൻഡ്. ഞങ്ങൾ രണ്ടാളും ഇപ്പൊ വീട്ടിലുള്ളു. പിന്നെ അപ്പുറത്ത്, തൊട്ടപ്പുറത്തെ ഇളയ മകളും ഭർത്താവും കൊച്ചു അവന്റെ അമ്മയൊക്കെ ആയിട്ട് തൊട്ട് ഞങ്ങളുടെ കോമ്പൗണ്ടിൽ തന്നെ രണ്ട് വീട്.
1: അടുത്ത് തന്നെ അല്ലേ?
0: അടുത്ത് തന്നെ.
1: എല്ലാവരുടെയും പേരൊക്കെ എങ്ങനെയാ?
0: ചേട്ടന്റെ പേര് രാമേന്ദ്രൻ, പിന്നെ എന്റെ കുഞ്ഞിന്റെ പേര് ഉണ്ണിക്കുട്ടൻ, 9 പഠിക്കുന്നു. മക്കള് രണ്ടുപേരും നേഴ്സുമാര്.
1: ഓക്കെ, അവരുടെ പേരെന്താ?
0: സന്യ ദിവ്യ.
1: അവിടെ അടുത്ത് തന്നെയാണോ?
0: ഒരാൾ എറണാകുളം, ഒരാൾ കോട്ടയം.
1: അപ്പൊ ഒന്ന് ചോദിക്കട്ടെ, ഈ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ എന്താ പരിപാടികള്?
0: ഞങ്ങള് 10 കുടുംബങ്ങള് ഉൾപ്പെട്ട ഒരു മാർജിൻ പ്രീ മാർക്കറ്റ് ഇരിപ്പുണ്ട്. പുള്ളി രാവിലെ 7:30 കാപ്പിയായിട്ട് സ്ഥലം വിടും. ഞാൻ പിന്നെ അമ്പലത്തില് ഇന്നും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച്.
1: പിന്നെന്താ നാട്ടിലെ വിശേഷങ്ങൾ? എന്താ
0: നാട്ടില് പനി, എല്ലാ അവിടത്തും പനിയ. ഒരു വല്ലാത്ത ഒരാഴ്ച നിൽക്കും, മരുന്ന് കഴിച്ചാലും കിടക്കും. എനിക്ക് ഷുഗറൊക്കെ ഉണ്ട്, മരുന്നൊക്കെ കഴിക്കും. ഞങ്ങൾക്ക് പട്ടാളത്തിന്റെ മരുന്നൊക്കെ ഇഷ്ടം മരി കിട്ടും, എല്ലാം കിട്ടും. ആലപ്പുഴ പോയി മേടിച്ചാ മതി. ഞങ്ങള് സന്തോഷമായിട്ടിരിക്കുന്നു. ചേട്ടാ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമുക്ക് കരയോഗത്തിന്റെ ഞങ്ങളുടെ അധിപൻ രമേശ് ബാബു, അവർക്ക് വേണ്ടി, കരയോഗത്തിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എല്ലാവർക്കും. ഞാനൊരു സംഘത്തിന്റെ ഒരു പ്രസിഡന്റ് ഒക്കെയാണ്. അങ്ങനെ കാലം കണക്കെഴുതാനൊക്കെ ഉണ്ട്. ചിലപ്പോ എനിക്ക് തോന്നുവാണ് ഞാനൊരു കണക്കൊക്കെ എഴുതി.
1: കണക്കപ്പിള്ളയായിരുന്നു റവന്യൂല്?
0: ജോലി കൊണ്ട് അവരെല്ലാം കൂടെ എന്റെ വരെ വെച്ചേക്കാണ്.
1: നല്ലതല്ലേ, റിട്ടയർമെന്റ് ആയാലും പിന്നെ ആ ജോലി തന്നെ ചെയ്യാൻ പറ്റത്തുണ്ടല്ലോ. നല്ല
0: അയ്യോ അയ്യോ, ചിലപ്പോഴേ നമുക്ക് ഇപ്പൊ 70 വയസ്സായി. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ചിലപ്പോ ഓർമ്മക്കുറവൊക്കെ ഒന്നിനും ഒരു കുഴപ്പം വരത്തില്ല.
1: ഇപ്പൊ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു, പക്ഷെ ഏത് പാട്ടാണെന്ന് പറഞ്ഞില്ല.
0: ഒരു മഹാദേവന്റെ ഒരു പാട്ട്, ദൈവത്തിന്റെ. എല്ലാവർക്കും, ഞങ്ങളുടെ കുടുംബത്തിനും, ഞങ്ങളുടെ നാട്ടുകാർക്ക്, ഒത്തിരി പേര് അസുഖമൊക്കെ ആയിട്ട് അവിടെ അവിടെ കിടപ്പുണ്ട്. ആ പിന്നെ ഞങ്ങളുടെ ഒരു സാറും മരിച്ചു, വഴികാട്ടിയായിരുന്നു ചെറിയ സാർ.
1: ഓക്കെ, അപ്പൊ ചെറിയൻ സാറിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ പാട്ടല്ലേ?
0: അതെ, ചെറിയ സാർ ഞങ്ങളുടെ സാറിനും കൂടെ വേണ്ടിട്ട് കുരിശ് വരച്ചാലും എന്നുള്ള പാട്ട് വെച്ചാലും.
1: ഓക്കെ ഓക്കെ, കുറി വരച്ചാലും കുരിശ് വരച്ചാലും അല്ലേ?
0: അതെ അതെ.
1: അപ്പൊ ആ പാട്ട് വെച്ചു തരാം. അപ്പൊ എല്ലാരോടും അന്വേഷണം പറയുക.

0: തയ്ച്ചിൽ ഒരുപാട് സന്തോഷം.
1: വിളിച്ചതിലും പറഞ്ഞത് കേട്ടതിലും സഹകരിച്ചതിലും ഒക്കെ നന്ദി. ദൈവം അനുഗ്രഹമായിട്ട് ഈ FM റേഡിയോ നീണാൾ വാഴട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മൾ ആസ്വദിക്കാൻ. നേരത്തെ ഒക്കെ വയ്ക്കുമായിരുന്നെങ്കിൽ നമുക്ക് നിൽക്കാൻ നേരം ഇല്ലല്ലോ, ഓടുവല്ലേ.
0: അപ്പൊ
1: ഇപ്പൊ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ തുടർന്നും ഇന്ന് മരണം വരെ ഇത് കേട്ടോണ്ടേ ഇരിക്കും. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ.
0: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ആൾക്ക് സന്തോഷമായിരിക്കാൻ പ്രാർത്ഥിക്കണം. ഓക്കെ, എന്നാല്
1: ശരി
0: വെച്ചോട്ടെ, എന്നാ
1: ശരി
0: ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ഹലോ, നമസ്കാരം.
0: ആരായിരുന്നു?
1: കൊച്ചി ആകാശവാണി എന്നാണേ ഫോൺ ഉദ്ഘാടനോത്സവത്തിൽ നിന്നാ വിളിക്കുന്നത്.
0: ഐ നമസ്കാരം നമസ്കാരം.
1: ഇത് സുകുമാരൻ ചേട്ടനാണോ?
0: അതെ, ഈ എഴുത്ത് പെട്ടെന്ന് കിട്ടിയോ?
1: എഴുത്ത് പെട്ടെന്ന് കിട്ടി, പെട്ടെന്ന്
0: എന്റെ
1: വിളിച്ചെന്ന്
0: പൊന്നെ,
1: തോന്നുന്നു അല്ലേ.
0: വലിയൊരു അത്ഭുതമായുള്ളൂ. കാരണം ഞാൻ ഒരു 4-5 കൊല്ലം കാലത്തെ എഴുത്തൊന്നും ഇല്ലായിരുന്നേ.
1: ആ എന്ത് പറ്റി?
0: എന്നാ കാരണം അറിയോ?
1: ആ പറയേ.
0: 21-ൽ എങ്ങാണ്ട് ഓർമ്മ എഴുതിയായിരുന്നു, അതിന് നിങ്ങൾ വിളിച്ചില്ല.
1: ഓരോരുത്തരും ഓരോരുത്തര് വിളിച്ച് വരണ്ടേ.
0: അതുകൊണ്ട് എഴുതാത്തല്ല കേട്ടോ. പിന്നെ 2022 ആയപ്പോ എന്റെ ഒരു ചേട്ടൻ മരിച്ചു പോയായിരുന്നേ.
1: ഓ
0: മൂടെല്ലാം മാറിപ്പോയി. പിന്നെ 24 ആയപ്പോ ആ വേറൊരു ചേട്ടൻ മരിച്ചു പോയി, മൂത്ത ചേട്ടൻ.
1: എന്താ ചേട്ടന്മാർക്കൊക്കെ വയ്യാതിരിക്കുവായിരുന്നോ?
0: അത്യാഹിത നമ്മളെ നിർത്തിയാലേ അവിടെ. ഞാനാ അങ്ങനെ അങ്ങനെ മൂട് മാറി. പിന്നെ എന്റെ റേഡിയോയുടെ കൊച്ചി കേടായിപ്പോയി,
1: മൂഡ് ഓഫ് ആയി പോയപ്പോ റേഡിയോയും കേടായി പോയി.
0: കേടായി പോയപ്പം കേടായി പോയി കഴിഞ്ഞപ്പോ പിന്നെ ആലപ്പുഴ മാത്രമേ കിട്ടുള്ളൂ. അത് ഇട്ട് തെറ്റിച്ച് തെറ്റിച്ച് കുറെ കാലം കേട്ടു. പിന്നെ ഒരു പുതിയ റേഡിയോ ഒരു 2 ആഴ്ച മുമ്പ് മേടിച്ചു.
1: പുതിയ റേഡിയോ വന്നപ്പോ സന്തോഷായില്ലേ?
0: ആ പുതിയ റേഡിയോ വന്നപ്പോ സന്തോഷമായി. കാരണം നമുക്ക് അതാ കൊച്ചി കേൾക്കാതിരിക്കുമ്പോ എന്തോ ഒരു
1: കുറവുണ്ടായിരുന്നു അല്ലേ.
0: പരിപാടി എന്ന് പറയുമ്പോ നമ്മളെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന രീതിയിലുള്ള പരിപാടികളല്ലേ.
1: സന്തോഷം സന്തോഷം.
0: നേരത്തെ മറ്റുള്ള നിലയങ്ങളിലെ മോശമെന്നല്ല പറഞ്ഞു കേട്ടോ, നമ്മള് കേട്ടിട്ടില്ലാത്ത നമ്മൾക്ക് ലോകത്തെ പറ്റി കൂടുതൽ അറിവ് തരുന്ന രീതിയിലുള്ള പ്രക്ഷേപണങ്ങളാണ് നിങ്ങളുടേത്.
1: ആയിക്കോട്ടെ, സന്തോഷം.
0: ഞാനൊരു സംഗീതത്തിന്റെ ആളാണ്.
1: പാട്ട് പാടുമോ?
0: അങ്ങനെയാണെ പോലും സംഗീതപ്രേമി എന്നല്ല, സംഗീതം മാത്രം കേട്ടാ പോരല്ലോ, ബാക്കി എല്ലാ കാര്യങ്ങളും കേൾക്കണ്ടേ?
1: ഉറപ്പായിട്ടും.
0: അങ്ങനെയാണ് ഇങ്ങനെ കേട്ട് കേട്ട് അഴിഞ്ഞാല്. ഞാൻ പാലായിനാണ്, എന്റെ വീട് രാമപുരത്താണേ.
1: അങ്ങോട്ട് ചോദിക്കാതെ എല്ലാം ഇങ്ങോട്ട് പറയുന്നുണ്ട്, അപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കുക.
0: നേരത്തെ ഇങ്ങനെ വിളിക്കുമ്പോഴും കുറെ കുറെ കുറെ കുറവെന്നുള്ള ഞാൻ പറയും. അത് കഴിഞ്ഞ് അവസാനം ഓർക്കുന്നു എന്നെ, ഞാൻ അവരെ കൊണ്ടൊന്നും പറയിപ്പിച്ചില്ല മുഴുവൻ. അങ്ങനത്തെ ഒരു ഇതൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്.
1: സാരില്ല, നമുക്ക് കുറച്ച് സംസാരിച്ചാ മതിയല്ലോ. ഇവിടുന്ന് കാര്യങ്ങൾ ഇങ്ങ് പോന്നോട്ടെ. എവിടെ പാലായില എവിടെ താമസിക്കുന്നേ?
0: രാമപുരം, രാമപുരം കുത്താട്ടുകുളം പാലാ റൂട്ടിൽ രാമപുരം.
1: മനസ്സിലായി.
0: ആലമ്പലൊക്കെ അറിയാലേ?
1: പിന്നെ തീർച്ചയായിട്ടും.
0: ഞങ്ങളെ ചെറുപ്പത്തില് ഓർക്കസ്ട്ര ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, കരക്കെ വെച്ചൊക്കെ പാടും ഞാൻ.
1: ശരി, ഇപ്പൊ പാട്ടൊക്കെ ഉണ്ട്, വന്നിട്ട് ഒന്ന് പാടിക്ക് രണ്ടുപേരും എല്ലാവരും ഒന്ന് കേൾക്കട്ടെ.
0: എനിക്ക് ജനദോഷം വന്ന് ഞാൻ ആദ്യമായിട്ട് ചീറ്റി തുമ്പിട്ട് നിൽക്കുക.
1: അത് സാരമില്ല, പക്ഷെ സംസാരിക്കുമ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ ശബ്ദത്തിന്
0: ഇല്ലേ.
1: ഏ, ഒരു കുഴപ്പമില്ല.
0: ഞാൻ എന്നാ ഇപ്പൊ പാടണ്ടേ? ഓരോ
1: ഇഷ്ടമുള്ളൊരു പാട്ട്
0: പാടാട്ടെ.
1: ഓ ആയിക്കോട്ടെ.
0: ആറന്മുള ഭഗവാന്റെ പൊന്നു കെട്ടിയ ചുണ്ടൻ വള്ളം ആലൂല മണിത്തിരയിൽ നടനമാടി ആറ്റുവക്കിലുലഞ്ഞാടും കരിനീല മുളകളെ കാറ്റു വന്നു തട്ടി ഓണപ്പാട്ടൊന്നു പാടി പാട്ടൊന്നു പാടി. ഇത്രയുള്ളൂ, അതൊരു പല്ലവി മാത്രമുള്ളേ.
1: നല്ല പാട്ടാണല്ലോ, നന്നായിട്ട് പാടിയല്ലോ.
0: ആ എനിക്ക് ആ പാട്ട് ഫുള്ളായിട്ട്, ഞാൻ സ്റ്റേജ് പാടാൻ പഠിച്ചിട്ടില്ല, പക്ഷെ സ്റ്റേജ് പാടാൻ ഫുള്ളായിട്ട് പഠിച്ച വേറെ പാട്ടൊക്കെ ഉണ്ട്.
1: അത് ശരി. അപ്പൊ അങ്ങനെ പാടി, പാല രാമപുരത്തൊക്കെ പാടി തകർത്ത ഒരാളോടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലേ?
0: അത് അങ്ങനെ വേണേ പറയാം. ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേദികളൊന്നും കിട്ടിയതായിരുന്നു. പിന്നെ പിന്നെ ഇപ്പം നമ്മുടെ പാട്ടിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വേദികളൊക്കെ നമുക്ക് നമ്മളെ വിളിച്ചു തരാൻ തുടങ്ങി.
1: വീട്ടിൽ ആരൊക്കെയാ വേറെ പാടുന്നവരുള്ളത്?
0: വേറെ മക്കളൊക്കെ പാടുന്ന പക്ഷെ കേൾക്കാൻ സമയം കിട്ടിയല്ല.
1: എന്താ തിരക്ക്?
0: തിരക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽപരമായ തിരക്ക്. പിന്നെ റെയിൻ ഗാർഡിംഗ് ഇല്ലേ? റെയിൻ ഗാർഡിംഗ് കേട്ടിട്ടുണ്ടോ?
1: പിന്നെ ഇല്ലേ റബ്ബറിന്റെ ഏരിയ അല്ലേ ഇതൊക്കെ?
0: റെയിൻ ഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു 10-35 കൊല്ലം ആ ഒരു തൊഴിലിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാ ഞാൻ.
1: പ്രത്യേകിച്ച് പഠിച്ചിട്ടാണോ?
0: ഈ ചെറുപ്പത്തിലെ ഞങ്ങള് എനിക്ക് 10-23 വയസ്സ് മുതൽ ഞാൻ റബ്ബർ സ്വന്തമായിട്ട് വിട്ടതാണേ. 23 വയസ്സ് മുതൽ. അതിന് മുമ്പ് BDC കഴിഞ്ഞപ്പോ പെട്ടൊക്കെ പഠിച്ചു. എന്നിട്ട് ഈ റബ്ബർ ബോർഡുകാരൻ ക്ലാസ് എടുക്കാൻ വരും. അത് നമുക്കൊരു ഭാഗ്യമാ. ഇതിന്റെ ഈ തിയറി ഒക്കെ പറഞ്ഞു തരും.
1: അപ്പൊ ഒരു പ്രൊഫഷണൽ ടാപ്പർ കൂടിയാണ്.
0: എന്റെ കൂടെ എക്സ്ട്രാ ഉള്ള ഒരു തൊഴിലാണ് ഈ ഇങ്ങനെ ഈ റെയിൻ ഗാർഡിങ്. 5 വർഷം ബിസിനസിന് മാറിയായിരുന്നു. അപ്പൊ എനിക്ക് ബിസിനസിനെ കഴിഞ്ഞാൽ നല്ലത് ഈ ടാപ്പിംഗ് തന്നെയായിട്ട് അത് നിർത്തി തിരിച്ച് ടാപ്പിംഗിലേക്ക് തന്നെ പോകുന്നു.
1: അപ്പൊ അതൊക്കെ

0: നന്നായിട്ട് പോകുന്നു അല്ലേ?
1: ആ അതൊക്കെ പോകും, നമുക്ക് പറ്റിയാത്ത കുഴപ്പമുള്ളൂ. ഇനി എനിക്ക് മാസം മാസം ഒരു കുടിവെള്ള പദ്ധതിയുടെ റീഡിംഗ് ഉണ്ട്.
0: അപ്പൊ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ് ആള്?
1: ഓ അയ്യോ, ഞാൻ എൻഗേജ്ഡ്, അതുകൊണ്ടാണ് എനിക്ക് റേഡിയോ ഒക്കെ ഉണ്ടല്ലോ എന്റെ മനസ്സിലേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, എനിക്ക് പ്രായോഗികമായിട്ട് കിട്ടുന്നില്ല.
0: ഇപ്പൊ അതിന് റേഡിയോ മൊബൈലിലൊക്കെ കേൾക്കാലോ?
1: വെച്ച് നോക്കിയാൽ കിട്ടുന്നില്ല, ഒറിജിനൽ റേഡിയോ തന്നെ വേണം.
0: ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, അപ്പൊ അതില് കൊറേ സ്റ്റേഷനുകളുടെ പേര് വരും, ആകാശവാണി ഉൾപ്പെടെ. അത് കുട്ടികളോട് ആരോടെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തു തരും. ഫ്രണ്ട്സിന്റെ അടുത്താണേലും പറഞ്ഞാൽ മതി, അത് വലിയ പ്രയാസമൊന്നുമില്ല.
1: റേഡിയോ എന്ന് പറയുമ്പോൾ അന്തം വിടുക.
0: അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെനിക്ക് മൂന്ന് മക്കള്, സാരിയ മൂത്ത മകനെ 10-21 വയസ്സായി, എറണാകുളത്ത് ചെറിയ ജോലിയൊക്കെ പത്രത്തിലാണേ, അതിന്റെ ഇളയത് നേഴ്സിംഗ്, അതിന്റെ ഇളയത് 7-ാം ക്ലാസ്സില്. ഭാര്യയുടെ പേര് ബിന്ദു, മകന്റെ പേര് അഭിജിത്ത്, പുള്ളി ഒരു സ്റ്റേറ്റ് തലത്തിലുള്ള ഫുട്ബോൾ കളിക്കാരനാ കേട്ടോ,
0: ഓ അത് ശരി,
1: 2 തവണ കിട്ടിയതാണേ. പിന്നെ അതിന്റെ പേര് അഭിരാമി, പുള്ളി അഭിരാമി പാട്ടും പാടും, പാട്ടും കൂത്തും ഡാൻസ് ഒക്കെ ഉണ്ട്. സവർണ അതിന്റെ ഇളയത്, അതും പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ട്.
0: അച്ഛന്റെ കഴിവൊക്കെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ.
1: മക്കൾക്ക് കിട്ടി, പക്ഷെ ഞാന് കരയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പിള്ളേരെ കൊണ്ടുപോയി. ഞാനും എന്റെ മൂത്ത മകളും കൂടെ ഒരേ വേദിയിൽ നിന്ന്
0: പാടിയിട്ടുണ്ട്.
1: ഒരു 3 തലമുറക്കാരെ പങ്കെടുപ്പിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പൊ എന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാള്, എന്നെ പോലെ പ്രായമുള്ള 2 പേര്, എന്റെ മക്കളെ പ്രായമുള്ള 2 പേര്, അങ്ങനെയൊരു പരിപാടി ഞങ്ങൾ ഇവിടെ അടുത്ത ഒരു സ്കൂളിന്റെ വാർഷികത്തിന് അവതരിപ്പിച്ചു.
0: ചുരുക്കി പറഞ്ഞാൽ സംഘാടകനാണ്, ഒരു പ്രൊഫഷണൽ ടാപ്പറാണ്.
1: അതങ്ങനെ ഒത്തിരി പരിവേഷങ്ങളുണ്ട്. ഞാന് എന്റെ ചെറുപ്പത്തിൽ ഞാൻ റേഡിയോ അയലോക്കത്തെ വീട്ടിൽ പോയി പാട്ട് കേട്ടിട്ടുണ്ട്. അവിടെ പണ്ടത്തെ പാട്ടൊക്കെ ഇല്ലേ, പണ്ടത്തെ പാട്ടൊക്കെ കൂടുതൽ കേൾക്കുന്ന വാർത്തയൊക്കെ കേട്ടോ, വാർത്തയൊക്കെ മെയിൻ ആയിട്ട് കേൾക്കുന്ന കേട്ടോ. പിന്നെ പാട്ടിനൊരു പ്രത്യേകത, പാട്ട് വേറൊരു തട്ടാണേ.
0: ഇപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇപ്പൊ ഞാൻ ഒരു പാട്ടങ്ങ് പറയാം, ഏതറിയോ, ഈശ്വര ജഗദീശ്വര, അങ്ങനെ ഒരു
0: പാട്ട്,
1: മമ ശബരിഗിരീശ്വര, കേട്ടിട്ടില്ലേ?
0: ഓക്കെ, അപ്പൊ എന്തായാലും കത്ത് അയച്ചതിൽ സന്തോഷം.
1: അതിലുപരി നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാല് വളരെ സന്തോഷമുണ്ട് കേട്ടോ, കാരണം വിളിക്കുന്നൊന്നും ഓർത്തില്ല.
0: ഓക്കെ ഓക്കെ,
1: ഞാനൊരു പരീക്ഷണാർത്ഥം എഴുതി വിട്ടതാ.
0: അപ്പൊ വീട്ടിലുള്ള എല്ലാവരും അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ. അപ്പൊ എന്തായാലും കത്ത് അയച്ചതിൽ സന്തോഷം.
1: ഞാൻ ആ തൊഴിലിനെ പോവാൻ തുടങ്ങാട്ടോ.
0: ഓക്കെ, നന്നായിട്ട് നടക്കട്ടെ ജോലി, വെച്ചോട്ടെ എന്നാ, ഫോൺ വെക്കുവാണേ,
1: വെക്കുവാണേ.
0: ആ ശരി ശരി ശരി, ഓക്കെ എന്നാ, ശരി
1: ഓക്കെ
0: ശരി.

0: ഹലോ, ഇത് ഷിബിയാണോ?
1: അതെ,
0: ഷിബി നമസ്കാരം, ഇത് കൊച്ചി ആകാശവാണി ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുന്നത് കേട്ടോ.
1: ആ പറഞ്ഞോ.
0: ഷിബി ചെറായി, ചെറായിലാണോ
1: ചെറായി
0: വീട്?
1: ചെറായിലാ
0: ഓക്കെ. ഈ കത്തയച്ചത് ശിൽപ ചെറായി. ഇതാരാ? അത്
1: വൈഫാണ്.
0: ജൂലൈ 12ാം തീയതി ഷിബിയുടെ ജന്മദിനമാണ്.
1: 12 അല്ല, 22
0: ആണോ വൈഫിന് ഡേറ്റ് മാറിപ്പോയോ?
1: അയ്യ 22 എന്ന് അറിയാതിരിക്കുന്ന ചെറുപ്പ.
0: ആ, ഇതില് 12ാം തീയതി എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ.
1: ആ
0: ഓക്കെ. അപ്പൊ ഷിബിയെ വിളിച്ച് ആശംസ പറയണം, വിശേഷങ്ങൾ ചോദിക്കണം, ഇഷ്ടഗാനം
1: ആ
0: കേൾപ്പിക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
1: ആ
0: ഷിബി എന്താ ചെയ്യുന്നേ?
1: ഞാൻ റൂഫിന്റെ വർക്ക്, നമ്മുടെ ട്രസ് വർക്കില്ലേ, റൂഫിന്റെ വർക്ക്.
0: ഉവ്വ ഉവ്വ ഉവ്വ.
1: ആ വെല്ലിങ്ങിന്റെ.
0: ഓ, അത് ശരി. വീടിന് അടുത്ത് തന്നെയാണോ?
1: ആ ഇപ്പൊ അടുത്താണ്, മലമ്പത്താണ്.
0: ഇങ്ങനെ ബൾക്കായിട്ട് വർക്ക് എടുത്ത് ചെയ്യുവാണോ അതെയോ?
1: ആ വർക്ക് എടുത്ത് ചെയ്യണം.
0: നല്ലപോലെ വർക്കൊക്കെ ഉണ്ടോ?
1: ആ വർക്ക് കുഴപ്പമില്ല, ഇപ്പൊ മഴയതുകൊണ്ട് ഇത്തിരി തിരക്കാണ്.
0: ഓക്കെ, നന്നായിട്ട് പോകുന്നു അപ്പം ജോലി
1: ആ
0: അല്ലേ?
1: കുഴപ്പമില്ല,
0: അത്
1: അങ്ങനെ
0: ശരി.
1: പോണ.
0: ആ, വൈഫോ
1: വൈഫ് ഹൗസ് വൈഫാ.
0: വേറെ ആരൊക്കെയുണ്ട് വീട്ടില്?
1: ഇല്ല, അച്ഛനും അമ്മ
0: ആ,
1: രണ്ട് പിള്ളേര്.
0: അവരൊക്കെ എന്താ ചെയ്യണേ? മക്കളെന്താ ചെയ്യുന്നേ?
1: അവര് ഒരാള് 3-ൽ പഠിക്കണ്, ഒരാള് 1-ൽ പഠിക്കണം.
0: എന്താ അവരുടെയൊക്കെ പേര്?
1: ഒരാളുടെ പേര് ശിവന്യ, ഒരാളുടെ പേര് ശ്രീയ.
0: ഏതാ സ്കൂള്?
1: അടുത്ത് തന്നെയാണ്, ബേബി സഭ LPS.
0: വീട്ടിലെല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നോ?
1: ആ സുഖമായിട്ടിരിക്കണം.
0: മഴയൊക്കെ കുറഞ്ഞോ അവിടെ?
1: മഴയില്ല, നമ്മൾ പണ്ട് കഴിഞ്ഞ കൊല്ലത്തെ അത്രയും ഇല്ല.

0: നല്ല വെയിലാണ്.
1: ആ
0: ആ
1: രാവിലെ എപ്പം പോണ അപ്പൊ ജോലിക്ക്?
0: രാവിലെ ഒരു 9 മണിക്ക് കയറും.
1: ആ
0: ആ ഒരു പ്ലാന്റിന്റെ വർക്കാണ്, എന്റെ ഐസ് പ്ലാന്റിന്റെ.
1: കൂടെ ആളുകളൊക്കെ ഉണ്ടോ?
0: ഒരാള് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് എടുത്ത് ഷെയർ ചെയ്തിട്ട് നടത്തണം. വലിയ വർക്ക് വരുമ്പോ ആരെങ്കിലൊക്കെ വിളിക്കും.
1: അത് ശരി, അത് ശരി. അപ്പൊ കൊറേ നാളായോ ഈ തൊഴിൽ തുടങ്ങിയിട്ട്?
0: ആ ഞാൻ 10 കഴിഞ്ഞിട്ട് തുടങ്ങിയ.
1: ആ മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ആയി അല്ലേ?
0: ആ ഒരു 25 വർഷമായി ഏകദേശം.
1: ആഹാ, കൊള്ളാലോ. ഓക്കെ, അപ്പൊ പെരുന്നാളിന് എന്തൊക്കെയാ പരിപാടികൾ? സാധാരണ എങ്ങനെയാ ആഘോഷങ്ങളൊക്കെ?
0: പെരുന്നാളിന് അങ്ങനെ വലിയ പരിപാടി ഒന്നും ഉണ്ടാവാറില്ല, വീട്ടിൽ തന്നെ അല്ലേ. വൈബിനായിട്ട് എല്ലായിടത്തും പോകും പിള്ളേരെയൊക്കെ ഇട്ട്. മുട്ടം വലിയ പരിപാടി അങ്ങനെ ഒന്നും ആഘോഷിക്കാറില്ല.
1: ഈ പ്രാവശ്യം എന്താ പ്ലാന്?
0: ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കൂല.
1: പെട്ടെന്നൊരു പ്ലാൻ ചെയ്താൽ ചിലപ്പോ നടക്കൂലേ?
0: അന്നേരം പ്ലാൻ ചെയ്താൽ നടക്കും, അല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താൽ നടക്കാൻ സാധ്യതയില്ല.
1: അപ്പൊ അഡ്വാൻസ് ആയിട്ട് ആശംസകള്.
0: ആ താങ്ക് യു.
1: എല്ലാ കാര്യവും നന്നായി നടക്കട്ടെ, ആരോഗ്യം
0: ഓക്കെ.
1: നന്നായിരിക്കട്ടെ.
0: ആ
1: റേഡിയോ കേൾക്കാറുണ്ടോ?
0: രാവിലെ റേഡിയോ ഓൺ ആക്കും, അമ്മ അമ്മയെ കേൾക്കും, പിന്നെ വൈഫിന്റെ അമ്മ ഇതിന്റെ പരിപാടി കൂടുതൽ കേൾക്കും. അമ്മടെ പേര് ഗിരിജ, എന്റെ അമ്മടെ പേര്, വൈഫിന്റെ അമ്മടെ പേര് മിനി.
1: കൂട്ടുകാരൻ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കാൻ തോന്നുന്നു അല്ലേ?
0: ആ തുടങ്ങി വർക്ക് ചെയ്യുന്നു.
1: ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. എന്താ അദ്ദേഹത്തിന്റെ പേര്? ഓക്കെ ഓക്കെ. അപ്പൊ ഈ പിറന്നാളിനോടനുബന്ധിച്ച് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
0: പഴയ പാട്ട് ഏതെങ്കിലും.
1: ഇഷ്ടപ്പെട്ട ഗായകരാരാ?
0: ഇഷ്ടപ്പെട്ടത് യേശുദാസ്, പിന്നെ നമ്മുടെ ജയചന്ദ്രൻ. ജയചന്ദ്രനെ ഇഷ്ടമാണ്, നല്ല ജയചന്ദ്രന്റെ പാട്ട് വെച്ചാൽ.
1: ഓക്കെ, അപ്പൊ നല്ല പാട്ട് വെച്ചു തരാം. ഒരിക്കൽ കൂടി ആശംസകൾ, പിറന്നാൾ ആശംസകള് എല്ലാരും അന്വേഷിച്ചു എന്ന് പറയാം കേട്ടോ.
0: പറഞ്ഞേക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ,
1: വെച്ചോട്ടെ എന്നാലേ.
0: ആ വെച്ചോ.
1: ശരി എന്നാ.

0: ഹലോ.
1: ഹലോ, ഇത് അയനയാണോ?
0: അതെ
1: അയന കൃഷ്ണ,
0: അതെ.
1: നമസ്കാരം. ഇത് കൊച്ചി ആകാശവാണി എന്നാ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുന്നത് കേട്ടോ.
0: അതെ.
1: ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു, വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് എഴുതിയിട്ടുണ്ടായിരുന്നേ. എൻ്റെ പ്രിയ സുഹൃത്ത് ഉണ്ണി എന്ന് വിളിക്കുന്ന സ്നേഹിതൻ്റെ മകൾ അയന കൃഷ്ണ, ഈ മകൾക്ക് ആകാശവാണിയിലെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലൂടെ ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണേ. ആരായി വിജയൻ? അച്ഛൻ്റെ സുഹൃത്താല്ലേ. വി കെ വിജയൻ, കാരക്കൽ പട്ടണക്കാട്. അദ്ദേഹമാണ് ഈ കത്ത് അയച്ചത് കേട്ടോ. എവിടെയാ അയനയുടെ വീട്?
0: എന്റെ വീട് പൊന്നാമലയില്.
1: അതെവിടെയാ?
0: ആലപ്പുഴ.
1: ആലപ്പുഴ ജില്ലയിലല്ലേ. അയന എന്താ ചെയ്യുന്നേ?
0: ഞാൻ പ്ലസ് ടു ആയി.
1: ക്ലാസ് ഒക്കെ തുടങ്ങിയല്ലോ അപ്പം.
0: അതെ അതെ.
1: ഏതാ വിഷയം?
0: ഞാൻ കൊമേഴ്സ്.
1: ഓ അശ്ശരി. പഠിക്കാനൊക്കെ എളുപ്പമാണോ?
0: കുഴപ്പമില്ല.
1: പിന്നെന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങള്?
0: സുഖം, നന്നായി പോകുന്നു.
1: ആണല്ലേ. റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? ആകാശവാണി കേൾക്കാറുണ്ടോ?
0: ഇടയ്ക്ക് കേൾക്കാറുണ്ട്.
1: എന്തൊക്കെ പരിപാടികളാ?
0: ഇടയ്ക്ക് സോമൊക്കെ ഇതേപോലെയൊക്കെ എന്തെങ്കിലും ഒക്കെ കേൾക്കാറുണ്ട്.
1: പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് അച്ഛനമ്മ, പിന്നെ അച്ഛന്റെ അമ്മ, ഇത്ര പേരുള്ളവര് ഞാനും.
1: സുഖമായിട്ടിരിക്കുന്നു എല്ലാരും.
0: അതെ അതെ.
1: മഴയൊക്കെ കുറഞ്ഞോ അവിടെ? മഴയുണ്ടോ ഇപ്പൊ?
0: മഴ ഒന്നും ഇല്ല, ഇപ്പൊ വെയിലാണ്. ഇടക്ക് മഴയുണ്ട്.
1: അപ്പൊ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ?
0: ഇന്ന് പോയില്ല,
1: എന്തോ പറ്റി?
0: ഒന്നും ലീവ് എടുത്ത്.
1: അതുശരി. ചുമ്മാ സൂത്രാണോ? അതുശരി. അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ അവിടെ?
0: ഉണ്ട്.
1: എല്ലാരും സുഖമായിട്ടിരിക്കണം അല്ലേ.
0: അതെ.
1: അല്ല, ഇതിലൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. അയന കൃഷ്ണമോൾക്ക് പാടാനും ആടാനും ഒക്കെ കഴിവുണ്ടെന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ. പാടുവോ?
0: അയ്യോ, ഞാൻ അങ്ങനെ പാടാറൊന്നും ഇല്ല.
1: പിന്നെന്താ ഇതിൽ ഉണ്ടല്ലോ, എഴുതിയിട്ടുണ്ടല്ലോ.
0: ഇടക്കൊക്കെ വല്ലതൊക്കെ പാടിയല്ല, ഞാൻ അങ്ങനെ അങ്ങനെ പാടില്ല.
1: ഡാൻസ് ചെയ്യോ?
0: എപ്പോഴൊന്നും ചെയ്യില്ല. ഇടക്കൊക്കെ
1: ഇടക്കൊക്കെ എന്ന് വെച്ചാൽ ഏത് അവസരത്തിലാണ്?
0: ഇടക്ക് ഈ സ്കൂളിലൊക്കെ പരിപാടി വരുമ്പോ ഇടക്കൊക്കെ കളിക്കും. പിന്നെ
1: അത് ശരി, അത്രയ്ക്കും നല്ല കലാകാരിയാണല്ലോ. പിന്നെന്താ ഇടയ്ക്കൊക്കെ എന്ന് പറയുന്നത്? കൊള്ളാലോ. അപ്പൊ നമുക്ക് രണ്ടുപേരി പാടാലോ ഏതെങ്കിലും പാട്ടല്ലേ?
0: അയ്യോ, ഞാനോ? അയ്യോ, എനിക്ക് അങ്ങനെ പാടാനൊന്നും അറിയില്ല.
1: പാടുന്ന ആളല്ലേ, മടിയാണോ?
0: അങ്ങനെ പാടില്ല.
1: മറ്റൊരവസരത്തിൽ പാടാ അല്ലേ?
0: അതെ അതെ.
1: പാട്ട് പഠിക്കുന്നുണ്ടോ?
0: ഇല്ലില്ല, അങ്ങനെ പഠിക്കുന്നൊന്നും ഇല്ല.
1: പാട്ടും ഡാൻസും ഒന്നും പഠിക്കുന്നില്ലേ?
0: ഇല്ല ഇല്ല.
1: ശരി. അല്ലാതെ സ്വയമായിട്ടുള്ള കഴിവാണ് അല്ലേ?
0: അതെ അതെ,
1: ജന്മനാ കിട്ടിയ കഴിവ്. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
0: അംശം സോങ്.
1: അയന പറഞ്ഞതേ, ഇത് ആൽബം സോങ്സ് അല്ലേ, അപ്പൊ അത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഫിലിം സോങ്സ് അല്ലേ ഈ പരിപാടിയിലൂടെ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തന്നാ മതിയോ? നല്ലത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അച്ഛനും അമ്മയും എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
0: അതെ അതെ.
1: ഓക്കെ, അപ്പൊ എല്ലാവരെയും അന്വേഷിച്ചെന്ന് പറയാ. റേഡിയോ കേൾക്കാറുണ്ടോ? എല്ലാവരും കേൾക്കുവോ?
0: ഞാനാണ് മിക്കപ്പോഴും കേൾക്കാറ്.
1: ഏത് സമയത്താ കേൾക്കാറ്?
0: ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുന്നു, ക്ലാസ് ഒക്കെ ഉള്ളത് അങ്ങനെ കേൾക്കാറില്ല.
1: ഏത് സ്കൂളിലാ പഠിക്കണേ?
0: ഞാൻ ഹോളി ഫാമിലി.
1: ആലപ്പുഴ തന്നെയാണോ?
0: അതെ അതെ.
1: ഓക്കെ. എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് പറഞ്ഞേ.
0: അച്ഛന്റെ പേര് ഉണ്ണികൃഷ്ണൻ, അമ്മ ശാലിനി, അച്ഛന്റെ അമ്മ ലക്ഷ്മി.
1: ഓക്കെ. അപ്പോ ഈ കത്തയച്ച വിജയൻ സാറിനോട് വിളിച്ച് താങ്ക്സ് പറയണം. അദ്ദേഹമാണല്ലോ ഇതിനൊരു വഴി ഒരുക്കിയത്. പാട്ട് വെച്ചു തരാം. അപ്പൊ ഞാൻ വെച്ചോട്ടെ എന്നാല്.
0: വെച്ചോ വെച്ചോ.
1: താങ്ക് യു സോ മച്ച്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ലോകത്തെ ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയുടെ സംഭാവനയിലാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ MSME ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെയ്ഷൽസ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന അയൽ രാജ്യവും പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിന സീഷെൽസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. അടുത്ത വർഷത്തിന്റെ ആദ്യപാദത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് US സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ US വ്യാപാര കരാറിന് ധാരണയായെന്നും അവസാനഘട്ടത്തിലാണെന്നും റൂബിയോ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുസ്ഥിര വികസനത്തിനും സമ്പദ്ഘടനയ്ക്കും MSME കളുടെ സുപ്രധാനമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MSME ദിന മഹോത്സവവും സെമിനാറും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം മറ്റന്നാൾ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെ പ്രായക്കാരായ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ക്ഷേത്രദർശനത്തിനെത്തിയ നവവധു പാറക്കെട്ടിലേക്ക് തെന്നി വീണു മരിച്ചു.

0: ഭക്ഷണം നൽകവെ ഇരച്ചെത്തിയ ഒരു കൂട്ടം കുരങ്ങുകളെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് യുവതി അപകടത്തിൽപ്പെട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു സ്പോൺസേർഡ് ഗാനം കേൾക്കാം.

0: ചിത്രം വടു, ഗാനരചന കെ എസ് മുരളി നീലാംബരി, സംഗീതം പി ഡി സൈഗാൾ, പാടിയത് കെ എസ് ചിത്ര. ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിച്ചത് സത്യൻ ശ്രീമുരുക കഫേ, പൂണിത്തുറ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 2 മണി കഴിഞ്ഞ് 6 മിനിറ്റും 30 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ധൂം എന്ന ചിത്രത്തിൽ ഷാൻ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. വരികൾ സമീർ, സംഗീതം പ്രീതം.

പ്രസൂൺ ജോഷിയുടെ വരികൾക്ക് ജതിൻ ലളിത് ഈണമിട്ട ഗാനം ഫന എന്ന ചിത്രത്തിൽ ഷാൻ, കൈലാഷ് ഖേർ എന്നിവർ ആലപിച്ചത്.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

അജബ് പ്രേം കി ഗസബ് കഹാനി. ഈ ചിത്രത്തിൽ ജാവേദ് അലി, ജോജോ എന്നിവർ പാടിയ ഗാനം. രചന ഇർഷാദ് കമിൽ, സംഗീതം പ്രീതം.

ഉദിത് നാരായൺ അൽക്ക യാഗ്നിക് എന്നിവർ ആലപിച്ച ഗാനം കോയി മിൽ ഗയ എന്ന ചിത്രത്തിൽ നിന്നും. ഗാനശില്പികൾ ഇബ്രാഹിം അഷ്ക്, രാജേഷ് റോഷൻ.

ചോരി ചോരി ചുപ്കെ ചുപ്കെ ഈ ചിത്രത്തിൽ ബാബുൽ സുപ്രിയോ അൽക്ക യാഗ്നിക്കും സംഘവും ആലപിച്ച ഗാനം. രചന സമീർ, സംഗീതം അനു മാലിക്.

0: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടകളിൽ
1: മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അമ്മമ്മ തണുത്തു വിറയ്ക്കുന്നുണ്ടാവണം. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നറിയാം. ഏകാന്തത അസഹനീയമായിരിക്കും. അമ്മയില്ലാത്ത കുട്ടികളെ നെഞ്ചോട് ചേർത്തു പിടിച്ചാണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല.
0: കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ലഗാൻ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, അൽക യാഗ്നിക്, സുഖവിന്ദർ സിംഗ് എന്നിവർ ആലപിച്ചത്. രചന ജാവേദ് അക്തർ, സംഗീതം AR റഹ്മാൻ.

ജാവേദ് അക്തറിന്റെ വരികൾക്ക് അനു മാലിക് ഈണമിട്ട ഗാനം സോനു നിഗം, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയത്. ചിത്രം മെയിൻ ഹൂന.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 3 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷെൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷെൽസ് എന്ന് പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ K. ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. അന്തിമോപചാരമർപ്പിച്ച് ചലച്ചിത്ര രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ. കീം പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ആകെ പരീക്ഷ എഴുതിയ 96,750 വിദ്യാർത്ഥികളിൽ 79,717 പേർ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് യോഗ്യത നേടി. ആദ്യ അലോട്ട്മെന്റ് ജൂലൈ 8. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRTയുടെ പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് G ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 15 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ജഗ്ജിത് സിംഗ് ആലപിച്ച ഗസലുകൾ കേൾക്കാം.

0: ജഗ്ജിത് സിംഗ് ആലപിച്ച ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 3 സെക്കൻഡും. ഇപ്പോൾ
1: കൊച്ചി വേവ്സ്.
0: ഇന്ന് കൊച്ചി വേവ്സിൽ ഗോ ടു ബി ദെയർ എന്ന ആൽബത്തിലെ ഗാനങ്ങൾ.

0: you take your love away from me.
1: Go to be there എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: കൊച്ചി വേവ്സ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷെൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷെൽസ് എന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവിന് എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക്, ഫാർമസിയിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണൻ ഒന്നാമത്. എഞ്ചിനീയറിംഗിൽ 79,788 പേർ പ്രവേശനത്തിന് യോഗ്യത നേടി. ആദ്യ അലോട്ട്മെന്റ് ജൂലൈ 8 നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. നാളെ ബൂത്തുകളിലെത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ മാസം 29-30 തീയതികളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRTയുടെ പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ജിയിൽ നിന്ന് ബെൽജിയവും ഈജിപ്തും നോക്കൌട്ട് റൌണ്ടിൽ.
0: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 4 മണി കഴിഞ്ഞ 2 മിനിറ്റും 45 സെക്കൻഡും. ഇപ്പോൾ

പ്രിയ ശ്രോതാക്കളെ, ഇത് നാലുമണിപ്പൂക്കൾ ആകാശവാണി കൊച്ചി എഫ് എം അവതരിപ്പിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുവാനും പ്രിയപ്പെട്ടവർക്ക് സന്ദേശങ്ങൾ കൈമാറുവാനുമായി മെസ്സേജ് അയക്കൂ നാലുമണിപ്പൂക്കളിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 94 46 45 58 88. ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കൂ നാലുമണിപ്പൂക്കളിലേക്ക്. പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും എഴുതാൻ മറക്കരുത്.

നാലുമണിപ്പൂക്കളിലെ ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ആരുടെ നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? എനിക്കൊരു വൈബ് പാട്ട് വെച്ചു തരാമോ? തീർച്ചയായും വെച്ചു തരാം, നല്ല വൈബുള്ള പാട്ട് തന്നെ വെച്ചു തരാം. ഞാൻ ദിവ്യദർശൻ, എറണാകുളത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ എല്ലാ ഫ്രണ്ട്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലാക്ക് ക്യാറ്റ് എന്ന മൂവിയിലെ അടിപൊളി പാട്ട് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വെച്ചു തരാം, ബ്ലാക്ക് ക്യാറ്റിലെ പാട്ട് തന്നെ വെച്ചു തരാം. വെച്ചു തരണേ എന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചായ കുടിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പാട്ടെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കാം. പാട്ട് തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദിവ്യദർശന്റെ പ്രതീക്ഷകളൊന്നും വിഫലമാക്കണ്ട. തീർച്ചയായും ആവശ്യപ്പെട്ട ഗാനം കേട്ടിട്ട് വരാം നാലുമണിപ്പൂക്കളിലൂടെ.

എം ഒ ആർ സി എച്ച് ഓഫീസർ, എറണാകുളം ജില്ല. ഈ വരുന്ന June 28 ഞായറാഴ്ച പൾസ് പോളിയോ ദിനമാണ്. പോളിയോ വൈറസ് പരത്തുന്ന അതീവ മാരകമായ ഒരു സാംക്രമിക രോഗമാണ് പോളിയോമൈലൈറ്റിസ് അഥവാ പിള്ളവാതം. പ്രധാനമായും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഈ രോഗം ബാധിക്കുന്നത്. മലിനമായ ജലം, ആഹാരം എന്നിവയിലൂടെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. വൈറസ് ശരീരത്തിലെ കേന്ദ്ര നാഡീവ്യൂഹത്തെയും പേശികളെയും ബാധിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുട്ടികളിൽ സ്ഥിരമായ പശ്ചാത്തലത്തിനും വൈകല്യങ്ങൾക്കും ചിലപ്പോൾ മരണത്തിനും കാരണമാകുന്നു. ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയില്ല, പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. അതാണ് ഏക പോംവഴിയും. രാജ്യത്തു നിന്നും പോളിയോ രോഗം പൂർണ്ണമായി തുടച്ചു മാറ്റാൻ ലക്ഷ്യമിട്ട് നമ്മുടെ ഗവൺമെൻറ് 1995 ആരംഭിച്ച വിപുലമായ രോഗപ്രതിരോധ പദ്ധതിയാണ് പൾസ് പോളിയോ. ഈ പദ്ധതി പ്രകാരം 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരു നിശ്ചിത ദിവസം ഒരേ സമയം 2 തുള്ളി ഓറൽ പോളിയോ വാക്സിൻ നൽകി വരുന്നു. ഒരു നിശ്ചിത പ്രദേശത്തെ എല്ലാ കുട്ടികൾക്കും ഒരേ സമയം വാക്സിൻ നൽകുന്നതിലൂടെ പോളിയോ വൈറസിൻ്റെ വ്യാപന ശൃംഖല പൂർണ്ണമായും തകരുകയും വൈറസിന് ജീവിക്കാൻ ഇടമില്ലാതാവുകയും ചെയ്യുന്നു. പൾസ് പോളിയോ പദ്ധതിയുടെ വിജയകരമായ പ്രവർത്തനത്തിലൂടെയാണ് 2014 ലോകാരോഗ്യ സംഘടന ഭാരതത്തെ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ നിലവിൽ പോളിയോ മുക്തമാണെങ്കിലും അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോ വൈറസ് നിലനിൽക്കുന്നതിനാൽ രോഗം വീണ്ടും നമുക്ക് വരാതിരിക്കാൻ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്നും അതീവ പ്രാധാന്യത്തോടെ തുടരുന്നു വരുന്നു. കുട്ടികൾക്ക് സാധാരണ പ്രതിരോധ പദ്ധതിയിൽ പ്രകാരം പോളിയോ വാക്സിൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും പൾസ് പോളിയോ ദിവസങ്ങളിൽ നൽകുന്ന തുള്ളിമരുന്ന് അവർക്ക് കൂടുതൽ പ്രതിരോധശേഷി നൽകുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്തെ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈ വരുന്ന പൾസ് പോളിയോ ദിനത്തിൽ പൾസ് പോളിയോ ബൂത്തുകളിൽ കൊണ്ടുവന്ന് 2 തുള്ളി പോളിയോ വൈറസ് നൽകി അവരെ സുരക്ഷിതരാക്കാം.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, നിനക്ക് സുഖമാണോ? ഞങ്ങളുടെ സനയുടെ താരുമോളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. താരുമോൾക്ക് വേണ്ടി സർവം മായയിലെ സോങ് മായാജാലമേ വെച്ച് തരുമോ? സ്പെഷ്യൽ ഡെഡിക്കേഷൻ സരോജ പ്രിന്റേഴ്സ് അരൂരിലെ ആന്റിമാരും അങ്കിൾമാർക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെ പേരില്ലല്ലോ, സന. സന എന്നുള്ളത് മെസ്സേജ് അയച്ച ആളുടെ പേരാണോ? അപ്പൊ ഏതായാലും താരുമോൾക്ക് ഹാപ്പി ബർത്ത്ഡേ നാലുമണിപ്പൂക്കളുടെ വക. അപ്പൊ തീർച്ചയായും അരൂരിലെ ആന്റിമാർക്കും അങ്കിൾമാർക്കും വേണ്ടിയിട്ട് ഇതാ ചോദിച്ച പാട്ട് കേട്ടിട്ട് വരാം നാലുമണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജിലേക്ക് പോവാം. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ഞാൻ മാളയിൽ നിന്ന് ജീഷ്മ മധു. ഞാൻ നാലുമണിപ്പൂവിന്റെ സ്ഥിരം ശ്രോതാവാണ്. സന്തോഷം കേട്ടോ. എന്റെ അച്ഛനും അമ്മയും നാലുമണിപ്പൂവിന്റെ ആരാധകരാണ്. ഇന്ന് എന്റെ അച്ഛന്റെ പിറന്നാളാണ്. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് അച്ഛന് വേണ്ടി മിന്നാമിന്നിക്കൂട്ടം എന്ന സിനിമയിലെ കടലോളം വാത്സല്യം എന്ന ഗാനം കേൾപ്പിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും അച്ഛന് നാലുമണിപ്പൂവിന്റെ വക ഹാപ്പി ബർത്ത്ഡേ. തീർച്ചയായും പാട്ട് കേട്ടിട്ട് വരാം നാലുമണിപ്പൂവിലൂടെ.

നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണല്ലോ. നാലുമണിപ്പൂവിന്റെ ഒരു സ്ഥിരം ശ്രോതാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പേര് സണ്ണി പത്രോസ്, മൂഴിക്കുളത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു മനോഹരമായ റൊമാൻറ്റിക് സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും നല്ലൊരു റൊമാൻറ്റിക് സോങ് തന്നെ ഞാൻ വെച്ചു തരാം.

മറ്റൊരു മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണി പൂവേ, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? എന്റെ പേര് ശ്രീലത, വടക്കേക്കോട്ടയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അനിത, ആശ രമ്യ, മഞ്ജു എന്നിവർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കുമായിട്ട് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂവിലൂടെ.

നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജ് വായിക്കാം. പ്രഗത്ഭ തമിഴ് സിനിമ സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് നിര്യാതനായി. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും സിനിമയിലെ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശശിധരൻ ആലുവയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ നാലുമണിപ്പൂക്കളും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച ഒരു ചിത്രത്തിലെ ഒരു നല്ല പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഗുഡ് ഈവനിങ്. എന്റെ പേര് ഷൈനി സാബു, പൂച്ചാക്കലിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ 15th വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ എന്ന സിനിമയിലെ പച്ചക്കിളികൾ എന്ന പാട്ട് തരാമോ പ്ലീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും തരാം, തീർച്ചയായും വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നാലുമണിപ്പൂക്കളുടെ വക. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂക്കളുടെ കൂടെ.

നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജും അയക്കാം. പ്രിയ നാലുമണിപ്പൂവേ, എന്റെ മകൻ കൃഷ്ണജിത്തിന്റെ ബർത്ത്ഡേ ആണ് നാളെ, നാളെ ജൂൺ 28. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ കൃഷ്ണജിത്ത്. ഇന്ന് അവന് വേണ്ടി കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലെ ചെല്ലക്കാറ്റ എന്ന സോങ് വെച്ച് തരാമോ? ഈ പ്രോഗ്രാം കേൾക്കാറുണ്ട്, ഒരുപാട് സന്തോഷം. അതോടൊപ്പം എല്ലാ ആശംസകളും പ്രാർത്ഥനകളും എന്ന് സന്ധ്യ പാരോത്തിൽ ലൈൻ മഹിളാലയം ആലുവയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് ഇച്ചിരി നീണ്ട മെസ്സേജാണ്, ഒന്ന് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് ഷരുൺ, ആലുവയിൽ നിന്നാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആലുവയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ഞാൻ. എന്നും പ്രോഗ്രാം കേൾക്കാറുണ്ട്. ജീവിതം എന്ന യാത്രയിൽ നമ്മൾ പല വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു നല്ല ജോലിസ്ഥലവും നല്ല സഹപ്രവർത്തകരും ലഭിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായും വലിയൊരു സത്യമാണ് കേട്ടോ അത്. ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഓരോ സഹപ്രവർത്തകരും ഒരു കുടുംബാംഗത്തെ പോലെയാണ്. പരസ്പര സ്നേഹവും ബഹുമാനവും ടീം വർക്കും നിറഞ്ഞ ഈ അന്തരീക്ഷം ജോലിയെ വെറും ഉപജീവന മാർഗമല്ല, ജീവിതത്തിന്റെ ഒരു സന്തോഷകരമായ ഭാഗമാക്കി മാറ്റുന്നു. ഒരുമിച്ച് വളരാനും വിജയിക്കുവാനും പ്രചോദനം നൽകുന്ന എന്റെ പ്രിയ സഹപ്രവർത്തകർക്കും മാനേജ്മെന്റിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമാണ് ഇതുപോലുള്ള സഹപ്രവർത്തകരുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുക എന്നൊക്കെ ഉള്ളത് വലിയൊരു സുഹൃതം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ഐക്യവും സൌഹൃദവും എന്നും നിലനിൽക്കട്ടെ. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതം ആശംസിക്കുന്നു. ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അജയൻ, രതീഷ്, ഷാജി, രാജേഷ്, സന്തോഷ്, രാധാകൃഷ്ണൻ, ബ്രഹ്മർ, സ്നേഹ, സിന്ധു, ബിന്ദു, സഫിയ എന്നിവർക്ക് വേണ്ടി കലാഭവൻ മണിയുടെ വളകിലുക്കണ കുഞ്ഞോളെ എന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും വെച്ച് തരാം. വളരെ സന്തോഷത്തോടു കൂടി തന്നെ വെച്ച് തരുന്നു. ഈ മെസ്സേജ് വായിച്ചപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇത്രയും നല്ല ആളുകളുടെ കൂടെ ഇത്രയും നല്ലൊരു മെസ്സേജ് അയക്കണമെങ്കിൽ തീർച്ചയായും അദ്ദേഹം അവിടെ അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഈ മെസ്സേജിലുള്ള സന്തോഷത്തെക്കാൾ ഉപരിയായിരിക്കും. അപ്പൊ തീർച്ചയായും ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഇതാ പാട്ടുകളെടുത്ത് തിരിച്ചു വരാം നാലുമണിപ്പൂവിലൂടെ.

നാലുമണിപ്പൂക്കളുടെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മെസ്സേജ് വായിക്കാം. ഗുഡ് ഈവനിങ് നാലുമണിപ്പൂവെ, സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് തൃപ്പൂണിത്തുറയിൽ നിന്ന് പാർവതിയാണ്. എനിക്ക് ഹൃദയം എന്ന ചിത്രത്തിലെ പൊട്ടുതൊട്ട പൗർണമി എന്ന ഗാനം വെച്ചു തരാമോ? ഏറെ സ്നേഹത്തോടെ എന്റെ പങ്കാളിക്ക് വേണ്ടിയാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നല്ല ഭാവിക്ക് എല്ലാവിധ ആശംസകളും ഇതോടൊപ്പം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാർവതിയുടെ ജീവിത പങ്കാളിക്ക് ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് നാലുമണിപ്പൂക്കളും ആശംസിക്കുന്നു. അപ്പൊ ഇതാ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂക്കളിലൂടെ.

അപ്പോ നാലുമണിപ്പൂക്കളുടെ ഇന്നത്തെ സമയമിവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട്. നമുക്ക് എല്ലാ മെസ്സേജുകളും വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് കുറെ പേരുടെയെങ്കിലും ഒഴിവാക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ആരും നാലുമണിപ്പൂക്കളോട് പരിഭവിക്കരുത്, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ വീണ്ടും

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വോക്ക് ഇൻ ഇന്റർവ്യൂ അടുത്ത മാസം 3-4 തീയതികളിൽ. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 70-34-08-89-99. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 70-34-08-89-99. ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC AICTE മാനദണ്ഡപ്രകാരമുള്ള നെറ്റ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0477226-1111. മറ്റൊരു നമ്പർ 98-46-59-73-11. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 0477226-1111. 98-46-59-73-11.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: മംഗലം ഗവൺമെന്റ് ITIയിൽ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ്, വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിഗ് ആൻഡ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC +2. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0492-2-25-85-45. 0492-2-25-85-45. അട്ടപ്പാടി ITDP ഓഫീസിന്റെ പ്രവർത്തന പരിധിയിലുള്ള സ്കൂളുകളിൽ മെന്റർ ടീച്ചർ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അവസാന തീയതി ഈ മാസം 27 വൈകിട്ട് 5 വരെ നീട്ടിയതായി പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 0492-4-25-43-82 എന്ന നമ്പറുമായി ബന്ധപ്പെടാം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ആലപ്പുഴ പുന്നപ്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ ഗണിതശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, കായിക വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത, ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും നെറ്റും. അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 29 രാവിലെ 9:30 കോളേജിൽ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0477226-1111. മറ്റൊരു നമ്പർ 98-46-59-73-11. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 0477226-1111. 98-46-59-73-11. ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ MSME മഹോത്സവ് അനുബന്ധിച്ച് സംരംഭകർക്കായി ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിക്കുന്നു. ആലപ്പുഴ കൈതവന അത്തിത്തറ ക്ഷേത്രത്തിന് സമീപമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴ ജില്ലാ ഓഫീസിലാണ് ഹെൽപ്പ് ഡെസ്ക് നടക്കുകയാണ്.

വ്യാജമദ്യത്തെക്കുറിച്ചോ മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്ന പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആലപ്പുഴ എക്സൈസ് കൺട്രോൾ റൂമിലോ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരെയോ നേരിട്ട് വിവരങ്ങൾ അറിയിക്കാം. വിവരങ്ങൾ നൽകുന്നവരുടെ പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 0477225049. 0477225049. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 46 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിൽ എത്തി. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള കിം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവിന് എഞ്ചിനീയറിംഗിൽ 1st റാങ്ക്. ഫാർമസിയിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണൻ 1st. ആദ്യ അലോട്ട്മെന്റ് ജൂലൈ 8 നടക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3rd അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. നാളെ ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ മാസം 29-30 തീയതികളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം കണ്ണൂരിൽ സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ വളക്കടവ് ശ്രീവരാഹം സ്വദേശി എം മനുവിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ദീപക് ദേവ്. നരൻ എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസൻ, ചിത്ര എന്നിവർ പാടിയത്.

ചിത്രം തട്ടത്തിൻ മറയത്ത്. രചന അനു എലിസബത്ത് ജോസ്. സംഗീതം ഷാൻ റഹ്മാൻ. പാടിയത് വിനീത് ശ്രീനിവാസൻ.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ബോഡി ഗാർഡ് ഈ ചിത്രത്തിൽ രഞ്ജിത് കെ ജി, എലിസബത്ത് രാജു. ഗാനശില്പികൾ അനിൽ പനച്ചൂരൻ, ഔസേപ്പച്ചൻ.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രശ്മി, ഡെപ്യൂട്ടി ഡി എം ഒ ആർ സി എച്ച് ഓഫീസർ, എറണാകുളം ജില്ല. ഈ വരുന്ന ജൂൺ 28 ഞായറാഴ്ച പൾസ് പോളിയോ ദിനമാണ്. പോളിയോ വൈറസ് പരത്തുന്ന അതീവ മാരകമായ ഒരു സാംക്രമിക രോഗമാണ് പോളിയോമൈലൈറ്റിസ് അഥവാ പിള്ളവാതം. പ്രധാനമായും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഈ രോഗം ബാധിക്കുന്നത്. മലിനമായ ജലം, ആഹാരം എന്നിവയിലൂടെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. വൈറസ് ശരീരത്തിലെ കേന്ദ്ര നാഡീവ്യൂഹത്തെയും പേശികളെയും ബാധിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുട്ടികളിൽ സ്ഥിരമായ പശ്ചാത്തലത്തിനും വൈകല്യങ്ങൾക്കും ചിലപ്പോൾ മരണത്തിനും കാരണമാകുന്നു. ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയില്ല, പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. അതാണ് ഏക പോംവഴി. രാജ്യത്ത് നിന്നും പോളിയോ രോഗം പൂർണ്ണമായി തുടച്ചു മാറ്റാൻ ലക്ഷ്യമിട്ട് നമ്മുടെ ഗവൺമെൻറ് 1995 ആരംഭിച്ച വിപുലമായ രോഗപ്രതിരോധ പദ്ധതിയാണ് പൾസ് പോളിയോ. ഈ പദ്ധതി പ്രകാരം 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരു നിശ്ചിത ദിവസം ഒരേ സമയം 2 തുള്ളി ഓറൽ പോളിയോ വാക്സിൻ നൽകി വരുന്നു. ഒരു നിശ്ചിത പ്രദേശത്തെ എല്ലാ കുട്ടികൾക്കും ഒരേ സമയം വാക്സിൻ നൽകുന്നതിലൂടെ പോളിയോ വൈറസിൻ്റെ വ്യാപന ശൃംഖല പൂർണ്ണമായും തകരുകയും വൈറസിന് ജീവിക്കാൻ ഇടമില്ലാതാവുകയും ചെയ്യുന്നു. പൾസ് പോളിയോ പദ്ധതിയുടെ വിജയകരമായ പ്രവർത്തനത്തിലൂടെയാണ് 2014 ലോകാരോഗ്യ സംഘടന ഭാരതത്തെ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ നിലവിൽ പോളിയോ മുക്തമാണെങ്കിലും അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോ വൈറസ് നിലനിൽക്കുന്നതിനാൽ രോഗം വീണ്ടും നമുക്ക് വരാതിരിക്കാൻ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്നും അതീവ പ്രാധാന്യത്തോടെ തുടരുന്നു വരുന്നു. കുട്ടികൾക്ക് സാധാരണ പ്രതിരോധ പദ്ധതിയിൽ പ്രകാരം പോളിയോ വാക്സിൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും പൾസ് പോളിയോ ദിവസങ്ങളിൽ നൽകുന്ന തുള്ളിമരുന്ന് അവർക്ക് കൂടുതൽ പ്രതിരോധശേഷി നൽകുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്തെ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈ വരുന്ന പൾസ് പോളിയോ ദിനത്തിൽ പൾസ് പോളിയോ ബൂത്തുകളിൽ കൊണ്ടുവന്ന് 2 തുള്ളി പോളിയോ വൈറസ് നൽകി അവരെ സുരക്ഷിതരാക്കാം.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി സൈക്കിൾ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയത്. ഗാനരചന അനിൽ പനച്ചൂരൻ, സംഗീതം മെജോ ജോസഫ്.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ രചന, ഈണമിട്ടത് അലക്സ് പോൾ. മായാവി എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ചരി പാടിയ ഗാനം.

ജോഫി തരകന്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫിന്റെ സംഗീതം. പാടിയത് വിനീത് ശ്രീനിവാസൻ, ജോത്സന. ചിത്രം ബിഗ് ബി.

ആര്യ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. രചന രാജീവ് ആലുങ്കൽ, സംഗീതം ദേവി ശ്രീപ്രസാദ്. അടുത്തതായി ചോക്ലേറ്റ് എന്ന ചിത്രത്തിലെ ഗാനം രചന വയലർ ശരിചന്ദ്രവർമ്മ, സംഗീതം അലക്സ് ബോൾ, ഗായകൻ ഷഹബാസ് അമൻ.

വയലർ ശരത്ചന്ദ്രവർമ്മയുടെ രചന, ഈണമിട്ടത് വിദ്യാസാഗർ, പാടിയത് ശ്രീകുമാർ വാക്കീൽ, സുജാത മോഹൻ. ചിത്രം മുല്ല.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
1: 2015 April 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 July 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 October 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ, ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിന്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്രാ വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ, അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
0: പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ വാൾസ്.

അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. വെണ്ടകൃഷിയുടെ വിശേഷങ്ങളുമായി ഏലൂരിൽ നിന്നും സാഹിദ സക്കീർ.

0: അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. വെണ്ടകൃഷിയുടെ വിശേഷങ്ങളുമായി ഏലൂരിൽ നിന്നും സാഹിദ സക്കീർ. കുരുമുളക്, ജാതി, പച്ചക്കറികൾ തുടങ്ങിയവ കൃഷി ചെയ്യുന്ന ഏലൂർ ഉദ്യോഗമണ്ഡലിലെ അഗസ്റ്റിൻ പി ജെ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, മാലിന്യ സംസ്കരണം, മാറ്റങ്ങളറിയാം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റസ്.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. എൻഡോമെട്രിയോസിസ് കൺസൾട്ടന്റ് ഒബ്സ്ട്രീഷ്യനും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ശ്രുതി മോഹനുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം. 8:50 മഹിത മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലെ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സി ശാന്തകുമാരി അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ സത്യദേവത എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറി ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. സേവന വാർത്തകൾ. 7:05 ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ. ആരോഗ്യക്കുറിപ്പുകൾ ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, മത്സര ഓട്ടങ്ങൾ ചോരക്കളമാക്കുന്ന റോഡുകൾ. തുടർന്ന് നോവൽ പാരായണം, തക്ഷൻ കുന്നുസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റസ്.
6: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:05 വിടരുന്ന മുട്ടുകൾ. കാക്കനാട് രാജഗിരി ക്രിസ്തുജയന്തി പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 FM മോർണിംഗ് സെലക്ഷൻസ്. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ, FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് സ്മൃതിരാഗം. 10:55 മൻ കി ബാത്ത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹി റിലേ. തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ, ഓർമ്മചിന്ത. 3:00 ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന

0: വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. പാട്ടിന്റെ നാട്ടുവഴി തൃക്കാക്കര. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം കൂട്ടുകൃഷിയുടെ വിജയഗാഥ. മഞ്ഞുമല്ലിലെ രാധ, ദിനേശൻ, ഓമന, അല്ലി എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ. ചേനകൃഷി തോട്ടയ്ക്കാട്ടുകരയിലെ സുജാ വിവി സംസാരിക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. മത്സര ഓട്ടങ്ങൾ ചോരക്കളമാക്കുന്ന റോഡുകൾ. 7:85 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയുപെറ്റ മന്ദിരകൂലം. 8:00 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നാളെ രാവിലെ ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി. പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. 10:00 ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടകളിൽ
4: മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അമ്മമ്മ തണുത്തു വിറയ്ക്കുന്നുണ്ടാവണം. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നറിയാം. ഏകാന്തത അസഹനീയമായിരിക്കും. അമ്മയില്ലാത്ത കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല.
3: കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
0: ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ജി വേണുഗോപാൽ പാടിയത്. രചന ഭരണിക്കാവ് ശിവകുമാർ. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ജി വേണുഗോപാൽ പാടിയ ലളിതഗാനമാണ് മധുരം ഗീതത്തിൽ നിങ്ങൾ കേട്ടത്.
1: മൻ കി ബാത്ത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വോക്കിൻ ഇന്റർവ്യൂ അടുത്ത മാസം 3-4 തീയതികളിൽ. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 70-340-88-999. നമ്പർ ഒരിക്കൽ കൂടി 70-340-88-999. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ 2019 ഡിസംബർ 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ

0: പാസായവരും നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തവരുമായ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും 2026 ജൂൺ 30 മുമ്പായി തങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
0: കേരള മീഡിയ അക്കാദമിയുടെ ന്യൂ മീഡിയ ആൻഡ് ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ കോഴ്സിന്റെ ഈവനിംഗ് ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 കോഴ്സിന്റെ കാലാവധി. കൊച്ചി, തിരുവനന്തപുരം എന്നീ കേന്ദ്രങ്ങളിൽ വൈകിട്ട് 6 മുതൽ 8 ക്ലാസ് സമയം. ഒരേസമയം ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ് ലഭ്യമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധിയില്ല. ജേർണലിസം, മോജോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ് ടെക്നിക്സ്, ഫോട്ടോ ജേർണലിസം, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നേടാം. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484242227 5, 0484242227 5. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30.
4: ഞാൻ ഡോക്ടർ ഷാഹർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 28/6/2026 രാവിലെ 8 മുതൽ 5 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ച് വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 OPV വാക്സിനേഷനായി 28 നിങ്ങൾ നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിലെത്തിക്കുകയും പരിചയമുള്ളവരെ ഈ പ്രോഗ്രാമിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ തീർപ്പാക്കാൻ ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ അദാലത്ത് നടത്തുന്നു. അദാലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ കേസുകളുടെ വിശദാംശങ്ങൾ www.sci.gov.in എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കണം. www.sci.gov.in. ഗൂഗിൾ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. 0112311248. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0112311248. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29:40. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം.

0: സെയ്ഷൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു ഒന്നാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ മൂന്നാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
1: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000 ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിലെ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ട് ആണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
0: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസെ ജസ്റ്റിൻ രണ്ടാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ മൂന്നാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000 പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000 കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75 സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ.

0: ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഖാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആറളം പൊക്കുണ്ടിൽ RRTയുടെ പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
1: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിലും മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്തമാസം 4-ന് ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണ വിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,55,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് PSatyadevi അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും 1-ാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:40 കഴിഞ്ഞ് 40 മിനിറ്റും 18 സെക്കൻഡും.

ചലച്ചിത്രകാരങ്ങൾ ആദ്യഗാനം സല്ലാപം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് അനുഭവപ്പെട്ട കൂടിയ താപനില 31.3°C. കുറഞ്ഞ താപനില 24.5°C. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:50 18:18.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551.
3: ഇത് ആരുടെ നമ്പറായേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റ് സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
6: ഇന്നത്തെ കിസാൻ വാണിയിൽ ആദ്യം കേൾക്കാം വേണ്ടോളം വെണ്ടയ്ക്ക. പച്ചക്കറി കൂട്ടത്തിലെ പ്രധാനിയായ വെണ്ടയ്ക്ക മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്നതിന് പിന്നിലെ കാർഷിക വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ഏലൂരിൽ നിന്നും കർഷകയായ സാഹിദ സക്കീർ. വീട്ടുവളപ്പിലായാലും വാണിജ്യാടിസ്ഥാനത്തിലായാലും ഒരുപോലെ വിജയകരമായി കൃഷി ചെയ്യാനാവുന്ന ഒരു വിളയാണ് വെണ്ടയ്ക്ക. മാത്രമല്ല, നമ്മുടെ അടുക്കളയിലെ സ്ഥിര സാന്നിധ്യവും ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നവുമായ ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക. രുചികരമായ വിഭവങ്ങൾ ഒരുക്കാൻ മാത്രമല്ല, മികച്ച വരുമാനം നൽകുന്ന ഒരു കൃഷിയായും വെണ്ടയ്ക്ക ഇന്ന് കർഷകർക്കിടയിൽ പ്രചാരം നേടിക്കഴിഞ്ഞു. കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാനാകുന്നതും വർഷത്തിൽ പല സീസണുകളിലും കൃഷി ചെയ്യാനാകുന്നതുമാണ് ഇതിന്റെ പ്രത്യേകത. വെണ്ടയ്ക്ക കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ, മികച്ച കൃഷിരീതികൾ, രോഗ കീട നിയന്ത്രണം, കൂടാതെ കൂടുതൽ വിളവ് നേടാനുള്ള മാർഗങ്ങൾ എന്നിവയെ കുറിച്ച് സംസാരിക്കുകയാണ് കഴിഞ്ഞ 4 വർഷങ്ങളായി വിജയകരമായി വെണ്ടയ്ക്ക കൃഷി ചെയ്യുന്ന ഏലൂരിലെ കർഷക സാഹിദ സക്കീർ.
7: വേണ്ടോളം വെണ്ടയ്ക്ക കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ, എങ്ങനെയാണ് ഈ ഒരു വെണ്ടയ്ക്ക കൃഷിയിലേക്ക് സജീവമായി വരുന്നത്?
8: വെണ്ട കൃഷിയിലേക്ക് ഇറങ്ങിയത് വെണ്ട കൃഷിയോടുള്ള വളരെയധികം താല്പര്യം കൊണ്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഈ മഴക്കാലത്തൊക്കെ വെണ്ട കൃഷി ചെയ്യാൻ നല്ല സമയമാണ്, അതുകൊണ്ടാണ് വെണ്ട കൃഷിയിലേക്ക് ഇറങ്ങിയത്. വെണ്ട കൃഷി വർഷം മുഴുവൻ ചെയ്യാൻ കഴിയുന്ന ഒരു വിളയാണ്. വെണ്ടയ്ക്ക് നല്ല സൂര്യപ്രകാശവും വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണും ആവശ്യമാണ്. ജൂൺ മാസമായതിനാല് മഴക്കാല കൃഷിയായി വെണ്ട വിതയ്ക്കാൻ അനുയോജ്യമായ സമയമാണിത്. മികച്ച വളർച്ചയ്ക്കും വിളവിനും ചില കാലങ്ങൾ കൂടുതൽ അനുയോജ്യമാണ്. കേരളത്തിലെ സാധാരണ കൃഷികാലങ്ങള് വേനൽക്കാല കൃഷി ജനുവരി മാർച്ച് മാസമാണ്, മഴക്കാല കൃഷി മെയ് ജൂലൈ, ശൈത്യകാല കൃഷി സെപ്റ്റംബർ ഒക്ടോബർ ആണ്.
7: എത്ര കാലമായിട്ട് വെണ്ടയ്ക്ക കൃഷി ചെയ്യുന്നു?
8: ഒരു 3-4 വർഷമായിട്ട് വെണ്ട കൃഷി ചെയ്യുന്നുണ്ട്.
7: ഏതിനം വെണ്ടയാണ് പ്രധാനമായിട്ടും കൃഷിക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്?
8: ആനക്കൊമ്പൻ ഊരുവെണ്ട എന്ന് പറയുന്ന സാധനമാണ് ഇപ്പൊ ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊരുവെണ്ടയാണ്, നല്ല നീളം ഉണ്ടാവും വെണ്ടയ്ക്ക്. നമുക്കൊരു തോരനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കൊണ്ട് നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ കഴിയുകയാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നീളം കൂടുതലുണ്ട്.
7: എത്രമാത്രം വിളവ് ഒരു ചെടിയിൽ നിന്ന് കിട്ടും?
8: എണ്ണിയിട്ടില്ല, എന്നാലും 10-60 വെണ്ടെങ്കിലും വെണ്ടയ്ക്കെങ്കിലും കിട്ടും.
7: വെണ്ട കൃഷിക്കായിട്ട് മണ്ണൊരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
8: മണ്ണ് സാധാരണ ചെടിക്ക് നമ്മൾ ഒരുക്കുന്ന പോലെ തന്നെ നീർവളർച്ചയുള്ള മണ്ണായിരിക്കും.

0: പിന്നെ അടിവളമായിട്ട് കമ്പോസ്റ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 1:1:1 എന്ന അനുപാതത്തിൽ തന്നെ ഇതിനും മണ്ണൊരുക്കേണ്ടത്. മണ്ണ് നല്ലപോലെ ഇളക്കമുള്ളതും വായു സഞ്ചാരമുള്ളതും ആയിരിക്കണം. നല്ല നീർവാർച്ചയുള്ള മണ്ണും മണൽക്കലർന്ന മണ്ണും ആയിരിക്കണം.
1: എന്തെല്ലാം അടിവളങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്?
0: കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി, ഉമി, ഉമി കരിച്ചത് അടിവളമായിട്ട് അടിയിൽ, ഏറ്റവും അടിയിൽ ചെടിച്ചട്ടിയിലാണെങ്കിൽ ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കുക. അതിന്റെ മുകളില് നമ്മള് പിന്നെ വളങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണ് ഇട്ട് കൊടുക്കണം. പോട്ടി മിശ്രിതം.
1: ഉമി ചേർക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്?
0: ഉമി ഒരു നനവുണ്ടായിരിക്കും, അതുകൊണ്ട് വെള്ളം നമ്മൾ 1-2 ദിവസം ഒഴിച്ചില്ലെങ്കിലും ആ വേര് അവിടെ ചെന്ന് ചേരുമ്പോൾ ആ ഈർപ്പം കൊണ്ട് വടി ചെടി വാടാതെ നിൽക്കും.
1: എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ഒരു രീതിയാണോ ഈ ഉമി ചേർക്കുക എന്നുള്ളത്?
0: അതെ.
1: എങ്ങനെയാണ് കൃഷിക്ക് ആവശ്യമായ ഉമി കണ്ടെത്തുന്നത്?
0: ഉമി നമ്മൾ കാലടി നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉമി വരുത്തും. നമുക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പിന്നെ ഒരു ആള് നമുക്ക് വാങ്ങിക്കൊണ്ട് തരും, അല്ലെങ്കിൽ നമ്മുടെ കൃഷിഭവനിലെ എക്കോ ഷോപ്പ് വരെയും വാങ്ങിക്കാൻ കിട്ടും.
1: വെണ്ടയ്ക്ക കൃഷി ചെയ്യുമ്പോൾ ഏത് തരം മണ്ണാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്?
0: വെണ്ട കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നല്ല നീർവാർച്ചയുള്ളതും പശുമരാശി കലർന്ന മണ്ണുമാണ് നല്ലത്. PH ലെവല് 6.5 ഉള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. നല്ലപോലെ ഇളക്കമുള്ളതും വായു സഞ്ചാരമുള്ളതും ആയിരിക്കണം മണ്ണ്.
1: വെണ്ടയ്ക്ക പ്രധാനമായിട്ടും മണ്ണിൽ നടുന്നതാണോ അതോ ഗ്രോ ബാഗുകളിൽ നടുന്നതാണോ മികച്ച വിളവ് നൽകുന്നത്?
0: രണ്ടും നല്ലതാണ്, കുറച്ചും കൂടെ നല്ലത്. എല്ലാ കൃഷിയും നമ്മൾ മണ്ണിൽ തന്നെ നട്ടു പരിപാലിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ സ്ഥലമില്ലാത്തത് കൊണ്ടാണല്ലോ ഈ ചെടിച്ചട്ടികളില് നമ്മൾ നടുന്നത്.
1: ഇപ്പം ഇവിടെ ചേച്ചി രണ്ട് രീതിയിലും നട്ടിട്ടുണ്ടോ?
0: ആ, രണ്ട് രീതിയിൽ നട്ടിട്ടുണ്ട്. എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത് എനിക്ക് ചെടിച്ചട്ടി വെക്കുന്നത് തന്നെയാണ്. എന്ന് വെച്ചാല് ആ വളങ്ങളെല്ലാം അതിൽ തന്നെ ചെന്ന് തരും. നമുക്ക് മാറ്റി വെക്കാനും പിന്നെ എല്ലാം കൊണ്ടും എനിക്ക് സൗകര്യം ചെടിച്ചട്ടി വളർത്തുന്നതാണ്. മറ്റേത് മണ്ണിലാവുമ്പം ജോലിക്കാരെ നിർത്തണം, മണ്ണ് വെട്ടിപ്പൊക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ സ്വയം ചെയ്യുന്നത് കൊണ്ട് ചെടിച്ചട്ടി തന്നെ മണ്ണ് നിറച്ച് നടന്നതാണ് പിന്നെ എനിക്ക് പറ്റിയത്.
1: മറ്റു കാർഷിക വിളകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വെണ്ട കൃഷിയെ എളുപ്പമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് വെണ്ട വിത്തുകൾ വിതച്ച് 4 ദിവസം മുതൽ 7 ദിവസത്തിനുള്ളിൽ മുളയ്ക്കും. ആവശ്യത്തിന് ഈർപ്പം പിന്നെ ഉണ്ടെങ്കിൽ മുള വേഗത്തിൽ വരും. 2 ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് പിന്നെ ഈ വിത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് 4-5 ദിവസത്തിനുള്ളിൽ അത് മുളച്ചു വരും. അപ്പൊ അത് ഒരു 45-60 ദിവസത്തിനുള്ളിൽ നമുക്കത് വിളവെടുക്കാം.
1: മറ്റു കീടബാധകളോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റു കാര്യങ്ങളോ ഉണ്ടോ?
0: ഉണ്ട്. സാധാരണ വരുന്ന കീടങ്ങൾ, വെണ്ട കൃഷിയിൽ സാധാരണയായിട്ട് വരുന്നത് പുരുകീടശല്യമുണ്ട്. അത് വെണ്ടയ്ക്കായ അത് തുഴന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് പുരു കയറി പിന്നെ കായ നശിപ്പിക്കുന്നുണ്ട്. പിന്നെ കാ വളഞ്ഞു പോവുകയും അത് പിന്നെ ഉപയോഗിക്കാൻ കൊള്ളാതായി പോവുകയും ചെയ്യും. അതിനാണെങ്കിൽ നമ്മൾ ജൈവ ബാക്ടീരിയ BT ഒരു 2-3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇലകളുടെ അരികുകൾ മഞ്ഞ നിറമായി ചെടി വളർച്ച മന്ദഗതിയിലാക്കുന്ന ഇലച്ചാടികളും ഉണ്ട്. ചാറ് കുടിച്ച് പിന്നെ ഇല പിന്നെ ചെടിയെ നശിപ്പിക്കുന്ന പിന്നെ ഈ പൂപ്പലൊക്കെ ഉണ്ടാക്കുന്ന ഇലച്ചാടികളുണ്ട്. പിന്നെ വെള്ളീച്ച ശല്യമുണ്ട് ഇലയുടെ അടിഭാഗത്ത്. പിന്നെ ഇത് കൂടുതൽ വൈറസ് രോഗങ്ങൾ പരത്താൻ കാരണമായി ഉണ്ട്. ഇത് ഇലയുടെ അടിയിലാണ് കൂടുതലായി കാണുന്നത് ഈ വെള്ളീച്ച. അത് വൈറസ് രോഗം പരത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇലപ്പേനുണ്ട്, ഇല ചുരുണ്ടു പോവുകയും ഉണക്കുകയും ചെയ്യും. അത് ഈ ഇലപ്പേൻ കയറിയാല് പിന്നെ ഉണ്ടാകുന്നത് ഒരു പൂപ്പൽ രോഗമുണ്ട്. ഈ രോഗം വന്നാൽ വെണ്ടയിലെ വെള്ള പൊടി പോലെ പാളിയായിട്ട് അത് കാണാം. ഒരു ഇല ഉണങ്ങി വീണു പോകും. ഈ രോഗം വന്നാല് പിന്നെ ഇലയില് കറുപ്പ് പാടുകളും തവിട്ട് നിറവും വന്ന് ഇല നശിക്കും. അത് ഇലപ്പള്ളി രോഗമാണത്. പിന്നെ ഇലയുടെ അടിവശത്ത് പൂപ്പൽ, പിന്നെ പൂപ്പൽ കാണാം ഈർപ്പം കൂടുതലുള്ള സമയത്ത്. ഇപ്പൊ ഈ സമയത്താണ് പൂപ്പൽ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് സുഡോമോണസ് പിന്നെ 1-2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അത് അടിച്ചു കൊടുത്താൽ അത് മാറാവുന്നതാണ്. പിന്നെ മഞ്ഞയും പച്ചയും കലർന്ന രൂപത്തിലും കാണാം. ചെടി വളരാതെ പോകുകയും ചെയ്യും. അത് വിളവ് അതിന് കുറയുകയും ചെയ്യും. വൈറസ് രോഗമാണ് അത്.
1: അപ്പം ഇത്തരം പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ചിട്ടാണ് വെണ്ട കൃഷിയിൽ വിജയം നേടുന്നത് അല്ലേ?
0: അതെ.
1: വെണ്ട കൃഷിക്കായിട്ട് വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് വിശ്വസനീയമായ വിത്ത് ഉൽപാദകരിൽ നിന്നോ കർഷക സ്ഥാപനത്തിൽ നിന്നോ വേണം, അല്ലെ കൃഷിഭവനുകളിൽ നിന്നും വേണം ഈ വിത്തുകൾ വാങ്ങേണ്ടത്. പിന്നെ നിറം മാറിയതോ പിന്നെ പൊട്ടിയതോ ചുളുങ്ങിയതോ ആയ വിത്തുകൾ ഒന്നും നമ്മൾ വാങ്ങരുത്.

0: അതൊക്കെ ഒഴിവാക്കി ഒരേ വലിപ്പവും ഓരോ നിറമുള്ള വിത്തുകൾ വേണം ഇതിന് നമ്മൾ പാകാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. പൂപ്പല്, കറുത്തപാടുകൾ, ദുർഗന്ധം എന്നിവയുള്ള വിത്തുകളൊന്നും നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കരുത്. പിന്നെ വിത്തുകൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം പിന്നെ വിത്ത് വിതച്ചാൽ, വെണ്ട വിത്ത് വിതച്ചാൽ മുള വേഗത്തിലാകും. നല്ലനം വിത്തുകളാണ് അത്. പിന്നെ പ്രധാനമായിട്ട് അർക്ക, അനാമിക, വർഷ, ഉപഹാര് ഒക്കെ നല്ല വിത്തുകളാണ്. പിന്നെ ഇപ്പൊ ഊരുവെണ്ട, അനക്കൊമ്പനൊക്കെ ഉണ്ട്. നല്ല കൃഷി ചെയ്താൽ നല്ല വെണ്ടയ്ക്ക കിട്ടുന്ന വെണ്ടയാണ്.
1: ഈ വെണ്ട കൃഷിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ജലസേചനം ചെയ്യേണ്ടത്?
0: കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ജലസേചനം കൊടുക്കേണ്ടത്. ഇപ്പം നല്ല മഴയാണല്ലോ, അപ്പൊ അങ്ങനെ അധികം വെള്ളം വേണ്ടി വരില്ല. പിന്നെ ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ വെള്ളം കൊടുക്കുകയും പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് വെള്ളം കൊടുക്കുകയും ചെയ്യണം. എന്ന് വെച്ചാൽ വെണ്ട വിതച്ച ഉടനെ തന്നെ നല്ലപോലെ നനച്ചു കൊടുക്കണം. മുളച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഇടവിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഈ വളർച്ചാ കാലഘട്ടത്തിൽ രണ്ടോ ദിവസമോ ഈ രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ വെണ്ട പൂക്കുമ്പോൾ രണ്ടു ദിവസം ഇടവിട്ട് നനച്ചിട്ടാൽ മതി. പക്ഷെ എന്നാ വെള്ളം പിന്നെ കുറവാകാനും അതിന് പാടില്ല, നനവുണ്ടായിരിക്കണം. പിന്നെ വെണ്ട കൃഷിയില് ശരിയായ സമയത്ത് നമ്മൾ പിന്നെ നല്ല വളവും കൊടുത്ത് നല്ല പിന്നെ വെള്ളവും ഒഴിച്ചു കൊടുത്താല് നല്ല വിളവ് നമുക്ക് കിട്ടും.
1: വെണ്ട കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അടിവളമെല്ലാം ചെയ്ത് മണ്ണൊരുക്കിയാണ് വെണ്ട നടുന്നത്. അതിനുശേഷം പിന്നെ എപ്പോഴാണ് വളപ്രയോഗം നടത്തേണ്ടത്?
0: വളപ്രയോഗം പിന്നെ ഓരോ 10-15 ദിവസം അതിന് ശേഷം നമുക്ക് ഓരോ വളവും ഇട്ട് കൊടുക്ക. ഒരു ചെറിയ അളവിൽ യൂറിയ കൊടുത്താലും നല്ലതാണ്. നന്നായി അഴുകിയ ചാണകവും പിന്നെ അല്ലെങ്കിൽ കമ്പോസ്റ്റ് സെന്റിന് 40 കിലോ മുതൽ 100 കിലോ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ വേപ്പം പിണ്ണാക്കുണ്ടല്ലോ, വേപ്പം പിണ്ണാക്കും കടല പിണ്ണാക്കും അതിപ്പം മഴയായതുകൊണ്ട് അത് പൊടിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. സ്ലറി ആയിട്ട് കൊടുക്കാൻ പാടില്ല. പിന്നെ ചെറിയ അളവിൽ യൂറിയ കൊടുക്കാം. ഒരു പിന്നെ അത് വെണ്ട വിതച്ച് 15 ദിവസം മുതൽ 20 ദിവസത്തിന് ശേഷം വേണം അത് കൊടുക്കേണ്ട ചെറിയ അളവിൽ യൂറിയ, അല്ലെങ്കിൽ ജൈവവളം കൊടുക്കാം. പിന്നെ വെണ്ട കൃഷി ചെയ്ത് 30 ദിവസം മുതൽ 35 ദിവസത്തിന് ശേഷം പിന്നെ മോപ്പ് യൂറിയ പൊട്ടാസ് ചേർത്ത വളം കൊടുക്കാം. അത് പൂക്കാനും കായ്ക്കാനും വളരെ നല്ലതാണ്. പിന്നെ 50 ദിവസം മുതൽ 60 ദിവസത്തിന് ശേഷം നമ്മൾ വിളവെടുപ്പ് കാലമാണ്. അപ്പോ വിളവെടുത്തതിന് ശേഷം ചെറിയ അളവിൽ പൊട്ടാസ് കൊടുത്താല് കുറച്ചും കൂടി നമുക്ക് വിളവ് കിട്ടും. പിന്നെ ഈ വിളവെടുക്കുന്ന സമയത്ത് യൂറിയ ഒഴിവാക്കണം. അപ്പോൾ യൂറിയ കൊടുത്താല് പിന്നെ ഇല വളരും, കാ കുറയും. അതിനാണ് യൂറിയ ഒഴിവാക്കി പൊട്ടാസ് കൊടുക്കാൻ പറയുന്നത്. ഇതിന് പകരം വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും ജൈവവളമായിട്ട് നമുക്ക് കൊടുത്താലും നല്ല വിളവ് കിട്ടും.
1: ഇനിയിപ്പോ വെണ്ട കൃഷിയില് ഭാവി പദ്ധതികൾ എന്തെല്ലാമാണ്?
0: ഭാവി പദ്ധതി അത് നമ്മൾ കൂടുതൽ കൃഷി ചെയ്ത് കൂടുതൽ വിളവ് കിട്ടുവാണെങ്കിൽ നമ്മള് വ്യവസായാടിസ്ഥാനത്തിൽ കൊടുക്കണമെന്ന് തന്നെയാണ്.
1: നിലവിലിപ്പം വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലേ ചെയ്യുന്നത്?
0: ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് വെണ്ടയുണ്ട്. ഇനിയിപ്പോ അത് റീപ്ലാന്റ് ചെയ്യാൻ സമയമായി. ഇനി മഴ കഴിഞ്ഞു വേണം അതിപ്പോ കുറച്ചുകൂടെ കായ്ച്ച് നിപ്പണം. അതൊക്കെ മാറ്റിയിട്ട് രണ്ടാമത് പോട്ടിംഗ് നിറച്ച് നടണം.
1: കൃഷിയിൽ സജീവമായി തന്നെ തുടരാനായിട്ട് സാധിക്കട്ടെ. ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും.
0: സന്തോഷം.
2: പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് മികച്ച രീതിയിൽ വെണ്ടയ്ക്ക കൃഷി ചെയ്യുന്നതിനായി കർഷകയായ സാഹിദ സക്കീർ പങ്കുവച്ച വിവരങ്ങളാണ്. വെണ്ടയ്ക്ക കൃഷി സംബന്ധിച്ച സംശയ നിവാരണങ്ങൾക്ക് സാഹിദയെ വിളിക്കേണ്ട നമ്പർ 7356639326.

പ്രിയ ശ്രോതാക്കളെ, പാരമ്പര്യത്തിന്റെ താങ്ങും ഇന്നിന്റെ അറിവും ചേർത്ത് ഏലൂരിലെ അഗസ്റ്റിൻ തന്റെ 1.5 ഏക്കറോളം വരുന്ന കൃഷിഭൂമിയെ സ്വർഗതുല്യമാക്കി. തെങ്ങും വാഴയും ജാതിയും കുരുമുളകും ഇടവിളകളായി ചേനയും ചേമ്പും എന്നുവേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ഒപ്പം ഡ്രാഗൺ ഫ്രൂട്ട്, റംബുട്ടാൻ, മുന്തിരി ഉൾപ്പെടെ വിവിധയിനം ഫലവൃക്ഷങ്ങളും തൻ്റെ വീടിനു ചുറ്റുമുള്ള കൃഷിയിടത്തിൽ നട്ടുപരിപാലിക്കുന്നു. നൂതന സാങ്കേതികതയെ കൂട്ടുപിടിച്ച ഈ 70-കാരൻ

0: തന്റെ കൃഷിയിടത്തിലൂടെ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നത്തെ കിസാൻ വാണിയിൽ തുടർന്ന് കേൾക്കാം കുരുമുളക്, ജാതി, പച്ചക്കറികൾ തുടങ്ങിയവ കൃഷി ചെയ്യുന്ന ഏലൂർ ഉദ്യോഗ മണ്ഡലിലെ അഗസ്റ്റിൻ പി ജെ പങ്കുവയ്ക്കുന്ന കാർഷിക അനുഭവങ്ങൾ. നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത്? എത്ര നാളായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: ഞാൻ ഏതാണ്ട് 45 വർഷമായി കൃഷിയിലേക്ക് വന്നിട്ട്. എൻ്റെ അപ്പച്ചൻ്റെ കൃഷിയോടുള്ള താല്പര്യമാണ് എന്നെയും കൃഷിയിലേക്ക് ആകർഷിച്ചത്.
0: 45 വർഷമായി കൃഷി ചെയ്യുവാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ചെയ്യുന്നത്? അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
1: ഞാൻ ഏത്തവാഴയാണ് ആദ്യം ചെയ്തത്. നെല്ല്, തെങ്ങ്, കവുങ്ങ് എന്നിവയായിരുന്നു പ്രധാന വിളകൾ. ഞാൻ ഇപ്പോൾ കുരുമുളക്, ജാതി, കവുങ്ങ്, തെങ്ങ്, 11 തരം മാവ്, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, പച്ചക്കറികൾ, വാഴ എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഞാനിവിടെ 4 ഇനം കുരുമുളകാണ് കൃഷി ചെയ്യുന്നത്. കൂമ്പുക്കൽ, പന്നിയൂർ, കരിമുണ്ട, തെക്കൻ എന്നീ ഇനങ്ങളാണ്. അതിൽ കൂമ്പുക്കൻ ഏറ്റവും പ്രതിരോധശേഷിയുള്ള ഒരു ഇനമാണ്. കുരുമുളകിനെ ബാധിക്കുന്ന മിക്ക രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശേഷി അതിനുണ്ട്. കുരുമുളകിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കുരുമുളക് നടുന്നത് ഒരു 1-1.5 അടി താഴ്ചയിലും വീതിയിലും നീളത്തിലുമുള്ള കുഴികളെടുത്ത്, ജാതിയിൽ പ്രതിപാദിച്ചതുപോലെ തന്നെ ആദ്യം തന്നെ ചവറിടും. പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പൻ മണ്ണാക്ക് മിശ്രിതം ഇതെല്ലാവരും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മേൽമണ്ണും കൂടി ഇട്ട് ഒരു വിള്ളക്കുഴി എടുത്തിട്ട് അതിനകത്താണ് ഞാൻ നട്ടുകൊണ്ടിരിക്കുന്നത്. അതും നട്ട് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിയുമ്പോൾ പച്ചച്ചാണകവും നമ്മുടെ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ട്, കപ്പലിൻ്റെ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 ദിവസം കഴിയുമ്പോൾ അത് പൊളിച്ചു തുടങ്ങുമ്പോൾ ഒഴിച്ചു കൊടുക്കും. അതൊരു 15 ദിവസം കഴിയുമ്പോൾ ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ചെടികൾ നല്ല കരുത്തോടുകൂടി വളർന്നു വരികയും അടിവളം എടുക്കാൻ സജ്ജമാകുന്നത് വരേക്കും ഈ വളം നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അടിവളം നമ്മൾ അടിയിലിട്ടിരിക്കുന്ന വളങ്ങൾ അത് വേരുകൾ പിടിച്ചു വരുമ്പോഴേക്കും ഒക്കെ ചെടിയും പെട്ടെന്ന് വലുതാകുകയും നല്ല പുഷ്ടിയോടുകൂടി ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എൻ്റെ ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് കൂമ്പുക്കലാണ്. ഇപ്പോൾ അവസാനമായിട്ട് നട്ടത് അതൊരു 50 മൂട് നട്ടിട്ടുണ്ട്. ആ 50 മൂടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് തിരിയിട്ട്, ആ തിരിയിട്ട് കഴിഞ്ഞപ്പോൾ ആ തിരികൾ കിള്ളിക്കളയണമെന്നാണ് എനിക്ക് ഞാൻ മേടിച്ച സ്ഥലത്തു നിന്നുള്ള നിർദ്ദേശം കിട്ടിയത്. ഞാൻ ഈരാറ്റുപെട്ടെന്നാണ് കുരുമുളക് വള്ളികൾ വാങ്ങിയത്. അതിവിടെ ഒരു വെള്ളക്കെട്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് ആ ത്രിപ്പല്ലീമ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഞാൻ വാങ്ങിയത്. അപ്പം അതുകൊണ്ട് ഇവിടെ വെള്ളം കെട്ടുമ്പോഴും എൻ്റെ കൊടികൾക്കൊന്നും യാതൊരുവിധ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കൂമ്പുക്കൽ ഞാൻ മുൻപ് പ്രതിപാദിച്ചിട്ട് പോലെ കൂമ്പുക്കലിന് പ്രതിരോധശേഷി കൂടുതലുള്ളൊരു ഇനവും കൂടിയാണ്. 6 മാസം കഴിഞ്ഞ് കായ്ച്ചതിനെ കിള്ളിക്കളയും, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ കായ്ക്കുകയും വിളവെടുക്കുകയും ചെയ്തു. അത് ആദ്യത്തെ കൊല്ലം ആയതുകൊണ്ട് കുറച്ചേ ഉണ്ടായുള്ളൂ. പിന്നെ എനിക്ക് മറ്റുള്ള പഴയ കൊടികൾ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ആലുവയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. കുരുമുളകിനും വിപണിക്ക് വലിയ പ്രശ്നം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കുരുമുളകും ഉണക്കാനുള്ളൊരു പ്രശ്നം ഇപ്പം ഉണ്ട്. ഈ മഴക്കാലം വരുമ്പോഴും കുരുമുളക് ഉണ്ടാവും. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ എനിക്ക് ഈ വിപണിയിൽ സംബന്ധിച്ചിടത്തോളം ഈ കുരുമുളകിനും അതോടൊപ്പം തന്നെ ജാതിക്കും ജാതിപത്രിക്കും ഒരു പ്രശ്നവും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. കുരുമുളകിൻ്റെ നനയെന്ന് പറയുന്നത് ഈ ഞാൻ നട്ടിരിക്കുന്നത് കൂമ്പുക്കലാണല്ലോ, അപ്പോൾ അതിന് ത്രിപ്പല്ലീമ ഗ്രാഫ്റ്റ് ചെയ്തേക്കണോണ്ട് അതിന് നന നല്ല ശരിക്ക് വേണം. അപ്പോൾ ഒരു 1.5 ദിവസം ഞാൻ നല്ല ശരിക്ക് നനയ്ക്കും. കാരണം എന്നാൽ അത് ചതുപ്പിൽ വളരുന്നൊരു ചെടിയാണ് ഈ കൂമ്പുക്കൽ. അപ്പോൾ നമ്മുടെ ഈ വെള്ളക്കെട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതിന് ഇവിടെ അത് നടാനുണ്ടായ ഒരു സാഹചര്യം. പിന്നെ മറ്റുള്ള കൊടികൾക്കും ഇതുപോലെ തന്നെ ഒരു 1.5 ആടം കൂടുമ്പോൾ നനച്ചുകൊടുക്കും. കുറച്ച് പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്, മറ്റു വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനും വലിയ കുഴപ്പമുണ്ടാകാതെ അങ്ങനെ ഉണങ്ങിപ്പോകാറൊന്നുമില്ല. അപ്പം നന മസ്റ്റാണ് നനയ്ക്കുക, നല്ല രീതിയിൽ നനയ്ക്കുക. അത് നമുക്ക് പറ്റുമെങ്കിൽ ഓസ് ഉണ്ടെങ്കിൽ ഓസിട്ട് ഇലകളിൽ കൂടി നനയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പരാഗണം കൂടുതൽ നടക്കുകയും കൂടുതൽ നമുക്ക് ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും.
0: ജാതി തൈ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജാതിയുടെ പരിപാലനം എന്തൊക്കെയാണ്?
1: ജാതി തൈ അന്നത്തെ

0: കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഞാൻ കുറുപ്പുംപടിയിൽ പോയി അവിടെ നിന്നാണ് വാങ്ങി നട്ടത്. 2 അടി വീതിയും താഴ്ചയും ഉള്ള കുഴിയെടുത്ത് ചവറ്, ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം ഇട്ട് കുറച്ച് മണ്ണ് ഇട്ടതിന് ശേഷമാണ് തൈകൾ നടുന്നത്. ഇട്ട് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് പച്ചച്ചാണകം, കപ്പലിൻ്റെ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് 5 ദിവസം പുളിപ്പിച്ച് നട്ട കുഴിയിൽ നേർപ്പിച്ച് കുറച്ചൊഴിക്കും. 30 ദിവസം കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി മുകളിൽ പറഞ്ഞ വളം ഒഴിച്ചു കൊടുക്കും. അടിവളം വലിക്കാൻ താമസമുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തൈകൾ പെട്ടെന്ന് നന്നായി കരുത്താതിരിച്ച് വളരും. ജാതിക്ക് നന വളരെ അത്യാവശ്യമാണ്. ഞാൻ 3 ദിവസം കൂടുമ്പോൾ നന്നായി നനച്ചു കൊടുക്കും. എനിക്ക് സ്പ്രിംഗ്ലറുണ്ട്. കൊല്ലത്തിൽ 2 പ്രാവശ്യം വളം ഇട്ട് കൊടുക്കും.
1: ജാതിയുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ സമയത്ത് ഈ ഒരു മഴയുടെ ഒക്കെ കാലഘട്ടത്തിലാണ്.

0: ഇപ്പോഴത്തെ പറയുന്നത് ഏതാണ്ട് ഈ സമയത്ത് ഈ ഒരു മഴയുടെ ഒക്കെ കാലഘട്ടത്തിലാണ്. അത് പൊട്ടി അതൊന്നും ഇങ്ങനെ വിണ്ട് വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത്. അത് ഞാൻ കാലത്തും വൈകിട്ടും പോയി നോക്കും, കൂടെ എൻ്റെ മിസ്സസും ഉണ്ടാവും, കൊച്ചുമക്കളും ഉണ്ടാവും. അങ്ങനെ നോക്കി അത് വിണ്ടത് നോക്കി നമ്മൾ ചിലത് വീണ് കിടപ്പുണ്ടാവും, അത് പെറുക്കിയെടുക്കും. അതോടൊപ്പം തന്നെ ചെറിയ തോട്ടി കൊണ്ടുപോയിട്ട് ഈ വിണ്ടിട്ടുള്ളത് മാത്രമേ പറിക്കാറുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത്. അപ്പോൾ അത് നമുക്കുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണക്കി ജാതിപത്രയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ഉള്ള വെയിലിലൊക്കെ നമ്മളത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആണിപ്പോൾ സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത സീസണിന് വേണ്ടി ഒരു ഡ്രയറിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൊപ്രയും ഉണക്കാം, ജാതിയും ഉണക്കാം, ജാതി പത്രിക അല്ലാണ്ട് ജാതി കുരുവും ഉണക്കാം. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരു ജാതിയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോയോളം ഉണങ്ങിയ പത്രിക കിട്ടും. 1200 കായ ഉണ്ടെങ്കിൽ നമുക്ക് 1 കിലോ ലഭിക്കുകയുള്ളൂ. പിന്നെ എല്ലാ ജാതികളും കൂടി ഒരുമിച്ച് കളക്ട് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് എത്രയാണെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഏകദേശം ഒരു 3 കിലോയോളം ജാതിപത്രി ഉണങ്ങിയത് നമുക്ക് ലഭിക്കും. പിന്നെ ജാതിയുടെ വിവണ്ട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. കാരണം ആലുവയിലും എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇവിടെ ചെട്ടി തൊട്ടടുത്ത് ചെട്ടി ഭാഗത്ത് എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരപ്പം തന്നെ അതിൻ്റെ ഗുണനിലവാരം നോക്കി തൂക്കി നമുക്ക് നല്ല വില ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാതിയുടെ വിപണനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല.
1: വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നോക്കുന്നത്? അതുപോലെ നല്ല തൈയ് അതൊക്കെ എങ്ങനെയാണ് നോക്കി കണ്ടുപിടിക്കുന്നത്?
0: കൃഷി ചെയ്യുന്ന വ്യക്തികളുമായി സംസാരിച്ച് അവരുടെ അറിവുകൾ മനസ്സിലാക്കിയാണ് കൃഷി തിരഞ്ഞെടുക്കുന്നത്. നല്ല തോട്ടങ്ങൾ പോയി കണ്ട് അവിടെ നിന്ന് വിത്തുകൾ ശേഖരിച്ചായിരുന്നു കൃഷി. വാരം കോരിയാണ് ഏത്തവാഴ നട്ടിരുന്നത്. നട്ടുകഴിഞ്ഞ് പച്ചിലയിട്ട് പൊതയിടും. അത് കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോൾ കന്നുകൾ കാമ്പാൻ തുടങ്ങും. 18 ദിവസം ആകുമ്പോൾ ചാണകവും കുമ്മായവും ഇട്ട് മണ്ണിടിക്കും. പിന്നെ 28 ദിവസം കപ്പലണ്ടി പിണ്ണാക്ക് പൊട്ടാഷ് മിക്സ് ചെയ്തത് 300 ഗ്രാം ഇട്ട് പച്ചില വളം ഇട്ട് മണ്ണിടിക്കും. 28 ദിവസം കഴിഞ്ഞ് രാസവളം 300 ഗ്രാം ഇട്ട് മണ്ണിടിക്കും. ഇത് 2 പ്രാവശ്യം കൂടി ആവർത്തിക്കും. അങ്ങനെയാണ് കൃഷി ചെയ്തിരുന്നത്. നല്ല കായ്ഫലമുള്ള മാതൃവൃക്ഷങ്ങളിൽ നിന്നാണ് പണ്ട് അപ്പച്ചൻ വിത്തുകൾ ശേഖരിച്ചിരുന്നത്. അതുപോലെ നല്ല മാതൃവൃക്ഷങ്ങളിൽ നിന്നാണ് വിത്തുകൾ ശേഖരിച്ച് നടുന്നത്.
1: ഇത്രയധികം വർഷമായിട്ട് കൃഷി ചെയ്തു വരുന്ന ആളാണല്ലോ, അപ്പോ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ചേട്ടന്?
0: എനിക്ക് 11 വർഷം മുമ്പും കഴിഞ്ഞ വർഷവും സമ്മിശ്ര കർഷകനുള്ള പുരസ്കാരം തന്ന് ഏലൂർ മുനിസിപ്പാലിറ്റി ആദരിച്ചിട്ടുണ്ട്. നാം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വിറ്റഴിക്കുക എന്നൊരു പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ ഏലൂർ കൃഷി ഓഫീസർ ഏഞ്ചലർ മാഡം മുൻകൈയെടുത്ത് എക്കോ ഷോപ്പ് തുടങ്ങിയത് കാരണം നമുക്ക് വളരെ ആശ്വാസമാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഒരു പരിധിവരെ അവിടെ വിൽക്കാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടി വിപണി കണ്ടെത്താനുള്ള വഴികൾ ആലോചിക്കണം.
2: നന്ദി, നമസ്കാരം.
0: ഞാനിവിടെ പാവയ്ക്ക, പയർവർഗ്ഗങ്ങൾ, കോവയ്ക്ക, പീച്ചിങ്ങ, പടവലം, വഴുതനങ്ങ, തക്കാളി, പച്ചമുളക്, കാന്താരി, വെണ്ടയ്ക്ക, കണ്ടിച്ചേമ്പ് എന്നീ കൃഷികൾ ചെയ്യുന്നുണ്ട്.
1: നമ്മുടെ ശ്രോതാക്കളോട് കൃഷിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ കൃഷി ചെയ്യേണ്ട ആവശ്യകത അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും മറ്റും വിഷമായ പച്ചക്കറികളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സുവെച്ചാൽ നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം നല്ലൊരു ശതമാനം വരെ സംരക്ഷിക്കാൻ സാധിക്കും. ആരോഗ്യത്തിനൊപ്പം മനസ്സിന് ആനന്ദവും വ്യായാമമായിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
3: ഇത്രയും നേരം ആകാശവാണി ശ്രോതാക്കൾക്ക് വേണ്ടി കൃഷി അനുഭവങ്ങൾ പങ്കുവെച്ച അഗസ്റ്റിൻ ചേട്ടനും കുടുംബത്തിനും ആകാശവാണി കൊച്ചി FM പേരിൽ എല്ലാവിധ ആശംസകളും.
2: നന്ദി, നമസ്കാരം.
3: കൃഷി സംബന്ധമായ സംശയ നിവാരണങ്ങൾക്ക് ശ്രോതാക്കൾക്ക് അഗസ്റ്റിനെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9961317123. ഒരിക്കൽ കൂടി പറയാം, 9961317123. ഇന്നത്തെ കിസാൻ വാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ലക്ഷ്മി നാരായണൻ, ജയശ്രീ വേണുഗോപാൽ.

0: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
1: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
0: അതെങ്ങനെ?
1: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
2: ഇത് ആരുടെ നമ്പറായേട്ടാ?
1: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
0: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
1: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
2: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
1: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
3: സത്യം
1: 10 മാറ്റ് സത്യം.
4: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
5: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: കർഷകർക്കായുള്ള കാലാവസ്ഥാ സൂചന. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് അനുഭവപ്പെട്ട കൂടിയ താപനില 31.3°C, കുറഞ്ഞ താപനില 24.5°C.
1: നിയമവേദി.
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സി ശാന്തകുമാരി അവതരിപ്പിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20:16. വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡാറ്റേസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 22,000, ആലപ്പുഴ 22,700, കോട്ടയം 25,900, എറണാകുളം 22,100, കൊച്ചി റെഡി 22,200, ആലുവ 23,300, വടക്കൻ പറവൂർ 23,900. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,500, വടക്കൻ പറവൂർ 13,000. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 36,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എറണാകുളം 25,000. ആലുവ ക്വിൻ്റലിന് 4,700. തൊടുപുഴ

ആയിരത്തിന് 23,000. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,100, കൊച്ചി അൺഗാർബിൾഡ് 70,100. ആലുവ 67,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,000. ഏലം കിലോഗ്രാം കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,800. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 30,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 22,800, മൂവാറ്റുപുഴ 22,000, കോതമംഗലം 25,400, തൊടുപുഴ 25,900. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000, തൊടുപുഴ 22,000. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 160,000, ആലുവ 160,000. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6,000, അടയ്ക്ക 1,000 എറണാകുളം 4,600. നേത്രക്കായി പച്ച ക്വിൻ്റലിന് എറണാകുളം 4,400, ആലുവ 4,000, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡാറ്റേസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

നാളെ രാവിലെ 6:55 എഫ് എൻ ഡയറിയിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, സേവന വാർത്തകൾ. 7:05 ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ്, പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം.

7:35 എഫ്എന്റെ അരി തുടരും സമകാലികം. മത്സര ഓട്ടങ്ങൾ ചോരക്കളമാക്കുന്ന റോഡുകൾ, നോവൽ പാരായണം, തക്ഷൻ കുന്നുസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, എന്തു പഠിക്കണം എന്താകണം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷേൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ

0: അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സേഷൽസിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വം എതിരേറ്റു. സേഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിലുള്ള ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉയർന്ന കമ്മീഷൻ ചുമത്തുകയും ഡ്രൈവർമാരുടെ പ്രതിഫലം വൈകിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു.
1: हम तो 1.5-2 साल में 500 से ज्यादा शहर में पहुंच जाएंगे, कुछ बचेगा ही नहीं. 31-7 के पहले सातों स्थान पर भारत टैक्सी पहुंच जाएगी और 2 साल के अंदर छोटे बड़े मिलाकर हम 500 शहरों के अंदर कस्बों के अंदर हमारे 2-व्हीलर ऑटो और 4-व्हीलर का कंसेप्ट लॉन्च करने जा रहे हैं.
0: തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താണേ മുടിച്ച് എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകാൻ പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ദ്വീപ് രാഷ്ട്രമായ ബഹ്റിനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് പ്രശ്നത്തെ തുടർന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ സ്വാമി ഗോവിന്ദ ദേവ് ഗിരി മഹാരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകമെമ്പാടുമുള്ള ഏത് സമ്പദ്വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 50% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ സംഭാവനയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ജൂൺ മാസം 190 കേസുകളും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് ഫലം പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8-നാണ് ആദ്യ അലോട്ട്മെന്റ്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
3: ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഇതിനകം അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അൾജീരിയ ഓസ്ട്രിയ മത്സരവും നാളെ രാവിലെ 7:30. ഗ്രൂപ്പ് എല്ലിലെ പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന ഗ്രൂപ്പ് കെ പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ഈജിപ്ത് ഇതാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നു. ന്യൂസിലന്റിനെ തോൽപ്പിച്ച ബെൽജിയവും നോക്കൌട്ട് ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമിഫൈനലിൽ. കാലിഫോർണിയയിൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ദേവിക ഡെൻമാർക്ക് താരത്തെ നേരിടും. പുരുഷ സിംഗിൾസ് റൌണക് ചൌഹാനും കിഡംബി ശ്രീകാന്തും സെമിയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്കുള്ള വഴിപാട് ബുക്കിംഗ് 430 കടന്നു. അടുത്ത മാസം 19 മുതലാണ് വള്ളസദ്യ. സ്പെഷ്യൽ പാസ് സദ്യ ബുക്കിംഗ് ജൂലൈ 1 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ഇക്കൊല്ലം 550 വഴിപാടുകളാണ് ലക്ഷ്യമിടുന്നത്. ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ബുക്കിംഗ് 430. അടുത്ത മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യ കാലത്തിനായി 17 സദ്യാലയങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജമാക്കിയിട്ടുണ്ട്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. KSRTC ബജറ്റ് ടൂറിസം വഴി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലും സ്പെഷ്യൽ പാസ് വഴിയുള്ള സദ്യ ഇലയൊന്നിന് 300 രൂപ പ്രകാരം തെക്കേടത്ത് ഇല്ലം ഓഡിറ്റോറിയത്തിലും നടക്കും.
0: മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ 105 ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറി ന്യൂഡൽഹിയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു. PMML എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ജയ്പൂരിൽ ആംഡ് ആൻഡ് അസെന്റ് കെയർ സർക്യൂട്ട് നിർമ്മാണ പ്ലാനിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദർ യാദവ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിശ്വസനീയ നൈപുണ്യമുള്ള നിർമ്മാണ പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്ന് ശ്രീ ഭൂപേന്ദർ യാദവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ DMKയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് MDMK പാർട്ടി. ജനറൽ സെക്രട്ടറി വൈക്കോയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ 9 വർഷത്തെ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള പൊതുപ്രമേയം പാസാക്കി. തമിഴ്നാട് നിയമസഭയിൽ MDMKക്ക് 2 MLA മാരുണ്ട്. അർഹരായ അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാർ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാട് കടത്തുന്നത് എളുപ്പമാക്കുന്നതിന് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും തീരുമാനമായി. കാനഡയുടെ ദീർഘകാല കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന്റെ മാതൃകയിൽ സംഘടനകൾക്കും സർവകലാശാലകൾക്കും തൊഴിലുടമകൾക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാനുള്ള നടപടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35 മിനിറ്റും 12 സെക്കൻഡും.

0: എഫ് എം ഈവനിംഗിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. എഫ് എം ഈവനിംഗിൽ ഇന്നാദ്യം
1: സമകാലികം.
2: വീടുകളിലും സ്ഥാപനങ്ങളിലും ഇനി മാലിന്യ സംസ്കരണം പുതിയ രീതിയിൽ. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളും സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങളും അടിസ്ഥാനമാക്കിയാണ് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണം. വിശദാംശങ്ങളിലേക്ക്.
3: ഞാൻ ഡോക്ടർ ബിനു ഫ്രാൻസിസ്, ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ശുചിത്വ മിഷൻ കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു അംബ്രല്ല ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നു, പ്രത്യേകിച്ച് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിൽ. കൂടാതെ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റും കൈകാര്യം ചെയ്യുന്നുണ്ട്. നിലവിൽ 2026 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് നിലവിൽ വന്നിട്ടുണ്ട്. 2000 നമുക്ക് ആദ്യമായിട്ട് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വന്നു. തുടർന്ന് 2016 അത് വീണ്ടും പുതിയ രൂപത്തിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 26 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് നമുക്ക് ഏപ്രിൽ 1 തൊട്ട് വന്നു കഴിഞ്ഞു. കാലായ വ്യത്യാസം ആ ചട്ടത്തിൽ ഉണ്ട്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, നിലവിൽ നമുക്ക് നഗരമേഖലയിൽ മാത്രമായിരുന്നു മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് റൂൾസ് ബാധകമായിരുന്നത്. ഇപ്പോൾ ഗ്രാമങ്ങളിലും വേസ്റ്റ് മാനേജ്മെന്റ് ഒരു പ്രശ്നമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന റൂൾസ് ഗ്രാമപ്രദേശങ്ങളിൽ ബാധകമാക്കിയത്. രണ്ടാമത്തേത്, നമുക്ക് ഇതിനു മുമ്പ് 3-bin സിസ്റ്റം ആയിരുന്നു. ഇപ്പോ ഒരു സ്പെഷ്യൽ കെയർ വേസ്റ്റ് എന്ന രീതിയിൽ മറ്റൊരു തരം വേസ്റ്റും കൂടി, നിലവിൽ നമ്മൾ പൊതുവായിട്ട് കണ്ടിരുന്ന വേസ്റ്റിനെ സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട വേസ്റ്റ് എന്ന ഗണത്തിൽ കൊണ്ടുവന്ന് അത്തരത്തിൽ വേർതിരിക്കുകയും അതിനെ പ്രത്യേകം ബിന്നിൽ കളക്ട് ചെയ്ത് പ്രത്യേകം കൈകാര്യം ചെയ്യുന്ന നിർദ്ദേശം കൊടുത്തു. മൂന്നാമത്തെ ഒരു മാറ്റം, ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ എന്ന രീതിയിൽ വൻകിട മാലിന്യം ഉൽപാദകർ എന്ന രീതിയിൽ ഒരു കാറ്റഗറി നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും വൈഡൻ ചെയ്യുന്നുണ്ട്, ഡെഫിനിഷൻ ഒന്ന് വൈഡൻ ചെയ്തിട്ട് അവരെല്ലാം ഈ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരികയും അവർക്ക് പ്രത്യേകം റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുകയും, ഒന്നുകിൽ സ്വന്തമായി മാലിന്യം സംസ്കരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ട ഒരു ഏജൻസിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്. ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർക്ക് വലിയ അധികാരം സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു പ്രത്യേകം പോർട്ടൽ കൊണ്ടുവരികയും അവിടെ കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം കൊണ്ടുവരികയും ചെയ്തു. എല്ലാ ലോക്കൽ ബോഡികളും പഞ്ചായത്തുകളും കൂടാതെ വൻകിട മാലിന്യ ഉൽപാദകരും അവരുടെ ചില റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് പോലെ വിവരങ്ങൾ കൃത്യമായി അപ്ലോഡ് ചെയ്യുന്ന ഒരു ഏകീകൃതമായ ഒരു പോർട്ടൽ വന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കൂടാതെ സെഗ്രിഗേഷൻ വളരെ കർക്കശമാക്കി. ഇതിനേക്കാൾ ഉപരി മറ്റു മാറ്റം വരുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പല നോട്ടിഫിക്കേഷനിലും കാണുന്നത് ഒരു സെൻട്രലൈസ്ഡ് അപ്രോച്ച് ആയിരുന്നു. പക്ഷെ കേരളത്തിൽ പണ്ടുതൊട്ട് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് കുറച്ച് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് കൊണ്ടുവന്നുള്ളതാണ്, കാരണം കേരളത്തിന്റെ നയത്തിന് അനുസൃതമായ രീതിയിൽ ഈ പറയുന്ന നയത്തിനകത്ത് ചില മാറ്റങ്ങൾ കണ്ടുതുടങ്ങി എന്നുള്ളതാണ്. ഇനി മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂസൻസ് അല്ല, ഒരു സ്ഥലം ഓക്യുപ്പ് ചെയ്യുന്ന ഒരു വസ്തുവല്ല, അതിനെടുത്ത് മാറ്റുക എന്നുള്ള നയമല്ല. ആദ്യഘട്ടത്തിൽ ആ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലം ഓക്യുപ്പ് ചെയ്യുന്നു, നമുക്ക് കാണുന്നതിന് വൃത്തികേടാണ്, ഇത്തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു. അതുകൊണ്ട് എടുത്തു മാറ്റുക എന്നുള്ളതായിരുന്നു. ഇവിടെ ഈ പറയുന്ന ചട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മാറ്റം, വേസ്റ്റ് എന്ന് പറയുന്നത് ആ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ആ പറയുന്ന സമയവും ആ പറയുന്ന സ്ഥലത്തും അതൊരു മാലിന്യമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലം ഓക്യുപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്, ആ ഒരു മെറ്റീരിയൽ ആണ്. എന്നാൽ മറ്റൊരു സമയത്തോ മറ്റാളുടെ കയ്യിലോ മറ്റൊരു ആവശ്യത്തിനോ ഇത് ഒരു മൂല്യമുള്ള ഒരു വസ്തുവായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതിന്റെ മൂല്യത്തിനെ പരമാവധി എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഒരു 5 തരം ഹൈറാർക്കി എന്നത് പറയുന്നുണ്ട്. 1 പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്, 2 റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, 3-ാമത്തെ എന്ന് പറഞ്ഞാൽ അതിനെ റീയൂസ് ചെയ്യുക. പലതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് അത് റീയൂസ് ചെയ്യാൻ കഴിയും, അതിൽ അതിനെ റീയൂസ് ചെയ്യുക. അടുത്തൊന്നും പറയുന്നത് അതിനെ റീസൈക്ലിംഗ് ചെയ്യുക. നമുക്കൊരു വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വേറൊരു മെറ്റീരിയൽ ഉണ്ടാക്കുന്നതിനോ അതിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് മാറ്റുന്ന രൂപത്തിൽ അതിനെ പുനഃചംക്രമണം ചെയ്യാം. ഏറ്റവും അവസാനമാണ് ഇനർട്ട്, അതായത് നമുക്ക് കുഴിച്ചു മൂടുന്ന രൂപത്തിലെ ലാൻഡ് ഫില്ലിലേക്ക് കൊണ്ടുവന്നത്, അത് വളരെ കുറഞ്ഞിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ജനറൽ ആയിട്ടൊരു പോളിസി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ വേസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, ആ ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് നമ്മുടെ എക്കോസിസ്റ്റത്തിന് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമാണ് ഈവൻ ഗ്രാമപ്രദേശങ്ങളിലും. അതുകൊണ്ട് അതിനെ പ്രത്യേകം ശേഖരിക്കുകയും പ്രത്യേകമായ രീതിയിൽ പ്രോസസ് ചെയ്യുകയും ചെയ്ത് നമ്മുടെ എക്കോസിസ്റ്റത്തിന് നമ്മുടെ എൻവയോൺമെന്റിന് യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതുവഴി ഉപയോഗിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമാണ് ഇതിനെതിരെ ഏറ്റവും വലിയ റോൾ ഉള്ളത്, കാരണം ഫീൽഡ് ലെവലിൽ അവരാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അത് ഉറപ്പാക്കുന്ന സംവിധാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു, അതിന്റെ ഭാഗമായിട്ട് നയങ്ങളും മറ്റു കാര്യങ്ങളും രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു.
2: കേരള

0: ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ.
1: കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരികയാണല്ലോ. ജൈവ അജൈവ സാനിറ്ററി മാലിന്യങ്ങൾ, തടി ചിരട്ട ഇ വേസ്റ്റ്, ബയോമെഡിക്കൽ പോലുള്ള മാലിന്യങ്ങൾ, ഇവയെല്ലാം നാലായിട്ട് തരംതിരിച്ച് ഓരോ സ്ഥാപനങ്ങളും തരംതിരിച്ച് സംഭരിച്ച് വേർതിരിച്ച് സംസ്കരിക്കുവാനുള്ള ചട്ടങ്ങൾ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതല്ലെങ്കിൽ ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ മലിന ജല സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട രീതിയിലുള്ള പഠനങ്ങളോ കാര്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ചർച്ചകളോ പ്രായോഗിക നിർദ്ദേശങ്ങളോ വരുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. വലിയൊരു വിഭാഗം വ്യാപാര മേഖല, പ്രത്യേകിച്ച് ഭക്ഷണ വിതരണ മേഖല, ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. കേരളത്തിലെ ഇടത്തരം ചെറുകിട റെസ്റ്റോറന്റുകളും മറ്റും വളരെ ബുദ്ധിമുട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പി സി ബിയിൽ നിന്ന് അനുഭവിച്ചു വരുന്നത്. നഗരപാലിക നിയമം അതല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് നിയമത്തിലൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, അത് കരമാലിന്യമായാലും ജലമാലിന്യമായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സംവിധാനമാണ് കണ്ടുവരുന്നത്. ഇതിന് കൂട്ടായ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പ്രതിവിധി കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇതല്ലാതെ ഈ നിയമം കേരളത്തിൽ ഒറ്റയടിക്ക് നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഏതാണ്ട് ഒരു 90% വരുന്ന 100 സ്ക്വയർ ഫീറ്റ് തൊട്ട് 1000 സ്ക്വയർ ഫീറ്റ് വരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് വരെ പ്രവർത്തിക്കുന്ന ചെറുകിട റെസ്റ്റോറന്റുകളെല്ലാം തന്നെ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ ഈ കഴിഞ്ഞ പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൊടുത്തൊരു നിവേദനത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് എല്ലാ വാർഡുകളിലും നമുക്ക് മാലിന്യ സംസ്കരണ സംവിധാനം കൊണ്ടുവരണം. ഇപ്പൊ വിശാലമായ കാഴ്ചപ്പാടുകൂടി കാണുന്ന ജനപ്രതിനിധികൾക്കേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഏത് രീതിയിലാണെങ്കിലും വ്യാപാര സംഘടനകൾ അതിനകത്ത് സഹകരിക്കാൻ തയ്യാറാണ്. ആ രീതിയിൽ ഒരു പൊതു ഉദ്ദേശത്തോടുകൂടി ഇവിടെ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റെസ്റ്റോറന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു എനിക്കൊരു 10-20% വരാനേ സാധ്യതയുള്ളൂ. ബാക്കിയെല്ലാം ചെറുകിട ഹോട്ടലുകളാണ്. ഈ ചെറുകിട റെസ്റ്റോറന്റുകളെ വൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നതല്ലാതെ ഇപ്പോഴും അവർക്കും അതിലേറെ ബുദ്ധിമുട്ടാണ്. സംസ്കരിച്ച ജലം, അതായത് സോപ്പിറ്റുകൾക്കൂടെ വേർതിരിച്ച വെള്ളം ഓടയിലേക്ക് ഒഴുക്കാൻ പഞ്ചായത്തുകൾ സമ്മതിക്കുന്നില്ല. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നേരിടുന്നുണ്ട്. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ വ്യാപാര സംഘടനകളുടെയും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പി സി ബി അടക്കമുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതര വിഭാഗങ്ങളുടെയും ഗവൺമെന്റ് വിഭാഗങ്ങളുടെയും യോജിച്ച ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഓരോ സ്ഥലത്തെയും സാഹചര്യം പഠിച്ചുകൊണ്ട് അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക സംവിധാനം കൊണ്ടുവരാം. അപ്പൊ ഒരു ഹോട്ടലിലാണ് ഒരു മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഹോട്ടലിന്റെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ചെന്ന് അതിനനുയോജ്യമായ എന്ത് സംവിധാനം ആ ഹോട്ടലിൽ കൊണ്ടുവരാം എന്ന് ചിന്തിക്കാനും ആ ഹോട്ടലുകാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനും സാധിക്കും. അപ്പൊ അവർക്കുകൂടി സ്വീകാര്യമായ അവർക്ക് വേണമെങ്കിൽ ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് കൊണ്ടുവരാനുള്ള സബ്സിഡിയോടുകൂടി ഫണ്ട് അനുവദിക്കണം. എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു പരിഹാരം കാണണം എന്ന് മാത്രമാണ് എന്റെ അഭിപ്രായം.
0: എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൗൺസിൽ പ്രസിഡന്റ് ടി രംഗദാസ പ്രഭു.
2: പ്രത്യേകമായിട്ടും ഇന്ന് കേന്ദ്ര നിയമം, അതായത് ഖരമാലിന്യ സംസ്കരണത്തിന്റെ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു. എന്തായാലും കേരളത്തിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കി തുടങ്ങി. നാലായിട്ട് തിരിച്ചിട്ട് ഇത് ജൈവ അജൈവ പിന്നെ ഖര ഇതെല്ലാം വേർതിരിച്ചുകൊണ്ടുള്ള ഒരു സംസ്കരണം. തീർച്ചയായിട്ടും ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. ഈ വലിച്ചെറിയുന്ന സംസ്കാരം പാടില്ല. അതിന് എൻഫോഴ്സ്മെന്റ് ശക്തമായി ഇടപെടണം. ആരായാലും, അതായത് നമ്മളുടെ ഫ്ളാറ്റ് ഓണേഴ്സിന് വേറെ തന്നെ ഒരു നിയമം വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്ളാറ്റ് ഓണേഴ്സിന്റെ കളക്ഷൻ ഡ്രൈവ് എങ്ങനെ വേണമെന്നുള്ളത് ഒരു ഈ നിയമത്തിലൂടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അവരുടെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ നിയമം പാലിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. ഓരോ റെസിഡൻസ് അസോസിയേഷനും നമ്മൾ വേർതിരിച്ചുകൊണ്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഇപ്പൊ നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ പ്ലാസ്റ്റിക് വേസ്റ്റും ബാക്കിയുള്ളത് ഇനി അതും കൂടെ സാനിറ്ററി നാപ്കിൻസും പിന്നെ ഖരമാലിന്യം അതായത് ചേരട്ട ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടി ഇത് കൊണ്ടുപോകുന്ന ഒരു ദിവസം അവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറയാറില്ല. നമ്മുടെ വീടുകളും പരിസരവും ശുചിയായി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത നമുക്ക് ഓരോരുത്തർക്കും

0: ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. അതേപോലെ തോടുകളിൽ നിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം. ഫോറിൻ കൺട്രീസിലെല്ലാം ഈ തോടുകളെല്ലാം നന്നായി സൂക്ഷിക്കുന്നുണ്ട്. അതിന് ഓരോ ഘട്ടങ്ങളിലായി ഇത് പ്യൂരിഫിക്കേഷൻ കൂടെ നടത്തണം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. നമുക്ക് ഒരുമിച്ച് ക്ലീൻ കേരള എന്നുള്ള, അതായത് ക്ലീൻ സിറ്റി എന്നുള്ള, നമ്മുടെ പരിസരം എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം.
1: കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളും സുപ്രീം കോടതി നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള പുതിയ ഖരമാലിന്യ സംസ്കരണ സംവിധാനം നിലയിൽ വന്നിരിക്കുകയാണ്.
2: കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് വി കെ മിനിമോൾ.
1: നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് മാലിന്യ സംസ്കരണത്തിനുള്ള ശീലങ്ങൾ നമ്മളുടെ പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി നടപ്പാക്കി വരുന്നത്. ആദ്യകാലങ്ങളിൽ നമ്മൾ എല്ലാവരും എല്ലാ വേസ്റ്റും ഒരുമിച്ചിട്ട് നമ്മുടെ വീടുകളിൽ വേസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി വരുന്ന തൊഴിലാളികൾക്ക് കൈമാറിയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ബിന്നുകളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരുന്നു. അവിടെ നിന്നും നമ്മൾ ഘട്ടം ഘട്ടമായി ബയോ വേസ്റ്റ്, അലിയുന്ന വേസ്റ്റുകളും അലിയാത്ത വേസ്റ്റുകളും എന്ന രണ്ട് രീതിയിൽ നമ്മൾ സംസ്കരിച്ച് രണ്ടായിട്ട് തരംതിരിച്ച് അത് ശേഖരിക്കാൻ വരുന്ന തൊഴിലാളികൾക്ക് നൽകുമായിരുന്നു. അതിനുശേഷം നമ്മൾ അതിൽ നിന്നും സാനിറ്ററി പാഡുകളും ഡയപ്പറുകളും മാറ്റി ശേഖരിക്കുന്നതിനുള്ള ഒരു അവബോധവും അതനുസരിച്ചുള്ള നിയമങ്ങളുമാണ് കൊണ്ടുവന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് മുന്നിലേക്ക് നാലായിട്ട് മാലിന്യം തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഈ പദ്ധതിക്ക് നൽകിയാൽ മാത്രമാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം പലപ്പോഴും ഏറെ ദുഷ്കരമായതും ഏറെ വിമർശിക്കപ്പെടുന്നതുമായ പല പല പ്രശ്നങ്ങളും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നേരിടുന്നുണ്ട്. ഇവിടെ നാലായിട്ട് തരംതിരിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അതിനാവശ്യമായ ബിന്നുകളോ അതല്ലെങ്കിൽ അതിനാവശ്യമായ സജ്ജീകരണങ്ങളോ ഒരുക്കുവാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിലവിലത്തെ നിയമപ്രകാരം സാധിക്കുന്നില്ല എന്ന ഒരു വലിയ വിമർശനം ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾക്ക് അലിയുന്ന വേസ്റ്റുകളും അലിയാത്ത വേസ്റ്റുകളും തരംതിരിച്ച് നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമ്മൾ സാനിറ്ററി വേസ്റ്റുകൾ മാറ്റുമ്പോൾ അതോടൊപ്പം തന്നെ ചിരട്ട, അതുപോലെ മരക്കഷ്ണങ്ങൾ, അങ്ങനെയുള്ള ഏറെ പ്രശ്നമായി തീരുന്ന കാര്യങ്ങൾ കൂടി സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. കൃത്യമായ രീതിയിൽ അവ തരംതിരിച്ച് ലഭിക്കുകയാണെങ്കിൽ മാലിന്യ സംസ്കരണം വലിയ ഒരു പ്രശ്നമില്ലാതെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വലിയ ഒരു സഹായമായി മാറും എന്ന തിരിച്ചറിവാണ് സുപ്രീം കോടതിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഇപ്രകാരമുള്ള ചട്ടങ്ങൾ ഭേദഗതിയും നിർദ്ദേശങ്ങളും ഒക്കെ വരാൻ കാരണമായിട്ടുള്ളത്. ഇത് പൂർണ്ണമായി നടപ്പാക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ ഒരു വ്യത്യാസം ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന പൂർണ്ണമായ ബോധ്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ളത്. കൊച്ചിൻ കോർപ്പറേഷന് മേയർ എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് സർക്കാർ നിഷ്കർഷിച്ചുള്ള രീതിയിൽ മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിനാവശ്യമായ ട്രെയിനിങ്ങുകളും അതിനാവശ്യമായ നിർദ്ദേശങ്ങളുമെല്ലാം ഞങ്ങളുടെ ഹരിതമിത്രം അംഗങ്ങൾക്ക് നമ്മൾ നൽകുന്നുണ്ട്. നമ്മുടെ ഉദ്യോഗസ്ഥർ അതിനാവശ്യമായ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ ഒരു നിർദ്ദേശം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയയിൽ നടത്തി വരുന്നത്.
2: പരിസ്ഥിതി സംരക്ഷണത്തിനും മനുഷ്യന്റെ ആരോഗ്യത്തിനും മാലിന്യ സംസ്കരണം അത്യന്താപേക്ഷിതമാണ്. മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ രീതികൾ വരുന്നത് എന്തുകൊണ്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടതു തന്നെ. നിർവഹണം റിയ,
3: സഹായം ടി പി വിവേക്.
4: സമകാലികം.

സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വാക്ക് ഇൻ ഇന്റർവ്യൂ അടുത്ത മാസം 3-4 തീയതികളിൽ. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഐടിഐ ഇടപ്പള്ളിയിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SCDDITI admission.kerala.gov.in എന്ന ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447991174 9447991174. സംസ്ഥാന തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് ITI പ്രവേശനത്തിന് അപേക്ഷിക്കാം. www.laborwelfarefund.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത 10ാം ക്ലാസ്.
2: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടകളിൽ
3: മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അമ്മമ്മ തണുത്തു വിറയ്ക്കുന്നുണ്ടാവണം. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നറിയാം. ഏകാന്തത അസഹനീയമായിരിക്കും. അമ്മയില്ലാത്ത കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല.
2: കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. നാളെ രാവിലെ 8:05.

കേരള സർക്കാർ സ്ഥാപനമായ കോട്ടയം കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിൽ റിസർച്ച് അസോസിയേറ്റ്, സീനിയർ റിസർച്ച് ഫെലോ എന്നീ ഒഴിവുകളിലേക്ക് അടുത്ത മാസം 9 രാവിലെ 9:30 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. വിശദവിവരങ്ങൾക്ക് www.icc.rs.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളിതുവരെ യു ഡി ഐ ഡി കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോടുകൂടി ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ യു ഡി ഐ ഡി കാർഡ് ദൂതൻ വഴിയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിക്കുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകലും
2: എടോ കേലു, തണുക്കുന്നുണ്ടെങ്കിൽ ഈ തീന്റെ അടുത്ത് വന്നിരുന്നോ? എന്നിട്ട് പറയാനുള്ളത് പറഞ്ഞോ. എന്നിട്ട് വേഗം സ്ഥലം വിട്ടോ. ഞാൻ സ്ഥലം വിടാൻ വന്നതല്ല, പിന്നെ ഈ ചുടുകാട്ടി താമസിക്കാൻ വന്നതാണോ? ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്നതാണ്. എന്നെ ശിഷ്യനായി അംഗീകരിക്കണം.

0: അല്പം പ്രയാസമേറിയ കാര്യമാണത്. ഞാൻ ചെയ്യുന്നതുപോലെ കേലുവിനും ചെയ്യേണ്ടി വരും. അതിന് തയ്യാറുണ്ടോ? തയ്യാറുണ്ട്. എന്നാൽ എഴുന്നേൽക്ക്, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഈ നട്ടപ്പാതിരിക്ക് ഭക്ഷണം എവിടെ നിന്ന് കിട്ടാനാണ്? എണീക്കിടോ, എൻ്റെ കൂടെ വാ. രണ്ടു പേരും നടന്നു. പുഴവക്കത്തെത്തി. നല്ല തെളിനിലാവ്. ചന്ദ്രബിംബം പുഴയിലെ കൊച്ചോളങ്ങളിൽ പ്രതിഫലിച്ച് ചലിച്ചുകൊണ്ടിരുന്നു. നാറാണത്ത് കയ്യിൽ കിടന്ന് പിടയുന്ന മീനിനെ കടിച്ചരച്ച് തിന്നു. എന്താ താൻ മീൻ തിന്നാത്തത്? എന്തു സ്വാദാണെന്നോ? വേഗം മേടിച്ച് തിന്നിടോ, നാറാണത്ത് പറഞ്ഞു. കേലു അറപ്പോടെ നാറാണത്തിനെ നോക്കി. എനിക്ക് പച്ചമത്സ്യം തിന്നിട്ടുള്ള ശീലമില്ല. തിന്നാനാണ് പറഞ്ഞത്. നാറാണത്തിന് പച്ചമത്സ്യം തിന്നാമെങ്കിൽ തനിക്കും തിന്നാം. താൻ തിന്നണം. വയ്യ, എന്നെക്കൊണ്ട് വയ്യ. ഞാൻ ചെയ്യണതൊക്കെ ചെയ്യാമെന്നല്ലേ പറഞ്ഞിരുന്നത്? പച്ചമത്സ്യം തിന്നാൻ വയ്യ. കാണുമ്പോൾ തന്നെ ഓക്കാനം വരുന്നു. എന്നാ പൊക്കോ, എൻ്റെ ശിഷ്യനാവാൻ താൻ പോരാ. ഒരവസരം കൂടി തരണേ. ഇതൊഴികെ മറ്റെന്തും ഞാൻ ചെയ്യാമേ, കേലു താണു വീണ് അപേക്ഷിച്ചു. നാറാണത്ത് മറ്റേ മത്സ്യത്തെ കൂടി ഭക്ഷിച്ചു. പുഴയിൽ നിന്നും വെള്ളം കൈക്കുമ്പിളിലാക്കി കുടിച്ചു. നടന്നു. കേലു നാറാണത്തിനെ അനുഗമിച്ചു. നാറാണത്തിനെ നിഴൽ പോലെ പിന്തുടർന്നു കേലു. നാറാണത്തിൻ്റെ ഏതൊരാജ്ഞയും ശിരസാ വഹിക്കാൻ തയ്യാറായി നിന്നു. രണ്ട് ദിവസം അങ്ങനെ കഴിഞ്ഞു. ഒരു ദിവസം നട്ടുച്ച സമയം രണ്ടുപേരും നടന്നു. ക്ഷീണിച്ചിരുന്നു. കലശലായ ദാഹം. കേലുവിന് ദാഹം നിയന്ത്രിക്കാനായില്ല. വെള്ളം, വെള്ളം. അയാൾ നിലവിളിച്ചു. ഇവിടെ വെള്ളം കിട്ടില്ലല്ലോ കേലു. അട്ടെ, വഴിയുണ്ടോ എന്ന് നോക്കാം. തൊട്ടു സമീപത്ത് ഒരു കൊല്ലൻ്റെ ആല കണ്ടു. ആലയെ ലക്ഷ്യമാക്കി രണ്ടുപേരും നടന്നു. ആലയിലെത്തി. എന്താ വന്നത്? കൊല്ലൻ ചോദിച്ചു. ലേശം വെള്ളം വേണമായിരുന്നു. വല്ലാത്ത ദാഹം, നാറാണത്ത് പറഞ്ഞു. ഇവിടെ വെള്ളം ലവലേശം ഇല്ലല്ലോ, കൊല്ലൻ പറഞ്ഞു. ഒരു മൂലയിൽ ഇരുന്നിരുന്ന മൺകുടം നാറാണത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. ആ കുടത്തിലുള്ളത് പിന്നെ എന്താണ്? അതെനിക്കും കെട്ടിയോൾക്കും കുടിക്കാനുള്ള വെള്ളമാണ്. വഴിപോക്കർക്ക് കൊടുക്കാനുള്ളതല്ല. കൊല്ലൻ്റെ സ്വരത്തിൽ ഗൗരവം. മൂശയിൽ നിന്നും ലോഹം ഉരുകി ഒലിക്കുന്നുണ്ടായിരുന്നു. ചുട്ടു പഴുത്ത് തിളച്ചുമറിയുന്ന ദ്രാവകം. നാറാണത്ത് കൈക്കുമ്പിളിൽ ആ ദ്രാവകം കോരിയെടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. കൊല്ലൻ കണ്ണുമിഴിച്ചിരുന്നു പോയി. കേലു ഭയത്തോടെ നാറാണത്തിനെ നോക്കി. താനെന്താ എടുത്തു കുടിക്കാത്തത്? വെള്ളമാണെന്ന് സങ്കല്പിച്ചെടുത്തു കുടിക്ക്, നാറാണത്ത് ആവശ്യപ്പെട്ടു. കേലു പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ചങ്കുരുകിപ്പോകും. എനിക്ക് വയ്യ, എനിക്ക് വെള്ളം വേണ്ട. എങ്കിൽ കേലുവിനുടൻ സ്ഥലം വിടാം. രണ്ടാമത്തെ പരീക്ഷണത്തിലും താൻ തോറ്റിരിക്കുന്നു. എൻ്റെ ശിഷ്യനാവാനുള്ള മോഹം ഉപേക്ഷിച്ചേക്കൂ.
1: പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം

0: നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും മേഴ്സി കോളേജ് NSS യൂണിറ്റും സംയുക്തമായി ഹെലൻ കെല്ലർ ദിനാചരണം സംഘടിപ്പിച്ചു. കോതമംഗലത്ത് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കാട്ടാനയെ കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയെയും നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: സുമേഷ്, എന്താടോ തൻ്റെ മുഖത്തൊരു പാടൊക്കെ?
1: ഓ, ഒന്നും പറയണ്ട സാറേ. കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് വരുമായിരുന്നു. അപ്പോൾ വഴിയിലൊരാൾക്കൂട്ടം ഏതോ രണ്ടുപേര് ചുമ്മാ തല്ലുണ്ടാക്കുന്നു. എൻ്റെ സാമൂഹിക ഉത്തരവാദിത്തം കാരണം ഒന്ന് പിടിച്ചു മാറ്റാൻ പോയതാ. അണപ്പിൽ ചേർത്ത് ഒരെണ്ണം. അയ്യോ,
0: ഫൂളിഷ്. ഇഫ് യു സീ എ ഫൈറ്റ്, യു ഷുഡ് ചൂസ് യുവർ പൊസിഷൻസ് ക്ലിയർലി. ശരിക്കും രണ്ടിൽ ആരാ തന്നെ തല്ലിയത്? ഒരു കാര്യം പറയുമ്പോൾ ക്ലാരിറ്റി വേണ്ടേ? ഇത് എന്റെ ഇംഗ്ലീഷ് ഗ്രാമർ പോലെയാണല്ലോ.
1: എന്റെ പൊന്നു, ഇതിലും ഇംഗ്ലീഷ് പിടിക്കല്ലേ സാറേ, തല്ലു കിട്ടിയത് എനിക്കല്ലേ.
0: ലിസൺ കെയർഫുള്ളി. ഇംഗ്ലീഷിൽ രണ്ട് പേരെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന മൂന്ന് പ്രധാന ആയുധങ്ങളുണ്ട്. ഐദർ ഓർ, നീദർ നോർ, ഓർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. താൻ അവിടെ ചെന്നപ്പോൾ ഇതിൽ ഏതാണ് സംഭവിച്ചത്?
1: എനിക്കറിയാൻ മേല സാറേ, തല്ലിയന്മാർ ഇംഗ്ലീഷുകാരല്ല, പക്ഷെ നല്ല നാടൻ തല്ലായിരുന്നു.
0: തല്ലിയ ആ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണ് തൻ്റെ പല്ല് അടിച്ചു പൊട്ടിച്ചതെങ്കിൽ അത് ഈദർ ഓർ, അതായത് രണ്ടുപേരിൽ ഒരാൾ, അതായത് വിക്രമനും മുത്തുവുമാണെങ്കിൽ അതിൽ ഒരാൾ, ഐദർ വിക്രമൻ ഓർ മുത്തു ഹിറ്റ് യു എന്നാണ് പറയേണ്ടത്.
1: അതിലൊരാൾ തന്നെയാണ് ആദ്യം തന്നത്.
0: അല്ല, കഴിഞ്ഞില്ല. താൻ അവിടെ സമാധാനം ഉണ്ടാക്കാൻ ചെന്നപ്പോൾ ആ രണ്ടുപേരും തന്നെ തല്ലിയിലായിരുന്നെങ്കിൽ അത് നൈദർ നോർ എന്ന് പറയണം. നൈദർ വിക്രമൻ നോർ മുത്തു ഹിറ്റ് യു, അതായത് രണ്ടുപേരും തല്ലിയില്ല.
1: അയ്യോ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. പക്ഷെ എനിക്ക് രണ്ടുപേരുടെ ഒരുമിച്ച് കിട്ടി സാറേ.
0: വാട്ട്? നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നോട്ട് ഓൺലി വിക്രമൻ, ബട്ട് ഓൾസോ മുത്തു ഹിറ്റ് യു, അതായത് ആദ്യത്തവൻ തല്ലിയത് പോരാഞ്ഞിട്ട് രണ്ടാമത്തവനും കൂടി ചേർന്ന് തന്നെ പെരുമാറിയെന്നോ?
1: അതെ സാറേ, ഒരുത്തൻ എന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചു, രണ്ടാമത്തവൻ താടിയല്ലി നോക്കി ഒരൊറ്റ ഇഴി, രണ്ടുപേരും കൂടി എന്നെ എന്താ സാർ പറഞ്ഞത്?
0: നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അത് മാത്രമല്ല ഇതും കൂടി എന്ന് കാണിക്കാൻ.
1: കറക്റ്റ് സാറേ, കറക്റ്റ്. അവന്മാർ അത് മാത്രമല്ല ചെയ്തത്, ചന്തയിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന 1/2 കിലോ പാളയംകുടം പഴം അതും പിടിച്ചുകൊണ്ട് പോയി.
0: ഹോ, ലജ്ജാവഹം. അതുപോട്ടെ, പഴവും കൂടി ചേർത്തൊന്ന് പറഞ്ഞു നോക്കിക്കേ. ദേ നോട്ട് ഓൺലി ഹിറ്റ് മീ ബട്ട് ഓൾസോ ടുക്ക് മൈ
1: പാളയംകുടം പഴം. അണപ്പല്ല ഇളകിയിരിക്കുമ്പോ തന്നെ ഗ്രാമർ പഠിപ്പിക്കാൻ വരണം സാറേ, നന്ദിയുണ്ട്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്. FM ഈവനിംഗ് തുടരുന്നു. FM ഈവനിംഗിൽ ഇനി മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
3: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
2: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
3: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗീ പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
2: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. World-class healthcare and an experience worth a lifetime.

0: ഇന്ന് ഈ പരിപാടിയിൽ എൻഡോമെട്രിയോസിസ് ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഒബ്സ്റ്റട്രീഷ്യനും ഗൈനക്കോളജിസ്റ്റുമായ ശ്രുതി മോഹനുമായി അഭിമുഖം.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയെക്കുറിച്ചാണ്. സാധാരണ പറയാറുണ്ട് 1 out of 10 10 സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ ഒരാൾക്കെങ്കിലും ഈ ഒരു അവസ്ഥ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടെന്ന്. ശരിക്കും എങ്ങനെയാണ് ഇതൊരു വ്യക്തിക്ക് അനുഭവപ്പെടുക? എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ അവർക്ക് അത് എങ്ങനെയായിരിക്കും അനുഭവപ്പെടുന്നത്? അവർക്ക് വേദനയുള്ള ആർത്തവം മറ്റെന്തെല്ലാം വിധത്തിലാണ് അനുഭവപ്പെടുക?
2: മെയിൻലി ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ അനുഭവപ്പെടുന്നത് ഭയങ്കര താങ്ങാൻ പറ്റാത്ത വിധമുള്ള പെയിൻ, ആർത്തവത്തിൻ്റെ ഡ്യൂറിങ്ങും അതിന് മുമ്പായിട്ടുള്ള പെയിൻ. മോസ്റ്റ്ലി ആർത്തവം വരുന്നതിന് 2-3 ദിവസം മുമ്പ് തന്നെ ആ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് ആർത്തവം വരുമ്പോൾ അത് കുറയുന്നതാണ് പതിവ്.
1: നടുവേദനയായിട്ടായിരിക്കും,
2: നടുവേദനയായിട്ടും കാലിലോട്ട് പോകുന്ന വേദനയായിട്ടും അങ്ങനെയൊക്കെ. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഗർഭാശയത്തിലുള്ള ലൈനിങ് വേറെ അവയവങ്ങളുടെ മേളില് കൂടെ ഗ്രോ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എൻഡോമെട്രിയോസിസ് എന്ന് പറയാം. അതിപ്പോൾ ഏതൊരു അവയവവും ആവാം, ഇപ്പം മൂത്രസഞ്ചിയിലും ആവാം അല്ലെങ്കിൽ കുടലിലും ആവാം. അപ്പോൾ അങ്ങനത്തെ സിംറ്റംസും ഒക്കെ വരാം, കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ മൂത്ര തടസ്സങ്ങളോ അതൊക്കെ കോസ് ചെയ്യാം എൻഡോമെട്രിയോസിസ്. പിന്നെ ഒരു സിംറ്റം എന്ന് പറയുന്നത് പാർട്ട്ണറായിട്ട് കോൺടാക്ട് വയ്ക്കുമ്പം അമിതമായ വേദന, അത് വേറെ ഒരു സിംറ്റമാണ്. പിന്നെ ഒരു സിംറ്റം ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഭയങ്കര ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ 3-4 പാഡോ അതിന് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന രോഗത്തെ സംശയിക്കേണ്ടത്.
1: ഇത് സാധാരണ 20 വയസ്സിലും 40 വയസ്സിലും ഇടയ്ക്കാണ് കാണുന്നതെന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ ആർത്തവത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാകാതെ പിന്നീട് വരാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ്?
2: ഏതൊരു പ്രായത്തിലും വരാൻ സാധ്യതയുണ്ട്. കുട്ടികൾ, അതായത് ആർത്തവം തുടങ്ങുന്ന ഒരു സമയത്ത് ചിലപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: ഇത് ശരിക്കും മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്ക്, ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
2: ഇല്ല, അത് തീരെയില്ല. ബിക്കോസ് ഇത് പ്യുവർലി ഒരു ഹോർമോൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഹോർമോൺസ് ഉള്ള സ്ഥലത്തെ ഈ ഒരു പ്രശ്നം എൻഡോമെട്രിയോസിസ് വരുള്ളൂ. നമ്മുടെ ഓവറീസ് അണ്ടാശയം ഫംഗ്ഷൻ നിലയ്ക്കുന്ന ഒരു സ്ഥിതിയിൽ ഹോർമോൺസ് വരുന്നില്ല, അപ്പോൾ ഹോർമോൺ കാരണം എൻഡോമെട്രിയോസിസും വരാൻ സാധ്യതയില്ല. അപ്പോൾ ആർത്തവം കഴിഞ്ഞ ഒരാൾക്ക് എൻഡോമെട്രിയോസിസ് തീരെ വരില്ല, ഓവറീസ് ഇല്ലാത്ത ഒരാൾക്ക് എൻഡോമെട്രിയോസിസ് തീരെ വരില്ല.
1: ഇതൊരു ഹോർമോൺ ഇംബാലൻസിന്റെ ഒരു അവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ ഇതിനൊരു കാരണമായിട്ട് അങ്ങനെ പറയാൻ കഴിയുമോ?
2: അതെ അതെ, ഹോർമോൺ ഇംബാലൻസ് ആണ് ഇതിനൊരു കാരണം. പിന്നെ ഓവറീസ് അണ്ടാശയങ്ങളാണല്ലോ നമ്മുടെ ശരീരത്തിൽ സ്ത്രീകളുടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മെയിൻലി ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഈസ്ട്രജൻ കൂടുന്ന ഒരവസ്ഥയിലാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ രോഗം വരുന്നത്. അപ്പോൾ ഓവറീസിന്റെ ഫംഗ്ഷൻ ഏതെങ്കിലും തലത്തിൽ നിലയ്ക്കാൻ സാധ്യത വരുമ്പോൾ എൻഡോമെട്രിയോസിസിന്റെ സാധ്യതയും അവിടെ തീരുന്നു.
1: നമുക്ക് ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച്, ഇത് വരാൻ സാധ്യതയുള്ള അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെല്ലാം ഇതിനെ ഒരു അനുകൂലമായ ഘടകമാകാം? ഇങ്ങനെ ഒരു അസുഖം, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്?
2: ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് പ്രഗ്നൻസി ആവാതിരിക്കുന്ന ആൾക്കാർ, കല്യാണം കഴിക്കാതെ പ്രഗ്നൻസി ആവാതിരിക്കുന്ന ആൾക്കാരിൽ കുറച്ച് കൂടുതലായിട്ട് കാണും. പിന്നെ അമിതമായ വണ്ണമുള്ള ആൾക്കാർക്ക് ഇത് വേഗം വരാനുള്ള സാധ്യതയുണ്ട്. ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനത്തെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മെയിൻലി പ്രഗ്നൻസി ലേറ്റ് ആക്കുമ്പോഴും ഈസ്ട്രജൻ എക്സ്പോഷർ കൂടുന്ന ഏതൊരവസ്ഥയിലും ഈ ഒരു എൻഡോമെട്രിയോസിസിന്റെ ചാൻസ് കൂടും.
1: ഇത് നമുക്ക് പാരമ്പര്യമായി കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണോ?
2: ചില സ്റ്റഡീസിൽ റോൾ ഉണ്ട് ഫാമിലിയൽ ഇൻഹെറിറ്റൻസിന്റെ, പക്ഷെ അത് മാത്രമല്ല അതിന് കാരണം.
1: ഇത്തരം ഒരവസ്ഥ ഇവിടെ യൂട്രൈൻ്റെ ഇന്നർ മെംബ്രേനിന് ഒരു വളർച്ച ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു സങ്കീർണതകൾ, കോംപ്ലിക്കേഷൻസ് എന്തെല്ലാം ആകാം?
2: കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒത്തിരി അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്താൽ മെയിൻലി പേഷ്യൻറ്റിനുള്ള ബുദ്ധിമുട്ടുകളാണ്. അത് സഹിക്കാൻ പറ്റാത്ത വേദന, കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത പോലത്തെ വേദനയായിരിക്കും എൻഡോമെട്രിയോസിസ് പേഷ്യൻസ് അനുഭവിക്കുന്നത്. പിന്നീട് അത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നിന്നാൽ ഓവറിയിൽ വലിയ വലിയ സിസ്റ്റുകൾ ഉണ്ടാവുക, ബ്ലഡ് നിറഞ്ഞ സിസ്റ്റുകൾ ഉണ്ടാവുക, ആ സിസ്റ്റുകൾ പൊട്ടുക, ആ സിസ്റ്റുകളിൽ ഇൻഫെക്ഷൻ വരിക, അത് കാരണം എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ടി വരിക. അപ്പോൾ വലിയ വലിയ സിസ്റ്റുകളൊക്കെ എടുത്ത് കളയേണ്ട അവസ്ഥ വരാറുണ്ട്. പിന്നെ ഈ ലൈനിങ് വേറെ എല്ലാ അവയവങ്ങളിലും ഗ്രോ ചെയ്യുന്നത് കാരണം അവയവങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നതും അത് കാരണം വേദന കൂടാനുള്ള സാധ്യതയും വേറെ എന്തൊരു സർജറി ചെയ്യുമ്പോഴും ആ ഒട്ടിപ്പിടിക്കൽ കാരണങ്ങളുള്ള കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യതയുണ്ട്. പിന്നെ എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാരിൽ 30-40% പേർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാറുണ്ട്, അതായത് ഗർഭധാരണ ഉണ്ടാവാൻ സാധ്യത കുറയുന്നു. വന്ധ്യതയ്ക്ക് ഒരു കാരണമാണത്. അപ്പം അതിലോട്ട് പോവാണ്ട് നമ്മൾ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നതും ഏർലി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതും ആണ് ഇതിൻ്റെ മാർഗം.
1: എങ്ങനെയാണ് ഇത് എൻഡോമെട്രിയോസിസ് ആണ് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയുക? സാധാരണ ആർത്തവ സമയത്ത് വേദന എന്ന് പറയുന്ന ഒരു പരാതിയായി വരുമ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഡയഗ്നോസ്?

0: ചെയ്യുന്നത്.
1: ആസ് എ പേഷ്യന്റിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് വേദനയുള്ള ഏതൊരു സ്ത്രീയും ഇവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, എന്ത് കാരണമാണ് ആ വേദന വരുന്നതെന്നുള്ളത്. ഡോക്ടേഴ്സിനടുത്ത് വരുമ്പോൾ ഞങ്ങൾ സിംറ്റംസ് ഒക്കെ നോക്കിയിട്ട് എക്സാമിനൊക്കെ ചെയ്തിട്ട് ഒരു സ്കാനിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ എൻഡോമെട്രിയോസിസ്. പക്ഷെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പി, അതായത് കീഹോൾ സർജറിയിൽ കൂടെ നോക്കി കണ്ട് പരിശോധിച്ചെടുക്കുന്നതാണ്. പക്ഷെ 98% കേസസിലും നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴിയും അൾട്രാസൗണ്ട് വഴിയും നമുക്കൊരു ഡയഗ്നോസിസിൽ എത്താൻ പറ്റും.
0: സാധാരണ അങ്ങനെ ഒരു ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പലപ്പോഴും ഈ സർജിക്കൽ കറക്ഷൻ ശസ്ത്രക്രിയ തന്നെയാണോ ഒരു മാർഗം?
1: വലിയ സിവിയർ ആയിട്ടുള്ള എൻഡോമെട്രിയോസിസ്, അതായത് വലിയ സിസ്റ്റുകളുണ്ട്, അവയവങ്ങൾ തമ്മിൽ ഒട്ടലുണ്ട്, അതിൻ്റെയൊക്കെ മെയിൻ ചികിത്സ എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിക് സർജറി തന്നെ ആയിരിക്കണം. അത് എടുത്ത്

0: മെയിൻ ചികിത്സ എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിക് സർജറി തന്നെ ആയിരിക്കണം. അതെടുത്ത് മാറ്റാണ്ട് ആ പേഷ്യന്റിന് ഒരു റിലീഫ് വരാൻ പോകുന്നില്ല. അതെടുത്ത് മാറ്റിക്കഴിഞ്ഞ് മെഡിസിൻസ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ആദ്യം തന്നെ മെഡിസിൻസിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ചിലപ്പോൾ ആ കണ്ടീഷൻ ഒന്ന് വഷളാവും. മൈൽഡ് എൻഡോമെട്രോസിസിലാണെങ്കിൽ നമുക്ക് മെഡിസിനിൽ വെക്കാം, പക്ഷേ മോസ്റ്റ്ലി അത് പേഷ്യന്റിന്റെ നീഡ്സും പേഷ്യന്റിന്റെ ആവശ്യങ്ങളിലും ടൈലേർഡ് ആയിരിക്കും ട്രീറ്റ്മെന്റ്. ഇപ്പൊ ചില ആൾക്കാർക്ക് കുട്ടി ഉണ്ടാവുന്നതായിരിക്കും കൺസേൺ, അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ ഇൻഫെർട്ടിലിറ്റി എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഇപ്പൊ കുട്ടി ഉണ്ടാവുന്നതല്ല കൺസേൺ, പീരിയഡ്സ് പെയിൻ മാത്രമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെഡിക്കലി മാനേജ് ചെയ്യും. പക്ഷേ പിന്നീട് പേഷ്യന്റിന് ഏജ് ഒക്കെ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കലി മാനേജ് ചെയ്യും. പക്ഷേ സർജറി ആവശ്യമുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ, ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ സർജറി തന്നെ ചെയ്താലേ കാര്യമുള്ളൂ.
1: നമ്മളിപ്പോ മെഡിക്കലി മാനേജ് ചെയ്യുന്നു ഡോക്ടർ പറഞ്ഞല്ലോ, ഇവിടെ എന്താണ് ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്യാണ് മെഡിസിൻ?
0: ഗ്രോത്തിനെ ഹോർമോൺസ് കൊണ്ട് ജസ്റ്റ് അറസ്റ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. പക്ഷെ ആ ഹോർമോൺസ് നമ്മൾ നിർത്തുന്ന അപ്പോൾ തന്നെ ആ ഗ്രോത്ത് പിന്നെ തിരിച്ചു വരും. അതാണ് അതിന് മെഡിക്കൽ മാനേജ്മെന്റിന്റെ ഒരു ഡ്രോബാക്ക്. സർജിക്കലി നമ്മൾ എല്ലാ ഗ്രോത്തും റിമൂവ് ചെയ്യാണ്ട് ഈ ഒരു ഇതിന് അവസാനമില്ല. ഗ്രോത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അണ്ടാശയം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ ലൈനിങ് പിന്നെയും പിന്നെയും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. സർജറി ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ ഹോർമോൺസ് കൊണ്ടത് സപ്രസ് ചെയ്ത് വെക്കലാണ് ഇതിന്റെ ഒരു മാർഗം.
1: ഒരുപക്ഷെ ഈ സർജറി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
0: സാധ്യതയുണ്ട്, പക്ഷെ അത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് വേഗം അത് പിടിക്കാൻ പറ്റും, പിന്നെ അത് ഗ്രോ ചെയ്യാൻ പറ്റും.
1: ആ സമയത്ത് ഒരുപക്ഷെ ഒന്നോ രണ്ടോ തവണ ഗർഭധാരണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരില്ലേ?
0: നല്ല മാറ്റം വരും. ഗർഭധാരണം വരുന്നത് എൻഡോമെട്രിയോസിസിനെ കുറയ്ക്കാൻ നല്ലൊരു വിധിയാണ്. ഈവൻ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന ഹോർമോണും പ്രൊജസ്ട്രോൺ തന്നെയാണ്. പ്രഗ്നന്റ് ആവുമ്പോൾ ഒരു ഫീമെയിലിന്റെ ബോഡിയിലും പ്രൊജസ്ട്രോൺ ആണ് 9 മാസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതും എൻഡോമെട്രിയോസിസിന് ഒരു ട്രീറ്റ്മെന്റ് ആണ്.
1: ഈ ചികിത്സയൊന്നും നടത്താതെ അത് തനിയെ മാറും എന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഇരിക്കാൻ കഴിയുമോ? അങ്ങനെ കാണാറുണ്ടോ തനിയെ മാറുന്ന ഒരു അവസ്ഥ?
0: അത് പേഷ്യൻസിൽ ഒത്തിരി അങ്ങനത്തെ ചിന്തകൾ കാണാറുണ്ട്. അത് ഭയങ്കര തെറ്റായ ചിന്തയാണ്. ബിക്കോസ് അത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ കൊണ്ടുപോയാൽ അത് ഭയങ്കര വലിയ കോംപ്ലിക്കേഷൻസിൽ 2-3 വർഷം കഴിഞ്ഞ് എമർജൻസി സർജറിയും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു മിത്ത് എന്ന് പറയുന്നത് ഇതൊരു ക്യാൻസർ അല്ല. 1% ചാൻസേ ഉള്ളൂ ഇതൊരു ക്യാൻസറായി മാറാനായിട്ടുള്ളത്, പക്ഷെ അത് മിക്കവാറും നമ്മൾ കാണാറില്ല. അപ്പോൾ ക്യാൻസർ ആണെന്ന് ഓർത്ത് പേടിക്കരുത്, ബട്ട് ട്രീറ്റ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അല്ലെങ്കിൽ അത് സ്റ്റേജ് കൂടിയിട്ട് ഭയങ്കര യൂട്രസ് ആൻഡ് ഓവറീസ് വരെ നീക്കം ചെയ്യേണ്ട അവസ്ഥ വരെ വരാറുണ്ട്.
1: ഈ എൻഡോമെട്രിയോസിസ് കാരണം ഹിസ്റ്റെക്ടമി, അതായത് ഓവർ എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്?
0: അതെ അതെ, ഡെഫിനറ്റ്ലി ഉണ്ടാവാറുണ്ട്.
1: ഡോക്ടർ പറയേണ്ട ഈ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറഞ്ഞു, ഇത് ഓപ്പൺ സർജറി ആയിട്ട് ചെയ്യാൻ കഴിയാറില്ല, ഏതാണ് ശരിക്ക്?
0: ഓപ്പൺ സർജറി ആയിട്ട് ഡെഫിനറ്റ്ലി ചെയ്യാൻ കഴിയും, പക്ഷേ ഇപ്പം സയൻസ് ഇസ് വെരി അഡ്വാൻസ്ഡ് അല്ലേ. പേഷ്യന്റിന് നല്ലത് അതായിരിക്കും. പിന്നെ നമുക്ക് കാണാനും സർജനാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും നല്ലോണം കാണാനും എല്ലാ ഗ്രോത്തും എടുത്ത് കളയാനും ഒക്കെ ലാപ്രോസ്കോപ്പിക് സർജറി ആണ് ബെറ്റർ.
1: എൻഡോമെട്രോസിസ് ഒരു വ്യക്തിയുടെ ഗർഭധാരണത്തെ ശരിക്കും എങ്ങനെയാണ് ബാധിക്കുന്നത്? ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകാം എന്ന് പറഞ്ഞു, എങ്ങനെയാണ് ശരിക്കും?
0: ഈ ലൈനിങ് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ കുറച്ച് ടോക്സിക് കെമിക്കൽസും ആ ഗ്രോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ അണ്ഡത്തിനെയോ മെയിൽ ശരീരത്തിൽ നിന്ന് വരുന്ന ബീജത്തിനോ എഫക്ട് ചെയ്യാൻ പറ്റുന്നത്രയും ടോക്സിക് ആൻഡ് കെമിക്കൽസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു എൻവയൺമെന്റിൽ പ്രഗ്നൻസി ഉണ്ടാവാനും സസ്റ്റെയിൻ ചെയ്യാനും പാടാവും. അതുകൊണ്ടാണ് എൻഡോമെട്രോസിസ് രോഗികൾക്ക് ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്.
1: പ്രിവെന്റ് ചെയ്യാൻ ഒരു പക്ഷേ ഒരു റിസ്ക് ഫാക്ടർ ഉള്ള ഒരു ഫാമിലി ഗ്രൂപ്പ് നിന്നാണ് വരുന്നത്, അതല്ലെങ്കിൽ ഒബേസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്, ഇതെങ്ങനെ നമുക്ക് തടയാൻ കഴിയും, ഇത് വരാതെ സൂക്ഷിക്കാൻ കഴിയും?
0: ഒന്നാമത് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയാൻ ഒബേസിറ്റിയും പ്രഗ്നൻസി ധരിക്കാൻ ലേറ്റ് ആവുന്നതും ഒക്കെ ആണല്ലോ. അപ്പോൾ ഒബേസിറ്റി നമ്മളൊന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഡയറ്റും ഹെൽത്തും എക്സസൈസും ഒക്കെ നോക്കിയിട്ട്, പക്ഷെ അതൊരു സൊല്യൂഷൻ ആവുന്നില്ല. അത് ചെയ്താൽ എൻഡോമെട്രോസിസ് വരില്ല എന്നൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ദീസ് ആർ തിങ്സ് വി ക്യാൻ ഡു ടു ഡിക്രീസ് ദ ഇൻസിഡൻസ്. പിന്നെ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ കുറേ ടോക്സിൻസ് ഇൻജസ്റ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി ലൈഫിൽ, ഹോർമോണൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം റീസെൻറ്റ് സ്റ്റഡീസിലൊക്കെ പറയുന്നത് എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് എന്നാണ് ഇവരെ പറയുന്നത് തന്നെ. ഈ കെമിക്കൽസിനെ നമ്മൾ അറിയാണ്ട് നമ്മുടെ പാത്രങ്ങളിൽ നിന്നോ നോൺ സ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഇളകി പോകുമ്പോൾ നമ്മൾ അതേ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്നു, അതിനകത്ത് നിന്ന് വരുന്ന ടോക്സിൻസ് അത് ഈവൻ ക്യാൻസറോജനിക് ആണ്. ഹോർമോണൽ ഇംബാലൻസ് ഇസ് ദ ഫസ്റ്റ് തിങ് ആൻഡ് ലേറ്റർ ഇറ്റ് മൈറ്റ് ലീഡ് ടു ക്യാൻസർ ഓൾസോ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ്, പ്ലാസ്റ്റിക് ടിഫിൻ കാരിയേഴ്സ്, അതായത് എന്ത് പ്ലാസ്റ്റിക് ആണെങ്കിലും നമ്മളൊരു ചൂടായിട്ടുള്ള സാധനം അതിനകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും ചെറിയ ക്വാണ്ടിറ്റീസിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിലോട്ട് ഫുഡ് വഴിയും വെള്ളം വഴിയും കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പോലും അറിയുന്നില്ല. അതെ, ടേക്ക് അവേ കൗണ്ടേഴ്സും ഒക്കെ. അപ്പം ട്രൈ ടു അവോയ്ഡ് പ്ലാസ്റ്റിക്സ്, സ്വിച്ച് ടു ഓർഗാനിക് തിങ്സ്. പേപ്പർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, ഗ്ലാസ് ബോട്ടിൽസ്, ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇൻ ദ ലോങ് ടേം ഇറ്റ് വിൽ ക്രിയേറ്റ്

0: ബിഗ് ഇമ്പാക്ട്.
1: സാധാരണ എൻഡോമെട്രിയോസിസ് ഉള്ള ഒരു വ്യക്തി ഒരു വട്ടം ഗർഭധാരണം കഴിഞ്ഞു, അവരുടെ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങും എല്ലാം ഈ അവസ്ഥയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: ബ്രസ്റ്റ് ഫീഡിങ്ങും പ്രഗ്നൻസിയും ഒക്കെ ആക്ച്വലി എൻഡോമെട്രിയോസിസിനെ ബെറ്റർ ആക്കും. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ പറയാനില്ല. എൻഡോമെട്രിയോസിസിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, എൻഡോമെട്രിയോസിസ് എന്ന കണ്ടീഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും എത്രത്തോളം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു. ബിക്കോസ് ആ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ലെവൽ അത് കൂട്ടുന്ന എന്ത് കാര്യം ചെയ്താലും എൻഡോമെട്രിയോസിസ് കുറയും.
1: ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, നമുക്ക് എങ്ങനെയാണ് ലിവിങ് വിത്ത് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്, ഇതെങ്ങനെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി എത്ര കാലം അവർ ഇങ്ങനെ ഒരു വാച്ച്ഫുള്ളായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം, അതോ പെട്ടെന്ന് തന്നെ നമ്മളൊരു സർജറിയിലേക്ക് ഒരു ചെറുപ്പക്കാരി കുട്ടി പോകേണ്ട കാര്യമുണ്ടോ?
0: ആസ് ഐ സെഡ്, എത്രത്തോളം അണ്ഡാശയം ആക്റ്റീവായിരിക്കുന്നോ അത്രത്തോളം ഈ ഡിസീസിനുള്ള ചാൻസും റിക്കറൻസിനുള്ള ചാൻസും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓവറി ഫങ്ഷൻ ചെയ്യുന്ന അത്രയും വർഷം തന്നെ എൻഡോമെട്രിയോസിസ് ഉണ്ടാകും.
1: ചെറുപ്പത്തിലായിരിക്കും കൂടുതൽ ഈ അവസ്ഥ ഉണ്ടാവാൻ സാധ്യത.
0: അതെ അതെ, പിന്നെ പ്രഗ്നൻസി ഒക്കെ ആയിക്കഴിയുമ്പോൾ കുറച്ചൊന്ന് കുറയും, പക്ഷേ എൻഡോമെട്രിയോസിസ് മാറില്ല. നമ്മളത് ട്രീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, മെഡിക്കലി ത്രൂവോ ഹോർമോണൽ ത്രൂവോ സർജിക്കൽ
1: ത്രൂവോ.
0: കുറെ പേരിൽ പിന്നീട് അവർക്ക് പ്രശ്നമില്ലാണ്ട് ഇരിക്കാറുണ്ട്, പക്ഷെ നമ്മളത് സ്ക്രീൻ ചെയ്യണം. എല്ലാ വർഷവും 6 മാസം ഒക്കെ കൂടുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കണം.
1: സാധാരണ ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ളപ്പോൾ ഡോക്ടർ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്? ഒരു ശസ്ത്രക്രിയ
0: മൈൽഡ് ഒക്കെ ആണെങ്കിൽ മെഡിക്കലി നമുക്ക് മാനേജ് ചെയ്യാം, ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിലാണ് സർജറി. പിന്നെ അല്ലെങ്കിൽ ഉടനെ ഒരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സർജിക്കലോട്ട് പോവുക.
1: സർജറി വേണമെങ്കിലും ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറഞ്ഞു, അപ്പോൾ നമുക്ക് ഒരു ആശുപത്രി വാസം കൂടാതെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണോ?
0: അതെ അതെ അതെ, ഈവൻ യങ് കുട്ടികൾക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ് ലാപ്രോസ്കോപ്പിക് സർജറി. 1-2 ദിവസത്തിൽ ഡിസ്ചാർജ് ചെയ്യാം, പഠിത്തം വർക്കൊക്കെ റെസ്യൂം ചെയ്യാം ലാപ്രോസ്കോപ്പിക് സർജറി കഴിഞ്ഞിട്ട്. ഇനി ലാപ്രോസ്കോപ്പിക് സർജറി പറ്റാത്ത ചില കേസിൽ നമ്മൾ ഓപ്പൺ സർജറി തന്നെ ചെയ്യാറുണ്ട്, അതിലാണ് കുറച്ചും കൂടെ റെസ്റ്റ് ഒക്കെ വേണ്ടി വരുന്നത്. ട്രീറ്റ്മെന്റ് ഒക്കെ പേഷ്യന്റിന്റെ നീഡ്സിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്.
1: വിവാഹപൂർവ്വ സർജറി എന്നൊക്കെ പറയുമ്പോൾ പലർക്കും പല സങ്കോചം ഉണ്ടായിരിക്കാം, കാരണം ഇതിനി അവരുടെ കുടുംബജീവിതത്തെ എങ്ങനെ ബാധിക്കും, അതല്ലെങ്കിൽ ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകാൻ ഗർഭധാരണത്തെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ. അപ്പോൾ ഇത് സുരക്ഷിതമായി ചെയ്യാൻ കഴിയുന്ന ഒരു ശസ്ത്രക്രിയയാണ്?
0: ഷുവറായിട്ടും. കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പേഷ്യന്റിന്റെ ഏജും പേഷ്യന്റിന്റെ നീഡ്സും ഒക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് തന്നെ പ്ലാൻ ചെയ്യുന്നത്.
1: ഇത് അവരുടെ ഭാവിയിലുള്ള കുടുംബജീവിതത്തെ ഒരു വിധത്തിലും ബാധിക്കുന്നതല്ല, മാത്രമല്ല കുടുംബജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടാനാണ് സാധ്യത.
0: അതെ അതെ അതെ,
1: ഇത്തരം അവസ്ഥകൾ മാനസികമായിട്ടും അവരെ വളരെ മോശമായി വ്യക്തികളെ ബാധിക്കാറുണ്ടല്ലോ, എങ്ങനെയാണ് ഇത്തരം അസുഖങ്ങൾ അവർക്ക് ശാരീരികമായി മാത്രമല്ല മാനസികമായിട്ടും ബാധിക്കാറുണ്ട്, അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നിർദ്ദേശിക്കാറുണ്ടോ?
0: ഇത് ഒട്ടും ഡിസ്കസ് ചെയ്യാത്ത, ഒരിക്കലും ആരും ചിന്തിക്കാത്ത ടോപ്പിക്കുകളാണ്. സോ ഓഫ് കോഴ്സ് അത് മെന്റൽ ഹെൽത്തിനെ ഒത്തിരി ബാധിക്കുന്നുണ്ട്. കുട്ടികളിൽ തന്നെ വീടുകളിൽ തന്നെ പറയുന്നത് എങ്ങനെയാണല്ലോ, പെയിൻ എല്ലാവർക്കും വരും, കുഴപ്പമില്ല, അത് സഹിക്കുക. അപ്പോൾ കുട്ടികളെ വിചാരിക്കുന്നത് ഇത് നോർമൽ ഒരു പെയിൻ ആണെന്നാണ്. അപ്പോൾ അത് ഒത്തിരി വർഷങ്ങൾ അവരാരോടും പറയാതെ ഉള്ളിൽ വെച്ച് സഹിച്ച് സഹിച്ച് ഇത്രയും ഒരു ജീവിതം ജീവിച്ചിട്ട് പിന്നീട് ഒത്തിരി സിവിയർ ആകുമ്പോഴാണ് ഒപിഡിയിലൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊരു പെയിൻ നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിലും ഡയഗ്നോസ് ചെയ്യാനും അത് വർക്കപ്പ് ചെയ്യാനും ഒന്ന് എൻകറേജ് ചെയ്യുക.
1: ഈ അവസ്ഥ നമ്മുടെ മറ്റ് ശാരീരിക ആരോഗ്യത്തെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കാറുണ്ടോ?
0: മെയിൻലി പെയിനിന്റെ കാര്യം കൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള ഒരു മൈൻഡോ വേറെ ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി പോലും ഉണ്ടാവാറില്ല പേഷ്യൻസിൽ, അത്രയും സിവിയർ പെയിനാണ്. സോ അവരുടെ അക്കാഡമിക് എബിലിറ്റീസും അവരുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ എഫക്ട് ചെയ്യും ഇത് കാരണം.
1: അപ്പോൾ നമ്മൾ ഈ ഡിസ്മിനോറിയ അല്ലെങ്കിൽ പെയിൻഫുൾ മെൻസ്ട്രേഷൻ വേദനയോടുള്ള ആർത്തവം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇതിന് കാരണം എൻഡോമെട്രിയോസിസ് ആകാമെന്ന് സംശയിക്കണം, അത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി അതിൻ്റെ പ്രതിവിധികൾ തേടണം.
0: യെസ്, അമിതമായ ആർത്തവ വേദന എന്തായാലും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനൊരു കാരണം മാത്രമാണ് എൻഡോമെട്രിയോസിസ്, വേറെ മുഴകളോ എന്തെങ്കിലും ഉണ്ടെന്ന് എന്തായാലും പരിശോധിക്കണം. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മെഡിസിൻസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും, സിവിയർ ഒരു കേസാണെങ്കിൽ നമ്മൾ സർജറിയിലോട്ട് പ്രൊസീഡ് ചെയ്യും. പക്ഷെ സർജറി എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ നീഡ്സും കൺസേൺസും ഒക്കെ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഒരിക്കലും ഇത് ഇഗ്നോർ ചെയ്യേണ്ട ഒരു കാര്യമല്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ വിസിറ്റ് ചെയ്ത് അത് ചികിത്സിക്കണം.
1: സർജറി വളരെ സുരക്ഷിതവുമാണ്.
0: സുരക്ഷിതമായ സർജറിയാണ്.
1: എൻഡോമെട്രിയോസിസിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: എൻഡോമെട്രിയോസിസ് ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഒബ്സ്റ്റട്രീഷ്യനും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ശ്രുതി മോഹനുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG Road, എറണാകുളം.
4: ജീവിതത്തിലെ

0: ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
1: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
0: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
1: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് എൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റും 8 സെക്കൻഡും. FM ഈവനിംഗ് തുടരുന്നു.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രശ്മി, ഡെപ്യൂട്ടി DMO RCH ഓഫീസർ, എറണാകുളം ജില്ല. ഈ വരുന്ന June 28 ഞായറാഴ്ച പൾസ് പോളിയോ ദിനമാണ്. പോളിയോ വൈറസ് പരത്തുന്ന അതീവ മാരകമായ ഒരു സാംക്രമിക രോഗമാണ് പോളിയോമൈലൈറ്റിസ് അഥവാ പിള്ളവാതം. പ്രധാനമായും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഈ രോഗം ബാധിക്കുന്നത്. മലിനമായ ജലം, ആഹാരം എന്നിവയിലൂടെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. വൈറസ് ശരീരത്തിലെ കേന്ദ്ര നാഡീവ്യൂഹത്തെയും പേശികളെയും ബാധിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുട്ടികളിൽ സ്ഥിരമായ പശ്ചാത്തലത്തിനും വൈകല്യങ്ങൾക്കും ചിലപ്പോൾ മരണത്തിനും കാരണമാകുന്നു. ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയില്ല, പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. അതാണ് ഏക പോംവഴിയും. രാജ്യത്തു നിന്നും പോളിയോ രോഗം പൂർണ്ണമായി തുടച്ചു മാറ്റാൻ ലക്ഷ്യമിട്ട് നമ്മുടെ ഗവൺമെൻറ് 1995 ആരംഭിച്ച വിപുലമായ രോഗപ്രതിരോധ പദ്ധതിയാണ് പൾസ് പോളിയോ. ഈ പദ്ധതി പ്രകാരം 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരു നിശ്ചിത ദിവസം ഒരേ സമയം 2 തുള്ളി ഓറൽ പോളിയോ വാക്സിൻ നൽകി വരുന്നു. ഒരു നിശ്ചിത പ്രദേശത്തെ എല്ലാ കുട്ടികൾക്കും ഒരേ സമയം വാക്സിൻ നൽകുന്നതിലൂടെ പോളിയോ വൈറസിൻ്റെ വ്യാപന ശൃംഖല പൂർണ്ണമായും തകരുകയും വൈറസിന് ജീവിക്കാൻ ഇടമില്ലാതാവുകയും ചെയ്യുന്നു. പൾസ് പോളിയോ പദ്ധതിയുടെ വിജയകരമായ പ്രവർത്തനത്തിലൂടെയാണ് 2014 ലോകാരോഗ്യ സംഘടന ഭാരതത്തെ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ നിലവിൽ പോളിയോ മുക്തമാണെങ്കിലും അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോ വൈറസ് നിലനിൽക്കുന്നതിനാൽ രോഗം വീണ്ടും നമുക്ക് വരാതിരിക്കാൻ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്നും അതീവ പ്രാധാന്യത്തോടെ തുടരുന്നു വരുന്നു. കുട്ടികൾക്ക് സാധാരണ പ്രതിരോധ പദ്ധതിയിൽ പ്രകാരം പോളിയോ വാക്സിൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും പൾസ് പോളിയോ ദിവസങ്ങളിൽ നൽകുന്ന തുള്ളിമരുന്ന് അവർക്ക് കൂടുതൽ പ്രതിരോധശേഷി നൽകുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്തെ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈ വരുന്ന പൾസ് പോളിയോ ദിനത്തിൽ പൾസ് പോളിയോ ബൂത്തുകളിൽ കൊണ്ടുവന്ന് 2 തുള്ളി പോളിയോ വൈറസ് നൽകി അവരെ സുരക്ഷിതരാക്കാം.

സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് CBSE ICSE അഫിലേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OEC OBC വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാന്റ്സ് വഴി വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിക്കുന്ന പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അടുത്ത മാസം 15 മുമ്പ് ഈ ഗ്രാന്റ്സ് വഴി ഡാറ്റ എൻട്രി പൂർത്തീകരിക്കണം. ഇത് സംബന്ധിച്ച സർക്കുലറുകൾ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിശദവിവരത്തിന് എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0484-298-3103. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-298-3103.

0: ക്കുന്ന പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആലപ്പുഴ എക്സൈസ് കൺട്രോൾ റൂമിലോ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരെയോ നേരിട്ട് വിവരങ്ങൾ അറിയിക്കാം. വിവരങ്ങൾ നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 0477225249. 0477225249.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ആലപ്പുഴ പുന്നപ്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ ഗണിതശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, കായിക വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും നെറ്റും. അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 29 രാവിലെ 9:30 കോളേജിൽ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9846597311, 9846597311.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റും 54 സെക്കൻഡും. എഫ് എം ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. മിൻസാര കണ്ണ എന്ന ചിത്രത്തിൽ ഹരിഹരൻ, ഹരിണി എന്നിവർ പാടിയത്. ഗാനശില്പികൾ വാലി, ദേവ.

ഗവൺമെന്റ് ഐടിഐ പെരുവയിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിൽ പ്രവേശനം നൽകുന്നതിനായി SSLC പാസായവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ളവർക്ക് ITIadmissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം ഏതെങ്കിലും സർക്കാർ ITIകളിൽ അപേക്ഷകളുടെ വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 859205589. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 859205589.

0: 5 8 8 9.
1: മൻ കി ബാത്ത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
3: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
4: എന്നാ രഹസ്യമാ പറയേണ്ടത് അങ്കമ്മേ?
3: ഓ, രഹസ്യമല്ല, പരസ്യം. നമ്മുടെ പരിപാടിയുടെ പരസ്യം.
4: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
3: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20.
4: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
3: മറക്കാതെ കേൾക്കണേ.
4: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ?
3: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
5: ആലപ്പുഴ അർബൻ ICDS പദ്ധതി പരിധിയിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിലുള്ള അംഗനവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അപേക്ഷാ ഫോറം ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി August 20. ഫോൺ നമ്പർ 0477225178, 0477225178.

എഫ് എം ഈവനിങ്ങിലൂടെ ഇനിയൊരു ഗാനം കേൾക്കാം. നായകൻ എന്ന ചിത്രത്തിൽ നിന്നും ഗായകർ മനു ചിത്ര, രചന പുലമി പിത്തൻ, സംഗീതം ഇളയരാജ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കല്യാണ സംഘത്തോടൊപ്പം പെണ്ണിന്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ രാമറിന് അറിയുമായിരുന്നില്ല ഏതു സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന്. അറിയേണ്ട ആവശ്യമില്ലെന്നും തോന്നി. കുന്നും ഇടവഴിയും വയൽവരമ്പും കടന്ന് കുറെ നടക്കണമെന്ന് ആരോ പറയുന്നത് കേട്ടു. അതിനെക്കുറിച്ചും രാമറിന് തീരെ ഉത്കണ്ഠ തോന്നിയില്ല. ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് അങ്ങനെ നടക്കുന്നതിനിടയിൽ തന്നിലെന്തോ ഒരു മാറ്റമുണ്ടാകുന്നതായി രാമർ അറിഞ്ഞു. ഒരു തീരുമാനത്തിന്റെ പേരിൽ ഒരാൾ എത്ര കാലം വേണമെങ്കിലും പട്ടിണി കിടക്കുവാൻ തയ്യാറാകുന്നു എന്ന ഒരറിവാണ് രാമറിന്റെ മനസ്സിൽ തെളിച്ചുകൊണ്ടിരുന്നത്. അതിനൊടുവിലായി താൻ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന ബോധവും അയാളിലുണ്ടായി. അതിന്റെ ആവേശത്തിലായിരുന്നു പിന്നീടുള്ള നടത്തം. ആരൊക്കെയാണ് തന്നോടൊപ്പം ഉള്ളതെന്ന് രാമറിന് അറിയാമായിരുന്നില്ല. കാരണവന്മാരും പിന്നെ കല്യാണ ചെറുക്കനും കുറേ ബാല്യക്കാരും, അതിനും പുറമെ കുറെ പെണ്ണുങ്ങളും അടങ്ങുന്ന ഒരു സംഘം എന്ന് മാത്രമാണ് കരുതിയിരുന്നത്. കുന്നിലേക്കുള്ള കയറ്റത്തിലായിരുന്നു അവർ. മുകളിലെത്തിയപ്പോൾ രാമർ തിരിഞ്ഞു നോക്കി. അങ്ങ് താഴെ പെണ്ണുങ്ങളുടെ ഒരു നിര കയറി വരികയാണ്. ആദ്യം അത്ര താല്പര്യമില്ലാതെയാണ് രാമർ അവരുടെ വരവ് വീക്ഷിച്ചതെങ്കിലും പെട്ടെന്ന് ഏതോ ഒരു പ്രിയപ്പെട്ട കാഴ്ച കണ്ണിലേക്ക് വീണതുപോലെ അയാൾ അത്ഭുതപ്പെട്ടു. പിന്നെ സന്തോഷത്തോടെ ആ നിരയിലേക്ക് ഒന്നുകൂടി ശ്രദ്ധാപൂർവം നോക്കി. അവളുടെ മുഖം അയാൾ നന്നായി കണ്ടു. ദൂരെയായിരുന്നിട്ടും അത് അവൾ തന്നെയാണെന്ന് രാമർ ഉറപ്പിച്ചു. അന്നത്തെ കല്യാണയാത്രയിൽ കണ്ട മുഖം മറക്കുവാൻ കഴിയുമായിരുന്നില്ല. മനസ്സിലത് അത്രമാത്രം അടയാളപ്പെടുത്തി കഴിഞ്ഞിരുന്നു. പിന്നീടെപ്പോഴെങ്കിലും കാണുമെന്നും വിചാരിച്ചതല്ല.

0: ഭക്ഷണം കഴിക്കുമ്പോഴും പെണ്ണിനെയും കൂട്ടി ഇറങ്ങുമ്പോഴും അവളെ കാണാൻ കഴിയുന്ന പരിസരത്ത് തന്നെ രാമർ നിലയുറപ്പിച്ചു. കാഴ്ചയുടെ നിഗൂഢമായ ഒരു നേർ രേഖയിൽ അവളും വന്നുകൊണ്ടിരുന്നു. കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ആ യാത്ര ഒരിടത്ത് അവസാനിക്കുമല്ലോ എന്ന ചിന്തയിൽ അയാൾ ദുഃഖിതനായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങിയത്. എത്ര വേഗത്തിൽ നടന്നാലും മോന്തിയാവുന്നതിന് മുമ്പേ വീട്ടിലെത്തില്ലെന്ന് ഉറപ്പായിരുന്നു. കഞ്ഞികുടിക്ക് വരുന്നവർ ചൂട്ടും കത്തിച്ച് മടങ്ങേണ്ടി വരും. അതിന് നിരവധി ചൂട്ടുകൾ കരുതി വെക്കണം. കുന്നിലേക്കുള്ള കയറ്റത്തിലെത്തിയപ്പോഴാണ് മുമ്പിൽ നടന്നിരുന്ന കാരണവന്മാർ പെട്ടെന്ന് വലത്തോട്ട് തിരിഞ്ഞത്. കല്യാണ സംഘം മുന്നോട്ട് പോകാനാവാതെ അവിടെ തന്നെ നിന്നു. വലതുഭാഗം രണ്ടോ മൂന്നോ ഓലമേഞ്ഞ കെട്ടിടങ്ങളുണ്ടായിരുന്നു. നാട്ടിൻപുറത്തെ ചായക്കടയും അരിസാമാനങ്ങൾ വിൽക്കുന്ന പീടികകളുമായിരുന്നു അവ. തൊട്ടപ്പുറത്ത് ഓലമേഞ്ഞ മറ്റൊരു കുടിലുണ്ടായിരുന്നു. അവിടെ ആളുകൾ കൂടി നിന്നിരുന്നു. കാരണവന്മാർ അവിടേക്കാണ് പോകുന്നതെന്ന് രാമർ മനസ്സിലാക്കി. പിന്നീടുള്ള നോട്ടത്തിലാണ് അത് കള്ളുഷാപ്പാണെന്ന് തിരിച്ചറിഞ്ഞത്. പെട്ടെന്ന് ആരോ തന്നെ നിർബന്ധിക്കുന്നതായി തോന്നി. പോയി തടയുക, അനുവദിക്കരുത്. പെണ്ണുങ്ങൾ നിൽക്കുന്ന ഭാഗത്തുകൂടെ വേണം കള്ളുഷാപ്പിന്റെ വഴിയിലെത്താൻ. രാമർ അവൾക്ക് മുമ്പിലൂടെ വേഗത്തിൽ നടന്ന് കാരണവന്മാരുടെ മുമ്പിലെത്തി. കള്ളുഷാപ്പിലെത്താൻ ഇനിയും കുറച്ച് നടക്കണം. കല്യാണ സംഘത്തിലുള്ളവരെല്ലാം രാമറിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇയാൾ ചെയ്യാൻ പോകുന്നത്? കാരണവന്മാർക്കെതിരെ ആരും ഒന്നും പറയാറില്ല. രാമറിന്റെ ഒച്ച പൊങ്ങി. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ?
1: എന്ത് ശരിയാണോന്ന്
0: ഏതോ ഒരു കാരണവർ ചോദിച്ചു. അയാളുടെ ശബ്ദത്തിൽ കുറച്ച് അവിശ്വസനീയത ഉണ്ടായിരുന്നു.
1: കുട്ടികളെയും പെണ്ണുങ്ങളെയും ഇങ്ങനെ പെരിയക്കലാക്കിയിട്ട് കള്ളു കുടിക്കാൻ പോകുന്നത് ശരിയാണോന്നാ ചോദിച്ചത്?
0: മോന്തിക്ക് മുമ്പേ പൊരയിലെത്തേണ്ടതല്ലേ ഓലി? ഇത്രയും കാര്യങ്ങൾ താൻ തന്നെയാണോ പറഞ്ഞതെന്ന് തെല്ല അത്ഭുതത്തോടെ രാമർ ചിന്തിച്ചു. ആളുകൾ നിരന്നു നിൽക്കെ അവർക്ക് മുമ്പിൽ നിന്നുകൊണ്ട് തനിക്ക് ശബ്ദിക്കുവാൻ കഴിഞ്ഞതെങ്ങനെയാണ്? സംഘത്തിലെ മറ്റുള്ളവർ പകച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ തെല്ലപ്പുറത്ത് അവളുടെ മുഖം രാമർ കണ്ടു. അവൾ തന്നെ തന്നെയാണ് നോക്കുന്നത്. രാമറിന്റെ സംസാരം ഒട്ടും രസിക്കാത്ത ഒരു കാരണവർ ചോദിച്ചു,
1: നീ എന്താ ചക്കായി ഈ പറയുന്നത്? ഞാനോട് ചോദിക്കേ, നിനക്ക് ഇത്ര ഉസിരുണ്ടോ?
0: ഉസിരുണ്ടോ എന്നല്ല, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല.
1: അതേ ഞാൻ പറഞ്ഞുള്ളൂ,
0: രാമർ വീണ്ടും തറപ്പിച്ചു പറഞ്ഞു.
1: നീയാ പാച്ചറുടെ മോനല്ലേ? നിന്റെ അച്ഛൻ കുടിക്കൂലേ?
0: അച്ഛൻ കുടിക്കുമായിരിക്കും, എന്നാലും നിങ്ങളെപ്പോലെ കുട്ടികളെയും പെണ്ണുങ്ങളെയും പെരിയക്കലാക്കിയിട്ട് കുടിക്കൂല.
1: ഇഞ്ഞ് കോൺഗ്രസ്സാ?
0: ഒരു കോൺഗ്രസ്സും അല്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാ,
1: അത് ഞാൻ തമ്മേക്കൂല.
2: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. ആന്റണി.
5: സ്വതന്ത്രമായി പ്രയോഗിക്കപ്പെടാത്ത പദമാണ് മേൽ. ശരീരം എന്നൊരു അർത്ഥം അതിനുണ്ടെങ്കിലും മേലുവേദന, മേലുകഴുകൽ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുടെ ഭാഗമായല്ലാതെ അത് പ്രയോഗിച്ച് കാണാറില്ല. അതിന്മേൽ, ഇതിന്മേൽ, മേശമേൽ എന്നൊക്കെ വിഭക്തി പ്രത്യയമായി അതിന് പ്രയോഗമുണ്ട്. മുകളിൽ എന്ന അർത്ഥത്തിലാണ് ഈ ശബ്ദം കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. മേലധികാരി, മേൽത്തട്ട്, മേൽനോട്ടം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. ചെങ്ങന്നൂരാദിയുടെ പാട്ടിൽ ആദിയുടെ യാത്രയിൽ തൻകര കഴിവോളം കീഴാനെപ്പോലെ, തൻകര കഴിഞ്ഞവൻ മേലാനെപ്പോലെ നടന്നു എന്ന് പരാമർശമുണ്ട്. സ്വദേശത്തു മാത്രം അന്നത്തെ ജാതിമര്യാദകൾ പാലിച്ച് നടക്കുന്ന ആദി മറ്റ് ദേശങ്ങളിലെത്തുമ്പോൾ മേലാളനെ പോലെ സഞ്ചരിച്ചു എന്നാണ് പാട്ടിലെ മൊഴി. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പയ്യങ്കളിക്ക് എന്ന പാട്ടിൽ മേലാട അരയ്ക്ക് മുകളിലുള്ള ഉടുപ്പാണല്ലോ. മേൽ എന്നതിന് മുകളിൽ എന്നർത്ഥം ഉണ്ടെങ്കിലും പഴയ മലയാളത്തിൽ മേലാച്ചി എന്ന പദത്തിന് വേലക്കാരി എന്നായിരുന്നു അർത്ഥം. മേല് എന്ന ശബ്ദത്തോട് നിഷേധപ്രത്യയമായ ആ ചേർത്താൽ മേല അഥവാ വയ്യ എന്ന അർത്ഥമായി. ഇതിൽ നിന്ന് മേലായിക എന്ന രൂപവും നിർമ്മിക്കാം. മേലായിക്കൂറെന്ന് പണ്ട് പറഞ്ഞിരുന്നത് ജന്മിയുടെ അവകാശത്തിനാണ്. മേൽശബ്ദത്തോട് ഇൽ

0: പ്രത്യയം ചേർത്താൽ മേലിൽ എന്ന രൂപം ലഭിക്കും. ഇനിയും വീണ്ടും എന്നൊക്കെ അർത്ഥം. മേലിൽ ആവർത്തിക്കരുത്, മേലിൽ ഇവിടെ വരരുത് എന്നൊക്കെയുള്ള ശകാര പ്രയോഗങ്ങളോ നിഷേധ പ്രയോഗങ്ങളോ ആണ് കൂടുതൽ കാണാറുള്ളത്. ഇനിമേൽ എന്നും പ്രയോഗമുണ്ട്. ഇനിമേൽ നീ അധികാരിയും ഞാൻ വിധേയനും അല്ല എന്നൊക്കെ പ്രയോഗമുണ്ടല്ലോ. മേക്ക് എന്ന പദത്തിന് പടിഞ്ഞാറ് എന്നാണല്ലോ അർത്ഥം. ഇത് തമിഴിൽ നിന്ന് മലയാളം സ്വീകരിച്ച പദമാണ്. തമിഴിൽ പടിഞ്ഞാറ് മേൽ ദിക്ക് അഥവാ മലകളുടെ ദിക്കാണല്ലോ. മലയാളിയുടെ യഥാർത്ഥത്തിലുള്ള കീഴ്ദിക്ക് പടിഞ്ഞാറ് ആണെങ്കിലും നാം മേൽ ദിക്കിന് തന്നെ ഇന്നും കിഴക്ക് എന്ന് പറയുന്നു. മേക്ക് എന്ന പദം ആധാരഭാഷയിലും മറ്റുമേ ഇന്ന് വ്യവഹരിക്കുന്നുള്ളൂ. മുകളിലുള്ളത് എന്ന അർത്ഥത്തിലാവണം മികച്ചതിന് മേൽത്തരം എന്ന പ്രയോഗമുണ്ടായത്. പലപ്പോഴും സാധനങ്ങളെ കുറിക്കാനാണ് നാം ഈ പദം ഉപയോഗിക്കുന്നത്. മേൽത്തരം പട്ട്, മേൽത്തരം വിത്തുകൾ, മേൽത്തരം ആഭരണങ്ങൾ എന്നൊക്കെ പ്രയോഗങ്ങൾ നിരത്താം. മേലരി അഗ്നികുണ്ഠമാണ്. മേലരി ചാടൽ എന്നൊരു അനുഷ്ഠാനം ചില തെയ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്താറുണ്ടല്ലോ. മേൽഗതി അഭിവൃദ്ധിയെയും മോക്ഷത്തെയും കുറിക്കുന്നു. പണ്ടൊക്കെ മേൽവാരം എന്നൊന്നുണ്ടായിരുന്നു. പാട്ടത്തിൽ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള വീതം ആയിരുന്നു അത്. മേൽവിലാസം എന്ന പ്രയോഗവും മേലിനോട് ചേർന്ന് ഉണ്ടാകുന്നതാണ്. ആളിൻ്റെ മേലുള്ള വിലാസമാകാം അത്. പഴയ സർക്കാർ രേഖകളിലെ പ്രയോഗമാണ് മേൽപ്പടിയാൻ. മേലെ പരാമർശിച്ചിട്ടുള്ള ആളാണ് അത്. ടിയാൻ അതിൻ്റെ ചുരുക്കരൂപമാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ MCA ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസറുടെ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത MCA അല്ലെങ്കിൽ MTech. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റയും പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 29 രാവിലെ 9:30 കോളേജിൽ ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 0477226731, 0477226731.

ഇനി ഇന്നത്തെ എഫ് എൻ ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ്? ഉത്തരം, കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം. 1864 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഇത് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വലിയതുമായ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്. ഏകദേശം 68,000 പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ ഇരിപ്പിട സൌകര്യമുള്ള ഈ സ്റ്റേഡിയം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മക്ക എന്നും അറിയപ്പെടുന്നു.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. നാളെ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹറിലെ, 6:10 പ്രഭാത ഗീതം, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ, 6:55 എഫ് എൻ ഡയറി ചിന്താശകലം, ഇന്നത്തെ ചോദ്യം നാട്ടുവിശേഷം, 7:00 മഹിതം മലയാളം, 7:05 ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മൂൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം, 7:35 എഫ് എൻ ഡയറി തുടരും സമകാലികം, മത്സര ഓട്ടങ്ങൾ ചോരക്കളമാക്കുന്ന റോട്ടുകൾ, നോവൽ പാരായണം, തക്ഷൻ കുന്നുസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, എന്തു പഠിക്കണം എന്താകണം, 8:05 വിടരുന്ന മുട്ടുകൾ, കാക്കനാട് രാജഗിരി ക്രിസ്തുജയന്തി പബ്ലിക് സ്കൂളിലെ കുട്ടികൾ

അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹി റിലേ. തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ. ഒരു മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഓർമ്മചിന്ത, 3 മണിക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി,

നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളുടെ അറിയിപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് ഇനി നാളെ രാത്രി ഇതേ സമയത്താണ്.

നാടകം അപ്പൂപ്പന് 100 വയസ്സ്. ഗാനരചന ചെമ്പഴന്തി രാമചന്ദ്രൻ. സംഗീതം സെബി നായരമ്പലം. പാടിയത് കെസ്റ്റർ.

നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 30:05. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MJ ചന്ദ്രൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഗായകർ യേശുദാസ് ചിത്ര. ചിത്രം സമ്മർ ഇൻ ബത്ലഹേം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ജോണി വാക്കർ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്.

ചിത്രം അഗ്നിദേവൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഗായകർ എം ജി ശ്രീകുമാർ. ചിത്രം

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലെ